ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 23, കൊല്ലവർഷം 1201, ഇടവമാസം 30-ാം തീയതി, 2026 ജൂൺ 13-ാം തീയതി ശനിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
2: അനേകം മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാരുടെ സങ്കല്പവും സാന്നിധ്യവും ഒക്കെ കൊണ്ടും സമ്പന്നവും പവിത്രവുമായി തീർന്നിട്ടുള്ള നാടാണ് നമ്മുടെ ഭാരതം. മാതൃത്വത്തിന്റെ മഹനീയത എന്നത് ഇവിടെ ഭാരതത്തിലുള്ള സ്ത്രീകൾ, അതായത് അമ്മമാർ തന്നെയാണ് മാതൃകകളായി തീരേണ്ടത്. ഭാരതീയ സനാതനധർമ്മം സ്ത്രീത്വത്തെ വളരെ ആരാധ്യമായ സ്ഥാനത്ത് കണ്ട് പൂജിച്ചിരുന്ന ഒരു സംസ്കൃതിയാണ്. സനാതനധർമ്മത്തിൽ അടിസ്ഥാന ശാസ്ത്രമായ വേദം അമ്മയായി, ഭാരതം അമ്മയായി, ഭൂമി, പശു, നദി, അമ്മ എന്നുള്ള ഭാവത്തിന്റെ സ്ഥാനമായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് സ്ത്രീത്വത്തിന് അപജയം ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഫെമിനിസത്തിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ ചരിത്രത്തിലൂടെ എല്ലാ രംഗങ്ങളും സ്ത്രീത്വത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എങ്കിലും വിമർശിക്കുന്നവരും ധാരാളം ഉണ്ട്. സ്ത്രീക്ക് എപ്പോഴും രക്ഷകനായി മറ്റൊരാൾ വേണം. അത് ക്രമമായി രക്ഷകന്റെ സ്ഥാനം തലമുറകളായി സമൂഹം പുരുഷന് നിലനിർത്തി വന്നിരുന്നു. അതായിരുന്നു നമ്മുടെ ആചാരം. പിത്രോ രക്ഷതി കൗമാരെ, ഭർത്രോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അങ്ങനെ സ്ത്രീയെ യഥാക്രമം അച്ഛനും ഭർത്താവും പുത്രനും സംരക്ഷിക്കപ്പെടണമെന്ന് പൂർവികരായ ഋഷീശ്വരന്മാരുടെ വാക്യം. സ്ത്രീയുടെ പര്യായ പദം പോലും അബല എന്നാണ്. വാസ്തവത്തിൽ സ്ത്രീ ഒരിക്കലും ദുർബലയല്ല. അജേയമായ ശക്തി സ്ത്രീയിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. സ്വതസിദ്ധമായ അവളുടെ കാരുണ്യത്തെയും സഹാനുഭൂതിയെയും സംരക്ഷിക്കപ്പെടേണ്ട മൂല്യമായിട്ടാണ് കണക്കാക്കുന്നത്. സ്ത്രീയെ ആദരിക്കുമ്പോൾ അവിടെ ഐശ്വര്യം ഉണ്ടാവുന്നു. ഒരു രാജ്യം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് ഈ മാനദണ്ഡം. എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. മാതൃത്വം മഹത്തായ പദവിയാണ്. കുടുംബം സുഭദ്രമായി നിലനിർത്തിയാൽ മാത്രമേ ആസുരിക ശക്തികളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള അറിവും കരുത്തും നമുക്കുണ്ടാവുകയുള്ളൂ. സ്നേഹം നടിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ആസുര ശക്തികൾക്ക് കീഴടക്കിക്കൂടാ. ഇത് അമ്മയെയും അച്ഛന്റെയും കടമയാണ്. ഇത് കുടുംബത്തിൽ നിന്നും അടിത്തറ പാകേണ്ടതാണ്. വാക്കുകളിൽ കൂടി സാംസ്കാരിക മൂല്യങ്ങൾ പറഞ്ഞുകൊടുക്കുക, ഇത് ഒരമ്മയ്ക്ക് തീർച്ചയായും സാധിക്കും. എന്റെ കുട്ടിയെ കഷ്ടപ്പാടില്ലാതെ വളർത്തണം, ഇത് ശരിയല്ല. കഷ്ടപ്പാടുകളും വിഷമതകളും ബാധ്യതകളും എല്ലാം സഹിച്ച് മക്കൾ വളരണം. ഉദാഹരണമായി നമുക്ക് രാമായണവും മഹാഭാരതവും എടുക്കാം. രണ്ട് മഹത് ഗ്രന്ഥങ്ങളിലും മാതൃത്വത്തിന്റെ രണ്ട് വശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. രാമായണത്തിൽ വനവാസത്തിന് ജ്യേഷ്ഠന്റെയും ജ്യേഷ്ഠപത്നിയുടെയും കൂടെ പോകാൻ പുറപ്പെട്ട ലക്ഷ്മണനോട് അമ്മ സുമിത്രാദേവി ഉപദേശം നൽകുന്ന ശ്ലോകം. 24,000 ശ്ലോകങ്ങൾ അടങ്ങുന്ന രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് എന്നാണ് അറിയപ്പെടുന്നത്. രാമം ദശരഥം വിദ്ധി മാ വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛദാത യഥാസുഖം. രാമനെ അച്ഛൻ ദശരഥനായി കാണുക, സീതാദേവിയെ അമ്മയായ ഞാൻ എന്ന് കരുതുക, അടവിയെ അയോധ്യയായി കരുതുക, പോയി വരൂ മകനെ, ഇതാണ് ഒരമ്മയുടെ ഉപദേശം. ഇതാണ് ഭാരത പൈതൃകം. മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കഷ്ടപ്പാടുകൾ അറിയിക്കാതെ ധാർമ്മിക മൂല്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാതെ മക്കളെ വളർത്തി, ഫലം ഉന്മൂലനാശം. കുന്തിദേവിയുടെ ചരിത്രം നോക്കിയാൽ ഓരോ ഘട്ടത്തിലും തളരുമ്പോൾ ധീരതയുടെ സന്ദേശം നൽകി ആ മക്കളെ ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ലോകത്തിന് തന്നെ മാതൃകയായി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന KSRTC പ്രിയദർശിനി പദ്ധതി മറ്റന്നാൾ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. മഴക്കാലത്തെ വൈദ്യുതി സംബന്ധിച്ച ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന്

പരിഹാരം കാണാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നിയോജകമണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കെ എസ് ഇ ബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേരാനല്ലൂർ സിഗ്നലിന് സമീപത്ത് മുണ്ടിയാത്ത് റോഡിലെ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന 7 അതിഥി തൊഴിലാളികളെ ചേരാനല്ലൂർ പോലീസ് രക്ഷപ്പെടുത്തി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും ഒരു ഗോൾ വീതം നേടി. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ പിന്നണിയിലെ മനുഷ്യർ, ജി കുമാരപിള്ളിയുടെ കവിത കേൾക്കാം. ആലാപനം AM ദിലീപ് കുമാർ. 6:15 അർച്ചനയിൽ ജയവിജയ പാടിയ ഭക്തിഗാനങ്ങൾ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, നന്നങ്ങാടികൾ, കുടക്കല്ലുകൾ, പഴുതറകൾ, പയ്യന്നൂരിലെ ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് സ്പോർട്സ് ടൈം. കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന് VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന തുളസി ഭാസ്കരൻ മെമ്മോറിയൽ 7th സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ലീഗ് അവലോകനം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീത മാധുരിയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം. 9:00 പ്രിയം പ്രിയതരം, KPK നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 10:00 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 തമിഴ് നാടോടി ഗാനങ്ങൾ. കോവൈ സുന്ദരരാജൻ, TKS കലൈവണ്ണൻ, എ സുബ്രഹ്മണ്യം, TK കല, BS ശശിരേഖ എന്നിവർ പാടിയത്. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ മറവി രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗ്ഗങ്ങൾ. ഇതേക്കുറിച്ച് പയ്യോളി താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേഷ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിലീണങ്ങൾ. മമ്പറം, മൂന്നാം പാലം, പാറപ്പുറം, മേലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ പാട്ടും പറച്ചിലുകളും തേടിയുള്ള യാത്ര. വൈകുന്നേരം 5:00 സംസ്കൃത പാഠം. 5:15 പൂരക്കളി, K ബാലകൃഷ്ണ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻവാണിയിൽ മൊകേരി വള്ളിയായിലെ M ദാസൻ, മാലൂർ കുണ്ടേരിപ്പൊയിലിലെ K രാജീവൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശകുൻ ചോപ്ര. External Affairs Minister Dr. S. Jaishankar spoke to U.S. Secretary of State Marco Rubio and lodged a strong protest over the attacks by the U.S. Navy in the Gulf that killed 3 Indian mariners. In a post on social media platform, Dr. Jaishankar said such lethal actions against commercial shipping are not justified. The conversation comes days after 3 Indian crew members were killed in a U.S. strike on the Palau flag tanker MT Sethabello off the coast of Oman, triggering a sharp response from New Delhi. The vessel had 24 Indian crew members on board, of whom 21 were rescued, while the 3 missing sailors were later confirmed dead. Following the incident, India lodged a strong protest with Washington and summoned the U.S. charge d'affaires in New Delhi. Railways Minister Ashwini Vaishnav held a high-level review meeting with senior officials of Indian Railways on the Railway Recruitment Board RRB recruitment process. During the meeting yesterday, Mr. Vaishnav emphasized the need for a more transparent, accurate and technology-driven system. He also reviewed the progress made in shifting departmental examinations to computer-based test mode and said that more tablet-based examinations should be introduced to make recruitment faster, efficient and user-friendly. Defence Minister Rajnath Singh asserted that the exceptional performance of indigenous missile systems during Operation Sindoor is a testimony to the growing strength of India's defence research and development ecosystem. Inaugurating the Advanced Weapon System Complex at the Defence Research and Development Organisation's Defence Research and Development Laboratory, part of the Dr. APJ Abdul Kalam Missile Complex in Hyderabad, the Defence Minister said that systems developed by DRDO, such as Akash and BrahMos, have demonstrated India's capability to compete in the global defence technology ecosystem. Mr. Singh emphasized that strength is essential for peace and that self-reliance is the most reliable foundation for that strength. Union Minister for Heavy Industries and Steel H.D. Kumaraswamy has said that Prime Minister Narendra Modi has placed unprecedented emphasis on manufacturing-led growth and employment generation, which has accelerated industrial growth and created large employment opportunities. He said this while addressing the 65th Foundation Day celebrations of the Central Manufacturing Technology Institute in Bengaluru. Mr. Kumaraswamy said the Central Manufacturing Technology Institute, headquartered in Bengaluru, is making significant contributions to research in the strategic sector and will be provided financial and institutional support to strengthen its capabilities and expand its national footprint. Cabinet Secretary Dr. T.V. Somnath has reviewed the preparedness for the NEET re-examination in a meeting with the Director General, National Testing Agency, Abhishek Singh. During the review, the Cabinet Secretary emphasized the need for ensuring the smooth, transparent and secure conduct of the re-examination through close coordination among all concerned stakeholders. Mr. Somnathan said that the full might and weight of the law will fall on any person trying in any manner to distort, disrupt or tamper with the integrity or smooth conduct of the re-examination. Prime Minister Narendra Modi will visit Slovak Republic from tomorrow. Prime Minister Narendra Modi will hold talks with Slovak Prime Minister Fico during the visit and explore new avenues of cooperation. The Prime Minister will also meet President Pellegrini during the visit. The Prime Minister's state visit assumes greater significance in view of the continuous increase in bilateral trade, which crossed $1 billion in 2024 and reached $1.8 billion last year. In badminton, India's PV Sindhu will face world champion Akane Yamaguchi of Japan in the women's single semi-finals of the Australian Open in Sydney today. The third-seeded Indian booked her place in the last four with a commanding victory over Chen Su Yu in just 27 minutes in the quarterfinals. Delhi NCR witnessed a second consecutive night of heavy rainfall last night, accompanied by thunderstorms, lightning and strong winds. The India Meteorological Department has issued a red alert for Delhi and adjoining areas, warning of moderate thunderstorms accompanied by lightning and squally winds reaching 60 to 70 km per hour with gusts up to 80 km per hour. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ.
2: കാവ്യാഞ്ജലി. ഇന്ന് പിന്നണിയിലെ മനുഷ്യർ, ജി കുമാരപ്പിള്ളയുടെ കവിത. ആലപിക്കുന്നത് എ എം ദിലീപ് കുമാർ.

0: ദില്ല ഞാൻ ധ്യാനിച്ചിരുന്നു പോയി സ്വപ്നസുന്ദരി നിന്നെയോർത്തോർത്തു ഞാൻ.
1: നിങ്ങൾ കേട്ടത് ജി കുമാരപിള്ളയുടെ പിന്നണിയിലെ മനുഷ്യർ എന്ന കവിത. ആലപിച്ചത് എ.എം. ദിലീപ് കുമാർ. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന. ഇന്ന് ജയവിജയ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം 18 പടിയേറി തിരുമുന്നിൽ നിന്നു എന്നാരംഭിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ തീയതി ഈ മാസം 15 വരെ നീട്ടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പൊതുപ്രവേശന പരീക്ഷ എഴുതിയവർക്ക് www.cukerala.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ചെറുശ്ശേരി സാഹിത്യവേദി ചങ്ങമ്പുഴ കവിതകളിലെ കേരളീയത എന്ന വിഷയത്തിൽ പ്രബന്ധ മത്സരം നടത്തുന്നു. പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പ്രായപരിധിയില്ല. 10 പേജിൽ കവിയാത്ത പ്രബന്ധങ്ങൾ ഈ മാസം 17 സുഗതൻ ഇ.വി. സെക്രട്ടറി ചെറുശ്ശേരി സാഹിത്യവേദി ശതാവരി കാഞ്ഞിരോട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9605651382 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണം നാളെ രാവിലെ 10 യുക്തി മന്ദിരത്തിൽ നടക്കും. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചൊവ്വ യൂണിറ്റിന്റെ പ്രതിമാസ യോഗം ഇന്ന് വൈകുന്നേരം 4 ചൊവ്വ ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്നു. പനവനേരി ഒരുമ മേപ്പാടിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. നാളെ രാവിലെ 9:30 കനാൽപാലം സേവാഗ്രാമിലാണ് ചടങ്ങ്. അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ അനുസ്മരണയോഗവും എൻഡോവ്മെന്റ് വിതരണവും നാളെ രാവിലെ 10 കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്യും. വട്ടക്കുളം ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥി

0: വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും നാളെ വൈകുന്നേരം 4 മണിക്ക് നടക്കും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ ഉദ്ഘാടനം ചെയ്യും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മുനിസിപ്പൽ യൂണിറ്റ് വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നാളെ വൈകിട്ട് 4 മണിക്ക് തലശ്ശേരി ടൌൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചപ്പാരപ്പടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഓറിയന്റേഷൻ ക്ലാസും ഇന്ന് രാവിലെ 10 മണിക്ക് കൂവേരി GLP സ്കൂളിൽ നടക്കും. കണ്ണൂർ ഇക്കോസ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കണ്ണൂർ താവക്കര ഇക്കോസ് ഭവനിൽ ചേരും. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18-നും 55-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം വേണം. ഓൺലൈനായി www.mitrasoft.ksdc.org വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 9496-01-50-14. കേരള സർക്കാരിന്റെ PSC അംഗീകരിച്ച ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സ് 2026-28 ബാച്ചിലെ അഡ്മിഷന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0473429-496 എന്ന ഫോൺ നമ്പറിൽ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ ഇലക്ട്രിക്കൽ വയർമാൻ പരീക്ഷ 2025-നോടനുബന്ധിച്ചുള്ള എഴുത്ത് പരീക്ഷ ഇന്ന് രാവിലെ 10 മണിക്ക് പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ നടക്കും. കേരള കേന്ദ്ര സർവകലാശാലയിൽ 2009 മുതൽ 2015 വരെ ഔട്ട്സോഴ്സ് ജീവനക്കാരായി സെക്യൂരിറ്റി മറ്റ് വിഭാഗങ്ങൾ എന്നിവയിൽ പ്രവർത്തിച്ചവർ EPF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി UAN നമ്പർ, ആധാർ, മറ്റ് ബന്ധപ്പെട്ട രേഖകൾ ഈ മാസം 20-ന് മുൻപായി രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കണം. കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോളിടെക്നിക്കുകളിലേക്കുമുള്ള 2ാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം പെരിയ കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 17-18 തീയതികളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 04672-234-020 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വിദ്യാനഗറിലുള്ള PM കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2-ൽ 10ാം തരം പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ക്ലാസുകളിലെ ഒഴിവിലേക്ക് പ്രവേശനത്തിനുള്ള ഓഫ്ലൈൻ രജിസ്ട്രേഷൻ നാളെ മുതൽ 17ാം തീയതി വരെ വൈകുന്നേരം 4 മണി വരെ നടക്കും. ബന്ധപ്പെടാം 04994-295-788 എന്ന ഫോൺ നമ്പറിൽ വിശദാംശങ്ങൾക്കായി. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇ ചലാൻ അദാലത്ത് 24ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പയ്യന്നൂർ RTO ഓഫീസ് ഹാളിൽ നടത്തും. കണ്ണൂർ ഗവൺമെന്റ് ITI IMC ആഭിമുഖ്യത്തിൽ 100% പ്ലേസ്മെന്റോടുകൂടിയ 6 മാസം ദൈർഘ്യമുള്ള AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 89215124-59 എന്ന ഫോൺ നമ്പറിൽ. കണ്ണൂർ സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കും 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും ഏകജാലക പ്രവേശനം വഴി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 22ാം തീയതി വരെ നീട്ടിയിരിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 04972766388 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന IT മിഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൌജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5ാം വയസ്സിലും 15ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി രേഖ എന്നീ ബയോമെട്രിക്സ് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ 2026 വരെ സൌജന്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തെരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. വിശദമായി അറിയാൻ സംസ്ഥാന IT മിഷന്റെ 04712335523 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാലാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ നടക്കും. കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം കളിയാട്ടം നാളെ നടക്കും. ഉച്ചയ്ക്ക് ഒരു മണിക്ക് കളരിപ്പയറ്റുണ്ടാകും. 3:30 ഭഗവതിയുടെ തിരുമുടി നിവരും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
4: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ, സംഭവം കൊള്ളാലോ.
7: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: നേത്രപരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
13: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200+ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
10: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ

0: അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
0: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
0: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ.

0: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075772831.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നു.

0: ത്തിന്റെ ആവേശത്തിലാണ് സ്ലൊവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലൊവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലൊവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലൊവാക്യൻ സന്ദർശനം.
1: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K.മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കലക്ട്രേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിനു മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
1: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ

0: എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, ബി ടി സി സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൗജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും സീറോ ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും കെ എസ് ആർ ടി സി അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ സ്ലോവാക് ഗണരാജ്യം പ്രതി പ്രസ്ഥാഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യാം യാത്രായാം സ്ലോവാക് ദേശസ്യ പ്രധാനമന്ത്രിണാ ഫിക്കോ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി തഥാ ച സഹകാരസ്യ നൂതനാൻ മാർഗാൻ അന്വേഷയിഷ്യതി. പ്രവാസാവധൌ പ്രധാനമന്ത്രി രാഷ്ട്രപതിനാ പെലിഗ്രിനി ഇത്യനേന സഹാപി മേലനം കരിഷ്യതി. ദ്വൈപാക്ഷിക വ്യാപാരേ നിരന്തര വൃദ്ധേഃ ദൃഷ്ട്യാ പ്രധാനമന്ത്രിണഃ യാത്രായാഃ മഹത്വം വർദ്ധതേ. യച്ചതുർവിംശത്യധിക ദ്വിസഹസ്രതമേ വർഷേ 1 ബില്യൺ US ഡോളർ പരിമിതം അതിക്രമ്യ ഗതവർഷേ 8.5 ബില്യൺ US ഡോളർ പരിമിതം ആസീത്. അനയാ യാത്രയാ യൂറോപീയ സംഘസ്യ സദസ്യരാഷ്ട്രൈഃ സഹ സഹകാരം സുദൃഢം കർത്തും ഭാരതസ്യ പ്രതിബദ്ധതാം അപി സുദൃഢം ഭവിഷ്യതി. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ അദ്യ ദെഹ്റാദൂന നഗരസ്യ ഭാരതീയ സൈന്യ അകാദമ്യാം പാസിംഗ് ഔട്ട് പരേഡ് ഇത്യസ്യ സമീക്ഷാം കരിഷ്യതി. അസ്മിൻ വർഷേ പാസിംഗ് ഔട്ട് പരേഡ് ഇതീദം ഐതിഹാസികം ഭവിഷ്യതി. യസ്മിന് പ്രഥമവാരം മഹിളാഃ പുരുഷൈഃ സഹ പഥസഞ്ചലനം കരിഷ്യന്തി. അസ്മിന് ഭവ്യ സമാരോഹേ 5 ശതത്തോപ്യധികാഃ പുരുഷാഃ മഹിളാഃ ച അന്തിമം പദം സ്വീകൃത്യ ഭാരതീയ സേനായാം അധികാരിത്വേന നിയുക്താഃ ഭവിഷ്യന്തി. ഭാരതീയ സൈന്യ അകാദമ്യാഃ പാസിംഗ് ഔട്ട് പരേഡ് ന കേവലം സൈന്യ

0: മുന്നോട്ട് വഴിതെളിക്കാനുള്ള ദീപശിഖയാണ്. പയ്യന്നൂരിനടുത്ത കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള നന്നങ്ങാടികൾ ഉൾപ്പെടെയുള്ള ചരിത്രശേഷിപ്പുകൾ പൂർവകാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ്.
1: മഹാശിലാ സംസ്കാര കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളായ ഉടക്കല്ലുകൾ, അതുപോലെ തന്നെ പഴുതറകൾ, തൊപ്പിക്കല്ല്, നന്നങ്ങാടികൾ, കൽവൃത്തങ്ങൾ, ഇതൊക്കെ ഇവിടെ ഇപ്പോഴും കാടുമൂടി കിടക്കുന്നുണ്ട്.
0: പഴക്കമേറിയ ശവസംസ്കാര രീതിയുടെ അടയാളങ്ങളായ ഇവ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും അവയുടെ പൗരാണികതയെക്കുറിച്ചുള്ള അന്വേഷണവുമാണ് ഇന്നത്തെ ജാലകം.
1: നമ്മുടെ നാടിന്റെ ചരിത്രം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോക്കിയപ്പോഴാണ് ഒരു പുരാതന സംസ്കൃതിയുടെ അവശേഷിപ്പുകൾ കണ്ടത്.
0: ഈ ചരിത്രാവശിഷ്ടങ്ങളെ കുറിച്ച് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ വിവരിക്കുന്നുണ്ട്. ചരിത്രാന്വേഷകനും സാമൂഹിക പ്രവർത്തകനുമായ മുരളീധരൻ കരിവള്ളൂർ.
1: ഏതാണ്ട് 2800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ജനങ്ങളുടെ അധിവാസത്തിന്റെ ശേഷിപ്പുകളാണ് ഈ കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ ചീറ്റ, മാലാപ്പ്, അതുപോലെ തന്നെ കൂക്കാനം, പുത്തൂര്, പെരളം, മണക്കാട്ട്, നെടുവപ്പുറം ഈ ഭാഗങ്ങളിൽ കണ്ടത്. ഈ മലബാർ പ്രദേശം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മണിമേഖല എന്ന് പറയുന്ന സംഘകാല സാഹിത്യ കൃതിയിൽ 5 തരം ശവമടക്ക രീതികളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ 5 തരം ശവമടക്ക രീതികളും തമിഴകത്തിന്റെ ഭാഗമായ ഈ പ്രദേശത്തുണ്ടായിരുന്നു. തെക്കൻ കർണാടകത്തിന്റെ തെക്ക് ഭാഗം മുതൽ അങ്ങ് ഭാരതപ്പുഴ വരെ, തീര ഗ്രാമങ്ങൾ വരെ, പ്രത്യേകിച്ച് ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ കൊടക്കല്ല്, നന്നങ്ങാടികള്, പഴുതറകള്, കൽവൃത്തങ്ങള് ഒക്കെ ഉള്ളതായിട്ട് അന്നത്തെ മലബാർ കലക്ടറായ വില്യം ലോഗൻ തന്റെ പ്രസിദ്ധമായ മലബാർ മാനുവലിൽ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ കരിവള്ളൂർ, ഈ പയ്യന്നൂർ 7 ഈ ഭാഗങ്ങളിലെ ഈ മഹാശിലാ സ്മാരകങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
0: ഇവ സംരക്ഷിക്കുന്നതിനായി നിരവധി ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായില്ലെന്നത് ഖേദകരമാണ്.
1: ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന വൈജ്ഞാനിക ഗ്രന്ഥം എഴുതിയ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയും പത്രങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും ഈ വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അരവിന്ദൻ കൂക്കാനും അദ്ദേഹവും ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ സംരക്ഷിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിനോടും ബ്ലോക്ക് പഞ്ചായത്തിനോടും ജില്ലാ പഞ്ചായത്തിനോടും ഒക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും അതിൽ വേണ്ടത്ര ഒരു താല്പര്യമില്ലാതെ അതിപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ്. ഇപ്പോൾ കരിവള്ളൂരിൽ ഈ നീയാങ്കുന്ന് ചെമ്പോട്ടിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പെരികമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിൽ 8 കൊടക്കല്ലുകൾ ഉണ്ട്. ആ 8 എണ്ണത്തിൽ 6 എണ്ണം പിന്നെ ഒരു സംരക്ഷണമില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. 1 മാത്രമാണ് ഇപ്പം നേരെ നിൽക്കുന്നത്. മറ്റൊന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. വളരെ പ്രതീകാത്മകമായിട്ട് അവിടെ ഞാൻ പോയപ്പോൾ കണ്ടത് ഒരു കല്ലരയാൽ അതിന്റെ വേരുകൾ കൊണ്ട് അത് കണ്ടാൽ ഒരു കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന പോലെയാണ്. ഇത്രയും വലിയൊരു സംസ്കൃതിയെ എന്തുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പ്രകൃതി പറയുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പല അധികാരികളോടും പലവട്ടം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ്, അത് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. പകരം നമ്മൾ പറഞ്ഞത് അവിടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്, വായനശാല, അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സംഘടനകളോട് ഈ ചരിത്രത്തെ നമ്മൾ സംരക്ഷിക്കണം, ഇത് ഇന്ന് സംരക്ഷിച്ചില്ലെങ്കിൽ നാളത്തെ തലമുറക്ക് ഇങ്ങനെയൊന്നുണ്ട് എന്ന് അറിയാതിരിക്കും. അതുകൊണ്ട് സംരക്ഷിക്കാനുള്ള ഒരു സമ്മർദ്ദം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുക. സ്വാഭാവികമായിട്ടും ആ സ്വകാര്യ വ്യക്തിയും ഇതിനോട് ചേരും. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു, ഈ പെരികമന നാരായണൻ നമ്പൂതിരിയോട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ആരും തന്നെ ഞങ്ങളടുക്ക സമീപിച്ചിട്ട, അധികാരികൾ സമീപിക്കുകയാണെങ്കിൽ അതിനോട് ഞാൻ പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞത് അതിന് ഏറ്റവും വലിയ വില തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിലെ ഒരു 5 നക്ഷത്ര ഹോട്ടൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ സമീപിച്ചു. നാരായണൻ നമ്പൂതിരി പറഞ്ഞു ഇതൊക്കെ ഞാൻ കേട്ടുകൊണ്ടവിടെ നിന്നു, അവസാനം 10 ലക്ഷം പേരെ പറഞ്ഞിട്ട് ഇനി 3 ലക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാനോ എൻ്റെ അപ്പനോ ഇവിടെ ഉണ്ടാക്കിയതല്ല, ഇത് ഏതോ കാലത്തെ മനുഷ്യരുടെ ഒരു ഇതാണ്, അതുകൊണ്ട് ഏതായാലും ഞാൻ ഇതിന് വില പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് എന്നോട് നാരായണൻ നമ്പൂതിരി പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തതാണ് മഹത്തായ കാര്യം, ചരിത്രത്തിന്റെ ഒരു വലിയ സംസ്കൃതിയെ വില പറയാനുള്ളതല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം അതിലുണ്ട്.
0: വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് കാണിക്കുന്ന താല്പര്യം ഇവിടെയില്ല.
1: കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു, ഈജിപ്തിലെ പിരമിഡിന്റെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കല്ല് കിട്ടി. ആ കല്ല് സംരക്ഷിക്കാൻ അവിടുത്തെ സർക്കാർ കാണിച്ച അല്ലെങ്കിൽ അധികൃതർ കാണിച്ച താല്പര്യം പോലും നമ്മളിവിടെ കാണിക്കുന്നില്ല. ഈജിപ്തിലെ മമ്മികൾ, സ്പിങ്സിനെ കുറിച്ച്, വലിയ പിരമിഡിനെ കുറിച്ച്, ഫറോവമാരുടെ ശവമടക്ക് കേന്ദ്രമാണ് അത് എന്ന് നമുക്കറിയാമല്ലോ. അത്തരത്തിൽ കരുവള്ളൂരിലെ, മലബാറിലെ ഒരു പിരമിഡാണ് കാട് മൂടി നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് എത്രമാത്രം ചരിത്രത്തോട് നമ്മൾ പരാത്മുഖമായിട്ടാണ് നിൽക്കുന്നത് എന്ന് കാണുമ്പം ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്.
0: ശവസംസ്കാരത്തിനായുള്ള വിവിധ തരം സമ്പ്രദായങ്ങളാണ് ഈ നാട്ടിൽ കാണുന്നത്. മുരളീധരൻ കരുവള്ളൂർ തുടരുന്നു.
1: അന്നത്തെ തലമുറ വിചാരിച്ചിരുന്ന ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. അപ്പം ഗോത്രമൂപ്പനെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ ഇരുത്തുകയും അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ഇരുമ്പ് കണ്ടുപിടിച്ച ഒരു കാലമാണ്, ആയുധങ്ങൾ കൂടെ വെക്കുകയും അവരുപയോഗിച്ചിരുന്ന കല്ല്, മാലകൾ, മുത്തുകൾ ഇതൊക്കെ കൂടെ വെക്കുകയും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ കഴിക്കാനുള്ള ആഹാരം മൺപാത്രങ്ങളിൽ വിളമ്പി വെക്കുകയും ചില സ്ഥലങ്ങളിൽ കിട്ടിയെടുക്കുക മൺപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൊടക്കല്ല് മാത്രമല്ല, പഴുതറ നമ്മൾ ഈ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. പഴുതറ എന്ന് പറയുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള ഗുഹയാണ് ഈ പഴുതറ എന്ന് പറയുന്നത്. പഴയ കോഴീനെ പൊത്തുന്ന കോട്, മുള കൊണ്ടുള്ള കോടിന്റെ ആകൃതി എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ മുൻഭാഗത്ത് സമചതുരാകൃതിയിലുള്ള ഒരു വാതിൽ, പിന്നെ അതിനകത്ത് ഒരു കല്ലിന്റെ കട്ടില്, ഒരു ചെറിയ ഉയരം കുറഞ്ഞ് പരേതന അട കടത്തി. ഇവിടെ ചീറ്റ മാലാപ്പ് ഭാഗത്ത് ഗുഹ കണ്ടെത്തിയ സമയത്ത് ഒരു ടോർച്ചും തന്ന് ഞാൻ അതിനകത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് മൺപാത്രങ്ങൾ കുറെ കണ്ടു. പാത്രത്തിന്റെ അടിയിൽ കണ്ടത്, പാത്രത്തിന് ഒരു സ്റ്റാൻഡുണ്ട് പശുവിന്റെ അകിട് പോലെയില്ലേ, അപ്പോൾ അതൊക്കെ നിറച്ചു വെച്ച് ഇതിന്റെ വാതിലടക്കും. മുകളിൽ ഭരണിയുടെ മൂട് പോലെ ഒരു കുഴി, അതിനെ ഒരു കല്ലുകൊണ്ട് മൂടുന്നു. ഇതാണ് പഴുതറ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് നമ്മുടെ ഈ തെന്മല മുതൽ, കൊല്ലം തെന്മല മുതൽ തുളുനാട് വരെ നീണ്ടു കിടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കൽവൃത്തങ്ങൾ എന്ന് പറയുന്നത് കുഴിയിൽ ഒരാളെ ഇരുത്തി നാല് കല്ലുകൾ ചേർത്ത് വെച്ച് അതിന്റെ മുകളിൽ ഒരു ഞാറ് നടുന്ന സമയത്ത് കളക്കുട വലിയ കുട പിടിക്കുന്നില്ല, അത്ര ആ കുടയുടെ ആകൃതിയിൽ കല്ല് കൊണ്ടുള്ള ഒരു കുട, അതാണ് കുടക്കല്ല്. അതിന്റെ മേലെ ഒരു 50 ആൾ പിടിച്ചാലും പൊന്തൂല, അത്രയും വെയിറ്റ് ഉണ്ട്. കണിയാങ്കുന്നിലും പിന്നെ കൂളിപ്പാറക്കല്ലും ഇത്ര ഉയരത്തിലേക്ക് ഒരു സാങ്കേതിക വിദ്യയും വികസിച്ചിട്ടില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഈ മനുഷ്യർ ഇത് കൊണ്ട് ഉയർത്തിയത് എന്ന് അതിന്റെ മുമ്പ് പോയപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. അത് കൊടക്കല്ല്. അങ്ങനെയുള്ള കൊടക്കല്ലുകളാണ് 8 എണ്ണത്തിൽ ഇപ്പൊ ഒന്ന് മാത്രം ബാക്കിയുണ്ട്, ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറമില്ലെങ്കിലും ചരിത്രബോധമില്ലാത്ത ആളുകൾ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തതാണ് സർക്കിൾ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് വേറെ, അത് കല്ലുകൾ വട്ടത്തിൽ ഒരു കുന്നിന്റെ മുകളിൽ കുത്തിയോ അതിന്റെ നടുവിൽ ഈ മരിച്ച ആളെ കൊണ്ട് കിടത്തും. അപ്പോ കാക്കയോ കഴുകനോ പരുന്തോ അതല്ലെങ്കിൽ ചെന്നായോ കുറുക്കനോ അതിനെ ആഹരിക്കും. ഈ ജീവികളിലെ കൂടെ പിന്നെയും ഒരു ജീവിതമുണ്ട് എന്ന് അവർ വിശ്വസിക്കും. പിന്നെയുള്ളത് നന്നങ്ങാടികൾ എന്ന് പറഞ്ഞിട്ട് വലിയ മൺഭരണികളിൽ ആളുകളെ ഇറക്കി വെച്ചിട്ട് കുഴിച്ചിടുന്നത്, അതും നമ്മളെ ഈ ഭാഗങ്ങളിൽ, ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു.
0: പഴയകാലത്തെ കാർഷിക സംസ്കാരത്തിന്റെ അടയാളങ്ങൾ ഇന്നും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്.
1: തൊട്ടടുത്ത് തന്നെ വലിയ വയലുണ്ട്, വെള്ളമുണ്ട്. അപ്പൊ ആ പ്രദേശത്ത് അവരുടെ അധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു 2800 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യ സംസ്കൃതിയുടെ കളിത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തിനെ കുറിച്ച്, അതുപോലെ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ ആചാരമായിട്ട് പറയുന്നുണ്ട്. ദ്രാവിഡ സംസ്കാരവുമായിട്ട് ഇഴ ചേർന്ന് കിടക്കുന്നതാണ് എന്ന് നമുക്ക് ചരിത്രത്തെ കൂടുതൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് സംഘകാല കൃതികളിലെ മണിമേഖല പരിശോധിച്ച് നോക്കിയാൽ ഈ 5 തരം ശവമടക്ക രീതികൾ, പിന്നെ കുഴിച്ചിടുന്ന ഒരു രീതി അടുത്ത കാലം വരെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. പിന്നീട് 5-ാമത്തത് ദഹിപ്പിക്കലാണ്, കത്തിക്കുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കൊടക്കല്ലിനെ ഒന്ന് നോക്കിയാൽ അവരുടെ തൊഴിൽ വൈദഗ്ധ്യം എത്രമാത്രമുണ്ട്, അവരെത്ര വിദഗ്ധരായിരുന്നു ഈ കല്ലിൽ കൊത്താൻ. അപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർ കല്ലിൽ അവരുടെ കൊത്ത് പണി. ഈ കണിയാങ്കുന്നിൻ്റെ തൊട്ട് താഴെ ഏറ്റുകൊടുക്കാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഏറ്റുകൊടുക്കിൽ ഒരു പാറച്ചിത്രമുണ്ട്, ഇപ്പോഴും പോയാൽ കാണും. അതിനടുത്തൊരു കുളവുണ്ട്. ആ പാറച്ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കാളകള നുഖം വെച്ചിട്ട് ഒരാൾ തെളിക്കുന്നതായിട്ട് കാണാം. കളവൂട്ടുന്നത് പണ്ടത്തെ കാർഷിക സംസ്കാരം കല്ലിൽ കൊത്തിവെച്ച്. ഞങ്ങളൊരിക്കൽ പോയപ്പോൾ കുറച്ച് ചോക്ക് കൂടി അതിന്റെ പുറത്തിട്ട സമയത്ത് അത് തെളിഞ്ഞു വന്നു ആ ചിത്രം. കുറച്ചുകൂടി ദൂരെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാസർഗോഡ് ജില്ലയിൽ പോത്താങ്കണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അരിയിട്ട പാറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ കാളകൾ, രണ്ട് കാളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നതുണ്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു പശുവുണ്ട്. ഒരു മനുഷ്യൻ കൈമാടി വിളിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കേരളത്തിലെ ചരിത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ട കൃഷ്ണരായി പറഞ്ഞത്, ഗോവയിലെ ഉസ്മാളികാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചീമേനി പോത്താങ്കണ്ടത്തേതാണ്. അതിന്റെ തന്നെ തുടർച്ചയാണ് നമ്മുടെ ഈ കരിവള്ളൂരിലെ കണിയാങ്കുന്നിനടുത്തുള്ള ഏറ്റുകൊടുക്കയിലത്തെ

0: ചിത്രം കല്ലിൽ എങ്ങനെയാണ് ചിത്രം വരച്ചത്, അവരുടെ ചിത്രരചനാ രീതി നമുക്ക് ഒരു അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, തൊഴിൽ വൈദഗ്ധ്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയും ഉയരത്തിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള അവരുടെ ഒരു ഇച്ഛാശക്തി, അവരൊക്കെ സാമൂഹികമായ കൂട്ടായ്മ, പിന്നെ അവരെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതെല്ലാം ഇത്തരത്തിലേന്ന് പറയാൻ പറ്റും.
1: ഇവയെ സംയോജിപ്പിച്ചുകൊണ്ട് ചരിത്ര കുതുകികളെ ആകർഷിക്കുന്ന പ്രദേശമാക്കി മാറ്റാൻ സാധിക്കും.
0: എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട് പൊളിഞ്ഞത് വീണ്ടും ചെയ്തെടുക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത് ഒരു റിയർ വ്യൂ മിറർ പോലെ, ഒരു വാഹനത്തിന്റെ പിറകിൽ നിന്ന് നോക്കിയാൽ മാത്രമേ മുമ്പോട്ട് കുതിക്കാനുള്ള ഊർജം കിട്ടുകയുള്ളൂ. ഭാവിയിലേക്ക് ഒരു കണ്ണാടി, അത് ആ അർത്ഥത്തിൽ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ത്രിതല പഞ്ചായത്തും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അടക്കം ശ്രമിച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ചരിത്രത്തിന്റെ കാതൽ മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി വരണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ കരുൾ വെള്ളം പഞ്ചായത്തിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 2800 കൊല്ലം ഇല്ലേ ഈ പറഞ്ഞ മഹാശിലാ സംസ്കാരത്തിന്റെ ഇത് നമുക്ക് സംരക്ഷിച്ച് അവിടെ നല്ലൊരു പൂന്തോട്ടവും അതുപോലെ തന്നെ ഒരു ക്യൂറേറ്ററും ഉണ്ടാക്കുക, അതിനോട് ചേർത്തുകൊണ്ട് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് കരുവള്ളൂരിൽ ഈ മണക്കാടൻ ഗുരുക്കൾ തെയ്യത്തിന്റെ പരിഷ്കർത്താവ് ഏതാണ്ട് 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ. നമ്മളിപ്പോ കരുവള്ളൂരിലെ മണക്കാട്ട് അടുത്താണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം. അപ്പൊ ഈ സമാധി ഇരുത്തിയ ഒരു രീതി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാശിലാ സംസ്കാര കാലഘട്ടത്തിന്റെ തന്നെ ഒരു തുടർച്ചയാണത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭാഗങ്ങളിൽ പണ്ട് ആളുകൾ പിന്നെ വലിയ ആൾക്കാർ മരിച്ചുപോയാൽ ഭണ്ഡാരം ഇരുത്തൽ എന്ന് പറയലുണ്ട്. അതാണ് ഇപ്പം അന്നൂര് ഈ ഭാഗങ്ങളിലൊക്കെ പിന്നെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പം അതിൻ്റെ ഇത് തന്നെയായിരുന്നു മണക്കാടൻ ഗുരുക്കളെ ഇത്. അപ്പോൾ ഈ ചരിത്ര വിദ്യാർത്ഥികളെ നമുക്ക് ഈ കൊടക്കലിൽ നിന്ന് മണക്കാടൻ ഗുരുക്കളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അവരെങ്ങനെയാണ് അന്ന് ഈ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് ഉണ്ടാക്കിയെടുത്തത്, അതിൻ്റെയൊക്കെ പ്രദർശനങ്ങളൊക്കെ നടത്താൻ പറ്റും. മണക്കാടൻ ഗുരുക്കളിന് തറവാടുണ്ട് ഈ പടിഞ്ഞാറ് കരുവള്ളൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥക്കെട്ടും എഴുത്താണിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ രാത്രി കൊണ്ട് 140 തെയ്യം കെട്ടി എന്ന് പറയുന്ന ചെറുക്കൽ തമ്പുരാന്റെ മുമ്പിൽ ദളിതനായ തെയ്യക്കാരനാണ് മണക്കാടൻ ഗുരുക്കൾ, ഒരു ബാലചികിത്സകനാണ്. അപ്പോൾ അതിലേക്ക് ആളുകളെ കൊണ്ടുവരാം. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഈ നാട്ടിലും പുറത്തുള്ള ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മുൻകൈ പ്രവർത്തനം എടുക്കണം. അതിന് ഒരു പ്രചോദനം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ കൊടക്കല്ലുകളെയും നന്നങ്ങാടികളെയും ഇതിനെല്ലാം കാണുന്നത്.
1: കൊടക്കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമയായ പെരിഗമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി.
2: എന്റെ ഇല്ല പറമ്പില് ഇന്നപോലെ ഒരു ശില കൊടക്കല്ല് പൂർവികന്മാർ മഹർഷിമാറ അടക്കം ചെയ്ത കൊടക്കല്ല് ഇട ഉണ്ട്. അത് അനേകം ആൾക്കാർ പഠിക്കാനും വരുന്നുണ്ട്. അതൊരു 3000 കൊല്ലം മുമ്പ് ഉള്ളതാണെന്നാണ് എൻ്റെ ഗവേഷകന്മാരും പറയുന്നത്. അതിനി കൂടുതൽ വിദ്യാർത്ഥികളും ആളും പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അതാണ് ഇട സംരക്ഷിക്കുന്നത്.
1: ഈ ചരിത്ര സ്മാരകങ്ങൾ നിലനിർത്താൻ പ്രവർത്തിക്കുന്ന അരവിന്ദൻ കൂക്കാനം.
3: ചെമ്പൂട്ടിക്കുന്നിലുള്ള ഈ മുനിയറകളെ കുറിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതാണ്. പക്ഷെ അത് വേണ്ട പോലെ സംരക്ഷിക്കുന്നില്ല എന്നാണ് പൊതുവെ മനസ്സിലായത്. അപ്പൊ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മളെ കരുവള്ളൂർ പഞ്ചായത്തിലുള്ള ഇത്തരം ചരിത്രശേഷിപ്പുകൾ, മഹാശിലായുഗത്തിലെ ചരിത്രശേഷിപ്പുകൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷെ പലതും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വികസനത്തിന്റെ ഭാഗമായിട്ട് പലതും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയായ ഇത്തരം ചരിത്രശേഷിപ്പുകൾ ഇനിയും സംരക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു സംസ്കാരം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ഇതറിയാൻ വരുന്നുണ്ട്. തലമുടമയും ഇതിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് പെരിഗമന നാരായണൻ നമ്പൂതിരിക്കും വളരെ താല്പര്യമുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ സംഘടനകളും ക്ലബുകളും നാട്ടുകാരൊക്കെ ചേർന്ന് നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാനിത് അറിയുന്നത് എന്റെ അച്ഛന്റെ തറവാട് ഈ ചെമ്പുട്ടിക്കുന്നിന്റെ കുറച്ച് സമീപത്തായിരുന്നു. പല സ്ഥലത്തും ഇങ്ങനെ മുനിയറകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് നിധി ഉണ്ടാവുന്നില്ല, ധാരണയിൽ അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വേണ്ട രൂപത്തിൽ എവിടെയും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടുന്നുള്ള പ്രവർത്തനം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ തുടർന്ന് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ചരിത്ര അവശേഷിപ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനും ചരിത്ര അന്വേഷിയുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ.
4: വടക്കൻ കേരളത്തിന് വളരെ വലിയ ഒരു മഹാശിലായുഗ പാരമ്പര്യമുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ എടനാടൻ ചെങ്കൽക്കുന്നുകൾ എന്ന് പറയുന്ന ഭൂവിഭാഗത്തിന്റെ പ്രത്യേകതയാണ് ഇത്രയും സ്മാരകങ്ങൾ ഇന്നും നിലനിൽക്കാനുള്ള ഒരു കാരണം. ഒരുപാട് നാശത്തെ നേരിടുന്നുണ്ടെങ്കിലും, കുന്നിടിക്കലും മലകളൊക്കെ ഇടിച്ചു നിരത്തുന്നുണ്ടെങ്കിൽ പോലും, എവിടെയൊക്കെയോ കുറച്ചൊക്കെ ഇസ്മാ

0: സ്മാരകങ്ങൾ ബാക്കി നിൽക്കുന്നത്. പ്രത്യേകിച്ച് കരുവള്ളൂരിലും ചീമേനി കുന്നുകളിലൊക്കെ ഒരുപാട് സ്മാരകങ്ങളുണ്ട്. ഇപ്പോൾ ചെറുപുഴക്കടുത്തുള്ള എടവരമ്പ് മുതൽ ഇങ്ങോട്ട് ഏഴിമല വരെയുള്ള ഇടനാടൻ ചെങ്ങൽ കുന്നുകളിൽ പല പ്രദേശങ്ങളിലും ഇത്തരം സ്മാരകങ്ങൾ, പ്രത്യേകിച്ച് തൊപ്പിക്കല്ലുകൾ, റോക്കറ്റ് കേവ്സ് എന്ന് പറയുന്ന ഗുഹകൾ, അതുപോലെ തന്നെ കൽവൃത്തങ്ങൾ, ഇതൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. കരുവള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ മഹാശിലായിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവശേഷിപ്പുകളുടെ പല മാതൃകകളും ബാക്കി നിൽക്കുന്നു എന്നതാണ്. നന്നങ്ങാടികൾ മുതൽ തൊപ്പിക്കല്ലുകൾ വരെയുള്ള സ്മാരകങ്ങളും ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. മഹാശിലായിക കാലം എന്ന് പറയുന്നത് തന്നെ സമാന്തരമായിട്ട് അത് പഴന്തമിഴ് കാലഘട്ടം കൂടിയാണ്. പഴയ സംഘകാല കവികളൊക്കെ ഈ ഏഴിമല രാജ്യത്ത് ജീവിച്ചിരുന്നവരാണെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സംഘകാല ജനതയുടെ അല്ലെങ്കിൽ പഴന്തമിഴ് കാല ജനതയുടെ ജീവിതവും അവരുടെ മരണാനന്തര അനുഷ്ഠാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സ്മാരകങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ കരുവള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം കരുവള്ളൂർ കൂക്കാനം കുന്നുകളായിരിക്കാം ഒരുപക്ഷെ നന്ദൻ്റെ കൊങ്കാനം എന്ന് പറയപ്പെടുന്ന തലസ്ഥാന നഗരി തന്നെ. അപ്പം നന്ദൻ്റെ കൊങ്കാനം ആ പിന്നെ ഈ കൂക്കാനം എന്നതിലുള്ളൊരു ചരിത്രത്തിൻ്റെ തെളിവുകളാണ് ഏറ്റവും കൂടുതൽ മഹാശിലായിക സ്മാരകങ്ങളുള്ളത് കൂക്കാനം കുന്നുകളിലാണ്. ഇന്ന് അതൊക്കെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൂക്കാനം കുന്നുകളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കുടക്കല്ലുകൾ ഉള്ള ഒരു പറമ്പുള്ളത്. അതുപോലെ തന്നെ കൽവൃത്തങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു, പലതും കുന്നടിക്കുമ്പോഴൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോഴും ഒരു 2000 വർഷം മുമ്പുള്ള മഹാശിലായുഗ കാലഘട്ടവും അതിന് സമാന്തരമായിട്ടുള്ള പഴന്തമിഴ് സംസ്കൃതിയും ഈ നമ്മുടെ നാട്ടിൻ്റെയും കൂടി ഭാഗമായിരുന്നു എന്നും നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ പറയുന്ന 2000-3000 വർഷത്തെ ഒരു ജനവാസ ഓർമ്മകൾ നമ്മളെ ചരിത്രം തന്നെ ഇവിടെ തെളിവുകളായിട്ട് അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും അവയാണ് കരുവള്ളൂരിലൊക്കെയുള്ള മഹാശിലായിക സ്മാരകങ്ങളെന്ന് തിരിച്ചറിയുകയും ഈ ഒരു പൈതൃകത്തെ, ഈ ഒരു നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ ചരിത്രത്തിൻ്റെ കാൽപ്പാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഹെറിറ്റേജ് സൈറ്റായിട്ടും ഒക്കെ ആളുകൾക്ക് കാണാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ധാർമ്മികമായ കടമയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: മൺമറഞ്ഞു പോവാനിടയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യമായ സംസ്കൃതിയുടെ വേരുകൾ നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുന്നതിലൂടെ ചരിത്രത്തോടുള്ള നീതി പുലർത്തലാണ് നിർവഹിക്കപ്പെടുന്നത്. നന്നങ്ങാടികൾ, കുടക്കല്ലുകൾ, പഴുതറകൾ, പയ്യന്നൂരിലെ ചരിത്രശേഷിപ്പുകളിലൂടെ ഒരു യാത്ര. ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി കെ രാജശ്രീ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
4: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ BTech ഫസ്റ്റ് ക്ലാസ്. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0467-2211-400. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 50 വയസ്സ് തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം 17-ാം തീയതിക്കകം കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 0499924568860 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വെസ്റ്റ് എളേരി ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈനിംഗ് ടെക്നോളജി NCVT ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വെബ്സൈറ്റ് വിലാസം ITIadmissions.kerala.gov.in. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ 0467223400 എന്ന ഫോൺ നമ്പറിൽ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് യോഗ്യത. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0499924256027 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് പരവനടുക്കത്ത് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 5, 6, 7, 8 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് പട്ടികവർഗ പട്ടികജാതി പെൺകുട്ടികളിൽ നിന്ന് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകരുടെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷയോടൊപ്പം ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിലവിൽ പഠിക്കുന്ന ക്ലാസ് തെളിയിക്കുന്ന ഹെഡ്മാസ്റ്ററുടെ സാക്ഷ്യപത്രം, ജനനതീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 15-ന് മുമ്പായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9605420629 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
4: പ്രിയ ശ്രോതാക്കളെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ US പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ്

0: സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കണ്ണൂർ.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
8: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
9: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
10: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
11: അപൂർവ ഗാനം.

0: 1940-കളിലും 50-കളിലും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നടിയെന്ന നിലയിലും ഗായിക എന്ന നിലയിലും സജീവ സാന്നിധ്യമായ സുരയ്യ 1963-ൽ റിലീസായ രുസ്തം സൊറാബ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. സംഗീതം സജാദ് ഹുസൈൻ. സുരയ്യ അഭിനയിച്ച അവസാന ചിത്രമാണിത്. അവർ പാടിയ അവസാന ചലച്ചിത്ര ഗാനവും ഇതുതന്നെ.
1: മോഡേൺ ഐ ടി ഐ
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
2: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
1: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
2: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
1: ഫോൺ 8891107238.
3: നിങ്ങൾക്കറിയാമോ,
0: മന്നാർ കടലിടുക്ക് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യ ശ്രീലങ്ക അതിർത്തിയിലുള്ള കടലിടുക്കാണ് മന്നാർ. 3600-ലധികം സസ്യജന്തുജാലങ്ങളുള്ള ഈ മേഖല 1989-ൽ ഇന്ത്യയുടെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടു.

കണ്ണൂരിൽ നടന്ന 7-ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ലീഗ്. കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച 7-ാമത് തുളസി ഭാസ്കരൻ മെമ്മോറിയൽ ജേർണലിസ്റ്റ് വോളി ലീഗ്, പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ

0: ഒന്ന്, ഈ കണ്ണൂരിലെ കായികരംഗത്ത് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയ ഒരു കളിയാണ് വോളിബോൾ. അന്താരാഷ്ട്ര തലത്തിൽ കണ്ണൂരിന്റെ മഹിമ അറിയിച്ചിട്ടുള്ള വോളി താരമാണ് ജിമ്മി ജോർജ്. ആ ജിമ്മി ജോർജിന്റെ നാട്ടിൽ ഇത്തരം ഒരു മത്സരമായിരിക്കണം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിന്റെ മറ്റൊരു ഉദ്ദേശം, ജേർണലിസ്റ്റ് വോളി നടത്തുന്നതിന്റെ ഭാഗമായി കിട്ടുന്ന സാമ്പത്തികമായ മെച്ചം കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകരുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. തുടങ്ങിയത് മുതൽ ഈ വർഷം വരെയുള്ള എല്ലാ കാലത്തും ഇതിന്റെ ലാഭം നമ്മൾ മാധ്യമ പ്രവർത്തകരുടെ ചികിത്സയ്ക്കായി ഇപ്പോൾ നൽകി വരികയാണ്. 2014 തുടങ്ങുമ്പോൾ സൗഹൃദ മത്സരത്തിന് തുടക്കം കുറിച്ച് പ്രിയപ്പെട്ട നടൻ മോഹൻലാലാണ്. അദ്ദേഹം 2 തവണ ജേർണലിസ്റ്റ് വോളിയുടെ ഭാഗമായിട്ടുണ്ട്. ഏതാണ്ട് ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയ്ക്ക് പോലെ തന്നെയാണ് അദ്ദേഹം ഇതിന് പങ്കെടുക്കുകയും ഇതിന്റെ ആശംസ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ജേർണലിസ്റ്റ് വോളിയുടെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ കായികപരമായ ഒരു ഉണർവ് ഉണ്ടാക്കുക എന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ മുഴുവൻ ആളുകളെയും, രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും എംഎൽഎമാരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സൗഹൃദ മത്സരങ്ങൾ വളരെ വിപുലമായി നമ്മൾ നടത്തുന്നുണ്ട്. അത് മാധ്യമ പ്രവർത്തകർ സമൂഹത്തിൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദേശീയോദ്ഗ്രഥനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്ര ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ പ്രസ് ക്ലബുകളും മാറ്റിവെക്കുന്ന ഈ മത്സരം വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കർണാടകത്തിലെ കൊടക് ജില്ലാ പ്രസ് ക്ലബ് ടീം ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വർഷം, അടുത്ത വർഷം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ, ചുരുങ്ങിയ വർഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെങ്കിലും മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാക്കി ഇന്ന് ഉയർത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
1: കണ്ണൂർ പള്ളിക്കുന്നിലെ വി കെ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ June 6, 7, 8 തീയതികളിലായാണ് 7-ാമത് തുളസി ഭാസ്കരൻ മെമ്മോറിയൽ ജേർണലിസ്റ്റ് വോളി ലീഗ് നടന്നത്.
2: കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്
1: സുരേഷ് എടപ്പാൾ.
2: യൂണിയന്റെ കണ്ണൂർ ജില്ലാ ഘടകമാണ്, കണ്ണൂർ പ്രസ് ക്ലബാണ് ജേർണലിസ്റ്റ് വോളി എന്ന ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണം മുൻനിർത്തിയുള്ള വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പ്രസ് ക്ലബുകളിലുള്ള ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻവർഷങ്ങളിലെല്ലാം തന്നെ കണ്ണൂർ പ്രസ് ക്ലബാണ് ജേർണലിസ്റ്റ് ഓളി എന്ന വോളിബോൾ ടൂർണമെന്റ് മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കായിക ഉല്ലാസത്തിനും മാനസികോല്ലാസവും ഒക്കെ ലക്ഷ്യം വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ബ്രേക്കിംഗ് ഡി എന്നൊരു ക്യാമ്പയിൻ, ലഹരിയുടെ ചങ്ങലകൾ പൊട്ടിക്കുക എന്ന ആ ലിങ്ക് തകർക്കുക എന്ന വലിയൊരു ക്യാമ്പയിൻ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട്. അതിനൊപ്പം നിന്നുകൊണ്ട് ആ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുകൂടി ഈ വോളിബോൾ ടൂർണമെന്റിന്റെ ലക്ഷ്യമാണ്. കളിക്കളങ്ങളാണ് ലഹരിക്കെതിരെയുള്ള പോർക്കളങ്ങൾ. ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവതലമുറയെ മാറ്റാൻ, അത് സ്കൂൾ പഠനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ടോ സാധിക്കുന്നതിലപ്പുറമായി യുവതലമുറയെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ ബോധവൽക്കരണം, ഏറ്റവും വലിയ പോരാട്ടം. കായിക രംഗത്തേക്ക് വരുന്ന കുട്ടികൾ മഹാഭൂരിപക്ഷവും പിന്നീട് ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളികളാവുന്നതും നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്പോർട്സ് താരങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൈതാനങ്ങളുടെ അഭാവമാണ്. അത് ഫുട്ബോളിനായിക്കോട്ടെ, ക്രിക്കറ്റിനായിക്കോട്ടെ ഒക്കെ തന്നെ നമുക്ക് മികച്ച ഗ്രൗണ്ടുകളില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടുകൾ വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല. കായിക തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് മൈതാനങ്ങൾക്കാണ്. തീർച്ചയായും നമ്മുടെ കളിക്കളങ്ങൾ കൂടുതലുണ്ടാകേണ്ടതുണ്ട്. ഉള്ള കളിക്കളങ്ങൾ ഭംഗിയായി നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അത് സമയബന്ധിതമായി മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടതുണ്ട്.
1: ലഹരിക്കെതിരെ ഓരോ സ്മാഷും എന്ന സന്ദേശം ഉയർത്തി നടത്തിയ ടൂർണമെന്റിന്റെ ഭാഗമായി ഏരിയം, മക്രീതി എന്നീ വോളി ഗ്രാമങ്ങളിലെ പഴയകാല കായിക താരങ്ങളെ ആദരിക്കുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു.
3: ഓരോ സ്മാഷും ലഹരിക്കെതിരെ എന്നുള്ളതാണ് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിയുടെ ഇപ്രാവശ്യത്തെ പ്രധാന മുദ്രാവാക്യം. ഇത് കേരളത്തിലെ തന്നെ ദേശാഭിമാനിയിലെ ആദ്യകാല വനിതാ മാധ്യമ പ്രവർത്തകയായ തുളസി ഭാസ്കരന്റെ സ്മരണക്കാണി കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്നത്.
1: കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ.
3: അതിനു മുമ്പേ സംസ്ഥാന ജേർണലിസ്റ്റ് വോളി എന്നുള്ള നിലയിൽ മാത്രമാണ്, അവർ മരിച്ചതിന് ശേഷം അവരുടെ പേരിൽ, അവർ കണ്ണൂരുകാരിയാണ്, അങ്ങനെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അനുസ്മരിക്കുക കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഈ വർഷം ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ വോളിബോളിന്റെ ഒരു പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത്. കാരണം പണ്ട് കണ്ണൂർ ജില്ലയിൽ മൊത്തം വോളിബോൾ ഉണ്ടായിരുന്നു. കാരണം മറ്റു കളിക്കളങ്ങളെക്കാൾ കുറച്ച് സ്ഥലം മതി, 2 പുന്നിന്റെ ഇടയിലുള്ള ഒരു ചെറിയ വയലിലുണ്ടായാലും വോളിബോൾ നടത്തും. അങ്ങനെയുള്ള ചെറിയ കളങ്ങളിലുള്ള മലയോരങ്ങളിലൊക്കെ ഉണ്ടായി നമ്മളെ ജിമ്മി ജോർജിന്റെ നാടാണ് അഭിമാനത്തോടെ പറയാം. ഇപ്രാവശ്യം ഞങ്ങൾ ഏരിയത്ത് കുട്ടികളുടെ ക്യാമ്പ് നടക്കുന്നുണ്ട്, മക്രയിൽ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ 100 കണക്കിന് കുട്ടികൾ ഇതിലുണ്ട്. അതിന് അവർക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ളത് പഴയകാല കളിക്കാരെ ആ നാടുകളിൽ പോയി ആദരിക്കുക ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ട്. നമ്മൾ ഈ അടുത്താണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ അമൃത TVയിലൊക്കെ ഉണ്ട്, വിക്ടർ ജോസഫ് മരിച്ചത്. അദ്ദേഹം ഒരു വോളിബോൾ കളിക്കാരനായി ഇതിന്റെ ഒന്നിച്ചൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഞങ്ങളൊരു ബെസ്റ്റ് വോളിബോൾ പ്ലെയർക്കുള്ളൊരു ട്രോഫി കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറേ ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയായ രീതിയിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ പരിമിതികളുണ്ട്. പക്ഷേ

0: എങ്കിൽ പോലും കണ്ണൂരിലെ വോളിബോളിന്റെ ഭാവി. കാരണം മാധ്യമപ്രവർത്തകർ ഇതിന്റെ പേരിലെങ്കിലും കായികമായിട്ടൊരു പ്രാക്ടീസ് നടക്കും, അന്നേരം അവർക്കൊരു വ്യായാമം കിട്ടുമെന്നുള്ള ഒരു സ്വാർത്ഥം കൂടിയുണ്ട് ഇതിൽ. കാസർഗോഡ് കഴിഞ്ഞ വർഷം കമ്പവലി നടന്നു, വയനാട്ടിൽ ക്രിക്കറ്റ് നടന്നു. ക്രിക്കറ്റിന് ഫുട്ബോളിനൊക്കെ ആൾക്കാരുണ്ട് എല്ലാ ഭാഗത്തും, പക്ഷെ ഇതിന് ഇതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം. പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഇപ്പം ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കളിക്കാരും ഇതൊക്കെ ഉണ്ട്. ഈ കളിക്കാർക്കൊക്കെ കളിക്കാനുള്ള ഒരു അവസരം, പിന്നെ ഇത് പോലീസ് ഇവരെല്ലാമായിട്ടുള്ള ഒരു സൗഹൃദം കൂടുക, ജില്ലാ കളക്ടർ നേതൃത്വം നൽകുന്ന സിവിൽ സർവീസ് ടീം, കഴിഞ്ഞ ഇതിലെ രാഷ്ട്രീയക്കാരുടെ കളി, ഇവരിലൊക്കെ നല്ല കളിക്കാരുണ്ട്. KC വേണുപോൽ നല്ല വോളിബോൾ കാരൻ, ഇപ്പം ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം ഇവിടെ കളിക്കുന്നു, പഴയ വോളിബോൾ കളിക്കാരായിരുന്നു. കണ്ണൂർ MLA TO മോഹൻ അദ്ദേഹം നന്നായി കളിക്കുന്നു. ഇപ്പം വിജയനായാലും നന്നായി കളിക്കും. ഇപ്പം മട്ടന്നൂർ MLA സനോജ് വോളിബോൾ അസോസിയേഷൻ തന്നെ ഭാരവാഹി. ഇതെല്ലാം കൂടെ ഇവർ ഒരുമിച്ചിട്ടുള്ള കണ്ണൂർ ജില്ലയുടെ സ്പോർട്സിന്റെ എല്ലാതരം വികസനത്തിനും വേണ്ടിയുള്ളതാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് ഞങ്ങളോട് ഇത് ചേരുന്നുണ്ട്. ഇപ്പം ജയിലും ഫോറസ്റ്റും നല്ല കളിക്കാരൻ, കഴിഞ്ഞ വർഷം ഫോറസ്റ്റാണ് ജയിച്ചത്, ഇപ്രാവശ്യം ജയിലാണ്. എക്സൈസുകാരും നല്ല കളി ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ അതേസമയം പ്രസ് ക്ലബ്ബ് മലപ്പുറംകാർ ഫുട്ബോളിന്റെ ആൾക്കാരാണ്, അവര് വോളിബോൾ വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ അവരിതിന്റെ ഒരു സ്പിരിറ്റിൽ വന്ന് ഇവിടെ നിന്ന് കളിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നയിക്കുന്ന ടീമാണ് ഒന്ന്, മറ്റേത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് നയിക്കുന്ന യുവജന സംഘടനകളുടെ ടീം, ഇവർ തമ്മിലുള്ള മത്സരമാണ്. പിന്നെ പെൺകുട്ടികളുടെ മത്സരം വേറെ നടക്കും. ടാസ്ക് മക്രേരിയിലെ കുട്ടികളും ഇവിടുത്തെ സ്പോർട്സ് സ്കൂളിലെ കുട്ടികളും.
1: ദേശാമണി, സീനിയർ ഫോട്ടോഗ്രാഫറാണ്.
2: സുമേഷ് കൊടിയത്ത്.
1: കണ്ണൂർ പ്രസ് ക്ലബ്ബ് കുറച്ച് വർഷങ്ങളായി നടത്തി വരുന്ന ജേർണലിസ്റ്റ് വോളി, അത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത് നമ്മളെപ്പോലുള്ള കളി കഴിഞ്ഞ് ജോലിയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു ഉന്മേഷം കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു പ്രചോദനം കൊടുക്കുകയും ചെയ്യുന്ന നല്ലൊരു കൂട്ടായ്മയാണ് ഈ സംസ്ഥാനത്തെ എല്ലാ ടീമുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ജേർണലിസ്റ്റ് വോളി. ഇപ്പോഴൊരു അപാകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ജില്ലയിൽ നിന്നും ടീമുകൾ എത്തുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കാണുന്ന, വരും വർഷങ്ങളിൽ എല്ലാ ജില്ലകളിൽ നിന്നും ടീമുകൾ എത്തിച്ചിട്ട് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ കുറച്ച് നല്ല ഉദ്യമമായിരിക്കും. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് പല ഡിപ്പാർട്ട്മെന്റ് കളികൾ, വനിതാ വോളി, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു മത്സരം, അങ്ങനെ പ്രദർശന മത്സരങ്ങൾ ധാരാളം നടത്തുന്നുണ്ട്. അതെല്ലാ തരത്തിലും ഒരു വലിയ കൂട്ടായ്മയാണ് പ്രസ് ക്ലബ്ബ് മുൻകൈയെടുത്ത് നടത്തുന്നത്. വളരെ നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് എനിക്കുള്ളത്. ഞങ്ങള് KUWJ ടീമിനാണ് കളിച്ചത്. ഇപ്രാവശ്യം 7-ാം തീയതി രണ്ട് മത്സരം കഴിഞ്ഞു. മലപ്പുറം ടീമിനോടും അതുപോലെ കോഴിക്കോട് ടീമിനോടും രണ്ട് ടീമിനെയും തോൽപ്പിച്ച് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച അറ്റാക്കറായിരുന്നു ഞാൻ. സ്പോർട്സ് എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അപ്പോൾ ഗ്രൗണ്ടിലെത്തിയ ഒരു കുട്ടിയും വഴിതെറ്റി പോകില്ല, മറ്റൊരു വഴിക്ക് പോകില്ല എന്നുള്ള ഒരു ഇതാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ച് അതുകൊണ്ട് ഇതിനോട് വല്ലാത്ത താല്പര്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടായ്മ പറയുമ്പോൾ കുറച്ചുകൂടി മികച്ചതാവുക.
3: ഞാൻ ഏഷ്യാൻ ന്യൂസിലെ ക്യാമറമാനാണ്. വീട് കാസർഗോഡ്, ജോലി ചെയ്യുന്നത് കോഴിക്കോട്, കളിക്കുന്നത് കണ്ണൂരിന് വേണ്ടിയാണ്.
2: KE സുനിൽകുമാർ.
3: വളരെ വിചിത്രമായൊരു അനുഭവമാണ് എനിക്കുള്ളത്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ദിവസവും രാവിലെ ആഴ്ചകളോളം പ്രാക്ടീസും അതുപോലെ പിറ്റേ ദിവസം കളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് വളരെ നല്ല അനുഭവമായിരുന്നു. കഴിഞ്ഞ 3 പ്രാവശ്യവും ഏറ്റവും നല്ല കളിക്കാരുടെ ട്രോഫിയും അതുപോലെ ഫസ്റ്റ് പ്രൈസും ഈ ടീം നേടിയിട്ടുണ്ട്. അതിനു മുമ്പേ റണ്ണേഴ്സ് അപ്പും ആയിരുന്നു. എന്തുകൊണ്ടും നല്ലൊരു കളി കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും. നല്ലൊരു ഇവന്റ് ആണ്. കാരണം നമ്മളെ സമൂഹത്തിന് വേണ്ടി നല്ല കാഴ്ചപ്പാട് ചെയ്യുന്നൊരു മത്സരം കൂടിയാണ്. സാമ്പത്തികമായി സഹായിക്കുക ആൾക്കാരെ, അങ്ങനെ മയക്കുമതിനെതിരെ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇത് നല്ലൊരു സംരംഭമാണ്, തുടർന്ന് കൊണ്ടുപോകുക. ചെറുപ്പത്തിലെ വോളിബോൾ കളിച്ച് വളർന്നതാണ്. ഞാൻ കാസർഗോഡ് ജില്ലാ ടീമിന് വേണ്ടി ജൂനിയർ തലത്തിൽ വരെ കളിച്ചിട്ടുണ്ട്. പിന്നെ ജോലി അങ്ങോട്ട് പോയി. പിന്നെ വീണ്ടും ഈ ഒരു കളിയിലേക്ക് വരുന്നത് ജേർണലിസ്റ്റ് വോളിയിൽ കൂടെയാണ്. വോളിബോൾ എന്ന് പറയുന്നത് കളിക്കാൻ കുറച്ച് അറിയണം. ആ കളിയെ കുറിച്ച് കുറച്ച് അറിവ് വേണം. കാരണം ആ ഒരു പൊസിഷൻ, ആ ബോൾ എടുക്കുന്ന രീതികൾ, അല്ലാതെ ആർക്കും വോളിബോൾ കളിക്കാൻ പറ്റില്ല. ഫുട്ബോളാണെങ്കിൽ തട്ടിയാൽ മതി, ക്രിക്കറ്റ് ആണെങ്കിൽ സ്റ്റില്ലിൽ നിന്നാൽ മതി. വോളിബോൾ ആകുമ്പോൾ ഈ കളിയെ കുറിച്ച് അറിഞ്ഞാലേ മാത്രമേ കളിക്കാൻ പറ്റൂ.
2: കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ്, IPS.
4: പ്രസ് ക്ലബ്ബ് കണ്ണൂർ ജേർണലിസ്റ്റ് വോളിയുടെ 2-ാമത്തെ തവണയാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് സംഘാടനത്തിലേക്ക് ഒരുപാട് വലിയ രീതിയിൽ മികവ് പുലർത്തുന്ന രീതിയിലേക്ക് ഇപ്രാവശ്യത്തെ സംഘാടനം വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ മത്സരം നടത്തുന്നു എന്നതിനോടൊപ്പം കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്യുന്നത്, രാഷ്ട്രീയ, സാമൂഹിക, മാധ്യമ രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് മത്സരം നടത്തുന്നത് എന്ന് വരുന്ന സമയത്ത് ആ മത്സരത്തിന് ഒരു കൗതുകം കൂടിയുണ്ട്. അപ്പോൾ അത് ഒരു മത്സരം എന്നതിലുപരിയായിട്ട് ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരാനും അവർക്ക് പരിചയപ്പെടാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സുകളൊക്കെ ആവശ്യമാണ് എന്ന് കാണിക്കാനും, മത്സരം എന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ മാത്രമല്ല ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ കളികളെ അല്ലെങ്കിൽ ഗെയിംസിനെ കാണണം എന്നുള്ള ഒരു മെസ്സേജ് കൂടെ തീർച്ചയായിട്ടും ഈ ഒരു ജേർണലിസ്റ്റ് വോളിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ ഇന്ന് വോളിബോള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അത് ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റ് തലങ്ങളിലേക്ക് ലഹരിയോ അതുപോലെയുള്ള തലങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗെയിംസൊക്കെ സഹായിക്കട്ടെ, ഒരു മെസ്സേജ് അതായിക്കോട്ടെ എന്നാണ് കരുതാനുള്ളത്. ലഹരി എന്ന് പറയുന്ന വാക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര തെറ്റായ ഒരു വാക്കല്ല. ലഹരി അസച്ച് നല്ല വാക്കാണ്, പക്ഷെ ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും തെറ്റായ വാക്ക്. കാരണം ലഹരി എന്ന് പറയുന്നത് സ്പോർട്സിനെ ലഹരിയായി കാണുക, വായനയെ ലഹരിയായി കാണുക, യാത്രയിലെ ലഹരിയായി കാണുക, നല്ല സുഹൃത്തുക്കളെ ലഹരിയായി കാണുക. പക്ഷെ മറ്റ് ലഹരി പദാർത്ഥങ്ങളാണോ നിങ്ങളുടെ അഡിക്ഷൻ എന്നുള്ളതെങ്കിൽ നമ്മൾ എത്രമാത്രമാണ് നമ്മുടെ സൊസൈറ്റി എന്ന രീതിയിൽ നമുക്ക് അത് എത്രമാത്രമാണ് ഒരു വലിയ ചതിക്കുഴിയായിട്ട് മാറുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ജീവിതമാണ് ലഹരി എന്ന് പറയാനൊക്കെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പറയാതെ പറയുന്ന മെസ്സേജാണ് അതൊക്കെ. ഞാനൊരു വോളിബോൾ പ്ലെയറോ അല്ലെങ്കിൽ വോളിബോൾ അത്ര ആക്റ്റീവായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളോ അല്ല, പക്ഷേ വോളിബോൾ നമ്മുടെ നാട്ടിൻപുറത്ത് വലിയ രീതിയിൽ പ്രചാരമുള്ള ഒരു ഇനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങൾ, പക്ഷെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചിലയിടത്തെങ്കിലും പണ്ട് ക്ലബ്ബുകളുടെ ഇടയിൽ സാംസ്കാരിക കൂട്ടായ്മകൾക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള ഗെയിംസ് കളിക്കാണ്ട് വൈകുന്നേരം ആൾക്കാർ കൂടി ചേരും, ഇന്നും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുറവ് എന്ന് പറയുന്നത് അത് എന്തിലേക്കാണ് ലീഡ് ചെയ്തത്? ആൾക്കാർ ആ രീതിയിൽ കളിക്കാതിരുന്ന സമയത്ത് എന്തിലേക്കാണ് അത് ലീഡ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആശാവഹമായ മാറ്റങ്ങളായിരിക്കില്ല നമ്മൾ കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങൾ വീണ്ടും തിരിച്ചുപിടിക്കാൻ ഇങ്ങനെയുള്ള മത്സരങ്ങളിലൂടെ ഇടങ്ങളിലൂടെ ഒക്കെ നമുക്ക് കഴിയും.
2: മാധ്യമപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണവും ചികിത്സാ സഹായവും ലക്ഷ്യമിട്ട് നടത്തിയ ഈ ടൂർണമെന്റിൽ ഇത്തവണ ആതിഥേയരായ കണ്ണൂർ പ്രസ് ക്ലബ് വീണ്ടും ജേതാക്കളായി. കലാശപ്പോരാട്ടത്തിൽ KUWJ ടീമിനെയാണ് കണ്ണൂർ പ്രസ് ക്ലബ് പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് പ്രസ് ക്ലബ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഷാജി പേരാവൂരിനെയും ഓൾറൌണ്ടറായി ഷമീർ ഉർപ്പള്ളിയെയും ബെസ്റ്റ് സെറ്ററായി സുനിൽ കുമാറിനെയും ബെസ്റ്റ് പാസറായി ആദിഷിനെയും തിരഞ്ഞെടുത്തു. പി വി നജീബ്, നിധിൻ, അജീഷ്, സുമേഷ് കൊടിയത്ത് തുടങ്ങിയവർ ബെസ്റ്റ് സ്മാഷർമാർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
8: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
9: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
8: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
7: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
8: ഫോൺ 0497270378.
10: ആകാശവാണി കണ്ണൂർ.
11: റീഗൽ ജുവല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
12: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
10: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1-26-01, ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് മെയിൽ 35 മിനിറ്റും, 1-65-11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 50 മിനിറ്റും, 2-28-51 സാന്ദ്രഗച്ചി മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:35 ഇപ്പോൾ വൈകിയോടുകയാണ്.
14: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
11: പ്രായോജകർ
14: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
15: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
16: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
17: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
16: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാബ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
6: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
18: ലാപ്ടോപ്പോ?
6: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
19: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
20: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
21: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
20: അതെങ്ങനെയാ?
21: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
20: എടാ സംഭവം കൊള്ളാലോ.
21: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
22: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
23: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
21: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
22: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
24: ഘർ ഖർച്ച് കെ പൈസേ ദോ ഹസ്ബൻഡ് ജി,
25: യെ റാഷൻ കെ 15,000, സബ്സിഡിയോ കെ 2,000,
24: ഓർ ലൈറ്റ് ബിൽ കെ
25: അബ് 0 രൂപേ കൈസേ ദോ.
24: ഓഹോ, ഭൂലി ഗൈ തീ. അബ് തോ സോളർ പാനൽ ലഗ് ഗയേ ഹൈ നാ, തോ ജോ 4,000 ബചേ ഹൈ ഉസ്സേ ഷോപ്പിംഗ് ഹോ ജായേ.
25: പക്കാ.
26: PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന. ജുഡനെ കെ ലിയ രജിസ്റ്റർ കരേ PM സൂര്യ ഘർ .gov.in. ഹര ഘർ സൂര്യ ഘർ.
27: നമസ്കാര, ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ വിശാൽ ശർമ്മ. മുഖ്യ സമാചാര. प्रधानमंत्री नरेंद्र मोदी आज फ्रांस और स्लोवाकिया की 6 दिवसीय यात्रा पर होंगे रवाना. DRDO ने बहुस्तरीय बैलिस्टिक मिसाइल रक्षा क्षमता का प्रदर्शन करते हुए लगातार 3 सफल परीक्षण किए. विदेश मंत्री डॉ एस जयशंकर ने तेल टैंकर पर हमले के विरोध में अमेरिका के विदेश मंत्री मार्को रूबियो से कड़ा विरोध जताया. हमले में मारे गए थे 3 भारतीय नाविक. भारत और बांग्लादेश ने सीमा पर शांति और स्थिरता बनाए रखने की प्रतिबद्धता दोहराई. अमरीका प्रस्तावित शांति समझौते के तहत ईरान के नागरिक परमाणु कार्यक्रम पर हुआ सहमत. ऑस्ट्रेलियन ओपन बैडमिंटन के महिला सिंगल्स सेमीफाइनल में आज भारत की पीवी सिंधु और जापान की अकाने यामागुची होंगी आमने सामने. और फीफा फुटबॉल विश्व कप में पराग्वे के साथ मुकाबले में अमरीका 3-0 से आगे. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज फ्रांस और स्लोवाकिया की 6 दिन की यात्रा पर रवाना होंगे. श्री मोदी आज शाम फ्रांस के नीस शहर पहुंचेंगे. वर्ष 2014 के बाद प्रधानमंत्री की ये फ्रांस की 7वीं आधिकारिक यात्रा है. प्रधानमंत्री मोदी और फ्रांस के राष्ट्रपति इमैनुअल मैक्रों इस वर्ष के आरंभ में भारत फ्रांस संबंधों को विशेष वैश्विक रणनीतिक साझेदारी का दर्जा दिए जाने के बाद पहली द्विपक्षीय शिखर बैठक करेंगे. प्रधानमंत्री एवियन में G7 शिखर सम्मेलन में भी भाग लेंगे.
20: प्रधानमंत्री नरेंद्र मोदी आज शाम फ्रांस के नीस शहर पहुंचेंगे। प्रधानमंत्री मोदी आज दक्षिण फ्रांस में रहने वाले भारतीय समुदाय के लोगों से मिलेंगे। वे कल राष्ट्रपति मैक्रों

0: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ൽ അധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866339847484950 8893949598.
3: ശിശിര പൂർണിമയിൽ നീഹാര പൂമഴയിൽ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: കണ്ണാടിമാനത്ത് ആവണിയിറയത്ത് എന്നാരംഭിക്കുന്ന ഗാനം. ഈ ഗാനത്തിൽ വേണുഗോപാലിനൊപ്പം രാധിക തിലക്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കാട്ടിലെല്ലാം കരളിലെല്ലാം കവിത പൂത്ത കാലം.

0: വേണുഗോപാൽ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീത മാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗെല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഹോട്ടൽ അടച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ പ്രാബല്യത്തിൽ വരും. കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മന്ത് രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിലെ കച്ചവടക്കാർക്കും അതിഥി തൊഴിലാളികൾക്കുമായി രാത്രികാല രക്തപരിശോധന ക്യാമ്പ് നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചേർന്നാണ് ക്യാമ്പ് നടത്തിയത്. നെയ്യാർ ഡാമിലെ ജലനിരപ്പ് മൂന്നാം മുന്നറിയിപ്പ് നിലയായ ചുവപ്പ് ജാഗ്രതയിലേക്ക് അടുത്തു. ഡാമിന്റെ നാല് ഷട്ടറുകളും രാവിലെ 10 20 സെന്റിമീറ്റർ വീതം ഉയർത്തും. പരിസരവാസികൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ നിര്യാതനായി. മൃതദേഹം വൈകിട്ട് 4 കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചൽസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 അമേരിക്കയുടെ വിജയം. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം, പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് കെ പി കെ നമ്പ്യാർ. കെ പി കെ നമ്പ്യാർ, കെ പി കരുണാകരൻ നമ്പ്യാർ. താണയിലൊരു സ്ഥാപനമുണ്ട്, അവിടെ കരിയർ ഗൈഡൻസ് ചെയ്യുന്നുണ്ട്. ഗായകനാണ്, നല്ലൊരു ഗാനാസ്വാദകനാണ്. 80 പാട്ടിനോടുള്ള പ്രണയം ഇപ്പോഴും വിടാത്ത ഒരാളാണ്. ഈ ഊർജ്ജസ്വലതയുടെ കാരണവും പാട്ടിന് വിടാതെ കൂടെ കൊണ്ടുപോകുന്നു എന്നത് തന്നെയാവും അല്ലെ? പ്രിയം പ്രിയതരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് താങ്കളെ.
2: താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കെ പി കരുണാകരൻ നമ്പ്യാർ. എന്നെ ഈ പ്രിയം പ്രിയതരം പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ആകാശവാണി കണ്ണൂർ നിലയത്തിനും ടീമിനും അങ്ങേയറ്റം നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ജനിച്ചത് കല്യാശ്ശേരിയിലാണ്. വളർന്നത് മുഴുവൻ ചെറുകുന്നിലും സ്കൂളിംഗ് കല്യാശ്ശേരിയും ചെറുകുന്നിലായിട്ട് കഴിഞ്ഞു. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം കോഴിക്കോട് ദേവഗിരി കോളേജിലും പിന്നീട് തലശ്ശേരി ധർമ്മടം ബ്രണ്ണൻ കോളേജിലും. അത് കഴിഞ്ഞ് ഒരു വർഷത്തോടെ ഞാൻ ടീച്ചിംഗ് മേഖലയിലേക്ക് കടന്നു. തലപ്രമ്പ് മൂത്തടുത്ത ഹൈസ്കൂളിൽ ഒരു വർഷം ഞാൻ മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു. എനിക്ക് ആക്ച്വലി ഐ വാണ്ടഡ് ടു കണ്ടിന്യൂ ടീച്ചിങ്, പക്ഷേ എന്റെ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററായ എന്റെ ഫാദർ എന്നെ അതിൽ നിരുത്സാഹപ്പെടുത്തി. ദോസ് ഡേയ്സ് നല്ല ശമ്പളം കിട്ടില്ല. എന്റെ അൺട്രെയിൻഡ് ആയിട്ട് ഞാൻ ഒരു കൊല്ലം പണിയെടുക്കുമ്പോൾ 140 ശമ്പളം, അച്ഛന് 300 ശമ്പളം ഉണ്ട്. ഇനിയിപ്പം ബി എഡിന് പോയിട്ട് വന്നാലും 250 ശമ്പളം കിട്ടുമല്ലോ. അപ്പൊ അച്ഛന്റെ ശമ്പളം എന്റെ ശമ്പളം 550 ആവുന്നുള്ളൂ. പിന്നെ അടിയിൽ എന്റെ കീഴിൽ 5 സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെ പഠനമെല്ലാം പഠിപ്പിക്കലുണ്ട്, നടക്കൂല. സോ ഹി ആസ്ക്ഡ് മീ ടു ഷിഫ്റ്റ് ഫ്രം കേരള ടു ബോംബെ. കെൽട്രോൺ സ്ഥാപക ചെയർമാൻ കെ പി പി നമ്പ്യാർ, അന്തരിച്ച കെ പി പി നമ്പ്യാർ എന്റെ അമ്മയുടെ നേരെ സഹോദരനാണ്. അപ്പൊ അന്നേരം കെ പി പി നമ്പ്യാർ ബോംബെയിലാണ്, ടാറ്റ ആർ എൻ ഡിയുടെ ചീഫായിട്ട്. സോ ഞാൻ ബോംബെക്ക് പോയി. 3 എനിക്ക് അങ്കിളിന്റെ വീട്ടിൽ തന്നെ താമസിച്ച് ട്രെയിനിങ് തന്നെ. അങ്ങനെയാണ് ഞാൻ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഈ വിഭാഗത്തിലെ തന്നെ ITഭീമന്മാരിൽ ഒരാളാണ് TCS. അതിലൊരു ജോലി കിട്ടി. 16 വർഷം TCS ജോലി ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ഒരു വിദേശ ബാങ്കിൽ HSBC ബാങ്ക് സൗദി അറേബ്യയിൽ നല്ലൊരു ജോബ് കിട്ടി. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ 1981 പോകുന്നു. പിന്നീട് 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തു. 2003 ഐ കെയിം ബാക്ക് ടു ഇന്ത്യ. സിൻസ് ദെൻ ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തും സ്കൂളുകളും കോളേജുകളും പോയി ക്ലാസ് എടുത്തും അങ്ങനെയുള്ളൊരു ഇതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും സ്റ്റുഡൻസ് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് വെരി ബ്രില്ലിയന്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവരാ മെഡിക്കൽ എൻട്രൻസും എഞ്ചിനീയറിംഗ് എൻട്രൻസും റിസർച്ച് എൻട്രൻസ് ഒക്കെ എഴുതി ആ മേഖല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എത്തിക്കുക. വേറൊരു കാറ്റഗറി ബ്രില്ലിയൻ ബട്ട് നോട്ട് അറ്റ് ആൾ ഹാർഡ് വർക്കിംഗ് ലേസി. അതിൽ രണ്ടാൾക്കാരുണ്ട്. ഒന്ന് പാരന്റ്സ് ഹാവ് മണി, രണ്ട് പാരന്റ്സ് ആർ നോട്ട് ഹാവിംഗ് മണി. അപ്പോൾ ദോസ് പാരന്റ്സ് ആർ ഹാവിംഗ് മണി ദേ വിൽ ഓപ്റ്റ് കോളേജസ് ഇൻ മംഗലാപുരം, ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെ സ്ഥലങ്ങളിൽ പോകും. അതും ഇവിടുന്ന് ഗൈഡൻസിലും കൊടുക്കും. പിന്നെ ദോസ് പാരന്റ്സ് ആർ നോട്ട് ഹാവിംഗ് മണി അവർക്ക് പിന്നെ ഓപ്ഷൻ ഇല്ല, നാട്ടിൽ തന്നെയുള്ള ബെസ്റ്റ് കോളേജസ് പഠിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പിന്നെ ഞാൻ അവരെ പഠനകാലത്ത് നിരീക്ഷിക്കും, മോണിറ്റർ ചെയ്യും, അക്കാഡമിക് മോണിറ്ററിംഗ് ടിൽ ദേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ പ്രോഗ്രാം. ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാം ടോട്ടലി ഫ്രീ സർവീസ്, നമുക്കുള്ള ഗുഡ് വിൽ, ടോട്ടലി എത്തിക്കൽ വേയിൽ എല്ലാം ചെയ്തു കൊടുക്കുക. അവരെപ്പോഴും നമ്മളെ ഓർമ്മിക്കും. പല സ്ഥലത്തും ഇപ്പൊ കാനഡ, യുഎസ്, യുകെ എന്നൊക്കെ നമ്മളെ ഇടയ്ക്ക് വിളി വരും. ഞാൻ സാറിന്റെ ഇവിടെ 10 കൊല്ലം വന്നിന്, 5 കൊല്ലം വന്നി, എനിക്ക് വേണ്ട ഗൈഡൻസ് കിട്ടിയാണ് ഞാനിപ്പം ഇവിടെ. അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ടല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് എന്റെ,
1: അതാണ് ഏറ്റവും വലിയ ഫീസ്.
2: അതെ, ഏറ്റവും വലിയ ഫീസ് ഗുഡ് വിൽ.
1: ഓക്കെ, അപ്പോ സാറ് പറഞ്ഞു പറഞ്ഞു വന്നപ്പം ഇവിടെ പ്രിയം പ്രിയതരം എന്ന പ്രോഗ്രാമില് എന്താണ് നമ്മളിവിടെ വന്നതെന്ന് പോലും മറന്നുപോയി. അത്രയധികം ആവേശത്തോടെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഒരു എന്താ പറയാ, മണി ഓറിയന്റഡ് അല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്രയധികം അതിൽ ആ ഒരു ചാരിതാർത്ഥ്യത്തോടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടഗാനങ്ങളില് ഗായകനാണല്ലോ, അപ്പൊ ഒത്തിരി ഇഷ്ടഗാനങ്ങൾ ഉണ്ടാകും, ഒത്തിരിയേറെ പഴയ പാട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിൽ വരുന്ന പാട്ടുകളിൽ ആദ്യം പറയുന്ന പാട്ട് ഏതാണ്?
2: ആദ്യം വരുന്ന പാട്ട് പഴയ ഒരു പാട്ടാണ്, സ്ഥാനാർത്ഥി സാരമ്മ എന്നൊരു അടർവാസി ഷീലയ്ക്കുള്ള ഒരു പാട്ടും ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് അക്കരപ്പച്ചയിൽ എന്നൊരു അക്കരപ്പച്ചയിലേ അഞ്ജനച്ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ.
1: ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യമായി പറയുന്ന ഗാനമാണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
2: ഇത് ആ കാലഘട്ടത്തിൽ നമുക്ക് പാട്ട് കേൾക്കാൻ വെച്ചാൽ ടോട്ടലി എന്താ പറയണ്ട്, ഗ്രാമത്തിൽ അകരം നോക്കിയ ഒരു റേഡിയോ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ. കോമൺ ആയിട്ട് നമുക്ക് റേഡിയോ കിട്ടുന്നത് ഗ്രാമപഞ്ചായത്ത് വായനശാലയിൽ.
1: അവിടെ പോയിരിക്കും,
2: അവിടെ പോയിരിക്കും, അവിടെ പോയിരിക്കാൻ അതിനു മുമ്പേ വേറൊരു വർക്കുണ്ട്. വൈകുന്നേരം നമുക്ക് പാട്ട് കേൾക്കണല്ലോ. അപ്പൊ ഈ സിനിമാ കോട്ട, നിയറസ്റ്റ് സിനിമാ തിയേറ്റർ എന്നല്ല, സിനിമാ കോട്ട,
1: അവിടെ
2: ടാക്കീസ്, അവിടെ പുറത്തു പോയി വരുമ്പോഴത്തേക്കും നമ്മള് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ, ഗാങ് ആയിട്ട് പോയ, അപ്പൊ അതിനെ സമ്മതമുള്ളൂ പുറത്തു പോവാൻ. അങ്ങനെ കണ്ടവാനം കറങ്ങിയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ വരുന്ന പറഞ്ഞു പറ്റുകയാണ്. അപ്പൊ നമുക്ക് പറയണം,
1: ഞാൻ
2: 8 മണി വരെ, 8:45 വീട്ടിലെത്തണം. അപ്പൊ സിനിമാ കോട്ടയുടെ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ പാട്ട് കേൾക്കുക. അത് കുറെ ഒരു 1.5 മണിക്കൂർ കേൾക്കാം. നേരത്തെ പറഞ്ഞാൽ കുറെ കേൾക്കാം. ഫസ്റ്റ് ഷോ 6:30 തുടങ്ങുമ്പോൾ 6:30 പാട്ട് ഉള്ളിൽ വെക്കും. തിയേറ്ററിന്റെ ഉള്ളിൽ പോയി നമ്മൾ കേൾക്കൂല. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് അവിടുന്ന് പോകും. പിന്നെ നമ്മൾ പോകുന്നത് നേരെ കണവരം, ചെറുകുന്ന പഞ്ചായത്ത് വായനശാലയിലേക്കാണ്. അവിടെ പോയിട്ട് കുറച്ചു നേരം പത്രം വായിച്ച് അപ്പൊ കറണ്ട് അഫയേഴ്സും ജനറൽ നോളജെല്ലാം കിട്ടി. അപ്പോഴത്തേക്കും നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രമാണ്. അന്നേരം കണ്ണൂർ നിലയില്ല, അന്നേരം കോഴിക്കോട് നിലയും, കോഴിക്കോടും ആലപ്പുഴയും തൃശ്ശൂരും ട്രിവാൻഡ്രമേ ഉള്ളൂ. ആകാശവാണി കോഴിക്കോട് നിന്നാണ് ഇവരെ. നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രങ്ങൾ വരുമ്പോൾ നല്ല പാട്ടുകൾ എല്ലാ ദിവസവും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല, 2-3 ദിവസം ആഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ അന്ന് കറക്റ്റായിട്ട് നമ്മൾ പോകും, നല്ല പുതിയ പാട്ടുകൾ. അങ്ങനെ വരുമ്പം ഈ സ്ഥാനാർത്ഥി സാർമ വന്നാതിക്ക് ഈ പാട്ടാണ് അവരെ എടുത്തിടുക. അതിന്റെ അകത്ത് പറയും പാട്ടുകളുണ്ട്, കുരുപ്പെട്ടിക്കോട്ടില്ല അങ്ങനെ പറഞ്ഞവര്,
1: കുരുപ്പെട്ടി നമ്മുടെ പെട്ടി, കടുവാ പെട്ടി കോട്ടില്ല.
2: പക്ഷെ ഇത് നല്ലൊരു പാട്ടായതുകൊണ്ട് പിന്നെ കുറെ കാലം കേൾക്കുമ്പോ നമ്മൾ പഠിക്കുമല്ലോ.
1: അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. ആ ഗാനം കേൾക്കാം.
3: അക്കരപ്പ

ഭാർഗവി നിലയത്തിലെ പാട്ടാണ് താമസമെന്തേ. ഭാർഗവി നിലയത്തില് കുറെ പാട്ടുകളുണ്ട്, താമസമെന്തേ, പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു, അല്ലെങ്കിൽ അറബിക് കടലു മണവാടൻ, അത് നല്ല പാട്ടുകളാണ്. അപ്പോ താമസമെന്തേ ഓർമ്മിക്കാൻ കാരണം എന്നത് ഇതെന്റെ കോളേജ് ഡേയ്സിലാണ്. ഞാൻ വെണ്ണൻകോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം. ഷൂട്ടിംഗ് വാസ് ഇൻ തലശ്ശേരി, തലശ്ശേരി കടപ്പുറത്താണ് എന്റെ ഷൂട്ടിംഗ്. അപ്പൊ ക്ലാസ് കെട്ടിയിൽ ഷൂട്ടിംഗ് എല്ലാം കാണാൻ പോയി നമ്മൾ. അതുകൂടാണ്ട് ഈ ഫിലിം ഇറങ്ങിയപ്പോഴും ഈ ഫിലിം കാണാനും അവിടെ തലശ്ശേരി വീനസ് ടാക്സിയിലൊക്കെ പോയിട്ട് നമ്മൾ ഫിലിം കണ്ടായിട്ടാണ് ഗവൺമെന്റ്. അത് 1965-66 ലാണ്. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്

0: എൻ്റെ കണ്ണിൽ ഈ പടം മൂന്ന് പ്രാവശ്യം കണ്ടിരുന്നു.
1: മൂന്ന് പ്രാവശ്യം കണ്ടു.
0: മൂന്ന് പ്രാവശ്യം ഈ പടം കാണുന്നതൊക്കെ ഈ പാട്ടിൽ
1: കേൾക്കാനും കൂടിയാണ്. കേൾക്കാനും കൂടി
0: പ്രേതഗതിയായിരിക്കും, അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ പാട്ടുകൾ കേൾക്കാൻ ചാൻസ് കിട്ടുമല്ലോ, അതുകൊണ്ട് പോന്നെയാണ്.
1: മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ പ്രേത സിനിമയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയും സംഭാഷണവുമാണ്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഈ ഭാർഗവി നിലയം എന്ന സിനിമ അന്നും സാറ് പറഞ്ഞു അത് കാണാൻ പോകുന്നത് ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അത്രയും കേരളക്കരയാകെ അലയടിച്ചതാണ് ഭാർഗവി നിലയത്തിൽ എല്ലാ ഗാനങ്ങളും, പ്രത്യേകിച്ച്
0: മലയാളികൾ
1: ഈ താമസം എന്റെ വരുവാൻ.

0: പിന്നീട് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പടമാണ് റെസ്റ്റ് ഹൗസിലെ പൗർണമി ചന്ദ്രിക. ഇതിന് വല്ലൊരു കഥയുണ്ട്. ഇത് 1968-69 കാലഘട്ടത്തിലാണ്. ഞാൻ ബോംബെയിലാണ്. അപ്പൊ ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഹോബി പാട്ട് കേൾക്കലാണ്. എല്ലാ സൺഡേസിലും മലയാളം സിനിമ കാണാൻ പോകും, സിനിമ ബുക്ക് ചെയ്തിട്ട് പോകണം. അപ്പൊ ഒരു മാസത്തിൽ ശമ്പളം കിട്ടിയാല് എനിക്ക് അന്നേരം ശമ്പളം 550 രൂപ 550 രൂപയ്ക്കാണെത്തി അന്നേരം അച്ഛൻ പറഞ്ഞുകൊണ്ട് ഓർമ്മയുണ്ട്. 550 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഒരു 2 റെക്കോർഡ്, അന്നേരം ടേപ്പ് റെക്കോർഡ് ഒന്നും ഇല്ലല്ലോ.
1: എത്ര വയസ്സുണ്ട് അപ്പോ?
0: അന്നേരം 21-22. എനിക്ക് ഒരു ബാഡ് ഹാബിറ്റ്സ് ഇല്ല. ആകെയുള്ളൊരു ഹാബിറ്റ് പറഞ്ഞാല് എല്ലാ മാസവും ശമ്പളം കിട്ടിയാല് അടുത്തുള്ള HMB ഷോപ്പിൽ പോയിട്ട് ഞാൻ രജിസ്റ്റർ ഇറങ്ങിയിട്ട് 2 റെക്കോർഡ്സ്.
1: നല്ല
0: ഹാബിറ്റാണ്. അതിപ്പം ഗുണം ചെയ്തു. 78 RPM അത് പൊട്ടുന്ന ബ്രേക്കബിൾ റെക്കോർഡ്സ് ആണ്. പിന്നെ വന്നു 45 RPM, അത് ബ്രേക്കബിൾ അല്ല, പ്ലാസ്റ്റിക്. ഒരു സൈഡിൽ 2 പാട്ടുണ്ട്, മറ്റേ സൈഡിൽ 2 പാട്ട്. പിന്നെ വന്ന് 33 RPM എന്നല്ല എന്ന് പറയാം, അതെ 33 വില്ല പാട്ട്, വില്ല റെക്കോർഡ്. അതിന്റെ ഒരു സൈഡിൽ 6 പാട്ടുണ്ടാവും, മറ്റേ സൈഡിൽ 6 പാട്ട്, അപ്പൊ 12 പാട്ട്. അതിനനുസരിച്ച് പാട്ടിന്റെ നമ്പർ അനുസരിച്ച് പൈസയും കൂടും. ഒരു 15 രൂപയ്ക്ക് ഒരു റെക്കോർഡ് കിട്ടും, പ്ലാസ്റ്റിക് വയ്യാ. അപ്പൊ 2 കാർഡ്സ് വാങ്ങിച്ചാൽ വീട്ടിലേക്ക്. അപ്പൊ വീക്കെൻഡ് എന്ത് വീക്കെൻഡിൽ ഇത് ചെയ്യാം. അന്ന് രാത്രി തന്നെ ഇത് റെക്കോർഡ്സ്. അപ്പൊ മാനുവലായിട്ട് നിങ്ങൾ മാറ്റാൻ പറ്റുന്ന ടേപ്പ് റെക്കോർഡാണ്, വലിയൊരു ടേപ്പ് പ്ലെയർ എന്ന് പറയാം വേണ്ടിക്കില്ല, ടേപ്പ് റെക്കോർഡല്ല, സോറി, പ്ലെയറാണ്. അത് മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. അപ്പൊ ഓരോ പാട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഹാൻഡിലെടുത്ത് ഓൺ ചെയ്ത് അങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ അതിനകത്ത് റെസ്റ്റ് ഹൗസിൽ ആ പടം എടുത്തപ്പോ അതിനകത്ത് ഈ പൗർണമി ചന്ദ്രിക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോ അതൊരു 50 പ്രാവശ്യം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പോലെ ഒരു വല്ലാതെ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു പൺമിശ ശിവശങ്കർ ഇപ്പൊ ബാംഗ്ലൂരാണ്, അയാളും ഞാനും കൂടെ ഇത് മാറി, ഞാൻ കുറെ മാറ്റിയാകുമ്പോൾ നീ മാറ്റി മാറി, അങ്ങനെ മാറ്റി മാറ്റി 50 പ്രാവശ്യം ഈ പാട്ട് കേട്ടു. നാച്ചുറലി ഇത് വേഗട്ടാവില്ലേ, നമ്മൾ ടില്ലവ ലാസ്റ്റ് ബ്രീത്ത് ഈ പാട്ട് മനസ്സിലുണ്ടാവും. അപ്പൊ അതാണ് പാട്ട്. അത് പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു.
1: അപ്പൊ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പം റെസ്റ്റ് ഹൗസ് സിനിമയിലെ ഗാനമാണ്, അതിലും ഒരുപാട് ഗാനങ്ങൾ അല്ലെ. തിലുമുത്തായ മണിമുത്തു കിട്ടി,
0: അതുപോലെ തരാനൊരു മരതകം കിട്ടി.
1: പാടാത്ത വീണയും പാടാത്ത വീണയും പാടും. അടുത്തൊരു ഗാനം ഏതു കുലരതി ദേവനെ അതുകൊണ്ട്. ഇങ്ങനത്തെ ഒത്തിരി പാട്ടുകൾക്കുണ്ട് പുതിയൊരു ടീം അല്ലെ, പി ഭാസ്കരൻ ബാബുരാജ്, അതുപോലെ വയലാർ ദേവരാജൻ ടീം, അതുപോലത്തെ ഒരു ടീം ശ്രീകുമാരൻ തമ്പി, MK അർജുന. ഈ ഒരു സിനിമയിലെ കൂടിയാണ് നമ്മുടെ ഗാനാസ്വാദകരുടെ മനസ്സിലേക്ക് ഇങ്ങനെ 2 പേരുകൾ ഒരുമിച്ച് വരുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു ഗാനം പൗർണമി ചന്ദ്രിക കേൾക്കാം.

താമരക്കുമ്പിളിൽ അന്വേഷിച്ചു കണ്ടെത്തില്ല സിനിമയിലെ താമരക്കുമ്പിൾ. ഒരു ഇതൊരു ഫീമെയിൽ സോങ് ആണ്. ഫീമെയിൽ സോങ് ആണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട എസ് ജാനകി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതിൻ്റെ അകത്ത് ആ ഒരു ഹമ്മിങ് എല്ലാം ടോപ്പാണ്. ദേവാ

0: மம ஹிருதயம் இதில் தாதானி சங்கீத மதுபகரு. അതെ, ഇത് ആ ദേവാനില വിളി എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആ ഹമ്മിങ് പാടുന്നത് ദേവ ഇത് കുറച്ചുകൂടി കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ പറ്റും. നമ്മുടെ ഏജിന്റെ പ്രശ്നമുള്ളത് അങ്ങനെ വരില്ല.
1: ഏജിന്റെ പ്രശ്നം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനും വിചാരിച്ചു. താങ്കളെ സംബന്ധിച്ച് നല്ലൊരു കരിയർ ഗൈഡൻസിന്റെ സ്ഥാപനം നടത്തുന്നുണ്ട്. ഞാൻ കണ്ടു, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ്
0: നിൽക്കുന്നത്.
1: പുതിയ ജനറേഷനും തന്നെ മാതൃകയായിട്ടുള്ള ഒരാളാണ്. പി ഭാസ്കരൻ ബാബുരാജ് ആ ടീമിന്റെ പാട്ടുകൾ കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. മിലിറ്ററി നഴ്സ് മുഖ്യ കഥാപാത്രമായി വന്ന സിനിമയാണ്. നല്ല പാട്ടുകളുണ്ടായാലും ഇന്നലെ മയങ്ങുമ്പോൾ, അതുപോലെ കവിളത്തെ കണ്ണീർ കണ്ടു, എന്തൊരു നല്ല പാട്ടാണല്ലേ.

അടുത്ത പാട്ടിൽ നമുക്കൊരു നാടകഗാനം എടുക്കാം. നാടകഗാനെ പറ്റി പറയുമ്പോൾ സ്വർഗം നാണിക്കുന്നു എന്ന പടത്തിൽ നാടകഗാനമാണ്. ഇത് ഓർമ്മിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കല്യാശ്ശേരി എല്ലാ വീക്കെൻഡിലും പോകുമല്ലോ. നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഒട്ടുമിക്കാലും നാടകങ്ങളും പ്രത്യേകിച്ച് KPSCയുടെ കാളിദാസ കലാകന്ദ നാടകങ്ങളും ആദ്യത്തെ നാടകം റിലീസാക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് അതോ അവിടെ നിന്ന് അങ്ങനെ തെക്കുന്ന വരുന്നല്ലേ ഈ നാടകമൊക്കെ ആദ്യത്തെ റിലീസാവുന്ന സ്റ്റേജ് പ്രോഗ്രാം കല്യാശ്ശേരി KPRG സ്കൂൾ അങ്കണത്തിലായിരിക്കും. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഗ്രാൻഡ് അങ്കിൾ ഈ ശാരദാ ടീച്ചർ ഉണ്ടല്ലോ, ശാരദാ ടീച്ചറുടെ അങ്കിൾ ഗ്രാൻഡ് അങ്കിൾ എന്തിനും ഗ്രാൻഡ് അങ്കിൾ KPR ഗോപാലൻ വലിയൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ ഒത്താശയിലാണ് അവിടെ നാടകം കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഈ ഗ്രാൻഡ് അങ്കിൾ നടത്തുന്നവരെയാണ് നമുക്ക് ടിക്കറ്റൊന്നും എടുക്കണ്ട. അപ്പോ പ്രിയ ഒന്ന് നേരം കെട്ടി കയറി പറഞ്ഞ ഇരിക്കാനൊന്നും പറ്റില്ല. അതിനൊക്കെ സമയക്കുന്നൊക്കെ എല്ലാരും കയറ്റി ഇരുന്നാൽ ഗ്രൂപ്പ് സോങ് പാടുമ്പാണ് നമുക്ക് വല്ല എൻട്രി കിട്ടുക, എനിക്ക് എന്റെ പ്രദേശനൊക്കെ. അങ്ങനെ കാര്യം കൂടി കേൾക്കുന്ന എല്ലാ ഒരുപക നാടകങ്ങളൊക്കെ കാണും. അത് എന്റെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ല, ഗ്രാൻഡ് ഫാദർ ഓപ്പോസിറ്റ്. അപ്പൊ ഗ്രാൻഡ് ഫാദറിനെ അറിയാണ്ട് ഗ്രാൻഡ് മദറിനോടൊക്കെ പറഞ്ഞ് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് വേണ്ടത് ഇത് അന്നേരം നാടകം തുടങ്ങുന്ന 9 മണിക്കായിരിക്കും. അങ്ങനെ 11 മണി 12 മണിക്ക് തീരുമ്പോൾ നമ്മൾ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഓർമ്മിച്ചൊരു ഒരു പാട്ടാണ് ഈ സ്വർഗം നാണിക്കുന്ന നാടകം. അതിൻ്റെ അകത്ത് ഉള്ളൊരു പാട്ടാണ് പറന്ന് പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ

0: സെമി ക്ലാസിക്കൽ സോങ്സ് ഈ മലയാളത്തിൽ കുറെ വന്നിട്ടുണ്ട്. അതൊരു സെമി ക്ലാസിക്കൽ സോങ് ആണ് കാട്ടുകരങ് എന്ന ചലച്ചിത്രത്തിലെ നാദബ്രഹ്മത്തിന്. അത് പാടാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിനകത്ത് കുറെ രാഗങ്ങൾ മാറി മാറി രാഗങ്ങൾ വരും, കുറെ രാഗങ്ങളുണ്ട്. അപ്പൊ കുറെ രാഗങ്ങളനുസരിച്ച് ട്യൂൺ മാറും,
1: അതിന്റെ
0: അടക്കെല്ലാം ഹമ്മിങ് സ്വരങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിലിഷ്ടപ്പെടാൻ കാരണം നമ്മുടെ ഈ ത്രോട്ട് ശരിയാക്കണ്ടെങ്കിൽ ത്രോട്ടിന് ബെസ്റ്റ് എക്സസൈസ് ആണ് പാട്ട്. അപ്പൊ അതില് ലോങ് ആയിട്ട് നമ്മുടെ ഡ്യൂറേഷനില് ശ്വാസം
1: ബ്രീത്തിംഗ്
0: എക്സസൈസ് ബെസ്റ്റ് ആണ്. ബ്രീത്തിംഗ് എക്സസൈസും പാട്ടിന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബ്രീത്തിംഗ് കൺട്രോളിൽ വരുന്ന പാട്ടിന്റെ ഒരു ഒന്ന് രണ്ട് വരികൾ ഇതിനകത്തുണ്ട്. അതെന്താ വെച്ചാല് അതിലൊരു വരി ഉണ്ട്, ഇതിനകത്ത് ആ ഒരു വരി മാത്രം ഞാൻ പാടാം ഈ പാട്ടില്. കൺമണി മാറെ നിങ്ങൾ കിങ്ങിണി കിളിക്കുമ്പോൾ കണ്ണു നീർത്തുള്ളി പോലും നറു

0: കെ പി കെ നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്തത് ദിവ്യ ദർശനം എന്ന പടത്തിലെ ഒരു ഗാനമാണ്. കർപ്പൂരദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്നെയാ സന്ധ്യയിൽ. അന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടിലൊക്കെ അമ്പലത്തിന് പോയി,
2: പെൺകുട്ടിലെ കാണാൻ അമ്പലത്തിൽ പോകുന്ന ഒരു
1: കാലഘട്ടം,
2: ഫ്രണ്ട്സിനെല്ലാം കാണാൻ പെൺകുട്ടിലെ അങ്ങനെ രീതിയിൽ. നമുക്കിപ്പോ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ പിന്നെ ഇന്നത്തെ പോലെ അല്ലല്ലോ, പിന്നെ എവിടെയും കാണാൻ കിട്ടൂല.
1: അങ്ങനെ തൊഴിൽ ഒരു കുട്ടിയെ സംഘടിപ്പിച്ചിട്ടാണ് ഈ പാട്ട്, അതിന്റെ ലൈൻസ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇഷ്ടപ്പെടും എല്ലാവർക്കും.
2: നല്ല വരികൾ, ശ്രീകുമാരന്റെ വരികളാണ്,
1: നല്ല വരികളാണ്, പിന്നെ നല്ല മെലഡിയാണ്, പാടാൻ എളുപ്പമാണ്, എളുപ്പമെന്നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ ലൈൻ ഇങ്ങനെ വെറുതെ പാടിക്കൊണ്ട് പോകും.
2: ഓക്കെ, മെയിൽ സിംഗർ ജയചന്ദ്രനാണ്. പറയും പൊതുവെ മനംമയക്കുന്ന വിധത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായകൻ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഈ പാട്ടും അങ്ങനെ ഒരു മനം മയക്കുന്ന ഒരു ആലാപനം തന്നെയാണ്. കൂടെ പാടിയിരിക്കുന്നത് ബി വസന്തയാണ്. അവരുടെ കൂടുതൽ ഹിറ്റ്സും യുഗ്മ ഗാനങ്ങളാണ്. അപ്പൊ അതിലെ വരുന്നൊരു ഗാനം ദിവ്യദർശനം സിനിമ കേൾക്കാം.

0: അടുത്ത ഗാനം എനിക്ക് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഫിലിം ചെന്നായ വളർത്തിയ കുട്ടി യേശുദാസ് പാടിയത്. സെമന്ത പഞ്ചക തീർത്ഥത്തിനടുത്തൊരു വസന്ത ദേവി ക്ഷേത്രം.
1: നല്ലൊരു ഗാനം അല്ലേ? ചെന്നായ വളർത്തിയ കുട്ടി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, എം കെ അർജുനൻ ഇവരാണ് ഇതിന്റെ ശില്പികൾ. എല്ലാം നല്ല ഗാനങ്ങളുണ്ട്. അഷ്ടമംഗല്യ സുപ്രഭാത, ഇങ്ങനെ ഒരു ഗാനമുണ്ട്.
0: ചില പാട്ടുകൾ എന്റെ മനസ്സിലങ്ങനെ നിൽക്കില്ല, ഞാൻ സ്റ്റോറിയില്ല
1: പാടാനുള്ളത്.
0: പാടാനുള്ളത് മാത്രം സ്റ്റോറി.
1: ഇതിൽ മാത്രം ഒരു ബിസിനസ് മൈൻഡ് കാണിക്കാറുണ്ട് അല്ലേ?
0: അല്ല, നമുക്ക്
1: പാട്ടിന്റെ കാര്യത്തിൽ
0: പാടാൻ പറ്റണം.
1: ആ, പാടാൻ പറ്റണം. പക്ഷെ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ ചില പാട്ടുകളുണ്ടല്ലോ.
0: ഞാൻ ഷട്ട് ഡൗൺ ചെയ്യില്ല,
1: മനസ്സ് കൊടുക്കൂല എന്ന് മാത്രം. അത്രയധികം
0: ഇതെല്ലാം വരുമ്പോഴേ ഞാനത് കേട്ടില്ല, പക്ഷെ മനസ്സിൽ സ്റ്റോറി ഇല്ലാതെ പിന്നെ വരുമല്ലോ.

0: പാട്ടുകള് ചെറുതിലെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടും. ഈ സ്റ്റേജിലൊക്കെ പാടാൻ തുടങ്ങിയത് ഏത് കാലത്താണ്?
1: സ്റ്റേജിലെ ഞാൻ കോളേജസിലും പാടും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പൊ ഒരു ടീച്ചിങ്ങിലും ചെയ്തു വന്നു തൽപ്പറമ്പ് മുത്തേ. ഞാൻ ഇടയ്ക്ക് ക്ലാസ് ലിഷർ ക്ലാസ്സിലും പോയി അവരെ എന്നെ കൊണ്ട് പാടിക്കും കുട്ടികള്. യുവജനോത്സവം വന്നപ്പോ, യൂത്ത് ഫെസ്റ്റിവൽ വന്നപ്പോ അവര് പറഞ്ഞു സാറൊരു പാട്ട് എന്തായാലും പാടണം സ്റ്റേജിലെന്ന്. അങ്ങനെ ഞാൻ
0: ഏത് പാട്ടാ പാടിയതെന്ന്.

0: ഇത് അനാർക്കലി ഫിലിമിന്റെ പാട്ടാണ്. ഇതിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഇതെങ്ങനെ ഞാൻ നമ്മൾ കുറെ ആൾക്കാർ കൂടി കൊച്ചി കാണാൻ പോയായിരുന്നു. ഒരു വാഹനം വാടക എടുത്തിട്ട് നമ്മൾ കല്യാച്ചിരുന്ന ഒരു ഫുൾ ജീപ്പിലാണ് പോകുന്നത്.
1: ഫ്രണ്ട്സ് ആണോ അതോ?
0: ഫ്രണ്ട്സ് അല്ല, ഫാമിലി, കുറെ ആൾക്കാർ. ഫാമിലി അല്ല, ഒരു സമ്മേളനത്തിൽ പോയായിരുന്നു.
1: ശരി.
0: അപ്പൊ അന്നേരം രാവിലെ പുറപ്പെട്ട് 10 മണിക്ക് പുറപ്പെട്ടില്ല. അന്ന് രാത്രി അവിടെ കൊച്ചിയിൽ എത്തൂല. ഇപ്പോഴത്തെ പോലെ അത്ര ഫാസ്റ്റായിട്ട്

0: ഇപ്പൊ പാടുന്നത് മ്യൂസിക് ഗ്രൂപ്പുകളിലൊക്കെയാണ് തോന്നല്ലേ കൂടുതലും? എവിടെയൊക്കെയാണ്?
1: ഒരു പാട്ടുപട്ടിയുണ്ട്, പിന്നെ കണ്ണൂർ മെലഡീസ് ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്.
0: അത് എങ്ങനത്തെ ആളുകളാണ്?
1: മ്യൂസിക് ലവേഴ്സ് ആണ്, ഇല്ല പാട്ടുകാരൊന്നല്ല. അപ്പോഴെല്ലാവർക്കും പാടാൻ ഭയങ്കര ആഗ്രഹങ്ങളാണ്, കറക്റ്റ് ആയിട്ട് പാടും. ചില ഗ്രൂപ്പുകാരെന്താ വെച്ചാൽ ഓരോ പരിപാടി വെക്കും. അനുപല്ലവി പല്ലവി റൗണ്ട് ബുധനാഴ്ച എല്ലാ ദിവസം വൈകുന്നേരം 8 മുതൽ 9 മണി വരെ കവിതയിൽ ഇഷ്ടമാണ്. പിന്നെ അക്ഷരസ്വാമി, അങ്ങനെ ചെറിയ പരിപാടിയാണ്. പിന്നെ സ്ക്വയർ സിംഗേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൗൺ സ്ക്വയർ പോയിട്ട് വൈകുന്നേരം അവിടെ ഇരുന്ന് ഒരു 10, 15, 20 പേരെ എപ്പം വരും. സൗണ്ട് സിസ്റ്റം അവിടെ കൊണ്ടുവച്ചിട്ട് ഓപ്പൺ എയറിൽ കൊണ്ടുവച്ചിട്ട് പാടും. ഒരാഴ്ചക്ക് ഒരു 1-2 ദിവസം ഞാൻ പോകും. സ്ക്വയർ സിംഗേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മളന്ന് പാടിയതൊക്കെ വീഡിയോ എടുത്തിട്ട് അതിലിടും. പിന്നെ ചില ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് നടത്തുക. പക്ഷെ ഞാൻ ആക്റ്റീവായിട്ടൊന്നും എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവില്ല. സാഗര സംഘം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, പാടിയിട്ടില്ല. അതിലവർ ലിറിക്സ് അയച്ചു തരും. ഇവരുടെ ഒരു 4-5 ലിറിക്സ്
0: ഉണ്ടാവും.
1: അതിലൊന്ന് പാടും, ഒന്നല്ല 1-2-3 പാടാം. ചിലവർ പാടിയിട്ടുണ്ടാവും. ഇപ്പം മാഡം പാടുന്നെങ്കിൽ ഞാൻ അതിനെ ടാഗ് കയറ്റി ഞാൻ കുറച്ചുകൂടി നന്നാക്കി പാടും. അത് നന്നാക്കിയിട്ടാണ് പാടുന്നേ, പക്ഷെ അവർക്കത് മനസ്സിലാവും ആ ട്യൂണ് ശരിയല്ല ഇങ്ങനെ ആക്കാണ്. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൂടി അതിൽ വരുന്നുണ്ട്.
0: ശരി,
1: ഡെയിലി നമുക്ക് പ്രാക്ടീസ് കിട്ടുന്നുണ്ട്.
0: ഫാമിലിയെ കുറിച്ച് പറയൂ.
1: ഫാമിലി എന്റെ വൈഫ് ഇന്ദിര, കാലിക്കറ്റിലാണ് എല്ലാം പഠിച്ചു വളർന്നൊക്കെ. പിന്നെ അദ്ദേഹം ഷിഫ്റ്റ് ടു പൊടാതി, അവിടെയാണ് തറവാട്.
0: ഇന്ദിര മാഡത്തിന് എവിടെ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്?
1: അതെ, അവര് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇന്ദിരയുടെ ഫാദർ സുരക്ഷാ സീനിയർ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ റിട്ടയർ ആയിട്ട് എല്ലാരും നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
0: വർക്കിംഗ് ആയിരുന്നോ?
1: ഇന്ദിര വർക്കില്ല, ഇന്ദിര ഹൗസ് വൈഫാണ്. ത്രൂഔട്ട് എനിക്കൊരു മകളും ഒരു മകനുമാണ്. മകള് കല്യാണം കഴിച്ച് ഊട്ടിയിൽ സെറ്റിൽഡാണ്. മകള് മെയിൻലി ഹൗസ് വൈഫ് ആണ്. ഷി വാസ് ആൾസോ ഇന്നർ വീൽ ക്ലബ്ബ് ഊട്ടിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അതേസമയത്ത് ഹസ്ബൻഡ് അനൂപും റോട്ടറി ക്ലബിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ഒരേ സമയത്ത് രണ്ടാളുണ്ടായ സമയമുണ്ടായിരുന്നു. പിന്നെ അവര് കുറെ സോഷ്യൽ ആക്ടിവിറ്റീസ്. മോൻ എന്റെ കൂടെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവൻ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഇവിടെ, കോവാക്സ് ആണ്, KTL കോവാക്സ്. അതായത് പല പല കമ്പനികൾക്ക് അവർക്ക് ആവശ്യമുള്ള ഓഫീസൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അവർക്ക് റെഡിയാക്കിട്ട് കൊടുക്കുക. മകന്റെ വൈഫ് ഒരു ആർട്ടിസ്റ്റാണ്, സവിത ഭാസ്കർ. അവള് ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കും, പിന്നീട് ആങ്കറിങ്, പിന്നെ സീരിയൽ ഒരു സീരിയലിൽ കുറച്ചു നേരം അഭിനയിച്ചിട്ടുണ്ട്. ഈ ഹൃദയം ഇപ്പൊ നടക്കുന്ന ഹൃദയത്തിൽ അവളുണ്ടായിരുന്നു. 1-2 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ കൂടെ തന്നെ താമസിക്കുന്നു. ഞാനിപ്പോ താമസിക്കുന്നത് പയ്യാമ്പലം ഓണ്ടേന്റെ കൂടെ. കുറെ സെലിബ്രിറ്റീസിനെയും പിന്നീട് ഓണ്ടർപ്രനേഴ്സിനെയൊക്കെ ഇവള് ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. എന്റെ മകൾക്ക് ഒരു മകനും, മകനൊരു മകളാണ്. മകന്റെ മകള് ഇവിടെ ഭാരതി വിദ്യാഭവനില് 9-ാം ക്ലാസ് പഠിക്കും. പിന്നെ മകൾക്കൊരു മകനാണ്, ഹീസ് ബിഗ്. അവൻ അവിടെ തന്നെ ഊട്ടി ലോറൻസ് പഠിച്ച് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാജുവേഷൻ ചെയ്തിട്ട് ഹി വാണ്ടഡ് ടു ബിക്കം എ പൈലറ്റ്. ഹി ഡിഡ് ഹിസ് പൈലറ്റ് സ്റ്റഡി ഇൻ ഫ്ലോറിഡ. ഇപ്പൊ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പൊ അതാണ് ഫാമിലി. ബ്രദേഴ്സെല്ലാം ശ്രീധരൻ എന്റെ എങ്ങ ബ്രദറാണ്. അവൻ ഇതിനിടെ ഫ്ലവേഴ്സിലൊക്കെ അവർ ആദരിച്ച് കെ പി ശരൻ പേര് ബേസിക്കലി ഒരു NIT എഞ്ചിനീയർ ആണ്. ഈസ് ആൾസോ വെരി ഫോണ്ട് ഓഫ് മ്യൂസിക്. എന്നെക്കാട്ടിയും കരക്കല് വെച്ച് നിന്നാൽ പാടും. 3 ബ്രദേഴ്സാണ്, 2 ബ്രദേഴ്സ് ഒരാൾ റിട്ടയർഡ് കാലിക്കറ്റിലാണ്, ശശിധരൻ.

0: ഓക്കെ, അപ്പോ കുറെ കാര്യങ്ങള് പറഞ്ഞു, എല്ലാത്തിലും പാട്ടും ഉണ്ടായിരുന്നു. പ്രതിഫലേച്ഛ ഇല്ലാതെ പുതിയ കുട്ടികൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് വളരെയധികം സഹായം നൽകുന്ന ഒരു സ്ഥാപനമാണ് താങ്കൾ നടത്തിക്കൊണ്ടു പോരുന്നത്. പിന്നെ പാട്ടിനോടുള്ള ഇഷ്ടം അത് ഓരോ വർത്തമാനത്തിലും നമുക്കത് മനസ്സിലാവും. ചിലവര് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുമ്പം ഇന്നത് പറയാം അല്ലെങ്കിൽ ഇന്ന ഗാനം പറയാം, താങ്കൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഒന്നുമില്ല. ഓൺ ദി സ്പോട്ട് എന്താണ് വരുന്നത് അതിനെ കുറിച്ച് പറയുക എന്നുള്ളത്, ഇവിടെ തുടങ്ങണം ഇവിടെ നിർത്തണം ഇതിനെപ്പറ്റി ധാരണയൊന്നുമില്ല. ആരോടോ പറയുന്നത് പോലെ ഇങ്ങനെ സ്വന്തം കാര്യങ്ങളും പാട്ടിഷ്ടങ്ങളും ഒക്കെ പറഞ്ഞു വരുന്നത് നല്ലൊരു അനുഭവമായിരുന്നു. സംഗീതത്തോടുള്ള ഇഷ്ടം അത് മുറുക്ക പിടിച്ചതുകൊണ്ടാണ് ഇത്രയും എങ്ങായിട്ട് ഇപ്പോഴും ഇരിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതങ്ങനെ പോട്ടെ.
1: താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ആകാശവാണി ടീമിനും അതിന് എന്റെ കൂടെ ഇന്ന് വലുവൽ സമയം ചെലവഴിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു.
2: കെ പി കെ നമ്പ്യാർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്, ഒപ്പം മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
7: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
6: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
7: അപ്പൊ ശരിയായ നമ്പർ
6: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
7: ചേച്ചി എന്നെ രക്ഷിച്ചു,
6: പണിയിൽ നിന്നല്ല.
7: ചെയ്തോളാം. RBI പറയുന്നു,
8: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. നിപയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ജാഗ്രതയും ഗൌരവപൂർണവുമായ സമീപനമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വകുപ്പ് എടുക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രി

0: നേരിട്ടെത്തി ബന്ധപ്പെട്ടവരെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടിയിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ്പ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണരുതെന്നും നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാലാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാവും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. എഫും പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപികയായ ഹീര ബി എസുമായി സിവിൽ ജിഗ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മാറി വാന്യൂസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഹീര വി എസ് ആണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് വനിതകൾക്ക് സജീവമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ?
1: ഇപ്പം നിലവിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, കാഴ്ചാപരിമിതരായവരുടെ സംഘടനയുണ്ട്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ്. അവരുടെ നേതൃത്വത്തിൽ കാഴ്ചാപരിമിതരായ വനിതകൾക്ക് അന്തസ്സോടും കാര്യക്ഷമവുമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള പരിശീലനം നൽകുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കെയിൻ ഉപയോഗിച്ച് എങ്ങനെ നടക്കാം, നമ്മുടെ മറ്റിന്ദ്രിയങ്ങളെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, പലതരത്തിലുള്ള ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് റോട്ടിലും മണ്ണിലുമൊക്കെ തട്ടുമ്പോഴുള്ള ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ, ആ സമയത്ത് നമ്മുടെ ശരീര ചലനങ്ങൾ, അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ പരിശീലനമായിരുന്നു. ഒപ്പം കുറച്ച് സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
0: സെൽഫ് ഡിഫൻസ് ടെക്നിക്സിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് സ്ത്രീകളാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. കാഴ്ചപരിമിതരാകുമ്പോൾ അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കാൻ വേണ്ടുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകൾ, നമ്മുടെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവരെ പ്രതിരോധിക്കാം, നമുക്ക് അപകടം പറ്റാതെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ.
0: ആ ടെക്നിക്സ് ഒന്ന് പറയാൻ പറ്റുമോ?
1: കാണിക്കേണ്ടതാണ്. നമുക്കത് പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കാം. നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാള് നമ്മുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യെ റിലീസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഷോള്, മുടി, അങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ പിടിക്കാമല്ലോ. അത്തരത്തിൽ പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ എങ്ങനെ വേദനിപ്പിക്കാം? നമ്മുടെ ശരീരത്തിൽ ചില മർമ്മഭാഗങ്ങളുണ്ട്, അവിടെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ നാല് വിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ വേദനിപ്പിക്കാം? വേദന എടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും പിടിവിടും. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ കത്രിക ലോക്ക് എന്ന് പറയും, കൈ ക്രോസ് വെച്ച് നമ്മുടെ കെയിൻ ഉപയോഗിച്ച് അവരുടെ കൈ നമ്മുടെ കൈയുടെയും കെയിൻ്റെ ഇടയിൽ ലോക്ക് ചെയ്യുന്നൊരു രീതിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കുറച്ച് ടെക്നിക്സുകൾ.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്ങിനെ പറ്റി ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയോ. എങ്ങനെയാണ് ടീച്ചർ മനസ്സിലാക്കിയത്?
1: ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാല്, ഞാൻ അതിനുവേണ്ടി പ്രത്യേക കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 4 വർഷത്തിനടുത്തായിട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ യാത്രകളിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വെച്ച് സ്വന്തമായിട്ട് തന്നെയുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെ ഈ ട്രെയിനിങ് നേരത്തെ പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്ത ട്രെയിനിങ്ങിൽ അവർ കൃത്യമായിട്ട് മൊഡ്യൂളുകൾ തന്നിരുന്നു, അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിച്ചത്. അപ്പൊ അതിൽ എന്റെ കൂടെ അനുഭവങ്ങളെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
0: മാഡം പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: നമുക്ക് ചില സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ വഴി അറിയില്ല, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാകുമ്പോൾ അപ്പം ചിലപ്പോൾ നമ്മൾ ആരാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിയില്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, അവിടെ ആളുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം സൈലന്റ് ആയിട്ട് നിൽക്കും, എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കെയിൻ്റെ ഹെൽപ്പോട് കൂടി സേഫായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം സൈലന്റ് ആയിരുന്നു, ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്യും. ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അതുപോലെ ചിലർ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില ഗന്ധങ്ങളുണ്ടാവും ചില മനുഷ്യരുടെ. അങ്ങനെ ഗന്ധം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ നമ്മളെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് നമ്മളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദേഹത്തൊരു കാറ്റ് തട്ടുന്നുണ്ടാവും. അപ്പൊ അതിന്റെ വേരിയേഷൻ. പിന്നെ ചില ശബ്ദങ്ങൾ, ചിലർ നടന്നു വരുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഒബ്സർവ് ചെയ്ത് അടുത്ത ആളെത്താറാവുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് ചോദിക്കുക. അപ്പൊ ചിലരൊന്നും പ്രതികരിക്കില്ല, മിണ്ടാതെയൊക്കെ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരാൾ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്.
0: ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്?
1: എന്റെ അമ്മ തീരെ സപ്പോർട്ടല്ലായിരുന്നു, മറ്റെല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. ഷൊറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയായിരുന്നു, പെൺകുട്ടി ആയതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ പറ്റുന്നുള്ളൊരു പേടി അമ്മയ്ക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 7 വർഷമായി. അപ്പൊ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എവിടെ. ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ വിടും, അതല്ലാതെ തനിയെ എവിടെയും വിടില്ല. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ കാര്യത്തിനൊപ്പം അച്ഛനാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് ജോലിയുള്ള ദിവസം എന്റെ മറ്റു പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ആവശ്യകത വന്നത്. ആദ്യമൊക്കെ അച്ഛനും എതിർപ്പായിരുന്നു, വേണ്ട, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ആരും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വിഷമമായിരുന്നു. അമ്മ ഇല്ലാണ്ടായപ്പോ കൊണ്ടുപോകാൻ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ, അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ആവുന്ന അവസ്ഥയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ അച്ഛനുണ്ടല്ലോ, എന്ത് വന്നാലും വിളിച്ചാല് ഒരു വിളിക്കപ്പുറം അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത്. ഇപ്പോൾ അച്ഛൻ സപ്പോർട്ടാണ്. ഞാനിപ്പോ ഇവിടെ കോളേജിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കോളേജിന്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വേറെ എല്ലാവർക്കും ഭയമാണ്, എന്റെ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു അയ്യോ ഒറ്റയ്ക്ക് എങ്ങനെയാ നിൽക്കുക, അത് ബുദ്ധിമുട്ടാവും, അങ്ങനെ അങ്ങനെ പലർക്കും ആശങ്കയായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക എന്നോട് പറയാത്തത്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ആരെങ്കിലും വിളിച്ച് അവൾ എങ്ങനെയാ ചെയ്യാം, അത് അവള് ചെയ്തോളും, അവള് നിന്നോളും എന്നുള്ളൊരു ഉറപ്പ് മറ്റാരെക്കാളും എന്റെ അച്ഛന് ഉണ്ട്. ആ ഒരു ഉറപ്പ് തന്നെയാണ് എന്റെ കോൺഫിഡൻസിന്റെ പിന്നിലുള്ള റീസൺ, അച്ഛന്റെ ആ ഒരു ഉറപ്പാണ്.
0: അതില് ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ, എങ്ങോട്ടാ പോയത്?
1: ഉണ്ട്. ആദ്യമായിട്ട് ഞാന് പി ജി കഴിഞ്ഞ സമയത്ത് ഒരു 3 മാസത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് ജ്യോതിർഗമയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ പരിശീലനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വല്യച്ഛൻ മരിക്കുന്നത്. അപ്പൊ അന്ന് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛന് കൂടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അവിടെ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെയുള്ള അങ്കിളിനെ വിളിച്ചിട്ട് ഞാൻ പൊക്കോളാം, അച്ഛൻ പേടിക്കേണ്ട, ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ അച്ഛൻ അവിടെ നിന്ന് കയറ്റി തന്നു. ഞാനപ്പോ ഇവിടെയുള്ള ആരെ അറിയിച്ചില്ല, ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് ആരോടും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അപ്പൊ എന്റെ കൂടെ യാത്ര ചെയ്തൊരു അങ്കിൾ ഉണ്ടായിരുന്നു, ആ അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പൊ ആള് എന്നെ അവിടെ നിന്ന് ഓട്ടോ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഒറ്റയ്ക്ക് ജ്യോതിർഗമയിൽ എത്തി. അതാണ് ഫസ്റ്റത്തെ ഒരു ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയാവുന്ന ഒരു യാത്ര.
0: അതിനുശേഷം ഇപ്പൊ
1: സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാറുണ്ട്. റെയിൽവണ്ണിന്റെ ആപ്ലിക്കേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായാലും, വേർ ഇസ് മൈ ട്രെയിൻ നോക്കി ട്രെയിൻ എവിടെ എത്തി, അങ്ങനെയുള്ള ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അത്യാവശ്യം ഇപ്പൊ ഉപയോഗിച്ച് പരിചയമുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ആളുകളോട് ചോദിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാനോ ചോദിക്കാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അപ്പൊ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ, രാത്രിയൊക്കെ ആവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിച്ച് പോവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാരെങ്കിലും വിളിക്കും, ഹെൽപ്പ് വേണം എന്ന് പറയും, അങ്ങനെ അവരുടെ ഹെൽപ്പോടുകൂടി പോവും.
0: രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്?
1: ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തൃശ്ശൂർ പോകണമെങ്കിലും, പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട് തലശ്ശേരിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് രാത്രി കാലത്താണ് യാത്രകളൊക്കെ വരുന്നത്. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ടൂർണമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ രാത്രിയൊക്കെ യാത്രകൾ വന്നിട്ടുണ്ട്.
0: അപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും?
1: ഗ്രൂപ്പായിട്ടാണ് പോവാ. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്ലേയേഴ്സ് എല്ലാവരും കാഴ്ചപരിമിതരായിരിക്കും, കോച്ചും കീപ്പറും മാത്രമാണ് സൈറ്റഡ് ആയിട്ടുള്ളവർ ഉണ്ടായിരിക്കുക.
0: പിന്നെ എവിടെയാണ് പഠിച്ചതൊക്കെ?
1: എനിക്ക് 7 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ കാഴ്ച പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ എന്റെ വീടിന്റെ അടുത്തുള്ള പുത്തൂർ എൽ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാഴ്ച പോയി പിന്നെ ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. അത് കുന്നംകുളത്ത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലാണ് ചേർന്നത്. പിന്നെ 7ാം ക്ലാസ് വരെ അവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ വീടിന്റെ അടുത്ത് പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, ഹയർ സെക്കൻഡറി തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും

0: ചെയ്തു. പിന്നെ ഡിഗ്രി പഠിച്ചത് കൊടകര സഹൃദയ കോളേജിലാണ്. അതിനുശേഷം പി ജി ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലും ചെയ്തു. പിന്നെ ഞാനിപ്പോ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജില്.
1: ഈ ഒരു ജേണിയിലെ കട്ട സപ്പോർട്ടായിട്ട് കൂടെയുള്ള ഒരു വ്യക്തി എന്ന് ചോദിച്ചാൽ ആരെയായിരിക്കും പറയാം?
0: അച്ഛൻ.
1: അച്ഛൻ, അച്ഛന്റെ പേരെന്താണ്?
0: ശിവദാസൻ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. ഇന്ന് ഈ നിമിഷം വരെയുള്ള എന്റെ ഏറ്റവും സപ്പോർട്ട് എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്.
1: കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് 7-ാമത്തെ വയസ്സിൽ നിന്നല്ലേ പറഞ്ഞു? എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം, അങ്ങനെ എന്തെങ്കിലും?
0: ഇല്ല, ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോവുമായിരുന്നു.
1: ബുദ്ധിമുട്ട് പെട്ടെന്ന്
0: വന്നതാണ്. തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം പോയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ച കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇങ്ങനെ തലച്ചോറിന് കണ്ണിലേക്ക് വരുന്ന ഞരമ്പ് തളർന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല. കാഴ്ച പോയ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്. ഞാനും ബ്രദറും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ കാഴ്ച പോയി കഴിഞ്ഞപ്പോ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കര വാശിയും ദേഷ്യവും എല്ലാത്തിനോടും വെറുപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ കുന്നംകുളത്ത് ചെന്നതിന് ശേഷം അവിടെ എന്നെ പോലെയുള്ള ആളുകള്, അതും ജന്മനാ കാഴ്ചയില്ലാത്തവര്, പകുതിക്ക് നിന്ന് കാഴ്ച പോയവര് ഒക്കെ അവരുടെ കൂട്ടത്തില് ചെന്ന് പെട്ടതിന് ശേഷമാണ് ജീവിക്കാൻ കാഴ്ചയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. പിന്നെ 5-ാം ക്ലാസ്സൊക്കെ എത്തുന്നതോടുകൂടി എന്റെ ട്രീറ്റ്മെന്റുകളും മരുന്നുകളൊക്കെ ഞാൻ തന്നെ നിർത്തി. ഇനി കാഴ്ച വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, പഠിച്ചൊരു നല്ല നിലയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു
1: കോൺഫിഡൻസ് ഒക്കെ വന്നു.
0: അതിന് അവിടെ അന്ന് ഞാൻ 2-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കുന്നംകുളത്തെ എച്ച് എം ആയിട്ടുണ്ടായിരുന്നത് അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ സാറിനോട് എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പകുതിക്ക് നിന്ന് കാഴ്ച പോയതല്ലേ, അപ്പോൾ മോൾക്ക് ഇനി ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ സാറ് പറഞ്ഞത്, ഞാനിപ്പോൾ അതിന് മറുപടി പറയില്ല, ഇവിടുന്ന് 7-ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് അവള് പറഞ്ഞു തരും. അതുപോലെ സാറും അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലില്ലല്ലോ. നമ്മൾ മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് കാഴ്ചയില്ലാത്തത് കാഴ്ചയുള്ളവര് എന്നുള്ളൊരു വേർതിരിവ് വരും. പക്ഷെ എല്ലാവരും അങ്ങനെയാകുമ്പോൾ അതിൽ വേർതിരിക്കാനില്ലല്ലോ. അത്ര ഒരു കോൺഫിഡന്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനൊക്കെ എന്നെ സഹായിച്ച ഒരു ഇടം എന്ന് പറയുന്നത് എന്റെ സ്കൂളാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു പി എച്ച് ഡി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് ടോപ്പിക്കിലാണ് പി എച്ച് ഡി ചെയ്യുന്നത്?
0: സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും എന്ന് പറഞ്ഞ വിഷയത്തിലാണ്. ആദ്യകാലത്തെ നോവൽ പഠനങ്ങളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
1: അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി?
0: ഞാന് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗത്തിലെ ഡോക്ടർ സോണിയ ഇപ്പ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ കൂടെയാണ് പി എച്ച് ഡി ചെയ്യുന്നത്. സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും ആദ്യകാല മലയാള നോവലുകളെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മാതൃകകളെ മുൻനിർത്തിയുള്ള വിശകലനം, അതാണ് എന്റെ ടോപ്പിക്ക്. നമുക്ക് പഴയ കാലത്തുള്ള നോവലുകളെ, പല കൃതികളെയും നോവലായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴാണ് നോവൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ പറയുന്നത്. ആ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എന്റെ അന്വേഷണം സാഹിത്യ വിമർശനത്തിൽ. കാരണം ഇപ്പൊ ഈ റിസർച്ചിന്റെ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഭിന്നശേഷിത്വം, അതിലെന്തെങ്കിലും ചെയ്യണം, എന്റെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെന്നിരുന്നത്. അല്ലെങ്കിൽ സിനിമ, അങ്ങനെയൊക്കെയായിരുന്നു വിഷയങ്ങൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ടീച്ചറുടെ ഒരു ചോദ്യമാണ് സത്യത്തിൽ. വേറൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു ആലോചന എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമുക്കിപ്പോൾ ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഫിക്ഷൻ ഒരുപാട് പേര് വായിച്ച് നമുക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമേ അതിന് വേണ്ടുന്നൊരു എഫേർട്ട് ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലും കൂടിയാണ് സാഹിത്യ വിമർശനം. അത് നമുക്ക് കുറച്ചുകൂടി എനിക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ഡിഗ്രി ചൂസ് ചെയ്തത്?
0: മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത് സഹൃദയിൽ.
1: പിജിയോടെ
0: എടുത്തതാ. പിജിയും മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
2: അധ്യാപികയായ ഹീര വി എസുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച നേർവഴിയിൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് രാവിലെ 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പതിനൊന്ന് മണിക്ക് ആൽബം ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കോഴിക്കോട് റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരുന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫ്ലിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിലെത്തുന്നത്. സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഇവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി മറ്റ് ലോക നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനാ മേധാവികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ മാസം 18 പാരീസിലെത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിപ്പയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇന്ന് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിപ്പ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയ മത്സരമായതിനെ കാണരുതെന്നും നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ്പ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻവർഷങ്ങളിലും നിപ്പ ബാധയുണ്ടായപ്പോൾ NCDC സംഘം കോഴിക്കോട് സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം, ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ

അറിയിച്ചു. പകർച്ചാ സാധ്യത കൂടുതലായ ഷിഗെല്ല രോഗബാധ ബാക്ടീരിയ പകർത്തുന്ന വയറിളക്ക രോഗമാണ്. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരന് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. ജലസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങളനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. അപകടകാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ US നാവികസേന നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് ശക്തമായ പ്രതിഷേധം അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയെന്നും സിവിലിയൻ കപ്പലുകൾക്കു നേരെ നടന്ന ഇത്തരം മാരകമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണാധിഷ്ഠിത വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൽകുന്ന പ്രാധാന്യം വ്യവസായ പുരോഗതിക്ക് ആക്കം കൂട്ടിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി പറഞ്ഞു. ബംഗളൂരുവിൽ സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 65-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. റിക്രൂട്ട്മെന്റ് വേഗത്തിലാക്കാൻ ടാബ്ലറ്റ് അധിഷ്ഠിത പരീക്ഷകൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും ഉദ്യോഗാർത്ഥികൾക്കിടയിലെ വ്യാജ പ്രചാരണങ്ങളെ കൃത്യമായ വിവരങ്ങൾ നൽകി പ്രതിരോധിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ TV സോമനാഥൻ NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പരീക്ഷാ പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ജില്ലാ ഭരണകൂടങ്ങളും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഡോ TV സോമനാഥൻ യോഗത്തിൽ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരഗ്വായെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലൻസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 ഗോളുകൾക്കാണ് അമേരിക്കയുടെ ജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനെയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3:00 സ്കോട്ട്ലൻഡ് അയർലൻഡിനെയും രാത്രി 7:00 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11:00 വിൻഡീസ് ന്യൂസിലൻഡിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. മുതിർന്ന പൌരന്മാർക്കെതിരെ നടത്തുന്ന അക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം 15 രാവിലെ 9:00 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. അവബോധത്തിനപ്പുറം വയോജന ദുരുപയോഗം തടയൽ ഫലപ്രദമാക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന ദ്വിദിന പരിശീലന പരിപാടി ഈ മാസം 17 നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ VN അൻസൽ നിര്യാതനായി. ചന്ദ്രിക മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്നു അദ്ദേഹത്തിന്. 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. EMSന്റെ ലോകം ദേശീയ സെമിനാറിന് ഇന്ന് മലപ്പുറം അരീക്കോട് തുടക്കമാകും. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഡോ

0: നിൽ പി ഇളയിടം അനുസ്മരണ പ്രഭാഷണം നടത്തും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി കത്തിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ 4 ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ജീവനക്കാർക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എയർ ന്യൂസ് അറ്റ് കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആലയിൻ എന്ന പടത്തിലെ ഗാനം ആദ്യം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഈ ഗാനം വള്ളിയമ്മ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഈ ഗാനം ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന പടത്തിൽ നിന്നാണ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു.

0: നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ദൂത് എന്ന പടത്തിൽ നിന്നാണ്.

പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായ സ്ക്രിപ്റ്റുകൾ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളും പ്രതിബദ്ധത അറിയിച്ചു. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് ബോർഡർ ഗാർഡും തമ്മിൽ June 8 മുതൽ 11 വരെ ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് തീരുമാനം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോ TV സോമനാഥൻ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുറ്റാരോപിതരെ സഹായിക്കുന്ന സമീപനമാണ് ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ ഒരു നിയമനം നടക്കുകയെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. ഭക്തരുടെ ഭാഗത്തുനിന്ന് വ്യാപക പ്രതിഷേധം വന്നതോടെ ദേവസ്വം ബോർഡ് പ്ലീഡറോട് രാജിവെക്കുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്രിമിനൽ കേസുകളിൽ പ്രഗത്ഭനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറിന് ഇന്ന് മലപ്പുറം അരി

ഹൈക്കോട്ട് തുടക്കമാകും. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ കണ്ണൂരിൽ നിര്യാതനായി. ചന്ദ്രിക, മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആർദ്ര ഗീതങ്ങൾ ഈ ആൽബത്തിലേത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം ജെറി അമൽദേവ്. ആദ്യഗാനം പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്. അന്ന് സന്ധ്യയ്ക്ക് നമ്മൾ ഒന്നായി മഞ്ഞണിഞ്ഞില്ലേ.

ആൽബം ഗാനങ്ങളിൽ ഇനി കേൾക്കാം സുജാതയുടെ സ്വരം. ഗിരിധര നന്ദകുമാര, മുരളീധര ഗോപാലാ.

ജന്മസാഗര സീമയിൽ നിന്നെയും തേടി വന്നു ഞാൻ, എത്ര സംക്രമസന്ധ്യകൾ. അടുത്ത ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും സുജാതയും ചേർന്ന്.

0: ആർദ്ര ഗീതങ്ങൾ. ഈ ആൽബത്തിലെ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ മരവി രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് പയ്യോളി താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേഷ് സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. ഒരു മണിക്ക് കേൾക്കാം ഓർമ്മയിൽ ഒരു ഗാനം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലേക്ക്.

രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467221100. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സ് തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം 17-നകം കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0499924256860. വെസ്റ്റലേരി ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിത ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി, NCVT ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വെബ്സൈറ്റ് വിലാസം ഇതാണ്: ITIadmissions.kerala.gov.in. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ന് രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467223400. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ന് രാവിലെ 11 മണിക്ക് നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ ഇതാണ്: 0499924256027. കേരള സർക്കാർ സ്ഥാപനമായ IHRD കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ ഏകജാല പ്രവേശന വെബ്സൈറ്റായ admissions.kannooryuniversity.ac.in വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15-ന്. കൂടാതെ IHRD അനുവദിച്ചിട്ടുള്ള 50% സീറ്റിൽ admissions.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 20 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0490209321. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ കെമിസ്ട്രി ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 24-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം, 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ, മമ്പറം, മൂന്നാം പാലം, പാറപ്രം, മേലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ പാട്ടും പറച്ചിലുകളും തേടിയുള്ള യാത്ര ഇന്ന് 2:30.

கோழிக்குண்டு நான் வேலி போடலாம் வாடா கோமாளி அட

തമിഴ് നാടോടി ഗാനങ്ങളിലിത ഒരു ഗാനം കൂടി കേൾക്കാം. ഇനി ഗാനം പാടിയിരിക്കുന്നത് ടി കെ കലയും BS ശശിരേഖയും.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സന്ദർശനത്തിൽ മുൻഗണനയെന്ന് ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫ്രാൻസിലെ നീസ് നഗരത്തിൽ ഭാരത് ഇന്നവേറ്റ്സ് എന്ന പരിപാടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആരംഭിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം നേതാക്കൾ വിലയിരുത്തും. ഫ്രാൻസിലെ പരിപാടികൾക്ക് ശേഷം നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യയിൽ സന്ദർശനം നടത്തും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 1993 സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. വ്യാപാരം, നിക്ഷേപം, ഓട്ടോമൊബൈൽ നിർമ്മാണം, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ സഹകരണത്തിന് പുതിയ സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വീണ്ടും ഫ്രാൻസിലെത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും ക്ഷണിക്കപ്പെട്ട മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. June 18 പ്രധാനമന്ത്രി പാരീസിലെത്തും. കൂടുതൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് മേളയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര സ്റ്റാർട്ടപ്പ് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും ഇതിലെ പല വിജയഗാഥകളും ചെറുകിട നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും യുവാക്കളാണ് രചിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ടി വി സോമനാഥൻ NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. അപകട കാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നിപ സംശയത്താൽ നടത്തിയ എല്ലാ പരിശോധനകളും ഇതുവരെ നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ അവർ ഇതിനെ ഉപയോഗിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. ദേവസ്വം ബോർഡിൽ അഭിഭാഷക നിയമനം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഭക്തജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാജിവെച്ചുവെന്ന് മന്ത്രി മറുപടി നൽകി. നിപ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 3 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. നിപ ബാധിതരുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു ക്വാറന്റീനിലുള്ള ഇവർ. അതിനിടെ നിപ ബാധയെക്കുറിച്ച് പഠിക്കാനും സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുവാനും കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് എത്തിയത്. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇത് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂമിൽ നിന്ന് നിപ ബാധിത പ്രദേശവാസികളെ വിളിക്കുവാൻ അനുവാദം നൽകാത്തതിനെതിരെ പി എ മുഹമ്മദ് റിയാസ് എം എൽ എ പ്രതിഷേധിച്ചു. കൺട്രോൾ റൂമിലെ ജീവനക്കാർക്ക് മാത്രം എവിടെ നിന്ന് ഫോണിൽ വിളിക്കുവാൻ അനുമതി നൽകിയാൽ മതിയെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എം എൽ എയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മലപ്പുറത്ത് നിലവിൽ 5 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് പയ്യോളിയിലും 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വയനാട്ടിൽ ഇന്നലെ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം വയനാട്ടിൽ 16. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. കെ എസ് ആർ ടി സിയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്ര അനുവദിക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവഹിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ജി എസ് ശ്രീധർ.
1: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ, ഇലഞ്ഞി, അശോകം, രുദ്രാക്ഷം, ചന്ദനം, അകിൽ തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന് നൽകും. മലയാള സാഹിത്യത്തിൽ സുഭാഷ് ചന്ദ്രന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ജോർജ് ഓണക്കൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജൂൺ 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് മുരാരി ബാബു. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ നിര്യാതനായി. ചന്ദ്രിക, മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 അമേരിക്കയുടെ വിജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3:00 സ്കോട്ട്ലാൻഡ് അയർലൻഡിനെയും രാത്രി 7:00 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11:00 വിൻഡീസ് ന്യൂസിലാൻഡിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഒരു നിശ്ചിത പ്രദേശത്തെ 1-ലധികം മൊബൈൽ ഫോണുകളിലേക്ക് ഒരേ സമയം അടിയന്തര സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ഇന്ന് ആരോഗ്യദീപ്തിയിൽ മറവി രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ ഇതേക്കുറിച്ച് വിശദമാക്കുന്നു ഡോക്ടർ എൻ രാജേഷ്, ചീഫ് മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആയുർവേദ ആശുപത്രി, പയ്യോളി.
1: മധുരമായ ഓർമ്മകൾ ജീവിതത്തിന് നൽകുന്ന ഭംഗി ചെറുതല്ല. അവ ജീവിതത്തെ മനോഹരമാക്കുകയും നിത്യജീവിതത്തിലെ സംഘർഷങ്ങളെയും പ്രയാസങ്ങളെയും മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും. മറവി രോഗം നമുക്ക് അത്ര അപരിചിതമല്ല. ജീവിതത്തിൽ നേരിൽ കണ്ടിട്ടില്ലാത്തവരുണ്ടാവാം. പക്ഷേ തന്മാത്ര, കിഷ്കിന്ധാകാന്തം തുടങ്ങിയ പല മലയാള ചലച്ചിത്രങ്ങളിലും മറവി രോഗത്തിന്റെ ദുരവസ്ഥ വളരെ കൃത്യമായി വരച്ചു കാണിച്ചിട്ടുള്ളത് ഏറെ പേരും കണ്ടിട്ടുണ്ടാവും. മുമ്പൊക്കെ പ്രായമായവരിൽ മാത്രമായി കണ്ടുവന്നിരുന്ന ഈ രോഗം ഇന്ന് 40കളിലും 50കളിലും പ്രായമുള്ളവരിൽ വരെ കണ്ടുവരുന്നുണ്ട്. സാധാരണയായി നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. പുറത്തുനിന്നുള്ള വിവരങ്ങൾ കണ്ണ്, മൂക്ക്, ചെവി മുതലായ ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയും അവിടെ അതിനെ പലതരത്തിൽ പ്രോസസ്സ് ചെയ്ത് മുറിച്ച് അടുക്കി സൂക്ഷിച്ചു വെക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനെ പിന്നീട് ആവശ്യാനുസരണം ഓർത്തെടുത്ത് കൊണ്ടുവരികയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് സാധാരണയായി നടന്നു വരുന്നത്. ഓർമ്മശക്തി, ഈ അർത്ഥത്തിൽ നമ്മുടെ ഓരോ ചെറിയ കാര്യത്തിലുമുള്ള ഇടപെടലുകളെ സ്വാധീനിക്കുന്നു. പലരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഓർമ്മശക്തിയിലുള്ള കുറവ് മാത്രമല്ല മറവി രോഗം. നേരത്തെ സൂചിപ്പിച്ച കണ്ണ്, മൂക്ക്, ചെവി മുതലായ ഇന്ദ്രിയങ്ങളിലൂടെ പകർന്നു കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അറിയ അറിവിന്റെ ഭാഗമാക്കുന്നതിലുമുള്ള കുറവ്, അതായത് കോഗ്നിഷനിൽ ഉണ്ടാവുന്ന കുറവ് ഈ രോഗത്തിന്റെ ഭാഗമാണ്. ഒപ്പം തീരുമാനങ്ങൾ എടുക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഭാഷ കൈകാര്യം ചെയ്യുന്നതിലെല്ലാം ഉള്ള പ്രയാസങ്ങളുമൊക്കെ മറവി രോഗത്തിന്റെ ഭാഗമാണ്. ചിന്ത, ഭാവന തുടങ്ങിയ മനസ്സിന്റെ ഏറ്റവും പ്രധാനമായ കഴിവുകൾ ഇവിടെ കുറേശ്ശയായി ഇല്ലാതായി വരുന്നു. പറയുന്ന കാര്യങ്ങളിൽ രണ്ടോ അതിലധികമോ മേഖലകളിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ മറവി രോഗം എന്ന രോഗനിർണയത്തിലേക്ക് എത്താം. ഒന്ന്, കോംപ്ലക്സ് അറ്റൻഷൻ. ഒരുപാട് ബഹളങ്ങൾക്കിടയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമുക്ക് ആവശ്യമുള്ളവ മാത്രം മനസ്സിലാക്കിയെടുക്കാനുമുള്ള കഴിവാണ് കോംപ്ലക്സ് അറ്റൻഷൻ. ഇതിൽ വരുന്ന കുറവ് ശ്രദ്ധിക്കുക. രണ്ട്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള കഴിവ്, പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതിന് പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി, തീരുമാനങ്ങൾ എടുക്കുന്നതിനുമുള്ള കഴിവ്, ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ, ഇവയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്ന്, പഠിക്കുക, ഓർമ്മിക്കുക, ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ്. ചുറ്റുമുള്ള കാര്യങ്ങളെ ഇന്ദ്രിയങ്ങൾ മുഖേന ഉൾക്കൊള്ളുന്നതിനും ആവശ്യമുള്ളപ്പോൾ അവയെ പുറത്തെടുക്കാനും ഉപയോഗിക്കാനുമുള്ള കഴിവിലുണ്ടാവുന്ന കുറവ്. നാല്, ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുണ്ടാവുന്ന പ്രയാസങ്ങൾ. വായിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും എഴുതുന്നതിലുമടക്കം ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ച്, സാമൂഹിക രീതികൾ, വികാരപ്രകടനങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കി ഉചിതമായി പ്രതികരിക്കുന്നതിനുള്ള കഴിവിൽ വരുന്ന വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ സമയവും സാഹചര്യവും നോക്കി പ്രവർത്തിക്കുന്നതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആറ്, സംസാരത്തിലും പ്രവൃത്തികളിലും ഉണ്ടാകുന്ന വേഗതക്കുറവ്. സാധാരണയിലും സ്ലോ ആയുള്ള സംസാരവും പ്രവൃത്തികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആറ് കാര്യങ്ങളിൽ രണ്ട് അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തിയുടെ പ്രായം, സാമൂഹിക അവസ്ഥ, വിദ്യാഭ്യാസ നിലവാരം, അവർ മുമ്പ് ജീവിച്ചിരുന്ന സമയത്തെ ജീവിത നിലവാരം തുടങ്ങിയവ കൂടി കണക്കിലെടുത്താണ് രോഗനിർണയം നടത്തേണ്ടതും രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കേണ്ടതും. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർമ്മക്കുറവ്, സാധാരണ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രയാസങ്ങൾ, ഭാഷ കൈകാര്യം ചെയ്യുന്നതിലെ പ്രയാസങ്ങൾ, സമയം, സ്ഥലം എന്നിവ തിരിച്ചറിയുന്നതിനുള്ള പ്രയാസങ്ങൾ, സാധനങ്ങൾ മാറ്റിവെക്കുക, മാനസിക നിലയിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയവ

0: കാര്യങ്ങളും അന്നത്തെ സഹപാഠികളെയും അധ്യാപകരെയും പദ്യങ്ങളും ഒക്കെ പലപ്പോഴും നല്ല ഓർമ്മ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇതിനോടനുബന്ധിച്ച് ഉത്കണ്ഠ, വിഷാദരോഗം, ആൻസൈറ്റി, ഡിപ്രഷൻ, തെറ്റായ ഉറച്ച വിശ്വാസങ്ങൾ, ഡെലൂഷൻസ്, ഇല്ലാത്തവ ഉണ്ടെന്ന തോന്നൽ, ഹാലൂസിനേഷൻസ് തുടങ്ങിയവ കൂടി പലരിലും കണ്ടേക്കാം. ഇവ രോഗിയുടെ അവസ്ഥ കൂടുതൽ വഷളാക്കുന്നു. ഇത്തരത്തിൽ രോഗിയുടെ ദൈനംദിന കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ അല്പാൽപമായി പ്രയാസങ്ങൾ കൂടി വരുന്നു. നേരത്തെ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഊവലിയൽ, മക്കളുടെ മക്കളുടെ പേര് മറക്കുക ഒക്കെ ഓരോ ഘട്ടങ്ങളിലായി കാണാം. ശ്രദ്ധിക്കുക, ജീവിത തിരക്കുകൾക്കിടയിൽ ചില കാര്യങ്ങൾ മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പറഞ്ഞ പ്രധാന ലക്ഷണങ്ങളിൽ രണ്ടോ അതിലധികമോ കാണുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. രോഗകാരണങ്ങളാകാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. തലച്ചോറിനെയോ നെർവസ് സിസ്റ്റത്തിനെയോ ബാധിക്കുന്ന അസുഖങ്ങൾ, അപകടങ്ങളും പരിക്കുകളും, പ്രത്യേകിച്ച് തലയെ ബാധിക്കുന്നത്, ചിലതരം അണുബാധകൾ, ചില മരുന്നുകളുടെ ഉപയോഗം, പോഷകാംശങ്ങളുടെ കുറവ്, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ അസുഖത്തിന് പലതരത്തിലും കാരണമാകുകയും രോഗാവസ്ഥ വഷളാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. പലതരം മറവിരോഗങ്ങൾ ഉണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയത് അൽഷമേഴ്സ് രോഗമാണ്. മറവിരോഗം ബാധിച്ചവരുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗിയുടെ പരിചരണത്തിനൊപ്പം ഏറെ പ്രാധാന്യം നൽകേണ്ട കാര്യമാണ് രോഗിക്കൊപ്പമുള്ളവരെ ബോധവൽക്കരിക്കുക എന്നത്. രോഗി അഭിനയിക്കുകയാണെന്നും പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടെന്നും പറയുന്ന രോഗികളുടെ ബന്ധുക്കൾ നമ്മുടെ ക്ലിനിക്കുകളിൽ വളരെ സാധാരണമാണ്. രോഗിക്ക് പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാകാമെന്നും അത് രോഗത്തിൻ്റെ ഭാഗമാണെന്നും ഒപ്പമുള്ളവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത് നല്ല പരിചരണം ലഭ്യമാക്കുന്നതിനും ഒപ്പം വീട്ടിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും ഏറെ സഹായിക്കും. ഉത്കണ്ഠ, വിഷാദരോഗം, ഡെലൂഷൻസ്, ഹാലൂസിനേഷൻസ് തുടങ്ങിയവ സംബന്ധിച്ചും കൃത്യമായ ധാരണ രോഗിയുടെ പരിചാരകർക്ക് ഉണ്ടായിരിക്കണം.
1: മറവി രോഗത്തിനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ എൻ രാജേഷ് തുടരും തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നിതാ ഒരു മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഗല്ല ജാഗ്രത തുടരുന്നു.

0: സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് മൂന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആറ് ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാക്കുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിലെത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News

0: TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: हमने यही भावना आप सबके अंदर देखी है. यदि हम उतना बड़ा ऑपरेशन सफलतापूर्वक अंजाम दे पाए तो उसके पीछे हमारे इंडिजिनस प्लेटफॉर्म के साथ साथ हमारी एयरफोर्स के ट्रेन करेजियस और डिसिप्लिन ऑफिसर्स का इंपॉर्टेंट कॉन्ट्रीब्यूशन था.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLA മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി കണ്ണൂർ

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കുപോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം ഹൃദയരാഗം.
2: ഹലോ.
3: ഹലോ.
2: ആ, പേര് പറഞ്ഞേ.
3: ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മി. ആ, ശ്രീലക്ഷ്മി എത്രയല്ലേ പഠിക്കുന്നേ?
3: 8-ലെ.
2: 8-ാം ക്ലാസ്സിലാണ്. അപ്പോ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഇപ്പൊ തന്നെ ഉണ്ടോ? നമ്മള് വിചാരിക്കും കുട്ടികൾക്കെല്ലാം എന്താ ഇപ്പൊ ഇത്ര ഓർക്കാൻ, അല്ലേ, നമ്മളെ പോലെ അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരും 8-ാം ക്ലാസ്സിലെത്തുമ്പോ എന്ന് പറഞ്ഞാല് കൊറേ വർഷങ്ങളായില്ലേ, ആ സംഭവങ്ങളൊക്കെ ഓർക്കുമല്ലോ അല്ലേ ശ്രീലക്ഷ്മി. ആ, ഇപ്പൊ എന്തോർമ്മയാ വരുന്നത്?
3: ഞാൻ LKG ആദ്യമായിട്ട്
2: പാട്ട്. ഏതാ പാട്ട്? കുക്കുരുക്കുറുക്കൻ, കക്കിരി കക്കും കറുമ്പൻ. അന്ന് ഒറ്റയ്ക്കാണോ ഡാൻസ് കളിച്ചത്, അതോ കൂട്ടുകാരൊക്കെ ഉണ്ടോ?
3: കൂട്ടുകാരുണ്ട്.
2: ഇപ്പൊ എത്ര ഡാൻസ് കളിച്ചിട്ടുണ്ടാവും മൊത്തം?
3: ഒരു 10 കൂടുതലുണ്ടാവും.
2: 10 കൂടുതലുണ്ടാവും. സ്കൂളിലതിന് ശേഷം സ്ഥിരം ഡാൻസ് തന്നെ?
3: അങ്ങനെയല്ല,
2: സ്കൂളിൽ നിന്ന് കളിക്കലാണ് കൂടുതല്. അപ്പൊ നിങ്ങളെ ഫാമിലിയിൽ ഫംഗ്ഷൻസ് എല്ലാം വരുമ്പോ ഇപ്പൊ എല്ലാരും ഡാൻസ് ചെയ്യലല്ലേ, അങ്ങനെ കളിക്കാറില്ലേ? അങ്ങനെയും ഉണ്ട്. ആ, അത് കൂടാതെ സ്കൂളിൽ കളിച്ചത് മാത്രം 10 എണ്ണം, ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ആദ്യം കളിച്ച ഡാൻസ് അല്ലേ അല്ലേ, അതെപ്പോഴും ഓർമ്മ തന്നെയാണ്. ആ ഗാനം കൊടുക്കാം.
4: അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി.

അടുത്തതായി ഒരു മെസ്സേജിലേക്ക്. ഞാൻ രാജീവ് പലേരി. ഈ കുറിപ്പ് എഴുതുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഓർമ്മയിൽ ഒരു ഗാനം എന്ന പരിപാടിയിലൂടെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിനോദത്തിനും വിജ്ഞാനത്തിനും ആശ്രയിച്ചിരുന്ന ഏക ഉപാധിയായിരുന്നു വീട്ടിലെ റേഡിയോ. കുട്ടിക്കാലത്തെ എന്റെയൊക്കെ ജീവിതം ശരിക്കും റേഡിയോയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു. പാട്ടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന എനിക്ക് റേഡിയോ പരിപാടികളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നതായിരുന്നു ഏറെ ഇഷ്ടം. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് ഇനി എന്ത് എന്ന ചിന്ത അലട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ജോലി അന്വേഷിച്ച് ഡൽഹിയിലേക്ക് വണ്ടി കയറിയാലോ എന്ന ചിന്ത ഉദിച്ചത്. അങ്ങനെ 1991 മാർച്ച് മാസം 5 വീട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. കുടുംബാംഗങ്ങളെ വിട്ടുപിരിയുന്നതുപോലെ തന്നെ സങ്കടമായിരുന്നു. ഇനി റേഡിയോ പരിപാടികൾ ശ്രവിക്കാൻ കഴിയില്ലല്ലോ എന്നതും. അന്ന് കൊങ്കൺ റൂട്ട് വഴി ട്രെയിനില്ല. പാലക്കാട് പോയി കേരള എക്സ്പ്രസിന് വേണം ഡൽഹിക്ക് പോകാൻ. ഞാനിരുന്ന എസ്ത്രീ ബോഗിയിൽ പാലക്കാട് നിന്നും ഒരു അമ്മയും മകളും കയറി. എന്റെ സീറ്റിനടുത്ത സീറ്റുകളിൽ സ്ഥാനം പിടിച്ചു. മിണ്ടാനുള്ള മടികൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. അവർ തിരിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ അമ്മ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിൽ നിന്നും അവരുടെ മൂത്ത മകൾ ഡൽഹിയിലാണ് കുടുംബസമേതം താമസം എന്നും അവരുടെ അടുത്തേക്ക് പോവുകയാണെന്നും മനസ്സിലായി. പിന്നെ സഹയാത്രികരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ലീവ് കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്ന മിലിറ്ററിക്കാരാണ് എന്ന് മനസ്സിലായി. 2 ദിവസത്തിലധികം ഒരു കുടുംബം പോലെ വണ്ടിയിൽ കഴിയേണ്ടവരല്ലേ. നേരം പോക്കിനു വേണ്ടി സിനിമാ ഗാനം വെച്ചുള്ള അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ആ പെൺകുട്ടി അതിമനോഹരമായി പാടും എന്ന്. സംഗീതം വളരെയധികം ഇഷ്ടപ്പെടുന്ന എനിക്ക് ആ കുട്ടിയോട് ഉള്ളാലെ ഇഷ്ടം തോന്നിത്തുടങ്ങി. ഒരു 20-കാരന്റെ ലോല മനസ്സ് അവളുടെ പാട്ടുകളിൽ അലിഞ്ഞുപോയി എന്ന് പറയാം. ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് അവളും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. സംസാരിക്കാതെ തന്നെ ഹൃദയങ്ങളടുത്ത ഒരു പ്രതീതി. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഈ യാത്ര അവസാനിക്കുമല്ലോ എന്നൊരു വിഷമം. അങ്ങനെ തുറന്നു പറയാത്ത പ്രണയവും കൊണ്ട് വണ്ടി ഡൽഹിയിലെത്തി. യാത്ര പറയുമ്പോൾ എന്തിനെന്നറിയില്ല, നമ്മൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. രണ്ടുപേരും കൈവീശി ഡൽഹിയുടെ തിരക്കിലേക്ക് ഊണയിട്ടു. അന്ന് ആ ട്രെയിൻ യാത്രയിൽ ആ കുട്ടി പാടിയ ഒരു മനോഹര ഗാനം ഇന്നും എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതും ഒരുപാട് നല്ല ഓർമ്മകൾ ഉണർത്തുന്നതുമാണ്. എളിമീർ എന്ന സിനിമയിലെ എസ് ജാനകി പാടിയ മലവാഗപ്പൂവേ മണമുള്ള പൂവേ മധുചഷകം നിറയ്ക്കൂ പൂവേ. ഈ ഗാനം കേൾക്കുമ്പോൾ ഇന്നും ആ പഴയ മനോഹരമായ ഓർമ്മകൾ എന്നിൽ ഒരു കുളിർമഴ പെയ്യുന്നു.

0: ഹലോ
1: ഹലോ,
0: ആരാണ്?
1: ഞാൻ മോറാഴയാണ്. ഉഷയാണ്.
0: മോറാഴയാണ് വീട് അല്ലേ? ഓക്കെ.
1: അല്ല, കല്യാണം കഴിച്ച് വന്നത് മോറാഴയാണ്. സ്വന്തം സ്ഥലം പള്ളിക്കര, താക്കെന്ന് പറയും.
0: ശരി, അപ്പൊ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് കുറച്ചേറെ ഓർമ്മകള് മനസ്സിൽ വരുന്നുണ്ട് അല്ലേ?
1: അതെ അതെ.
0: അതുകൊണ്ടാണ്. ഏതാണ് ഗാനം?
1: പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിവിടെ മോറാഴയിൽ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യം ആ ഒരു മാസത്തിന്റെ ഉള്ളില് ഇവിടെ നമ്മളെ ഭാവന ക്ലബില് ഒരു കുടുംബ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാനൊരു പാട്ട് പാടി. അപ്പൊ ആ പാട്ട് പാടിയതിനു ശേഷമാണ് ഭർത്താവിന്റെ വീട്ടുകാർ ചെറുതായി പാടുന്നത് ഒരു കാര്യം മനസ്സിലായത്.
0: അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടേണ്ട കഴിവുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് കുറച്ച് കുറച്ച് പേരുടെ ഹൃദയത്തിൽ ഇടം നേടാം അല്ലേ? അപ്പൊരു ദൈവം തരുന്ന, ദൈവം തൊട്ട് തരുന്ന ഒരു കഴിവാണ്. അപ്പൊ അതിനെ കൊണ്ട് ഒരു ഒരു ദിവസം തന്നെ അല്ലേ കല്യാണം കഴിച്ച് വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നടന്നൊരു പ്രോഗ്രാം ആയിരുന്നു, അതോടെ ഫേമസ് ആയി ഇല്ലേ? ചെറുതായിട്ട്. അപ്പൊ വീട്ടിലെല്ലാവർക്കും സന്തോഷമായ ഒരു കലാകാരി കുടുംബത്തിലേക്ക് വന്നതിൽ അല്ലേ, ഹസ്ബൻഡ് വീട്ടിലെല്ലാവർക്കും. അങ്ങനെ അതിന് തുടക്കമിട്ട ആ ഗാനം ഏതാണ്?
1: കളിപ്പാട്ടം എന്ന മൂവിയിലെ
0: ഒന്ന് പാടിക്കേ, അത് പല്ലവി ഒന്ന് പാടിക്കേ.

0: രസമാണ് കേൾക്കാൻ, ഭയങ്കര ഇഷ്ടമായി. നല്ല ഫീലുണ്ട് പാട്ടിന്. നമുക്ക് അത് എല്ലാവർക്കും അത് കിട്ടില്ല. ചിലവര് കുറെ പഠിച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെയോ കുറെ ഇങ്ങനെ ഭയങ്കര പ്രകയലായിട്ട് പാടും, ചിലപ്പം ഫീൽ കുറയും. പക്ഷെ നിങ്ങളെ പാട്ട് നല്ല ഫീലുണ്ട്. ആ പാട്ടിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് അതല്ലേ, അല്ലേ?
1: അതല്ലേ,
0: ഞാൻ പെട്ടെന്നാണല്ലോ ഇതിലേക്ക് വിളിക്കുന്നതും ഓർമ്മകൾ പറയുന്നതെല്ലാം. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഇപ്പം ഭാവന ക്ലബിൽ പാടിയതുപോലെ നേരത്തെ തന്നെ പാടി പഠിച്ച ആ കൃത്യ സമയത്തേക്ക് പാടുന്നതല്ലല്ലോ, അല്ലേ? ആകാശവാണിയിൽ പാടുന്നു വിചാരിക്കാത്ത സമയത്ത്, വിചാരിക്കുമെന്നും കിട്ടൂല വിളിക്കുമ്പോ. അല്ലാത്തപ്പോഴായിരിക്കും ഇത് കിട്ടുന്നതും പങ്കെടുക്കുന്നതും. എന്താ പെട്ടെന്ന് പറയേണ്ടത് പോലും അറിയില്ല. പക്ഷെ എന്നാലും പറഞ്ഞൊപ്പിച്ചു, നന്നായി പാടി, നല്ല പാട്ട്. എത്ര കുട്ടികളാണ്?
1: ഒരു മോനെ ഉള്ളൂ.
0: ഒരു മോനെ
1: ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് എന്താണ് ജോലി?
1: ഹസ്ബൻഡ് രാജേഷ് വെൽഡറാണ്.
0: അങ്ങനെ രാജേഷ് പാട്ട് പാടുവോ?
1: രാജേഷ് ഒരു ആസ്വാദകനാണ്. രാജേഷിന്റെ ഒരു പ്രോത്സാഹനാണ് എന്നെ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കല്യാണമുള്ള വീട്ടിലൊക്കെ സംസാരിച്ച് പാടിപ്പിക്കും. ഇവിടെ മൈക്കും സെറ്റ് എല്ലാം റെഡിയാക്കി തന്നിട്ട് പാടാൻ വേണ്ടിയിട്ട്.
0: രാജേഷിനും വളരെ അഭിമാനമാണ് ഭാര്യ ഒരു പാട്ടുകാരിയാണ് എന്നതിൽ. അതൊരു ഭാഗ്യാണ് കേട്ടോ, ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു ഹസ്ബൻഡിന് കിട്ടുക എന്നുള്ളത്.
1: ഓ, അത് വലിയ കാര്യമാണ്. ചെറുതായിട്ട് പാടുന്ന എന്നെ അവര് എല്ലാരും അറിയപ്പെടുന്ന തരത്തിലേക്ക് ആക്കിയത് അവരെ. അവര് അതിനോടുള്ള
0: അങ്ങനെ ഓക്കേ.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ. കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: നമസ്കാരം, ഞാൻ വിഷ്ണു മഹേഷ് കുമാർ, ഇപ്പോൾ കണ്ണൂരും മുട്ടമ്മിൽ താമസിക്കുന്നു. ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എസ് ജാനകിയുടെ ഒന്ന് രണ്ട് ഗാനങ്ങളാണ്. ഒന്ന്, മൈനാകം കടലിൽ നിന്ന് ഉയരുന്നുവോ എന്നൊരു ഗാനമാണ്, എപ്പോഴും ഓർമ്മ വരിക. കാരണം എൻ്റെ ഒരു ഓപ്പോൾ, അതായത് ചേച്ചി, ചെറിയതാകുമ്പോൾ സ്കൂളിൽ യുവജനോത്സവങ്ങളിലും വാർഷികോത്സവങ്ങളിലും സ്ഥിരമായി എസ് ജാനകിയുടെ ഗാനങ്ങൾ പാടാറുണ്ടായിരുന്നു. പാട്ട് പഠിക്കാത്ത ചേച്ചി ആ പഴയ കാലത്ത് ഇന്നത്തെ പോലെ കേട്ടു പഠിക്കുവാനും മറ്റും അവസരങ്ങളില്ലാത്ത ഒരു കാലത്ത് പാട്ടുപുസ്തകങ്ങൾ നോക്കി റേഡിയോയിൽ കേട്ട ഗാനങ്ങളുടെ കൂടെ പാടിപ്പഠിച്ച് വളരെ മനോഹരമായി അതിൻ്റെ ഹമ്മിങ് അടക്കം പാടുമ്പോൾ കൂട്ടുകാർക്കും എല്ലാവർക്കും വളരെ അത്ഭുതവും കൗതുകവും ഇഷ്ടവുമായിരുന്നു.

0: ആരാണ്?
1: മണിബാലൻ ഉറപ്പൊടി.
0: മണിബാലൻ ഉറപ്പൊടി. ഓക്കെ, ഓർമ്മയിലെ ഗാനം ഏതാണ് പറയുന്നത്?
1: മാണിക്യ ശ്രീഗോപിൻ നീയെങ്കിൽ മായാ വിഗ്രഹം ഞാനല്ലേ എന്നുള്ള പാട്ടാണ്.
0: ആ പാട്ടാണ്. അപ്പൊ എന്താണിത്, എത്രയോ ഗാനങ്ങളിൽ നിന്ന് ഓർമ്മയിലെ ഗാനമായി ഇത് തെരഞ്ഞെടുത്തത്?
1: അതെ, പിന്നെ നമ്മളെ കല്യാണത്തിന് കഴിഞ്ഞ ഫസ്റ്റില് എന്റെ ബാലട്ടം പാടിയ പാട്ടാണിത്. ആദ്യമായിട്ട് ഞാൻ കേട്ടത് അത്.
0: കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഹസ്ബൻഡാണോ ബാലേട്ടൻ ആദ്യം പാടിയ ഗാനം? ഇപ്പൊ പാടാറുണ്ടോ?
1: അങ്ങനെ പാട്ട് അതൊരു മൂളിപ്പാട്ട് അങ്ങനെ പാടിയതാണ് ഇഷ്ടപ്പെട്ടത്.
0: കല്യാണം കഴിഞ്ഞ ആദ്യത്തെ എന്ന് വെച്ചാല് കുറച്ച് ദിവസങ്ങൾ നല്ല സന്തോഷപ്രദമായ അല്ലേ, നല്ല ദിവസങ്ങൾ, കുറെ വിരുന്നും നല്ല സന്തോഷം, പുതിയൊരാളെ നമ്മള് പരിചയപ്പെടുന്നതും ആ ഒരു അവസ്ഥയിൽ പാടിയതാണ്. ഇപ്പോഴും പാടാറുണ്ടോ അത്?
1: ഇപ്പൊ ആ പാട്ടിലെത്തുമ്പോ നമ്മൾ രണ്ടാൾ പറയുന്നത് എപ്പം കേട്ടാലും നമ്മള്
0: ചെവി ഓർത്തു പോവും അല്ലേ. നല്ലൊരു ഗാനവുമാണ് അതൊരു പാട്ട് എന്നുള്ള ഇതില് നല്ലൊരു പാട്ടാണ്. ഓക്കെ, അപ്പോ പിന്നെ ഉറപ്പൊടി ബാലേട്ടന്റെ വീട്, മണിയുടെ വീട് എവിടെയാ?
1: കുറ്റിയാട്ടൂരാണ്.
0: ഇത് കുറ്റിയാട്ടൂരും ഉറപ്പൊടിയും കുറെ വ്യത്യാസമുണ്ടോ, ദൂരമുണ്ടോ?
1: ബസ്സിന് പോവാനുണ്ട്.
0: ഇപ്പൊ കുറ്റിയാട്ടൂരേക്ക് പോകാറുണ്ടോ?
1: ഇപ്പൊ ഇടക്ക് അങ്ങനെ പോലുള്ളൂ.
0: ഇടക്കേ പോകാറുള്ളൂ. ബാലേട്ടനെ വിട്ട് എവിടെയും ഇല്ല അല്ലേ?
1: ഇല്ല, അങ്ങനെ എവിടെയും പോകില്ല.
0: മാണിക്യ ശ്രീകോവിലും മായാ വിഗ്രഹവുമായിട്ട് അങ്ങനെ കഴിയുകയാണ്. എത്ര കുട്ടികളാണ്?
1: രണ്ടാളാണ്.
0: വലിയതായോ?
1: ആ വലിയതായി. പിന്നെ മോള് പിന്നെ ടീച്ചറാണ്, പിന്നെ തളിപ്പറമ്പ് മുത്തേർത്ത് ഹയർ സെക്കൻഡറി സ്കൂളില്. മോൻ ചെറിയൊരു ബിസിനസ് ആയിട്ട് അങ്ങനെ പോകുന്നേ.
0: അങ്ങനെയൊക്കെയാണ്.
1: അങ്ങനെയൊക്കെയാണ്.
0: ശരി.

0: ഹലോ,
1: ആ ആരാണ്?
0: ജാനകി ബേഡെടുക്ക.
1: ജാനകി ബേഡെടുക്ക, ഏതാണ് ഗാനം പറയുന്നത്?
0: ഗാനം പറയുന്നത് വാടക വീട് ഒഴിഞ്ഞു.
1: വാടക വീട് ഒഴിഞ്ഞു? ഏത് വാടക വീടാണ്? എവിടെ നിന്നാണ് ഒഴിഞ്ഞത്?
0: അതെ, ഞങ്ങൾ 84 വീട് ഞങ്ങൾക്കോ കുടിയുണ്ടായതാണ്. ആ വീട് ഇപ്പോ ഞങ്ങൾ കുടിയറിഞ്ഞിട്ടുണ്ട്. ആ അപ്പോ നമുക്ക് ആ വീട് കുടിയറിഞ്ഞപ്പോ ഭയങ്കര
1: വിഷമമായി പോയി.
0: താമസം വീടെടുക്കാനെ കുറച്ച് ഉള്ളിലോട്ടായി.
1: ആയി, വീടെടുത്തോ?
0: ആ വീട് വിട്ടു. ഇപ്പൊ ഞാൻ വേറെ വീട്ടിലാണ് ഇപ്പൊ വീട് കെട്ടിട്ടുള്ളത്.
1: പുതിയ വീടെടുത്തു.
0: പുതിയ വീടായിട്ട്.
1: അപ്പൊ നമ്മുടെ
0: ആ വീട്ടിലാണ് ഉണ്ടായത്.
1: അവിടെ ആരൊക്കെയാ ഉണ്ടായിരുന്നത് പഴയ വീട്ടില്?
0: ആ വീട്ടില് ഞാനും അച്ഛനും അമ്മയും.
1: ഇപ്പോഴത്തെ വീട്ടിലോ?
0: ഇപ്പോഴത്തെ വീട്ടില് ഞാൻ ഒറ്റക്കേ താമസിച്ചു.
1: ഒറ്റക്കാണ്. അപ്പൊ അച്ഛനും അമ്മയും എവിടെയാണ് ഇപ്പോ?
0: അച്ഛനും അമ്മയും മരിച്ചുപോയി.
1: മരിച്ചുപോയി. ഇപ്പൊ ഒരു വീട്ടില് ഒറ്റയ്ക്ക് നിക്കുന്നു അല്ലേ? അപ്പോ നമ്മള് ഒരു വീട്ടിൽ, ഒരു വീടെന്ന് പറയുമ്പം നമ്മൾ അവിടെ കഴിഞ്ഞ ഒരു സന്തോഷവും ദുഃഖവും അല്ലെ, ഒത്തിരി ഒത്തിരി സംഭവങ്ങളും ഒക്കെ ഈ വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും നമ്മുടെ സന്തോഷ നിമിഷങ്ങൾക്കും ദുഃഖ അവസരങ്ങൾക്കും ഒക്കെ. അപ്പോ അതിനോടൊരു അറ്റാച്ച്മെന്റ് ആവും. അത് വാടക വീടായാലും സ്വന്തം വീടായാലും അതിന് വിട്ടിറങ്ങുമ്പം ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. അപ്പോ പുതിയ വീട് ആയി കഴിയുമ്പം പക്ഷെ സന്തോഷം ഉണ്ടാവുമല്ലോ. അച്ഛനും അമ്മയും കൂടെ ഇല്ല എങ്കിലും എനിക്കൊരു പുതിയ വീടായി അല്ലേ, അതൊരു വേറെ തന്നെ ഒരു സന്തോഷം. അങ്ങനെ വിചാരിക്കുക. എന്താ ചെയ്യുന്നേ?
0: ചെയ്യുന്ന ഇപ്പൊ ജോലി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല
1: മേഡം.
0: നടുന്ന് താലോട്ട് കാക്കൊന്നും ബലം കിട്ടുന്നില്ല. അങ്ങനെ മുമ്പിലോട്ട് പോകുന്നതാണ്.
1: അങ്ങനെയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ലേ സ്വന്തം കാര്യങ്ങളും?
0: എനിക്ക് ഡിസ്കിനാണ്, കാര്യമായിട്ട് ഡിസ്കിനാണ്. ഡിസ്കിന്ന് താലോട്ടാണ് കാക്ക് ബലം കിട്ടാതായിപ്പോ ബലം കിട്ടുന്നില്ല.
1: അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്?
0: ഞാൻ ബെഞ്ചിമ ഗ്യാസ് വെച്ചിട്ട് അതിന്റെ ഇരുന്നിട്ടാണ് ഞാൻ
1: വേറെ ബന്ധുക്കൾ ആരുമില്ല അടുത്ത്?
0: ബന്ധുക്കളുണ്ട്, അവരെല്ലാം കുറച്ച് ദൂരം ദൂരെ ഉള്ളവരാണ്. നോക്കുന്നുണ്ട്.
1: ശരി.

0: ഹലോ, ആരാണ്?
1: ലീല പള്ളിപ്പുറം.
0: ഓക്കെ, എന്ത് ഓർമ്മകളാണ് ഇപ്പം മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യമാണ്?
1: നമുക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പാട്ടുപാടി ഇതെല്ലാം ചെയ്യുന്ന കുട്ടികളെല്ലാം ഒരുപാടില്ലായിരുന്നു. നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവുമല്ലോ.
0: അപ്പൊ
1: യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടി ഉണ്ട്, കത്തിയാരി ജോണിനാ പറയുന്നേ അവനെ. അപ്പൊ അവനോട്, അവന് പാട്ടൊന്നും അറിയില്ല, പക്ഷെ അവൻ എല്ലാ പരിപാടിക്കും പങ്കെടുക്കും. അപ്പൊ അവനൊരു പാട്ടുപാടി, കണ്ണുനീർത്തുള്ളിയെ ശ്രീയോട് ഉപപിച്ചെന്നുള്ള പാട്ടില്ലേ, ആ പാട്ടുപാടി. ആ പാട്ടുപാടി എല്ലാരും ഭയങ്കര കൂകലും കയ്യടിയല്ലായിരുന്നു.
0: അപ്പൊ
1: ആ പാട്ട്, ആ പാട്ടിന്റെ ഓർമ്മ സ്കൂൾ ജീവിതമാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്, ഓരോ പാട്ട് കേൾക്കുമ്പോഴും. അതാണ്. അപ്പൊ ജോണി ഇപ്പൊ നല്ല നിലയിൽ ഇവിടെ തമിഴ് സിനിമയിലെന്തല്ലോ ആയിട്ട് വർക്ക്
0: ചെയ്യുന്നതാണ്.
1: കപ്പ്യാരി ജോണി.
0: കപ്പ്യാരി ജോണി,
1: ആ പള്ളിയിലെ കപ്പ്യാരാണ്. അച്ഛൻ, അവന്റെ അപ്പനും കപ്പ്യാരാണ്. അപ്പൊ സ്കൂളിലെല്ലാം വരുന്ന സമയത്ത് ഇവനാണ് മടി, പള്ളിയിലെ പണി മടിയെടുക്കാനെല്ലാം പോകുന്നത്. നമ്മള് ഇടവക സ്കൂളിലാണ് പഠിച്ചത്, തിരുവണ്ണാമൊഴി. ആ അപ്പൊ ആ സ്കൂൾ കാലത്തുള്ള ജീവിതം ഇങ്ങനെ ഓർത്തിരിക്കും. ഇവിടെ വയസ്സെല്ലാം ആയപ്പോ അതെല്ലാം ഓർത്തോണ്ടിരിക്കുന്നതാണ്. ഓരോ സമയം ഞാൻ
0: വിചാരിക്കുന്നത് ഇങ്ങനെ ഈ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ എന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ.
1: അയ്യോ, കൊറേ ഇതായിരുന്നു. അതല്ല, ഇപ്പൊ നിലവില്
0: ഇല്ല,
1: ശരിയായി.
0: ഇപ്പൊ നിലവില്ല. ഇപ്പൊ ഒരുവിധം തുഴഞ്ഞു തുഴഞ്ഞ ഒരു കര പറ്റി. ഓക്കെ എന്നാ.

0: ഹലോ.
1: ആരാണ്?
0: അമ്മുചാച്ചി.
1: എവിടുന്ന് വിളിക്കുന്നു?
0: പഴശ്ശി എന്ന് പറഞ്ഞു.
1: പറയൂ, എന്തോ പറയാനുണ്ട്.
0: പറയാനുണ്ട് കൊറേ. ഈ സമയം വരെ ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടാകെയൊരു പരവശുണ്ട്.
1: അങ്ങനെ ആ പരവശത്തിനൊടുവിൽ ഇപ്പൊ കോൾ കിട്ടിയിരിക്കുകയാണ്. ഇനി പറഞ്ഞോളൂ, എന്താണ്?
0: പാട്ട് വേണ്ട. ഇന്നലെ എന്റെ നെഞ്ചില് മണ്ണുവിളക്കൂതിലൊരു പാട്ടില്ലേ, അതാണ് വേണ്ടത്. അത് പിന്നെ കുറച്ച് മുമ്പായിട്ട് എന്റെ ആങ്ങളെയും പിന്നെ ഒരു ആങ്ങളെ എന്റെ മോയൻ അന്യ നാട്ടിലുണ്ടേനും ഗൾഫില്, അവനും മരണപ്പെട്ടു പോയി പെട്ടെന്ന്. അപ്പൊ ആങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെല്ലാം ഒരു സ്നേഹിക്കുന്ന ഒരു ആങ്ങളിയനും എന്റെ മൂത്താണെങ്കിലും. അപ്പൊ അവരും മരിച്ച അടുത്ത നാല് ദിവസം കഴിയുമ്പോ മറ്റവനും. അന്നേരെ ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഓർമ്മിക്കുന്ന ഒരു പാട്ട്, ഇന്നലെ എന്റെ നെഞ്ചിലെ മണ്ണുലക്കുതിയില് എന്നുള്ള. എനിക്ക് പാടാനും അറിയില്ല, പാട്ടിന്റെ പേര് തികച്ചും അറിയില്ല, പക്ഷെ അർത്ഥം തിരിയൂ, അത്രയേ ഉള്ളൂ.
1: നിങ്ങൾ മൂന്ന് മക്കളായിരുന്നു?
0: അല്ല, നമ്മള് മൂന്നല്ല, അഞ്ച് ഏഴാണുണ്ട്. അപ്പൊ ഇനി ഒരാണേ ഉള്ളൂ. രണ്ടാണുണ്ടായിരുന്ന അതിലിന്ന് ഒരേട്ടൻ പോയേ, ഇനിയുള്ളത് അനുജന. ആ മക്കള് പറയണ്ട്, പക്ഷെ ഇവരെ എന്റെ ഒരു ചങ്കിനെപ്പൊടിയാണ്. നമ്മള് എന്ത് കഷ്ടത്തിലും ഇഷ്ടത്തിലും എല്ലാം സംഘടന. അതുകൊണ്ട് അവരൊരു പ്രത്യേക ഓർമ്മയായി പോയി.
1: ഈ പാട്ട് പാടുമ്പോ അവരെല്ലാം ഓർത്തു പോവും അല്ലേ?
0: ആ അപ്പൊ നെഞ്ചിലെ മൺവിളക്ക് തന്നെ ഊരിക്കളഞ്ഞി. ഇപ്പൊ ഓർക്കുമോ
1: തോന്നുന്നുണ്ട്.
0: ആ തലശ്ശേരി അവരെ വീട്ടിലേനോ കൊറേ കാലം, അവരെ ഭാര്യന്റെ അടുത്തായിട്ട്. എന്റെ വീട്ടില് പിന്നെ മോനും ഭാര്യയിലും ഉള്ളതുകൊണ്ട് സാരമില്ല. കൊറച്ചേരം അവരെ അടുത്ത് നിന്ന്, അവര് കൊറച്ചെന്നെക്കെട്ടും ചെറിയൊരു ഇളയതാ.
1: വിളിച്ചു കിട്ടുമ്പോ സന്തോഷാണ്, പക്ഷെ നമുക്ക് വിഷമുള്ള കാര്യങ്ങളാണല്ലോ പറയേണ്ടതെന്ന് ആലോചിക്കുമ്പോ വിഷമാവും അല്ലേ? ചില ഓർമ്മകളെ കണ്ണിനെ ഏറെ അണിയിക്കും, പക്ഷെ അത് ആകാശവാണിയിലെ ശ്രോതാക്കളോട് പങ്കുവെക്കുമ്പോ ഒരാശ്വാസം.

ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 8281 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മ

പ്രാർത്ഥിക്കുന്നു. 82 81 311 344. നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ശീപ പുഷ്പരാജ്. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, രതീഷ് പി കെ.

0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലായിരിക്കും സന്ദർശനത്തിന്റെ ശ്രദ്ധയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ജർമ്മനി വികസന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനായി നീതി ആയോഗും ജർമ്മൻ പ്രതിനിധി സംഘവും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പുനരുപയോഗ ഊർജ്ജം, ചാക്രിക സമ്പദ് വ്യവസ്ഥ, സുസ്ഥിര അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം യോഗത്തിൽ ചർച്ചയായി. കോഴിക്കോട്ടെ നിപ്പ രോഗബാധ നിയന്ത്രണ വിധേയമായതായി മന്ത്രി AP അനിൽകുമാർ. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അത്ര തീവ്രമല്ല രോഗവ്യാപനമെന്നും അതിനാൽ കന്റോൺമെന്റ് സോണിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ്പ ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഏകോപനങ്ങൾക്ക് മന്ത്രി K. മുരളീധരൻ നാളെ കോഴിക്കോട്ടെത്തും. മന്ത്രി കോഴിക്കോട്ട് ക്യാമ്പ് ചെയ്യാത്തതിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനടക്കം വിമർശിച്ചിരുന്നു. നിപ ബാധയെക്കുറിച്ച് പഠിക്കാനായി ദേശീയ എപ്പിഡോമോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ കോഴിക്കോട്ടെത്തി. ചെന്നൈയിലെ ദേശീയ ഡിസീസ് കൺട്രോൾ സെന്ററിലെ വിദഗ്ധരുമായും മെഡിക്കൽ കോളേജ് അധികൃതരുമായും ഇവർ കൂടിക്കാഴ്ച നടത്തും. ചികിത്സാ പിഴവിനാൽ കൈ മുറിക്കേണ്ടി വന്ന വിനോദിനിക്ക് ഗവൺമെന്റിന്റെ ധനസഹായം 4 മാസമായി മുടങ്ങിയതിൽ മുഖ്യമന്ത്രി V.D. സതീശൻ ഇടപെട്ടു. കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ കണ്ണൂർ വളപട്ടണം സ്വദേശി മുഹമ്മദ് തഹ്സീൻ ഉൾപ്പെടുന്ന ടീമിന്റെ കളി ബിഗ് സ്ക്രീനിൽ വളപട്ടണത്ത് പ്രദർശിപ്പിക്കും. ഇന്ന് അർദ്ധരാത്രിയാണ് ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
4: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ എം അനുജ കുമാർ വിത്ത് ദി മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്. Prime Minister Narendra Modi leaves on a 6-day visit to France and Slovakia. Says his visit will focus on boosting economic and cultural linkages with France and building strong bilateral relationship with Slovakia. Prime Minister Modi will also attend G7 summit at Evian in France. President Draupadi Murmu hails cadets at IMA passing out parade in Dehradun. Says inclusion of 9 women cadets for the first time reflects India's march towards women-led development. India lodges strong protest to the US over US Navy strikes on oil ship in the Gulf, killing 3 Indian sailors. Indian Air Force AN-32 aircraft meets with an accident at Jorhat Air Force Station in Assam. And in men's cricket, toss for first ODI of 3-match series between India and Afghanistan delayed due to rain in Dharamshala. And now the news in detail. Prime Minister Narendra Modi has left for France and Slovakia on a 6-day visit. In his departure statement, Mr. Modi highlighted that France has a special place in India's strategic vision. Mr. Modi said the focus of the visit will be on boosting economic as well as cultural linkages between India and France. Prime Minister Modi will arrive at Nice in France at around 10:30.

സോണിയയെ കെട്ടാൻ തീരുമാനിച്ച് പിന്നീട് നിക്കോവും കുടുംബവും ഇറക്കിവിട്ട ആളാണ് ലൂഷിൻ. അയാൾ തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമന ചിന്താഗതിക്കാരൻ്റെ മുറിയിൽ താമസിക്കുന്നുണ്ട്. നിക്കോവ് ഒരിക്കൽ വേദനിപ്പിച്ചു വിട്ട പാമ്പാണ് ലൂഷിൻ. കലഹം നടക്കുന്ന മരണ വീട്ടിലേക്ക് ദുഷ്ടലാക്കോടെ തക്കുനോക്കി ലൂഷിൻ ആൻഡ്രിയോടൊപ്പം കടന്നുവരുന്നു.

0: ആ സോണിയ വന്നല്ലോ.
1: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
1: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപിൾ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
1: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്കു തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: അപ്പോ പറയൂ, അവിടെ എന്താണ് സംഭവിച്ചത്?
1: എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. ഞാൻ പണം എടുത്തെന്നോ?
0: ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. ആ, ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ദേ ആൻഡ്രി അതിന് സാക്ഷിയാണ്.
1: എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
0: മുറിയിൽ വന്നപ്പോൾ മേശപ്പുറത്ത് നോട്ടുകൾ കണ്ടില്ലേ? അടുത്തല്ലേ ഇരുന്നത്?
1: കണ്ടു, നിങ്ങളാണ് അരികിൽ ഇരുത്തിയത്. എന്നിട്ട് എന്നിട്ട് ഞാൻ എടുത്തുവെന്ന് പറഞ്ഞാൽ നുണയാണത്.
0: ഓഹോ, ഞാൻ എന്തിനു നുണ പറയണം? നീ വരുന്നതിന് മുമ്പ് മുഴുവൻ തുകയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിന്റെ അമ്പരപ്പും എഴുന്നേറ്റ് പോകാനുള്ള തിടുക്കവും കുറെ നേരം കൈകൾ മേശമേൽ വെച്ചുള്ള നിൽപ്പും നിന്റെ സാമൂഹ്യ നിലയും സ്വഭാവ രീതികളും എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ.
1: ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച് 10 രൂപിളാണ് തന്നത്. അതിതാ, എടുത്തുകൊള്ളു, എനിക്ക് വേണ്ട.
0: അപ്പോൾ 100 രൂപിൾ എടുത്ത കാര്യം നീ സമ്മതിക്കില്ല അല്ലേ?
1: നല്ലവനായ ദൈവമേ.
0: മാലിയ, നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ആ കാവൽക്കാരനോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആളെ വിടൂ.
2: ഇവളൊരു കള്ളിയാണെന്ന കാര്യം അല്ലെങ്കിലും എനിക്ക് മുൻപേ അറിയാമായിരുന്നു.
0: ആ, അപ്പോ നിങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ കരുതാൻ മുമ്പും എന്തെങ്കിലും കാരണം ഉണ്ടായി കാണുമല്ലോ. അല്ലാതെ അമാലിയെ പറയില്ലല്ലോ.
2: എന്ത്, നിങ്ങൾ അവളുടെ മേൽ മോഷണക്കുറ്റം ആരോപിക്കുന്നു? സോണിയെ, നിങ്ങൾക്ക് എങ്ങനെ എന്ന് ധൈര്യം വന്നു? വൃത്തികെട്ട ഒന്നാ. സോണിയ, എന്റെ മോളെ, ഇയാളുടെ കയ്യിൽ നിന്ന് 10 രൂപിൾ വാങ്ങാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? എന്തിന് നീ അത് വാങ്ങി? അതെവിടെ? അത് ചുരുട്ടിക്കൂട്ടി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കട്ടെ. നീ എന്ത് പറഞ്ഞു? എടാ ഭ്രാന്ത, എനിക്ക് ഭ്രാന്തോ? വെട്ടി കഴുതേ, എനിക്ക് ഭ്രാന്തോ? നീ അല്പനായ ഒരു വക്കീൽ വിട്ടി. സോണിയ നിന്റെ പണം എടുക്കുകയോ? സോണിയ ഒരു കള്ളിയോ? ആ പേര് നിനക്കാണ് യോജിക്കുന്നത്. തന്റെ കയ്യിലുള്ള അവസാന പെനി പോലും നൽകാൻ തയ്യാറായിട്ടുള്ളവളാണ് അവൾ. വേണമെങ്കിൽ അവളെ പരിശോധിച്ചോളൂ. അവളുടെ കുപ്പായ കിശയെല്ലാം നോക്ക്.
1: സമാധാനമാകട്ടെ, എന്നെ പരിശോധിച്ചു കൊള്ളുക, ഞാനിത് നിന്ന് തരുന്നു.

0: അത് പോലീസിന്റെ മുന്നിൽ വെച്ചാകണം. ധാരാളം സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പുരുഷന് ഇത് വിഷമമാണ്. സ്ത്രീയായതുകൊണ്ട്, എന്നാൽ അമാലിയയുടെ സഹായത്തോടെ തീർച്ചയായും ഈ വിധത്തിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിലും അമാലിയ, അമാലിയ സഹായിക്കൂ.
1: നിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും ഇവളുടെ ശരീരത്തിൽ പരിശോധന നടത്താം. സോണിയ, സോണിയ, നിന്റെ പോക്കറ്റുകൾ തുറന്നു കാണിക്കൂ. നോക്കൂ, നോക്കൂ, പോക്കറ്റുകൾ കാലിയാണ്. ഇനി ഒരു പോക്കറ്റ് കൂടിയുള്ളൂ.
2: ഏ, എന്താണ് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക്? ഇത് ഇത് റൂബിളാണല്ലോ. കള്ളത്തരം പുറത്തു വന്നു.
0: കണ്ടോ, കണ്ടോ, കണ്ടോ, എട്ടായി മടക്കിയ 100 റൂബിളിന്റെ ഒരു നോട്ട്.
2: കള്ളി, എന്റെ വീട്ടിൽ നിന്ന് കടന്നുപോ. പോലീസ്? എവിടെ പോലീസ്? ഇവളെ സൈബീരിയയിലേക്ക് അയക്കണം, ദൂരേക്ക്. വേഗം പിടിച്ചു കൊണ്ടുപോവിൻ ഇവളെ, ഈ കള്ളിയെ.
3: ഇല്ല, ഞാൻ ഇത് ചെയ്തിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. ഞാൻ അത് എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല.
1: സോണിയ, എന്റെ സോണിയ, ഞാനിത് വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നീ അത് ചെയ്യില്ല.
0: കയ്യോടെ പിടിച്ചില്ലേ, തൊണ്ടിയോടെ കണ്ടെത്തിയിട്ടും ഇതാണോ പറയുന്നത്? ഏ, നിരപരാധി എന്ന്.
1: അവളത് എടുക്കുകയോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാ അവൾ സ്വന്തം ഷൂ പോലും ഊരി തരുന്നവളാണ്.
0: മഞ്ഞക്കാട് കിട്ടിയവൾ ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
1: മഞ്ഞക്കാട് കിട്ടിയത് എന്റെ എന്റെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ശരീരം വിൽക്കുകയായിരുന്നു. എന്റെ ഭർത്താവേ, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തൊരു ഓർമ്മിക്കത്തക്ക വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്.
0: സോണിയ, മാഡം, നിങ്ങൾ എന്താണ് കുറ്റം സമ്മതിക്കാത്തത്? ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ദയ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിക്കൂടെ? ഓ, ആദ്യത്തെ മോഷണമായത് കൊണ്ടാവാം. ആൻഡ്രി സാക്ഷിയാണ്.
4: ഹേ ലൂഷ്യൻ, ഈ നീച പ്രവൃത്തിക്ക് എന്നെ ഒരു സഹായിയാക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ?
0: ആൻഡ്രി, നീയും കണ്ടതല്ലേ ഞാൻ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചത്? ഇതാ ഇപ്പോൾ ഇവളുടെ പോക്കറ്റിൽ നിന്നും ആ നോട്ട് കിട്ടി.
4: നിങ്ങളൊരു വൃത്തികെട്ടവനാ, ചതിയൻ.
0: എന്ത്, ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ പറയുന്നത്? വെറുതെ വിട്ടിത്തമ്പലം വരുത്. അതോ നിങ്ങൾ മദ്യപിച്ചോ?
4: നിങ്ങൾ ആ കുടിയൻ, വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ വോട്ട് കൈ കൊണ്ട് തൊടില്ല. ആദർശങ്ങൾക്കെതിരാ. ഇയാള് സ്വന്തം കൈകൊണ്ടാ ആ 100 രൂപ നോട്ട് കൊടുത്തത്. ഞാനത് കണ്ടു. ഞാൻ സാക്ഷിയാ, ഞാൻ സത്യം ചെയ്യുന്നു.
0: നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ ഇവൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 10 രൂപിൾ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സോണിയ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാണ് 100 രൂപിൾ നോട്ട് കൊടുക്കുക?
4: അയ്യോ, ഞാനത് കണ്ടു. ഏത് കോടതിയിലും ഞാനത് പറയും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റിലേക്ക് ആ നോട്ട് ഇടുന്നത് ഞാൻ കണ്ടതാ. സഹാനുഭൂതി കൊണ്ടാ നിങ്ങൾ അത് ചെയ്തെന്ന് ഞാൻ കരുതി. എന്തൊരു ചതിയനാടോ താൻ. നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവരുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
5: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 45-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും

0: ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലോഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മമ്പറം, മൂന്നാം പാലം, പാറപ്രം, മേലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ പാട്ടും പറച്ചിലുകളും തേടി ഇന്നത്തെ നാട്ടുവഴിയിലെ ഇണങ്ങൾ യാത്ര തുടങ്ങുന്നു. ആദ്യം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മമ്പറത്ത് നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റിലാണ്. കൂടെ ഇവിടെയുള്ള ഒരു ചേട്ടനുണ്ട്, പേര് പറയൂ.
3: എന്റെ പേര് സിനീഷ് എന്നാണ്.
4: എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്?
3: ഇത് വേസ്റ്റ് മാനേജ്മെന്റ് തന്നെ. എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും വേസ്റ്റ് ഡിസ്പോസിബിൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്.
4: സാധാരണ നമ്മൾ ഒരു വീടുകളിലേക്ക് രണ്ട് റിംഗ് കമ്പോസ്റ്റുകളാണ് കൊടുക്കുന്നത് അല്ലേ? അതിന്റെ നിർമ്മാണ യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ധാരാളം റിംഗ് കമ്പോസ്റ്റുകൾ അടുക്കി വെച്ച് കാണുന്നു. ഇതെങ്ങനെയാണ്, നിങ്ങൾ പഞ്ചായത്ത് തലത്തിലാണോ ഇത് കൊടുക്കുന്നത്?
3: പഞ്ചായത്തിന് ടെൻഡർ എടുത്തിട്ട് അത് കണക്കായിട്ട് ഓരോ വാർഡുകളിലേക്ക് ഓരോ വീടുകളിലേക്ക് സപ്ലൈ ചെയ്യാം.
4: നിലവിലെ കണ്ണൂർ ജില്ല മാത്രമാണോ?
3: അല്ല, കണ്ണൂർ, കേരളം മുഴുവൻ എടുക്കാം നമുക്ക്. നമ്മളിപ്പോ മെയിൻ ആയി ചെയ്യുന്നത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ല.
4: ഇവിടെ ഈ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് എത്ര വർഷമായി?
3: നമ്മളിതിപ്പോ തുടങ്ങിയിട്ട് ഒരു 9 വർഷത്തിന് മുകളിലായി.
4: എങ്ങനെ പോകുന്നു, എത്ര തൊഴിലാളികളുണ്ട്, ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
3: സീസണിലാണ് അവര് ടെൻഡർ ആകുന്നത്. അതിഥി തൊഴിലാളികൾ ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് വർക്ക് ചെയ്യും. ഇവിടെ ഉള്ള ഇപ്പൊ 6 പേര് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. ആവശ്യാനുസരണം അവര് കൂടി കൂടി ആൾക്കാർ ജാസ്തിയായി വരും.
4: സനീഷ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്, എന്താണ് തുടക്കം?
3: ഞാൻ ആദ്യമേ ഈ പഞ്ചായത്തിന്റെ വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ള മേഖലയിലുള്ള ആളാണ്. ബയോഗ്യാസ് ആയിരുന്നു. ബയോഗ്യാസിന് ഇപ്പം തീരെ ഇല്ല. അതിനുശേഷം ഇപ്പോ റിംഗ് കമ്പോസ്റ്റിന്റെ മേഖലയിലേക്ക് തുടങ്ങിയത്. നമ്മൾ കുറെ പേരുണ്ട് ഇതിൽ. ഒരു വ്യക്തിയുടെ സ്ഥാപനം തന്നെയാണ്. ഞാനിപ്പോ ഇതായിട്ട്

0: നോക്കി നടന്ന ഞാനാണിത്.
1: സനീഷിന്റെ വീട് ഇവിടെ തൊട്ടടുത്താണോ?
0: തൊട്ടടുത്താണ്.
1: തൊഴിലാളികൾ പുറത്തുള്ളവരാണെന്ന് പറഞ്ഞു, അതിഥി തൊഴിലാളികളാണ്. അവരുടെ താമസ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ?
0: അതെ അതെ, ഇവിടെ തന്നെ. നമ്മളൊരു വീടുണ്ട്, നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്, അവിടെ തന്നെയാണ് ഇവരുടെ താമസം.
1: ഇതിന് ഇവർക്ക് ഉള്ള പരിശീലനം നിങ്ങൾ നേരിട്ട് കൊടുക്കുകയാണോ?
0: അതെ അതെ, നമ്മള് മെയിൻ ഒരു വർക്കർ ഉണ്ടായിരുന്നു, അവന്റെ കെയർ ഓഫിൽ ഇവരെല്ലാവരും.
1: കൃത്യമായ അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ?
0: ഓരോന്നും ഇത്ര വെയിറ്റ് ഉണ്ട്. ഒരു റിങ് അതിന്റെ സെറ്റ് അടക്കം ഒരു പീസ് ആയിരുന്നു 120 kg, 130 kg ഇടയിലായിട്ട്.
1: മുൻകാലങ്ങളിലാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങളൊക്കെ വീട്ടില് പറമ്പിൽ തന്നെ അല്ലെ വലിച്ചെറിയുന്ന ഒരു രീതിയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള റിങ് കമ്പോസ്റ്റുകൾ അല്ലെ വന്നിട്ടുണ്ട്. ഇത് നിലവിൽ 2 കമ്പോസ്റ്റുകളാണ് ഒരു വീട്ടിലേക്ക് കൊടുക്കുന്നത്. അത് പഞ്ചായത്തിൽ നിന്നും കൊടുക്കും, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും കൊടുക്കും അല്ലെ? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എത്ര രൂപയാണ്?
0: ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 3,800 രൂപക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത്, ആ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്നത്.
1: ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റ് നമുക്ക് ഇടാം? അതിൽ വെള്ളം ഇറങ്ങിപ്പോകാൻ വേണ്ടിട്ടായിരിക്കില്ലേ താഴ്ഭാഗത്തുള്ള ഹാള് കൊടുക്കുന്നത്?
0: ഫുഡ് വേസ്റ്റുകളെല്ലാം ഇതിൽ പോകും. പിന്നെ ഇത് ഡൈജഷൻ ആയി കഴിഞ്ഞാൽ എന്തായാലും ലിക്വിഡ് ഫോം ചെയ്യുമല്ലോ, സ്ലറി ഉണ്ടാവും. സ്ലറി നേരെ താഴേക്ക് പാത്രം വെച്ച് കളക്ട് ചെയ്യോ, അല്ലെങ്കിൽ മണ്ണ് കൂട്ടിയിട്ട് മണ്ണിലേക്ക് ഊർന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യാം.
1: ഈ ഒരു റിങ് കമ്പോസ്റ്റ് നമ്മൾ ഒരു വീടുകളിൽ സ്ഥാപിക്കേണ്ടത് എങ്ങനെയാ?
0: ശരിക്ക് 3 കല്ല് വെച്ചിട്ട് ഹൈറ്റാക്കി വെച്ചിട്ട് അതിന് ഡൈജഷൻ ആയി കിട്ടുന്ന സ്ലറി ഒരു പാത്രത്തിൽ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് വെള്ളവും കൂടി ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിക്കുക. അപ്പൊ അതിനൊന്നും നോക്കി നടത്താൻ കഴിയില്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂട്ടി, മണ്ണ് ഹൈറ്റാക്കി കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്ലറി മണ്ണിലേക്ക് ഊർന്നു പോകും. പിന്നെ ആ മണ്ണ് വളമായിട്ട് ഉപയോഗിക്കും.
1: സാധാരണഗതിയിൽ നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വെക്കണം എന്ന് ആർക്കും അത്ര നിശ്ചയമില്ല. ഇതിപ്പോ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലേക്ക് ഉപയോഗിക്കുമല്ലോ, വേസ്റ്റ് ഇടുവല്ലോ. അപ്പം ഈ നിറഞ്ഞിരിക്കുന്ന ഒരു കമ്പോസ്റ്റ് എത്ര ദിവസം കൊണ്ട് അത് വളമായി മാറും?
0: അതൊരു 60 ദിവസം കൊണ്ട് വളമായി മാറും. ഇതിന്റെ അകത്ത് ബേസായിട്ട് ഫസ്റ്റ് ചാണകം, പച്ച ചാണകം ഇട്ട് കൊടുക്കണം. നമ്മൾ പുട്ടിന് പീരിയിടും പോലെ ചാണകം ഇടുക, ഒരു പകുതിയാകുമ്പോൾ വീണ്ടും ചാണകം ഇട്ട് കൊടുക്കുക. വേസ്റ്റ് പകുതിയാകുമ്പോൾ പിന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ ചാണകം ഇട്ട് അടച്ചു വെക്കുക, എന്റെ അടുത്ത റിങ് യൂസ് ചെയ്യുക.
1: അത് പച്ച ചാണകം തന്നെ വേണം?
0: പച്ച ചാണകമാണ് ഏറ്റവും നല്ലത്. പിന്നെ പച്ചിലകളും ഇട്ട് കൊടുക്കുക.
1: അപ്പൊ അത് ഒരു 6 മാസം കൊണ്ട് വളമായിട്ട് മാറും അല്ലെ? ഓക്കെ. നിലവില് ചിലവർക്ക് ഈ പുഴുക്കളുടെ പ്രശ്നം, അത് ഈ തരത്തില് ചെയ്യാത്തത് കൊണ്ടായിരിക്കും?
0: അതെ അതെ, ഇത്തരത്തിൽ ചെയ്യാതെ പിന്നെ വെള്ളത്തോട് കൂടിയിട്ടുള്ള ഫുഡ് വേസ്റ്റ് എഴുതിയിരുന്നോണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
1: ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
0: വേണം
1: എന്നാൽ ഞാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കൊടുത്തേക്കട്ടെ.
0: ഓക്കെ.

0: നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണോ? ആണെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ടയറുകൾ ഇടയ്ക്കുന്ന് പരിശോധിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. മമ്പറത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ മമ്പറം പാലം കഴിഞ്ഞ് ഇടതു ഭാഗത്ത് വാഹനങ്ങളുടെ ടയറുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു സ്ഥാപനം കാണുന്നു. ദ കൂടിയൊരു ചേട്ടനുണ്ട്, പേര് പറയും.
1: പേര് മനോജ് എന്നാണ്. ഇവിടെ ടയറിന്റെ ഷോപ്പാണ്. വീൽ അലൈൻമെന്റ്, ന്യൂ ടയർ സെയില്, റീട്ടെയിലിംഗ് കമ്പനി, ടയർ വർക്ക്സ്, എല്ലാ വർക്ക്സും ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്.
2: നമ്മളിപ്പം വന്ന് നിൽക്കുന്ന സമയത്ത് വലിയൊരു ക്രെയിനാണെന്ന് തോന്നുന്നു അല്ലെ, അതിന്റെ ടയറിന്റെ എയറിനോട് കൂടെ തന്നെ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത് കണ്ടു. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ?
1: അത് വലിയ വാഹനങ്ങളിൽ ടയറിന്റെ കൂടെ വെള്ളവും നിറയ്ക്കുന്നതിന്റെ കാരണം, ഒന്ന് ആ വാഹനത്തിന്റെ വെയിറ്റും, വലിയ ലോഡ് എടുക്കുമ്പോൾ ആ വാഹനത്തിന് ആ ബാക്ക് സൈഡ് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടയറിനൊരു പവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ വെള്ളവും എയറും നിറയ്ക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് വെള്ളവും നിറയ്ക്കും, അതിൻ്റെ കൂടെ തന്നെ എയറും നിറയ്ക്കും. അപ്പോൾ ആ വാഹനത്തിന് ടയറിന് നല്ല വെയിറ്റ് ഉണ്ടാവും, പിന്നെ സ്ട്രെങ്ത്തും കൂടും, അതുകൊണ്ടാണ് നിറയ്ക്കുന്നത്.
2: അത് ഏതൊക്കെ തരം വാഹനങ്ങൾക്കാണ് അങ്ങനെ ചെയ്യുന്നത്?
1: ക്രെയിന്, പിന്നെ റോഡ് റോളർ, അങ്ങനെയുള്ള വാഹനങ്ങൾക്കാണ് ഇത് ചെയ്യുന്നത്. നമ്മളിവിടുന്ന് അധിക വണ്ടിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ടയറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മളടുത്ത് വരുന്ന വണ്ടിക്കെല്ലാം വെള്ളം അവർ സർവീസ് സ്റ്റേഷനിൽ നിന്ന് നിറയ്ക്കും, എയർ ഞങ്ങൾ ഇവിടുന്ന് നിറച്ചു കൊടുക്കാറാണ് ചെയ്യാറ്.
2: ഭാരമുള്ള സാധനങ്ങൾ കയറ്റുന്ന സമയത്ത് വണ്ടി മറിഞ്ഞു പോവാതിരിക്കാൻ അല്ലേ?
1: ഭാരമുള്ള സാധനങ്ങൾ ഈ ക്രെയിന് വെച്ചിട്ട് നമ്മളിപ്പോ ജനറേറ്റർ മറ്റുള്ളതെല്ലാം പൊക്കുന്ന സമയത്ത് അതിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ആ ഭാഗത്തിന് വെയിറ്റ് വരാൻ കൂടി വേണ്ടിയിട്ടാണ് വെള്ളം നിറയ്ക്കുന്നത്.
2: മനോജ്, എത്ര വർഷമായി ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നു?
1: ഞാനിത് ഇവിടെ 23 വർഷമായി സ്ഥാപനം നടത്തുന്നു.
2: എങ്ങനെയാണ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം?
1: ഞാൻ ചെറുപ്പത്തിൽ എന്റെ മാമന്റെ കൂടെ കർണാടകത്തിൽ ടയർ ഫാക്ടറിയിൽ വർക്ക് സൂപ്പർവൈസറായിട്ട് പോയതാണ്. അതിനുശേഷം ഇവിടെ ഇത് തുടങ്ങിയതാണ്.
2: വീട് മമ്പറത്താണോ?
1: മമ്പറത്ത് തന്നെയാണ്.
2: അപ്പം ഇത്രയും വർഷത്തെ ഒരു അനുഭവം എന്താണ് പറയാനുള്ളത്?
1: ഒരുപാട് കസ്റ്റമറോടുമായിട്ട് സംസാരിക്കാനും പറ്റി, ഒരുപാട് കസ്റ്റമർ ഷോപ്പിൽ വരുന്നുണ്ട്. 21 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇതിലുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത പണി വർക്ക് എടുക്കുന്നുണ്ട്.
2: ഇപ്പം മഴക്കാലമാണ്, പ്രത്യേകിച്ചും വാഹനങ്ങൾ ഓടിക്കാൻ മാത്രമല്ല അത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. ടയറുമായി ബന്ധപ്പെട്ട് മഴയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം? അത് ടൂ വീലർ ആയാലും ശരി, മറ്റു വലിയ വാഹനങ്ങളായാലും ശരി.
1: മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ പഴയ ടയർ ഉപയോഗിക്കാതിരിക്കുക, പിന്നെ എലൈൻമെന്റ് ബാലൻസ് കൃത്യമായി ചെയ്യുക, വീക്ക് ടയർ ഉപയോഗിക്കാതെ വണ്ടി ഓടിക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തുക. പഴയ ടയർ സെയിൽ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടുന്ന് നമ്മൾ വരഞ്ഞ ടയറൊക്കെ കിട്ടും. എങ്ങനെയാണെന്ന് പറഞ്ഞാല് പഴയ ടയർ വീണ്ടും കത്തിയെടുത്ത് വരഞ്ഞിട്ട് അതേ ഡിസൈൻ ആക്കിയിട്ട് വരുന്ന ടയറുകൾ ഉണ്ടാവും, അത് എടുക്കാതിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക. അതിന്റെ അത് വീക്കായ ടയറാണ്, അത് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കാറ് മറ്റുള്ളവർക്ക് സ്പീഡ് പോകുമ്പോൾ ആ ടയർ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
2: പ്രത്യേകിച്ച് മഴയത്ത് സ്ലിപ്പാവാനുള്ള സാധ്യത കൂടി ഉണ്ട് അല്ലേ?
1: സ്ലിപ്പാവാനുള്ള ചാൻസും കൂടി മഴയത്ത് നല്ലപോലെ സ്ലിപ്പാവും. അതുകൊണ്ട് ഓടിക്കുന്നവര് പരമാവധി നല്ല ടയർ ഇട്ടിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
2: മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്?
1: നമ്മളിപ്പോ ഇവിടെ റീസോളിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ടയർ നൈട്രജൻ ഫില്ല് ചെയ്യുന്നുണ്ട്, എലൈൻമെന്റ് ചെയ്യുന്നുണ്ട്, പുതിയ ടയർ സെയിലും ഉണ്ട്.
2: കൂടെ എത്ര ജോലിക്കാരുണ്ട്?
1: 4 പേരാണുള്ളത്. ചില സമയത്ത് അവര് നമ്മളെ വർക്കിന് ഇപ്പം മുംബൈ ഉള്ളതുപോലെ ഒരു ടയർ ഷോപ്പിലും വർക്കില്ല, വർക്ക് വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പുതിയ ടയർ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി, പഴയ ടയർ റീസോൾവ് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും, എല്ലാ ടയർ ഫീൽഡുകാർക്കും വർക്ക് വളരെ കുറവാണ്. പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള വർക്ക് കുറയും, നമ്മളെ വർക്കും കുറയുകയാണ്.
2: നേരത്തെ പറഞ്ഞു കർണാടകത്തിലേക്ക് അല്ലെ മാമന്റെ കൂടെ ജോലിക്ക് പോവുകയായിരുന്നു, അത് എത്രാമത്തെ പ്രായത്തിലായിരുന്നു?
1: ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ പാട് പോയതാണ്.
2: 15 വയസ്സുള്ളൊരു കുട്ടി, വിദ്യാർത്ഥി, പയ്യൻ അല്ലേ?
1: അതെ അതെ, ആ സമയത്ത് പോയതാണ് മാമന്റെ കൂടെ കർണാടകത്തില്. അവിടെ മാമന് ടയർ കമ്പനി ആയിരുന്നു, അവിടെ എല്ലാം പഠിക്കാനും കൂടി പോയതാണ്. കുറച്ചൊക്കെ കൂടുതൽ കാലം നിന്നു, അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഈ ഷോപ്പ് തുടങ്ങിയത്.
2: മനോജറിന് ഈ ഒരു ഷോപ്പ് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: അല്ല, ഞാനൊക്കെ വേറൊരു ഷോപ്പ് കൂടിയുണ്ട്. പയ്യന്നൂർ ഏയിലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ഷോപ്പ്. ഗീതാഞ്ജലി കൃഷ്ണശില സ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്.

0: ഇതും ഞാൻ കർണാടകത്തിലെ ഇഷ്ടീർത്ഥാളി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ വലിയ വലിയ കോറകളൊക്കെ ഉണ്ട്. അവിടുന്ന് ഈ കല്ലിന്റെ ആ ഒരു ബിസിനസ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിവിടെ തുടങ്ങാൻ പറ്റിയതാണ്. കരിങ്കല്ലിലുള്ള എല്ലാവർക്കും കരിങ്കല്ലിലുള്ള ഫില്ലർ മുറ്റല്ലേയും ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പണി മുഴുവനായിട്ടും കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പയ്യന്നൂർ ചെറുതാഴമ ഹനുമാൻ അമ്പലത്തിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-75-100 ക്ഷേത്രത്തിന്റെ ചെറിയ ചെറിയ വർക്ക് ഞാൻ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് ദൈവാനുഗ്രഹം കൊണ്ടിട്ടൊരു വർക്ക് മാത്രമാണ്.
1: അപ്പം രണ്ട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ വീൽ അലൈൻമെന്റ് ആണെങ്കിൽ അവിടെ വ്യത്യസ്തമാണ് അല്ലേ?
0: അതെ അതെ.
1: എതിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്?
0: ദൈവത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്. അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരു വഴിയാണ് അത്. അത് ദൈവത്തിന് എല്ലാം സമർപ്പിക്കുന്നു.
1: അത് ആദ്യം കർണാടകത്തിൽ പോയി അത് പഠിക്കുന്നു അല്ലേ?
0: ഞങ്ങള് മാമന്റെ ടയർ ഷോപ്പിൽ ഈ കോറയിൽ നിന്ന് ഉള്ള വണ്ടികളൊക്കെ വരും. അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഈ കേരളത്തിൽ ഈ കല്ലിന് ഒരുപാട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേരളത്തിൽ ഇതിന്റെ ചെറിയൊരു ഷോപ്പ് പയ്യന്നൂർ തുടങ്ങുക ചെയ്തത്. ഇപ്പൊ അത്യാവശ്യം മോശമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്.
1: അവിടെ ജോലിക്ക് ആള് വേണല്ലോ അല്ലേ? അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും.
0: അത് പാലക്കാടുള്ള ശില്പികൾ തന്നെ ഇതിന്റെ കുലത്തൊഴിൽ ചെയ്യുന്ന അവരെ കൊണ്ട് തന്നെ ഞാൻ ഈ വർക്ക് മുഴുവനും ചെയ്യിക്കുന്നത്. ഒരു 10-12 പണിക്കാർ ഇപ്പൊ അത്യാവശ്യം ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവാറില്ല, അവർ വിളിക്കുമ്പോൾ വരുന്നതാണ്.
1: അപ്പൊ നിലവിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിനടുത്ത് തന്നെ
0: ആ പരിസരത്ത് തന്നെ ഞങ്ങൾ അതിന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്.
1: വീട് മമ്പറത്താണെന്ന് പറഞ്ഞു അല്ലേ? ആരൊക്കെയുണ്ട് വീട്ടില്?
0: വീട്ടില് ഭാര്യ, 2 മക്കളുണ്ട്. മോൻ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോ ഡിസൈനിങ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോള് +2 ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അവള് ഒരു ഡാൻസറാണ്, സിനിമാറ്റിക് ഡാൻസ്. പ്രൊഫഷണൽ ആയിട്ട് സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്.
1: ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുമോ രണ്ടുപേരെ?
0: ഇല്ല, പാടാനറിയില്ല, നല്ല ആസ്വദിക്കാൻ അറിയാം. മോഹൻലാലിന്റെ ദേവാസുരം എന്ന സിനിമയിലെ ഏത് പാട്ടായാലും കുഴപ്പമില്ല.
1: ദേവാസുരത്തിലെ പാട്ടില് ഏതായാലും കുഴപ്പമില്ല എന്നാണ് മനോജ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു തരാം കേട്ടോ.
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു ചായ കുടിക്കാൻ സമയമായല്ലേ. ദാ ഇവിടെ തൊട്ടടുത്തായി ഒരു പലഹാര നിർമ്മാണ യൂണിറ്റിലാണ് നമ്മളുള്ളത്. കേക്കും പപ്സും ബിസ്ക്കറ്റും എണ്ണ പലഹാരങ്ങളും ഹോ കൊതിപ്പിക്കുന്ന മണം തന്നെ. കൂടെ ഈ നിർമ്മാണ യൂണിറ്റിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ചേട്ടനുണ്ട്. പേര് പറയൂ.
1: രാജേഷ്.
2: എവിടെയാണ് സ്ഥലം? ഇങ്ങനൊരു യൂണിറ്റ് തുടങ്ങിയിട്ട് കുറെ വർഷമായോ?
1: ഇവര് പിന്നെ ഈ ബ്രിട്ടീഷുകാരെ മുതലുള്ള സംഭവമാണ്. മമ്പർത്തി രണ്ട് ബേക്കറി ഉണ്ട്.
2: ഏതൊക്കെ ഐറ്റംസുകളാണ് ഇവിടെ ചെയ്തത്?
1: എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും പറഞ്ഞാൽ എണ്ണക്കടികൾ എല്ലാം ഉണ്ട്. ഷവർമ അടക്കം നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടെടുക്കുന്ന ഷവർമയുണ്ട്. ബ്രെഡ് ബന്ന് ക്രീം ബന്ന് പിന്നെ ഡോണറ്റ് എല്ലാ കാര്യങ്ങളും, കേക്ക് ഫ്രഷ് ക്രീം കാര്യങ്ങൾ എല്ലാ കേക്കുകളും, എല്ലാ കേക്കുകളും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ടീ കേക്ക്, പ്ലം കേക്ക്, നല്ല കേറ്റ് കേക്ക്, നല്ല പേരുണ്ട് ഇവിടെ. നല്ല ഇതാണ് വെച്ചാല് ബാംഗ്ലൂര് പിന്നെ ഒരുപാട് കാലം വർക്ക് ചെയ്താണ്. 15 വർഷം ബാംഗ്ലൂരിന് ആർന്ന് ഇതെല്ലാം പഠിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട്. ഇപ്പൊ ഞാൻ MRA വർക്ക് ചെയ്തിന്, ജയപാലിൽ വർക്ക് ചെയ്തിട്ട്. അപ്പൊ എന്റെ ഒഴിവിന് ഇപ്പൊ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 5-6 വർഷമായി. നമ്മളെ കാരണവർക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട്, ബേക്കറി ഉണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ ഇതെല്ലാം പഠിച്ച് മാമന്റെ അടുത്ത്.
2: ബാംഗ്ലൂരേക്ക് പോയത് എത്രാമത്തെ വയസ്സിലായിരുന്നു?
1: വയസ്സിൽ നിന്ന് ചില 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പോയി. നമ്മൾ
2: ബേക്കറി പണി പഠിക്കണം എന്ന് വിചാരിച്ചു.
1: പഠിക്കണം എന്നുള്ളതുകൊണ്ട് മാമൻ ബേക്കറിയാണ്, സ്വന്തമായിട്ട് ബേക്കറി അവിടെ സ്ഥാപനമുണ്ട്. പോകുന്നുണ്ട്, മാമന്റെ കൂടെ പോയതാണ്.
2: പ്രായത്തിൽ പോകുമ്പം അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ജീവിത സാഹചര്യമായിട്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്?
1: നമ്മൾ അവിടെ പോകുമ്പോൾ വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആട് ഇവിടുത്തെ വെള്ളത്തെ പോലെ നല്ല വെള്ളം, ഒരു
2: 15 വയസ്സുകാരൻ,
1: ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ബേക്കറിന്റെ ഒരു നമ്മൾ നാട്ടിലെ ഒരു ടേസ്റ്റും അവിടെ ഇല്ല. പിന്നെ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് വരിക, അത്രേ, വേറെ ഒന്നും ഇതില്ല. പിന്നെ പണി പഠിക്കണം എന്നുള്ളൊരു ആശയം തരും, ബേക്കറി പണി പഠിക്കണം എന്നുള്ളത്. അന്നത്തെ കാലം വെച്ചാൽ ഇങ്ങനത്തെ ഒരു പണിയാണ് കൂടുതൽ കിട്ടുക, വേറെ ഒന്നുമില്ല. അപ്പൊ നല്ല ശമ്പളം കാര്യം എല്ലാം ഉണ്ട്.
2: ആദ്യമായിട്ട് ഉണ്ടാക്കാൻ എന്താണ് പഠിച്ചത്? കേക്കാണ്?
1: ആദ്യമായിട്ട് കേക്കൊന്നുമല്ല, ആദ്യമായിട്ട് തട്ടലും തുടച്ചിനാണ്. ആദ്യമായിട്ട് കേക്കൊന്നും പഠിക്കൂല. ആദ്യമായിട്ട് തട്ടലും മാമന്റെ തട്ടലും തുടച്ച് അങ്ങനെ മാമന്റെ അടുത്ത് വേറെ ചാടിച്ചാടി പോയിരുന്നു, വേറെ നല്ല നല്ല പണി പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കേക്കിന്റെ പണിയെല്ലാം പഠിച്ച് നല്ല ഇതായി. ഇപ്പം നമുക്കിപ്പം വീട്ടിൽ 10 സീറ്റ് അവസ്ഥ വരൂല, ഒരിക്കലും വരൂല. പല പണിയും പഠിച്ചു.
2: ഇവിടെ യൂണിറ്റിന് കൂടുതലായിട്ട് നിങ്ങൾ കേക്കാണോ? രാജേഷ്,
1: ഞാൻ കേക്കാണ് മെയിൻ. കേക്കിന്റെ ആണ്, കേക്കും പാസ്റ്റ് ഫുഡാണ് ഞാൻ മെയിൻ. ഉള്ളിവട, വക്കവട, പഴംപൊരി. നമ്മളിവിടെ ഇപ്പം ഒരു പിന്നെ 5-10 ഷാപ്പ് പറഞ്ഞ് നമ്മളിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഗീലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കൊടുക്കലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്.
2: ഇതിനുള്ള സാധനങ്ങളൊക്കെ ഈ മാർക്കറ്റിൽ തന്നെയാണ്.
1: മുതലാളി നമ്മളൊരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അവര് സാധനം വണ്ടിയിൽ, നമ്മളിപ്പം ചക്കരക്കല്ലാണ് സാധനം കൊണ്ടുവരുന്നത്, കൂത്താകുന്ന ചിലപ്പം റോയൽ സാധനം കൊണ്ടുവരും, അവിടെ നിന്നെല്ലാം ഇവിടെ സാധനം കൊണ്ടുവരും.
2: ബേക്കറിയിൽ ഉള്ളതിന് പുറമേ മറ്റെവിടെയെങ്കിലും സപ്ലൈ
1: വെച്ചാൽ അവര് ഇവരെ മോലാലിന്റെ ചെറിയ ഫ്രണ്ട്ഷിപ്പിന്റെ കയ്യിൽ മാത്രം 1-2 സ്ഥലത്തിൽ മാത്രം കൊടുക്കുന്നുണ്ട്. വേറെ അങ്ങനെ ആയിട്ടുള്ള ഇതൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പൊ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പൊ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ സാധനം ചെറിയ വയസ്സിൽ കൊടുക്കുന്ന അങ്ങനത്തെ ഒന്നും. ഇപ്പൊ നമ്മൾ മെമ്പർ സ്കൂളേക്ക് കുട്ടികൾക്ക് കൈക്കൊണ്ട സാധനം കൊടുക്കുന്നുണ്ട്. അത് അവര് വന്ന് നോക്കിയിട്ട് ഈ 3-4 പെണ്ണുങ്ങൾ ഇവിടെ, സ്ത്രീകൾ ഇവിടെ പിന്നെ വൃത്തിയാക്കലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടുന്ന് എടുക്കാന്നുള്ള ഇത് കൊണ്ട് അവർ എടുക്കുന്നു. വേറെ ഒരു ബേക്കറിൽ നിന്ന് എടുക്കുന്നില്ല. അത് നമ്മൾ അത്ര കണ്ടീഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ എല്ലാ മക്കളും നമുക്ക് ഒരേപോലെയാണ്. അതുകൊണ്ട് അതേപോലെ നമ്മൾ എല്ലാ സാധനങ്ങളും കഴുകിയിട്ട് എടുക്കുന്നു. ഉള്ളി, പച്ചമുളക്, അത് ഇവിടെ കഴുകാനായിട്ട് ഒരാളുണ്ട് ഇവിടെ. എല്ലാ സാധനം കഴുകിയിട്ട് ഇത് ഇപ്പാടെ വെച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് എല്ലാം ഇവിടെ തുടച്ച് നല്ല കണ്ടീഷനായിട്ട് പോകും. പിന്നെ കൂടുതൽ നമ്മൾ ഇപ്പം ഗ്യാസിന്റെ ഇത് വർദ്ധിച്ചുകൊണ്ട് ഇപ്പം ബർഗിലത്തെ ഈ എണ്ണക്കടികളിലും പാകം ചെയ്യുന്നു.
2: മറ്റൊരു കാര്യം ചോദിക്കട്ടെ രാജേഷ്ട്ടൻ, പണ്ട് ഈ കേക്ക് ചെയ്തു തുടങ്ങി അല്ലെ? അന്നത്തെ കേക്കും ഇപ്പോഴത്തെ കേക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
1: പല വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ അന്ന് പോകുമ്പോൾ വെച്ചാൽ ഈ പൻസര കലക്കിയിട്ട് ഒഴിക്കുന്ന ഒരു പോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്രീം ഡാൽഡിയവും പൻസാരയിലും ഇട്ടിട്ട് അടിച്ചിട്ടുള്ള ഒരു ക്രീമുകളിലേതാണ്. ഇപ്പം വെച്ചാല് പാല് അടിച്ചിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ഇപ്പം കൂടുതലും. അതാ എല്ലാവർക്കും ഇപ്പൊ അതാ വേണ്ട എല്ലാവർക്കും. മറ്റേതെല്ലാം
2: നമുക്കറിയാം, പഞ്ചസാരയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു അല്ലേ, കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന തരത്തില്.
1: അതെല്ലാം ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു, മാറ്റങ്ങൾ ഒരുപാട് വന്നു. മൈദക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മൈദ ഇപ്പം പണ്ടത്തെ മൈദ ഒന്നുമില്ല. മൈദയിലും ഇപ്പൊ നല്ല ക്വാളിറ്റികൾ കൂടിയിട്ടുണ്ട്, പിന്നെ വിറ്റാമിനുകൾ കൂടിയിട്ടുണ്ട്. ചില പറയും മൈദ അങ്ങനെയാണ് ഇങ്ങനെ. ഫസ്റ്റ് നമ്മള് മൈദ വരുന്നത് തന്നെ നമ്മളെ ഈ പോസ്റ്റ് ഒട്ടിക്കാനും അതിന് ഇതിനും വേണ്ടിയിട്ടാണ് മൈദ വന്നത്. അപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അന്ന് മൈദക്ക് വെച്ചാൽ ചെറിയ വയസ്സുകൾ, ഇന്ന് നല്ല വിലയുണ്ട്, അതേപോലെ ക്വാളിറ്റി ഉണ്ട് മൈദക്ക്.
2: ഒരുപാട് വിശേഷങ്ങളാണ് രാജേഷ്ട്ടൻ പങ്കുവച്ചിട്ടുള്ളത്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, ഞാൻ, വൈഫ്, എന്റെ മക്കൾ. ഒരാള് 10ാം ക്ലാസ്സിലാണ്, മോള് ചെറുത് 6ാം ക്ലാസ്സിലാണ്. നല്ല ഡാൻസറാണ്, കൂത്തറമ്പ് മലയാള കലാനിലയത്തിലാണ്.

0: പഠിക്കുന്നത്.
1: ഇവിടെ ഇപ്പൊ രാവിലെ എത്ര മണിക്ക് യൂണിറ്റിലേക്ക് എത്തും?
0: ഇപ്പൊ ഞാൻ ഇവിടെ എത്തുന്ന ചെറിയ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് എത്തും. ബാക്കി ലേഡീസ് എല്ലാം ഒരു 8:30, 8:45
1: എത്ര സമയം വരെ ഈ ജോലി തുടരും?
0: ചെറിയൊരു 2 മണി വരെ എനിക്ക് വർക്ക്. പിന്നെ എനിക്ക് ചെറിയൊരു ആട് ഫാം ഉണ്ട്, അവിടത്തേക്ക് പോകും. 2 മണിക്ക് ശേഷം ആട് ഫാമിലാണ് ഉണ്ടാകുക.
1: ഓ, ആട് ഫാം അത് എവിടെയാണ്?
0: അത് വെള്ളയിൽ തന്നെ, വെള്ളി എന്റെ വീടിന്റെ മേലെ തന്നെ. അത്
1: ആടുകളുണ്ട്, ഒരു കർഷകൻ കൂടിയാണ്.
0: 35 ആടുണ്ട്. അതിപ്പോ ഇനിയിപ്പോ ഒന്നാ പോയിട്ട് അവിടുന്ന് കാട്ടിലേക്ക് വിടുക ചെയ്യാം എല്ലാത്തിനും. ഞാനും ഉണ്ടാവും, ഒപ്പം തന്നെ ഞാനും ഉണ്ടാവും. ആ എന്നാ വെച്ചാൽ വന്യ മറ്റേ ഈ പട്ടികൾ അത് ഇതെല്ലാം കടിച്ചാളി എന്നുള്ള ഇതുകൊണ്ട് ഞാനും കൂടെ ഉണ്ടാവും. ഇതിവിടുത്തെ എന്റെ എന്നെ പഠിച്ചൊരു ജോലിയും അതൊരു സൈഡ് ബിസിനസ്സാണ്.
1: ഇഷ്ടം തോന്നുന്നത് ആടുകളോട്
0: ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓരോന്ന് ഇപ്പം വിൽക്കാണ്ട് ഒരു നമ്മൾ വില പറഞ്ഞിട്ട് വിൽക്കാത്ത സാധനങ്ങളുണ്ട് ഒരുപാട്. എന്നുവെച്ചാൽ അത് അതിന് ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വിളി കേൾക്കുമ്പോൾ ഒന്ന് എന്നെ കാണുമ്പോൾ എല്ലാം കരയുന്നതും അതെല്ലാം ഭയങ്കര ഇതാണ്. നിലവിളി എന്നെ കാണുമ്പോൾ തന്നെ നിലവിളിക്കും. അപ്പോൾ എല്ലാം വലിയ കാര്യമാണ്.
1: പാട്ട് പാടുമോ?
0: പാട്ടൊന്നും പാടില്ല.
1: ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്,
0: മണിച്ചേട്ടന്റെ പാട്ടാണ്
1: ഇഷ്ടം. സന്തോഷം, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം കേട്ടോ.
0: ഓക്കെ.

0: അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലെ ഞങ്ങൾ ഇതാ സഞ്ചരിച്ച് ഇപ്പോൾ മൂന്നുപേരേക്ക് അടുത്ത് എളവന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ബാലൻ ഫ്ലോർ മിൽ ഇത് നടത്തുന്ന ഒരു ചേച്ചിയുണ്ട്. പേര് പറയും.
1: പേര് അനിത.
0: ഇത് ഇവിടെ എന്തൊക്കെ ചേച്ചി ചെയ്യുന്നത്?
1: പൗഡറുകൾ, അരി പൊടിക്കുക, ഗോതമ്പ്, അങ്ങനെ മുളക്, മല്ലി, മഞ്ഞൾ, അങ്ങനെയെല്ലാം പൊടിക്കുക.
0: ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ വർഷമായോ?
1: 3 വർഷം.
0: ഇത് ആളുകൾ കൊണ്ടുതരുന്ന സാധനങ്ങൾ പൊടിച്ചു കൊടുക്കുന്നതാ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ എന്തെങ്കിലും പൊടിച്ച്?
1: നമ്മളിത് മുളകും മഞ്ഞളും മല്ലി അങ്ങനത്തെ അതെല്ലാം ഉണ്ട്. ആള് കൊണ്ടുവരുന്നത് പൊടിച്ചു കൊടുക്കും.
0: സ്വന്തമായിട്ടുള്ളതിന് പേരൊക്കെ ഉണ്ടോ? ലാബിലെല്ലാം ഉണ്ടോ?
1: ഇല്ല, അതൊന്നും ഇല്ല.
0: കഴുകി ഉണക്കി അങ്ങനെ നാച്ചുറൽ ആയിട്ട് വൃത്തിയാക്കിട്ട് പൊടിച്ചു കൊടുക്കും.
1: ആവശ്യക്കാരുണ്ട്, നാട്ടുനാള് വന്ന് മായിക്കൊണ്ടുപോകും, തീരുന്നേരം നമ്മൾ പൊടിക്കും.
0: ഇവിടെ ഈ വറക്കുന്ന മെഷീൻ ഒക്കെ ഉണ്ടോ?
1: ഇല്ല, വറക്കുന്ന മെഷീൻ.
0: ഇതൊരു മില്ലാണ് അല്ലെ? ഈ ബാലൻ എന്നത് ആരുടെ പേരാ?
1: എന്റെ അച്ഛനാണ്.
0: അച്ഛന്റെ പേരാ? അപ്പൊ അച്ഛൻ മുന്നേ മില്ല് നടത്തിയിരുന്ന?
1: അച്ഛൻ പോയതിന് ശേഷം അച്ഛന്റെ ഒരു ഓർമ്മയ്ക്ക് 4 വർഷമായി അച്ഛൻ പോയിട്ട്.
0: ഇങ്ങനെ ഒരു ഇത് തുടങ്ങാൻ 3 വർഷം മുന്നേ തുടങ്ങാൻ എന്താ ഒരു സാഹചര്യം?
1: സാഹചര്യം പിന്നെ ഇവിടെ അടുത്തൊന്നും ഇല്ല, മില്ല്, റോഡിന് മെയിൻ റോഡിന് പോകണോ.
0: പിന്നെ സാധാരണ ഇങ്ങനെ പൊടിക്കണമെങ്കിൽ ദൂരെ കൊണ്ടു കൊടുക്കേണ്ടി വരും.
1: അതുകൊണ്ട് പിന്നെ ഒന്ന് തുടങ്ങി നോക്കാം അങ്ങനെ വിചാരിച്ച്.
0: തുടങ്ങിയ ശേഷം എങ്ങനെയുണ്ട് കച്ചോ?
1: ഓരോ ദിവസം പണി ഉണ്ടാവില്ല, ഓരോ ദിവസം ഉണ്ടാവും, അങ്ങനെ എല്ലാ ദിവസം ഒന്നും ഉണ്ടാവില്ല.
0: വീട്ടിലാരൊക്കെ ഉണ്ട്? വീട് ഇവിടെ അടുത്താണോ?
1: കുറച്ചേരം 5 ഉണ്ട്. സ്വന്തം വീട് ഇവിടെയാണ്. ഇവിടെ അമ്മയുണ്ട്, ആങ്ങളയുണ്ട്. ഞാൻ നിൽക്കുന്ന ഇപ്പൊ ഇവിടെയായിരുന്നു താമസം, ഇപ്പം കുറച്ച് അങ്ങോട്ട് മാറി. 2 പെൺകുട്ടികളാണ്, ഹസ്ബൻഡ് ഉണ്ട്.
0: മക്കളെന്ത് ചെയ്യുന്നു?
1: മക്കൾ ഒരാളിപ്പം ഗൾഫിൽ പോയിട്ടുണ്ട്, ഒരാള് പോണ്ടിച്ചേരി ബിടെക്കാ പഠിച്ചതിന്, മരുന്നിന്റെ എല്ലാം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു,
0: ജോലി ചെയ്യുന്നുണ്ട്.
1: അതിനില്ല, ഇപ്പൊ ട്രെയിനിങ്ങിലാന്നുള്ളത്. മോളിപ്പം ഗൾഫിൽ പോയിട്ട് 1-5 മാസം.
0: ഓക്കെ. അങ്ങനെ കച്ചവടമൊക്കെ നന്നായിട്ട് പോട്ടെ അല്ലെ? മില്ലില് ഇവിടെ അച്ഛന്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു അല്ലെ, ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം നല്ലതാണ്. റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്?
1: ഞാൻ രാവിലെ ഓർഗാനിച്ച് രാവിലെ റേഡിയോ വെക്കുക. ഉള്ള ശനിയാഴ്ച ഞായറാഴ്ച എല്ലാം വെക്കും. ഞായറാഴ്ച ഇവിടെ സെപ്പോ റേഡിയോ വെക്കുക, പാട്ട് കേൾക്കാനും.
0: പാട്ട് കേൾക്കാനും. അപ്പൊ ഇവിടെ ഒരു റേഡിയോ വെച്ച പ്രശ്നം തീർന്നില്ല?
1: ഉണ്ടല്ലോ.
0: വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനല്ലേ? ഊണൊക്കെ കഴിച്ചതിന് ശേഷം അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഇവിടെ വന്നിരിക്കും, തമ്മിൽ സംസാരിക്കും, അങ്ങനെ കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകും. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും. പാടുവോ?
1: പാടൂല.
0: അതങ്ങ് പറഞ്ഞ തീർന്നല്ലേ. പാട്ട് പറഞ്ഞോളൂ.
1: ബന്ധുവാരി ശത്രുവാള് പാട്ട്. ബന്ധുക്കൾ ശത്രുക്കൾ.
0: ആ പാട്ടാണ് വേണ്ടത് അല്ലെ? ബന്ധുക്കളൊക്കെ ശത്രുക്കളാണോ?
1: അങ്ങനെയല്ല.
0: കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ട് അല്ലെ? നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം കേട്ടോ.

0: അങ്ങനെ ഇതാ മൂന്നാം പാലത്തു നിന്ന് നമ്മൾ വീണ്ടും സഞ്ചരിച്ച് പാറപ്രം എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശത്തിലാണ് എത്തി നിൽക്കുന്നത്. തൊട്ടരികിൽ അഞ്ചരിക്കണ്ടി പുഴ ഒഴുകുന്നുണ്ട്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൂടെ ഒരു അമ്മയുണ്ട്.
1: പേര് ലീല അല്ലേ.
2: വിശേഷം എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞ് പോയി. ഇപ്പൊ മോനും മോന്റെ ഭാര്യയും.
0: അമ്മയ്ക്ക് എത്ര മക്കളാ?
2: മൂന്നാള്.
0: മൂന്ന് പേര് എന്ത് ചെയ്യുന്നു?
2: മൂന്ന് പേര് രണ്ട് പെൺകുട്ടികളാന്ന്, കല്യാണം കഴിഞ്ഞുകൊണ്ടുപോയി. പിന്നെ മോൻ ഗൾഫിലാന്ന്, എന്റെ ഭാര്യന്റെ കൂടെ താമസിക്കുന്നത്.
0: ഈ വീട് ഈ പാറപ്പം ഒരു തൊട്ട പിറകിലൊരു പുഴയൊക്കെ കാണുന്നു അല്ലേ. ഈ മഴക്കാലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? വെള്ളപ്പൊക്കം അങ്ങനെ എന്തായിരുന്നു?
2: ഇപ്പൊ ഇല്ല. അന്ന് ഈ പാലം അങ്ങനത്തെ ഒന്നും ഇല്ല. തോണിയിലാണ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കല്. പിന്നെ ഈ വീടിന്റെ പരിസരം വരെ തോണി വന്നിട്ടാണ് നമ്മളെ കൊണ്ടുവരുത്തത്. അതുപോലെ റോഡ് ആയിരുന്നില്ല, മറ്റേ തോട്. തോടില് വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ തോണിയിൽ കൊണ്ടുവന്നിട്ട് വീട്ടിലിറക്കായി.
0: വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പൊ വീട്ടിൽ നിന്ന് തോണിയിലാണ് കൊണ്ടുപോകുന്നത് അല്ലേ.
2: എന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഒരു രണ്ട് പ്രാവശ്യം ഉണ്ടായി. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 10-47 കൊല്ലം മേലെയായി.
0: എവിടുന്ന കല്യാണം കഴിച്ച് ഇവിടത്തേക്ക് വന്നത്?
2: മുഴപ്പിലങ്ങാട്.
0: ആ സമയത്ത് ഉള്ള അവസ്ഥകളായിരുന്നു അമ്മ പറഞ്ഞത്. ഈ കാണുന്ന പുഴ അഞ്ചരക്കണ്ടി പുഴയാണോ ഇത് വരുന്നത്?
2: ആ, ഇത് അഞ്ചരക്കണ്ടിന്റെ കൈവഴി.
0: ഈ നാട്ടില് അന്നത്തെ അവസ്ഥ?
2: അന്ന് കരണ്ടില്ല, വെള്ളമില്ല. വെള്ളമെല്ലാം നമ്മള് വളരെ ദൂരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തോണിയിൽ പോയിട്ട് മേലൂരിൽ നല്ല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
0: അതായത് ഈ തോണി കടന്ന് അക്കരെ പോകും.
2: അക്കരെ പോയിട്ട് അക്കരെ ഒരു വീട്, അങ്ങനെ വീടുകളിലെ ആടുകളിൽ നല്ല വെള്ളം ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് വരും.
0: നിറയെ വെള്ളമുള്ള സ്ഥലത്താണ് താമസം അല്ലേ. ചുറ്റുവട്ടത്തും പുഴയുണ്ട്, പക്ഷെ കുടിവെള്ളം ഇല്ല ആ സമയത്ത്.
2: ആ സമയത്ത് പിന്നെ ഈ ജപ്പാൻ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്ന് പിന്നെ കരണ്ട് കിട്ടി. വെള്ളവും വെളിച്ചവും ഇല്ല ആ സമയത്ത്,
0: കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത്.
2: ഇപ്പൊ അടിപൊളിയായി.
0: ഓക്കെ. റേഡിയോ പരിപാടിയൊക്കെ കേൾക്കും അമ്മ?
2: റേഡിയോ കേൾക്കും. രാവിലെ 6 മണിക്ക് തുറന്നാട് വെക്കും.
0: നമ്മുടെ ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. പേര് കേൾക്കും പറയില്ലേ. പരിപാടി കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
2: ആ, പരിപാടി കേട്ടിട്ടുണ്ട്.
0: ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടൂ അമ്മേ.
2: പാട്ട് ചെറുതായിട്ട്.
0: രണ്ടുപേര് ഒരു സിനിമ
2: അറിയില്ല.

0: അമ്മയ്ക്ക് എന്തൊരു നാണാണല്ലേ, വളരെ മനോഹരമായിട്ട് അമ്മ പാടിയിട്ടുണ്ട്. പഴയ സിനിമകളും പാട്ടുകളൊക്കെയാണ് ഇഷ്ടം.
1: ഇത് ഒരു പെണ്ണിന്റെ കഥ എന്നുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. അതിന്റെ കാസറ്റും എല്ലാം സിനിമയും പിന്നെ ഈ റേഡിയത്തിൽ ഇങ്ങനെ വരൂലേ അതെല്ലാം കേൾക്കാറുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടാ പാട്ട്.
0: പണ്ട് ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ കണ്ടിട്ടുണ്ട്.
0: അന്ന് ടി വി ഒന്നും ഉണ്ടാവില്ലല്ലോ അമ്മ അല്ലേ, എങ്ങനെയായിരുന്നു അന്ന്?
1: നമ്മള് അങ്ങ് മുഴപ്പിലങ്ങാടുള്ളപ്പോ ആടി ഒരു ചെറിയ ടാക്കീസ് ഉണ്ട്, അവിടെ എപ്പം പഴയ സിനിമ വരുവോ.
0: അങ്ങനെ സിനിമക്കൊക്കെ അന്ന് പോയിട്ടുണ്ട് അല്ലേ. ശരി, പണ്ടുണ്ടായ പല തിയേറ്ററുകളും ഇന്നില്ല അല്ലേ. മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ.
1: വിശേഷങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാല് വീട്ടില് വേറെ ആരുമില്ല. അപ്പൊ ഇപ്പൊ നമ്മള് വയോജന സംഘം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ അടുത്തൊരു വായനശാലയുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു പാട്ട് പാടും. ഈ കഴിഞ്ഞ ആഴ്ച ഫാൻസി ഡ്രസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
0: പങ്കെടുത്തോ?
1: ഫാൻസി ഡ്രസ്സിന് പങ്കെടുത്തില്ല. അന്ന് ഇവര് മേക്കപ്പ് ഇതെല്ലാം ചെയ്യുന്ന ദിവസവും നമ്മളൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറ്റിയിട്ടില്ല പോകാൻ.
0: ആഴ്ചയൊക്കെ പോയാല് പാട്ടൊക്കെ പാടുന്നു പറഞ്ഞല്ലോ.
1: എല്ലാ ആഴ്ചയും പാട്ട് പാടിക്കും.
0: പാട്ട് ആദ്യം പഠിക്കും വീട്ടിൽ നിന്ന്
1: പഠിക്കും. ഫോണിൽ നോക്കിട്ട് പഠിക്കും. എങ്ങനെയാന്ന് വെച്ചാല് പണ്ടെല്ലാം ഈ റേഡിയത്തിൽ ഇങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് എപ്പോഴും പാടും. പിന്നെ ആ റേഡിയത്തിൽ പാടുമ്പോ കൂടെ തന്നെ അങ്ങ് പാടും. ചിലപ്പോ ആ വരികളെല്ലാം ഒന്ന് ഒരു എന്തായാലും ഒരു ശ്രുതിയും താളോന്നും അറിയില്ലേ, അങ്ങനെ അങ്ങ് പാടും.
0: അങ്ങനെ റേഡിയോയിലൊക്കെ കേട്ട് അങ്ങനെ പഠിച്ച് അല്ലേ. ആഴ്ചക്ക് ഈ സംഗമത്തില് വയോജന സംഗമത്തിൽ പോകുന്നു.
1: ആഴ്ചക്ക് എല്ലാ ആഴ്ചയും പാടും.
0: ഇവിടെ കരോക്കെ ഒക്കെ വെച്ചിട്ടാണോ പാടുന്നത്?
1: ആ കരോക്കെ വെച്ചിട്ട് പാടുക. കരോക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. ചിലപ്പോ അത് നല്ലോണം പഠിച്ചിട്ട് പോയതാണെങ്കിൽ ആ കരോക്കെ കണക്കായിട്ട് കിട്ടും.
0: അവിടെ നിങ്ങൾ എത്ര പേരുണ്ട്?
1: നമ്മളെ ഒരു 70 ആളോളം ഉണ്ട്.
0: എല്ലാരും ആഴ്ചക്ക് വരും അല്ലേ?
1: ആഴ്ചക്ക് വരും. പാടുന്ന ആള് കുറച്ചേ ഉള്ളൂ, എന്നാലും എല്ലാരും വരും. എന്താ വെച്ചാൽ ആ ഒരു 2-3 മണിക്കൂർ ഒരു നല്ലൊരു രസമാണ്.
0: പ്രത്യേകിച്ചും ഒരു പ്രായം കഴിയുമ്പോ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് ദൂരെ പോയി അല്ലേ, അധിക വീടുകളിലും അച്ഛനും അമ്മയും തനിച്ചായിരിക്കും.
1: നമുക്കൊരു പറയാനെടുക്കാൻ ഒരാളുണ്ടാവണ്ടേ, വീട്ടിലൊന്നും ആരുമില്ല. അപ്പൊ ഈ ഒരു ഇത് വന്നുകൊണ്ട് നല്ല രസം.
0: കാര്യങ്ങളൊക്കെ മിണ്ടാനും പറയാനും പങ്കിടാനും ആളുകള്
1: എല്ലാം പറയും, എല്ലാം ചോദിക്കും പറയും. പിന്നെ നമ്മള് ടൂറിനെല്ലാം കൊണ്ടുപോകുന്നുണ്ട്.
0: അതെയോ? എവിടെയൊക്കെ പോയത്?
1: പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആദ്യമായിട്ട് കൊച്ചിയിൽ പോയി.
0: ട്രെയിനിന് പോയ അല്ലെങ്കിൽ
1: ബസ്സിൽ തന്നെ? ബസ്സിൽ ഭയങ്കര ജോളിയായിട്ട് പോയ. അവള് ഇഷ്ടംപോലെ പാട്ട് പാടും, കുസൃതി ചോദ്യവും നാക്കുളുക്കിയും എല്ലാം ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകും. പിന്നെ കണ്ണൂർ കൊറേ പക്ഷി സങ്കേത കേന്ദ്രങ്ങൾ അങ്ങനത്തെ ഇല്ലേ, അവിടെ എല്ലാം പോയി. ബേക്കൽ കോട്ട കാസർഗോഡ്, ബേക്കൽ ബീച്ച്, അവിടെ എല്ലാം പോയി. അവിടെ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നു.
0: യാത്രകളും അല്ലേ പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്.
1: നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോ ഒരു പോണെന്ന് പറയുന്നുണ്ട് ഈ മാസം. നമ്മളെ പറഞ്ഞു മഴനെ ഒരു നോക്കിയിട്ട് പോയാൽ മതി, മഴയൊന്നും വിഷയമല്ല, നമ്മള് ബസ്സിലല്ലേ പോകും.
0: എന്തായാലും പോകാൻ ഒരുപാട് സന്തോഷമാണ്.
1: സന്തോഷം പോവും, എപ്പോഴും പോവും.
0: എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: പ്രേക്ഷകാക്കളെ അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലെ ഞങ്ങൾ ഇതാ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എന്റെ കൂടെ ഇതാ ഒരു മോളുണ്ട്, പേര് പറയും
1: അർത്ഥന.
0: അർത്ഥന ഒരു പ്രത്യേക പേരാണല്ലോ അല്ലേ. മോളെന്ത് ചെയ്യാ?
1: ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച്.
0: ഡിഗ്രി എവിടെയാ മോള് പഠിച്ചത്?
1: മാഹി കോളേജിൽ.
0: ഏത് വിഷയം എടുത്തു?
1: മലയാളം.
0: മലയാളം കഴിഞ്ഞിട്ട് അധ്യാപിക ആവണമെന്ന് തോന്നിയില്ല?
1: ഇല്ല, അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. അത് ഓൺലൈനായിട്ട് തന്നെ പഠിച്ചത്.
0: ആരൊക്കെ ഉണ്ട് മോളെ വീട്ടില്?
1: എന്റെ വീട്ടില് അച്ഛനമ്മ, ഏച്ചി, അമ്മമ്മ, പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടില് ഏട്ട, ഏട്ടന്റെ വൈഫ്, അച്ഛനമ്മ, ഞാനും പിന്നെ ഹസ്ബൻഡും.
0: ഈ ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോ എന്ത് ചെയ്യാനാ ഇഷ്ടം?
1: ചിത്രം വരക്കും,
0: അതാണ് ഹോബി.
1: ആ
0: ഈ സിനിമകളൊക്കെ കാണാൻ ഇഷ്ട?
1: ആ അതൊക്കെ ഇഷ്ടാ.
0: എങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കാണുമോ അല്ലെങ്കിൽ വീട്ടിൽ?
1: തിയേറ്ററിൽ പോയിട്ട് കാണുകയ്യ, പിന്നെ ടിവിന്നും ഉള്ള സമയം കാണും.
0: ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. റേഡിയോ പരിപാടി കേൾക്കലുണ്ടോ?
1: ആ കേൾക്കലുണ്ട്, രാവിലെ അപ്പം വെക്കും.
0: പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ. പാടുവോ രണ്ടുപേരി?
1: ഇല്ല.
0: ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞോളൂ.
1: ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് മതി.
0: പുതിയ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്? പുതിയ സിനിമ ഏതെങ്കിലും കണ്ടോ?
1: ഇല്ല.
0: ശരി, പുതിയൊരു സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വേണം എന്നാണ് അർത്ഥന പറഞ്ഞിരിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായ ഒരു പേരുള്ള ഒരു കുട്ടിയാണ്. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ആ ഓക്കേ.

0: വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മൾ മമ്മാക്കുന്ന് പാലം കടന്ന് മേലൂർ എന്ന സ്ഥലത്തിലെത്തി നിൽക്കുകയാണ്. ഈ ഭാഗത്തായി ധാരാളം സർക്കസ് കലാകാരന്മാരുണ്ട്. സർക്കസ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ മേലൂരിലെ പി എം രാമനാഥൻ കൂടെ ചേരുന്നു.
1: സർക്കസിൽ പോയത് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോ പോയത്, 10 വയസ്സിൽ.
2: അന്ന് സർക്കസ് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു?
1: സർക്കസ് പോകാൻ എന്റെ അച്ഛനും സർക്കസുകാരനായിരുന്നു. അങ്ങനെ അച്ഛൻ നാട്ടിൽ വന്ന് ഇപ്പോ അന്നെ കൂട്ടിയിട്ട് പോയി സർക്കസിൽ. നമ്മള് 10 മക്കളുണ്ട്, ബാക്കിയുള്ളവർ ഇവിടെ പഠിച്ചിന്. അന്നെ കൂട്ടി അച്ഛൻ സർക്കസ് കൊണ്ടുപോയി. അങ്ങനെ സർക്കസ് കലാകാരനായി ചെറുതിലെ.
2: ഓർമ്മയുള്ള കാലം മുതലേ സർക്കസ് തമ്പുകളിലായിരുന്നു ജീവിതം.
1: അച്ഛനും കലാകാരനായിരുന്നു, പിന്നെ സർക്കസ് മുതലാളിയായിരുന്നു. ചെറിയ സർക്കസ് ഉണ്ടായിരുന്നു അച്ഛന് സ്വന്തം.
2: സർക്കസിന്റെ പേരെന്താ?
1: രഞ്ജിനി സർക്കസ്. അതില് പോയി, അതിലാണ് ആദ്യം പോയത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ സർക്കസിലാണ് പൊളിഞ്ഞ്. പിന്നെ ഞാനും അച്ഛനും കൂടി ജെമിനി സർക്കസിലെത്തി. ജെമിനി ശങ്കരാട്ടനാണ് പിന്നെയുള്ള കാലം എന്നാ നോക്കിയത് ഫുള്ള്. നമ്മളെ ജീവിതം ചെറുത് തുടങ്ങിയിട്ട് ശങ്കരാട്ടന്റെ ഇതിലാണ് വളർന്നത്. കുപ്പായം, ഷർട്ട്, ഭക്ഷണം എല്ലാം കമ്പനി നമ്മളെ പോറ്റി വളർത്തി.
2: 10 വയസ്സുള്ളപ്പോ സർക്കസിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ ചെറിയൊരു കുട്ടിയാണ് അല്ലേ. തന്റെ ബാല്യകാലം നാട്ടിലിങ്ങനെ ഓടിക്കളിച്ച് നടക്കേണ്ട സമയത്താണ് സർക്കസ് തമ്പിലേക്ക് എത്തുന്നത്. അന്ന് അവിടെ എത്തിയതിനു ശേഷമുള്ള മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ എന്തൊക്കെയാ?
1: അന്ന് ഓർമ്മകൾ, ഞാൻ ചെറുതിലെ എന്നെ അച്ഛന്റെ സർക്കസിൽ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആനെന്നെ നോക്കാൻ വേണ്ടി ആനക്കാരൻ എന്നെ എല്ലാം പഠിപ്പിച്ചെന്ന്. അങ്ങനെ ഞാൻ ചെറുതല്ലേ, അപ്പൊ ആന ഒരു ദിവസം ഈ ആനക്കാരൻ ഓടിപ്പോയി കഴിഞ്ഞു. ആനക്കാരനില്ല. അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞ്, ഏടാ എനിക്ക് നോക്കാൻ പറ്റും ആന. ഞാൻ നോക്കാം. അതിനെല്ലാം അന്നെല്ലാം പഠിപ്പിച്ചെന്ന്. അങ്ങനെ ചെറുതിലെ ഞാൻ, അന്ന് ഈ ഫേസ്ബുക്ക് ഇതൊന്നും ഇല്ലല്ലോ കാണാൻ, ആരും കാണാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ആനെന്നെ ചെയ് പിടിച്ചിരുത്തു, അതിനെ വല്ല കയറിയിരിക്കും പോവും. അങ്ങനെ ഷിഫ്റ്റിംഗ് വേറെ സ്ഥലത്തേക്കെല്ലാം പോകുമ്പോ ആനപ്പുറത്താ പോവുക.
2: പേടി തോന്നിയില്ല ആനപ്പുറത്തൊക്കെ? 10 വയസ്സുകാരനല്ലേ
1: ആനപ്പുറത്ത്. അന്ന് ആനയായിട്ട് നല്ല മരികയല്ലേ ഞാൻ. അതിന് ഭക്ഷണം കൊടുക്കും, മറ്റേ പൊരി ഉണ്ടെല്ലാം വാങ്ങി അതിന്റെ വായിൽ വെച്ചുകൊടുക്കും.
2: ആനക്കും വലിയ സ്നേഹമായിരിക്കും അല്ലേ?
1: സ്നേഹം. അപ്പൊ അതിന്റെ മേലെ കയറി അങ്ങനെ വേറെ സ്ഥലത്തേക്കെല്ലാം പോവും. അപ്പം ഈ നാട്ടുംപുറക്കാർ അങ്ങോട്ട് ഓറീസ, ആനനെ കണ്ടു കഴിഞ്ഞാൽ വലിയ ദൈവം പോലെയാന്ന് അവർക്ക്. അപ്പൊ ആനക്ക് തിന്നെല്ലാം കൊടുക്കും, തേങ്ങ, ചക്ക ഇതെല്ലാം ആനക്ക്. ആനക്ക് നല്ല കൊണ്ടറിയാം തിന്നിട്ട്. പിന്നെ അതിന്റെ മേലെ ഞാൻ പറയും പൈസ കൊടുക്കും, അപ്പോ ഒരു പൈസയും കൊടുക്കും. പൈസ ആനക്കായി
2: ഇങ്ങനെ തുമ്പിക്കൈനെ കൊണ്ട് മേലെ അല്ലെ മുകളിലിരിക്കുന്ന ആൾക്ക് കൊടുക്കും.
1: ഞാൻ ഒരു ചെറിയൊരു തൊണ്ടുമ്മ തവളയിരുന്ന പോലെ ചെറിയ ആനപ്പുറത്തെ ഒരു കുഞ്ഞു മനുഷ്യൻ ഇട്ട് പോവും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര അതിശയ, ഇങ്ങനെ കൈ തോന്നുന്നെല്ലാം ഉണ്ടാവും. അപ്പൊ ഞാൻ വെറും ഇങ്ങനെ ഡ്രസ്സിലല്ല, ഞാനൊരു കോമാളി വേഷമെല്ലാം ഇട്ടിട്ടാ പോവാ. അപ്പൊ സർക്കസിന് പരസ്യമായി, അങ്ങനെയാ പോവാ ചെറുതില്. അങ്ങനെ പിന്നെ ആനേനെ കൊണ്ടുപോകും, കുളിപ്പിക്കും, കൊണ്ടുവരും, എല്ലാം ചെയ്യും. 1964 സർക്കസിലെത്തിയ കൊല്ലാനൊക്കെ ഓർമ്മയുണ്ട്. ആഗസ്റ്റ് 15. അപ്പം മാസം ഒരു ശമ്പളം 10 റുപ്യ ആഴ്ചക്ക് തരും. അത് ഭയങ്കര ഡേഞ്ചർ നമ്പറുള്ള മലക്ക നല്ലോണം ഞാൻ നല്ല മലക്ക അടിക്കും. അപ്പം ആ വലിയൊരു രക്ഷക്കാരൻ നമ്പറുണ്ട്, ആ നമ്പറിന് പറ്റിയൊരു കുട്ടി വേണം. അതുകൊണ്ട് അന്നേ കിട്ടിയത് വേറൊരുത്തനുണ്ട്, ഒരു പേമരാജ്. നമ്മൾ രണ്ടാളാന്ന് ചെയ്യല്. അങ്ങനെ എനിക്ക് കുറെ ആവത്ത് പറ്റി, വീണ് തല പൊട്ടി, കൈ പൊട്ടി, കാലിൻ്റെ മുട്ട് ഇളപ്പി, കുറെ ആവത്ത് പറ്റി അതിനെ കൊണ്ട്. പിന്നെ അങ്ങനെ നിർത്തിയത്. മാസം 40 റുപ്യ കിട്ടും ശങ്കരേട്ടൻ തരും.
2: അന്ന് 40 രൂപ വലിയൊരു പൈസയാണ് അല്ലേ?
1: അന്ന് എന്റെ അച്ഛന് 150 റുപ്യ ശമ്പളം. അച്ഛൻ 150 റുപ്യ ശമ്പളം, എനിക്ക് 40 റുപ്യ ശമ്പളം. ഇവിടെ നാട്ടിൽ 9 ആള്, അമ്മയും അടക്കം 10 ആളുണ്ട്. എല്ലാവർക്കും പൈസ വേണ്ടേ, ഈനെ കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്ക. എല്ലാരും പഠിക്കുന്ന ടൈമാ.
2: അതെ, ആ സമയത്ത് തലശ്ശേരി എന്ന് പറയുന്നത് എന്തായാലും ഒരു സർക്കസിന്റെ ഒരു ഈറ്റിലം തന്നെയായിരുന്നു അല്ലെ. ഒരുപാട് ആളുകള് തലശ്ശേരിക്കാര് സർക്കസിലേക്ക് പോയിട്ട്, ഇവിടെ എവിടെ നോക്കിയാലും തലശ്ശേരി, പാലിയാട് മേഖലകളിലുള്ള പല വീടുകളിൽ നോക്കിയാലും ഒരു സർക്കസ് കലാകാരനെങ്കിലും കലാകാരിയെങ്കിലും ഇല്ലാത്ത വീടില്ല അല്ലെ.
1: അതെ. അപ്പൊ ഈ ജെമിനി സർക്കസിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ പുതിയൊരു കുട്ടി വന്നു കഴിഞ്ഞാല് ബാക്കി സർക്കസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ബാക്കി സർക്കസിൽ നാട്ടിൽ നിന്നെങ്കിൽ എന്റെ അച്ഛനും അമ്മേന്റെ കയ്യിലൊരു ചെറിയ പൈസയും കൊടുത്തിട്ട് പിന്നെ സർക്കസിൽ കൊണ്ട് പൈസ ഒന്നും കൊടുക്കൂല. പിന്നെ 4-5 കൊല്ലം കഴിഞ്ഞ എന്തെങ്കിലും കളി പഠിച്ചു കഴിഞ്ഞാലും ഒന്ന് പൈസ കിട്ടും. ജെമിനി സർക്കസിൽ അങ്ങനെയല്ല. ജെമിനി സർക്കസിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആദ്യം തന്നെ ആദ്യം കൊടുക്കുക 5 റുപ്യ കയ്യിൽ കൊടുക്കും. സന്തോഷമാണ് എല്ലാവർക്കും. 1 ആഴ്ചക്ക് തിങ്കളാഴ്ച 5 റുപ്യ, പിന്നെ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് 10 റുപ്യ, പിന്നെ 15 റുപ്യ. 15 കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അതിന്റെ അപ്പുറം കൊടുക്കൂല. പിന്നെ ബാച്ചിലറാക്കും. മാസം ഇങ്ങനെ ഒരു ശമ്പളം 160 റുപ്യ അങ്ങനെ തുടങ്ങിയിട്ട് ശമ്പളത്തിൽ വരെ. പിന്നെ അവർക്ക് ചെലവൊന്നും കൊടുക്കൂല, സോപ്പും ഇതൊന്നും കിട്ടൂല.
2: കമ്പനി കുട്ടിയായിരിക്കുമ്പോ എല്ലാ സാധനങ്ങളും അവരുടെ വക തന്നെ അല്ലേ.
1: എല്ലാ സോപ്പ്, എണ്ണ, തോർത്ത് വേണതെല്ലോ. പിന്നെ 160 റുപ്യ ശമ്പളം തന്ന് പുറത്താക്കാൻ നമ്മളെ വേറെ ആക്കും. അപ്പൊ നമ്മള് വീട്ടിലാ താമസാക്കാൻ നേരം പിന്നെ ശമ്പളം അങ്ങനെ കൂടിക്കൂടി വരും. ഞാൻ അവിടുന്ന് പഠിച്ചിട്ട് പിന്നെ ജമിനി വിടുമ്പോക്കും എനിക്ക് 500 രൂപ ശമ്പളമാക്കി തന്നില്ല ശങ്കരാട്ടെ.
2: ഏത് കാലത്തിലാണ് ഈ 500 രൂപ?
1: 500 രൂപ ശമ്പളം 71-ൽ.
2: 71-ൽ 500 രൂപ? ശരിക്കും അന്ന് നാട്ടിലൊന്നും ഇത്ര ശമ്പളം ഉണ്ടാവില്ല അല്ലെ പല ജോലിക്കും.
1: അന്ന് അമിതാഭ് അച്ഛൻ 500 രൂപ ശമ്പളേ ഉള്ളൂ കൽക്കട്ടയിൽ.
2: അത് ശരി. ഈ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നഗരങ്ങളും ഒക്കെ കണ്ട് അല്ലെ, ഒരു സർക്കസ് കലാകാരൻ അങ്ങനെയല്ല, ഒരു തമ്പിൽ നിന്ന് മറ്റൊരു തമ്പിലേക്ക് പോകുമ്പോ എല്ലാ സ്ഥലങ്ങളും കാണാനുള്ള ഭാഗ്യം
1: അങ്ങനെ ഉണ്ടായി. എല്ലാ സ്ഥലം കണ്ട്.
2: പാട്ടൊക്കെ പാടുമായിരുന്നു അന്ന്?
1: ഹിന്ദി പാട്ടിലടിക്കും ഇങ്ങനെ ചില സമയമല്ലോ.
2: അന്ന് പാടിയ ഒരു പാട്ട് ഇപ്പൊ മൂളി നോക്കിയാലോ.
1: മേരെ സപ്പുന്നു കിറാണി കബ് ആയേകി തോ ആയിരത്തി മസ്താനി കബ് ആയേകി തോ ഇസെ ജായേ ജിന്ദഗാനി കബ് ആയേകി തോ ചലിയാ തോ ചലിയാ.
2: പാട്ട് പഠിച്ചൊരു ആളെ പോലെയാണ് പാടുന്നത് അല്ലെ. പാട്ടൊന്നും പഠിച്ചിട്ടില്ലല്ലോ രാമേട്ടൻ.
1: പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഈ രാജേഷ് ഖന്നന്റെ ഇത് വലിയ ഫാൻസ്. നമ്മള് രാജേഷ് ഖന്നന്റെ പിക്ചർ കാണാൻ മയിലപ്പാട്ടാ ഇത്, ആരാധന പിക്ചറിൽ.
2: സിനിമകളൊക്കെ ധാരാളം കണ്ടു കാണും അല്ലെ.
1: ആഴ്ചക്ക് 10 രൂപ കിട്ടുമല്ല, അപ്പൊ 10 രൂപ ചെലവാക്കുകയില്ല. 10 രൂപ അച്ഛന് കൊടുക്കണോ? വേറെ 2 രൂപ കിട്ടും ആഴ്ചക്ക്. 4 രൂപ കിട്ടും ശനി ഞായറും. ഈ 2 രൂപ, ഈ 4 രൂപയും കൊണ്ട് സിനിമക്ക് പോയോ? അന്ന് സിനിമക്ക് അത്രയേ ഉള്ളൂ 50 പൈസ ടിക്കറ്റ്.
2: ഒരുപാട് വിശേഷങ്ങള്, സർക്കസ് ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം കഥകള്, ഓർമ്മകളൊക്കെയാണ് നമ്മുടെ രാമേട്ടൻ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ രാമേട്ടൻ പാട്ടിയ നല്ലൊരു പാട്ട് അല്ലെ, ഹിന്ദി പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ.

0: നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 43 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതം പാഠം കേൾക്കാം.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി കേൾക്കാം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യം ഭാരതെ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ശ്രീ സുരേഷ് കളിയിലഴികും.
2: സർവേഭ്യോ നമഃ. അസ്മിൻ സമയേ ഭാരതേ നാന്യം ദേവമന്ദിരം ആധാരീകൃത്യ കിഞ്ചിത് വക്തം ഇച്ഛാമി. അസ്മഭ്യം ഇതിഹാസദ്വയം രാമായണം മഹാഭാരതം ച. തയോഹ മധ്യേ മഹാഭാരതേ മഹാഭാരതയുദ്ധം യുദ്ധേ ഭാഗഭാജ്യാം കുരുക്ഷേത്ര പാണ്ഡവാനാം ഇതരേഷ മഹാരഥാനാം ച കഥാഃ സന്തി. താഹ കഥാഃ പ്രായേണ സർവേ ജാനന്തി കില. സാധാരണതയ അസ്മാകം ദേശേ ദുഷ്ടകഥാപാത്രാണാം കൃതേ ആരാധനാലയഃ വിരളാഃ. തദാപി പ്രതിപക്ഷദേവതാഭ്യഃ ആരാധനാം കുർവന്തഃ ദേവാലയഃ അസ്മാകം ദേശേ അപി സന്തി. ഭാരതേ വിശിഷ്യ ദക്ഷിണഭാരതേ താദൃശം ദേവാലയദ്വയം വർത്തതി. നാന്യത്ര കേരളേഷു കൊല്ലം ജില്ലായാം പ്രാസാദപുരദേശേ പവിത്രേശ്വര ജനപദേ വർത്തമാനഃ ശ്രീ ശകുനി ദേവാലയഃ അനയോരേകഃ ഭവതി. കൊല്ലം നഗരിതഃ പ്രായഃ ചതുർവിംശതി കിലോമീറ്റർ പ്രാച്യാം തഥാ പ്രാസാദപുരതഃ ദ്വാദശ കിലോമീറ്റർ പശ്ചിമായാം ച പ്രദേശേ അയം ദേവാലയഃ പ്രശോഭൻ വർത്തതി. ഭാരതേ ഏതാദൃശഃ ന അന്യം ദേവമന്ദിരം. അസ്യ ദേവമന്ദിരസ്യ പൂർണനാമ ഭവതി ശ്രീ മലഞ്ചാവര് മലദേവ ശ്രീ ശകുനി മന്ദിരം ഇതി വദന്തി. മഹാഭാരതസ്യ ദുഷ്ടകഥാപാത്രേഷു അന്യതമഃ ഭവതി ശകുനിഃ സൗബലഃ ഇതി നാമാന്തരം. ഗാന്ധാരരാജ്യസ്യ സുബലസ്യ പുത്രഃ സുബലസ്യ അപത്യം പുമാൻ സൗബലഃ അപിച സുബലപുത്രഃ സുബലരാജഃ സൗബലേയഃ ഗാന്ധാരഃ ഗന്ധർനരേഷ് ഗാന്ധാരരാജഃ ഗാന്ധാരപതിഃ ഇത്യാദിഭിഃ നാമഭിഃ സ വ്യവഹ്രിയതി. പർവതാജ്ജാതഃ ഇത്യാർത്ഥേ പർവതീയഃ ഇതി അക്ഷക്രീഡാ തൽപരത്വാത് കിതവഃ ഇത്യപി നാമ സിദ്ധം. ശകുനിഃ ഇത്യസ്യ വ്യുത്പത്തിസ്തു ശക്നോതി ആത്മാനം ഉദ്ധർത്തും ഇതി. പരജനധനഹർത്താ വഞ്ചകഃ ക്രൂരചേഷ്ടഃ കരധൃത കരവാലഃ വ്യാഹൃത സ്വാമിപക്ഷഃ അതിശയ പരദാരാസക്തി ചിത്തഃ സരോഷഃ ശകുനിജന്മാ മാനവഃ ശീക്രകർമ്മ ഇത്യാദീനി വിശേഷണാനി ശകുനിം ഉദ്ദിശ്യ പുരാണേഷു ദൃശ്യന്തി. മഹാഭാരതയുദ്ധസ്യ പ്രധാന കാരണം ശകുനേഹ കുടിലതന്ത്രമേവ അനേകാനാം ശൂരാണാം മരണായ ഹേതുഃ അഭൂത് ശകുനിഃ. ദുരാഗ്രഹേ പ്രചോദിതേ മാനവേ ദുഷ്ടചിന്താഃ ജായന്തേ ഇയം ദുഷ്ടചിന്ത സർവനാശേ പര്യവസതി. വിദ്വേഷായ സംഘർഷായ യുദ്ധായ സർവനാശായ ച കാരണമേവ ഉക്തം ച ഭഗവത്ഗീതായാം. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘസംജായതേ കാമ കാമക്രോധോപജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിഭ്രംശഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി ഇതി. ദുരാഗ്രഹ

അഗ്രഹം മാനവം അഗാധഗർഭേ പാതയതി. പവിത്രേശ്വരേ ജനപദേ ശകുനിഹി പരമേശ്വരം ആരാധ്യ മോക്ഷം പ്രാപ ഇതി വിശ്വാസഃ. പരമേശ്വരസ്യ ആഗമനീന പവിത്രം ഈശ്വരസന്നിധിഹി ഇത്യർത്ഥേ പവിത്രേശ്വരഃ ഇതി നാമ ലബ്ധമിതി കേചന. അന്യരീത്യപി പവിത്രേശ്വരഃ ഇത്യസ്യ നിഷ്പത്തിഹി വർത്തതേ ഇതി കേചന പ്രാമാണികഃ തദിത്ഥം. ശിവഭക്തഃ ആസി ശകുനിഹി അസ്യ ദേശസ്യ പൂർണ്ണം അധികാരം ശകുനോ നിക്ഷിപ്തമസീത്. മോക്ഷാർത്ഥം ശിവാരാധനേ വ്യാപൃതഃ ശകുനിഹി ശിഖപ്രത്യക്ഷേ സ്വദേശസ്യ ഭാഗം ദിത്വാ കൃത്വാ ഈശ്വരായ അധാത് ഏവം പകുത്ത് ഈശ്വരായ പവിത്രേശ്വരം ഇതി നമ സിദ്ധം. അസ്യ ദേവമന്ദിരസ്യ ആവിർഭാവേ കാഞ്ചന ലോകപ്രിയ കഥാഹ ശ്രൂയന്തേ. ഏകദാ കുരവ സമുദായേ ജാതാ കാചന സ്ത്രീ തൃണാധികാനാം സമ്പ്രധാനായ അമും ദേശം ആഗത. തസ്യാഹ തൃണഛേദന ഉപകരണസ്യ മൂർച്ഛാം വർദ്ധയിതും സമീപസ്ഥ ശിലാഖണ്ഡേ സംസ്പർശ. സ്പർശനവേളായാം ശിലാദ രക്തപ്രവാഹം ദൃഷ്ട്വ ഭയചകിതാ ഭൂത്വ ദേശപ്രാമാണ്യേ വൃത്താന്തം നിവേദിതമിതി. ദേശപ്രമാണിസ്തു പ്രശ്നവിധന ശിലാം ആരാധയിതും പ്രേരയാമാസ. തസ്യാം ശിലായാം ശകുനയേ സാന്നിധ്യം അവർത്ത്. ഇത്യുദ്ഘോഷൻ സഹ പൂജാർത്ഥം കുരവ സമുദായായ അധികാരമവി അതാത്. പ്രായേണ പൂജാസ്വാതന്ത്ര്യം സഹ സമുദായ ബഹുകാലം കൃതവാനാസീത്. കാലാന്തരേ അധികാരേ വിധിയാനമാഗതം. ദേവാലയ സർവജനാനാം അധീനേ ആഗത. ഉത്സവഘോഷാദീനാം പൂജാദിഷു വ്യതിയാനമാഗതം. അസ്മിൻ ദേവമന്ദിരെ സ്ഥാപിതം കിഞ്ചിത് ശിലാഖണ്ഡം ശകുനിദേവസ്യ മൂല്യരൂപം പ്രതിരൂപം ച ഭവതി. ഇയം ശില ശകുനേഹേ ആസനമിതി വിചാര്യ ഭക്തഃ പൂജയന്തി. അത്ര കൗരവാഃ തേഷാം ആയുധാനി പരസ്പരം വിനിമയം കുർവന്തഃ ആസനീതി വിശ്വാസഃ വർത്തതേ. കൗരവാണാം വംശജാഃ ഭവാമഃ വയം ഇതി ചിന്തയാ വർത്തമാന കേചന ജനാഃ ഇദാനീമപി സന്തി. ശകുനേ നിശ്ചയദാർഢ്യം സ്ഥിരോത്സാഹം ലക്ഷ്യപ്രാപ്ത്യർത്ഥം വർത്തമാനം അഭിനിവേശം ഇത്യാദിന്തേ ആരാധയന്തി. ശകുനി കഹ അദ്യതനീയെ അഭ്രവാൻ ദേശസ്ഥെ ഗന്ധർദേശസ്യ രാജ ആസീത് ശകുനി. ഹസ്തിനപുര്യഃ ജന്മാതായ രാജകുമാരായ ധൃതരാഷ്ട്രായ സോദരീം ഗാന്ധാരീം പ്രതി ചലിതാം വിവാഹ ആലോചനാം ശകുനി ന അംഗീചകാര. ഇയം വിവാഹാലോചന അനുഗ്രഹമിതി മത്വ പാതിവൃത്യം അനുഷ്ഠാനായ സ്വയം നേത്രേ പിതായ അന്തായവ ഭവിതും ദൃഢനിശ്ചയം ഗാന്ധാരീം അംഗീകർത്തും ശകുനി വിമുഖ ആസീത്. കിന്തു ഇതരേഷാം പ്രേരണായ ശകുനി പ്രേരിത ബഭൂവ. ഗാന്ധാരീ ധൃതരാഷ്ട്രയോ വിവാഹ സമജായത. സ്വസോദരീം ധൃതരാഷ്ട്ര സുഷ്ടുഹു സംരക്ഷതി വാ ഇതി ജ്ഞാതും ശകുനി ഹസ്തിനപുരീം പ്രാപ്യ കാലം അനൈഷീത്. കാലാന്തരേ സ്വഭാഗിനേയാനാം ഐശ്വര്യം വാഞ്ചൻ സഹ ദുര്യോധനം ഹസ്തിനപുര്യാ രാജാനം കർത്തും അഭിലലാഷ. തദർത്ഥം അനേകാനി കുതന്ത്രാണി രചിതാനി. പാണ്ഡവേഭ്യഃ ദ്രോഹം കർത്തും ദുര്യോധനാദീൻ ശകുനി പ്രേരിതവാൻ. മാതുല പ്രേരണായ അന്തീഭൂതചിത്ത ദുര്യോധന ദുശാസനാദയ ധർമ്മിഷ്ഠാൻ പാണ്ഡവാൻ ഉപദ്രവമയാസുഹു. അക്ഷക്രീഡയാ പാണ്ഡവാൻ ജിത്വ ദുര്യോധന രാജ്യം സമ്പാദിതവാൻ. അർഹേഭ്യഃ അർത്ഥരാജ്യമഭിദാതും വിമനസ്കസ്യ ദുര്യോധനസ്യ സ്വാധീനശക്തി മാതുല ശകുനിരേവാസീത്. ശകുനേരിച്ഛാനുസാരം ഭഗവന്തം കൃഷ്ണനാഭി ദുര്യോധന അപമാനിതവാൻ. ദുശാസനസ്യ ദ്രൗപദീ വസ്ത്രാക്ഷേപകാണി മഹായുദ്ധസ്യ അനിവാര്യതാം പ്രകടയതി. അന്തേ കുരു പാണ്ഡവയുദ്ധേ പാണ്ഡുപുത്രേണ സഹദൈവന ശകുനി മൃത. അധർമ്മപക്ഷസ്ഥായി കുടിലതന്ത്രജ്ഞ ഹാസൻ അഭി ശകുനി ശിവഭക്ത ആസീത്. ശിവ അനുഗ്രഹേണൈവ പവിത്രേശ്വരേ ശകുനി നിവസതി. വംശാഭിവൃത്തിം അഭിലഷൻ സഹ ശകുനി തദ്ദേശവാസിനാം ഇഷ്ടദേവത ഏവ അദ്യാവി
ജാതി ധർമ്മ വർഗ ഭേദാനാം വിന ദൂരദേശേഭ്യഃ അനേകേ ഭക്ത ആഗച്ഛന്തി ദേവത ആരാധനായാം വ്യാപൃതാഃ തേ സന്തുഷ്ടാഃ ഭൂത്വാ പ്രത്യാഗച്ഛന്തി ഭക്താഃ താം ദേവതാം മലനട പിതാമഹ ഇതി ശകുനിദേവഹ ഇതി പർവ്വതദേവഹ ഇതി വിചാര്യ സ്തുവന്തി സ ദേവഹ ഭക്തേഭ്യഃ അനുഗ്രഹാൻ ദദാതി ദൃഢഭക്തദാനാം അഭീഷ്ടം സാധയതി ഉചിതമാർഗാൻ സൂചയതി ഇതി ജനാനാം വിശ്വാസഃ അസ്യ ദേവമന്ദിരസ്യ ഗർഭഗൃഹം നാസ്തി ഇതി സവിശേഷത അസ്തി ആചാര അനുഷ്ഠാനേഷു ഇതര ദേവാലയേഭ്യഃ വ്യത്യസ്ത വർത്തതി കേവല കർമ്മേഭ്യഃ പ്രാധാന്യം അധികതയ വർത്തതി പൂജാദ്രവ്യാണി ഭിന്നാനി ക്ഷീരം കദളീം ച വിഹായ കുക്കുടമാസം മദ്യം കമലാനി ച പൂജാദ്രവ്യേഷു അന്തർഭവതി മകരമാസസ്യ അഷ്ടാവിംശതി ദിനി അത്ര ഉത്സവ അകുഷ്യതി ഉച്ചാര മഹോത്സവ ഇതി നാമ ദശസഹസ്ര അധിക ജനഃ തത്ര സമ്മിളന്തി ദൃശ്യോത്സവ നയന അനന്തകരേവ അനേകേ ദൃശ്യശ്രവ്യ വിസ്മയഃ തത്ര സന്തി ഉത്സവം തു ദശദിനാത്മകം ഭവതി ഉത്സവായ ദേവാലയ ഭരണായ ച കാചന ഭരണസമിതി വർത്തതി സമിതി സശർത്തം സർവം കാര്യം കരോതി ഭക്തേഷു ആവേശം ജനയിതും താൻ കർമ്മനിരതാൻ കർത്തും ശകുനിദേവസ്യ അനുഗ്രഹ നിതരാം ആവശ്യക മഹാഭാരത കഥാസു അധർമ്മപക്ഷേ സ്ഥിതാഹ ശക്തഹ ജനസമൂഹം അധർമ്മമാർഗേണ പ്രവർത്തനായ പ്രേരകാഹ പുരുഷാഹ സന്തി തസ്സമയേ സന്മാർഗ ചാരിണാഹ സദാചാരേ ബദ്ധശ്രദ്ധാഹ മഹാത്മാനഹ പുരുഷാഹ അഭി സന്തി കുരുക്ഷേത്ര യുദ്ധേ കൗരവ പ്രമുഖ ദുര്യോധനഹ അനുവാചകൈരപ്രീതി സമ്പാദിതഹ കശ്ചന രാജ ആസീത് തദാപി തസ്മിൻ ബഹവഹ സദ്ഗുണാഹ സന്തി തം ആരാധനാമൂർത്തിത്വേന ആരാധയന്തഹ ഭക്താഹ ബഹവഹ താദൃശമേകഹ ദേവാലയഹ കേരളീയ വർത്തതി തസ്യ നാമ ഭവതി പോരുവഴി പെരുവരുത്തി മലനട ദേവാലയഹ ഇതി അയം ദേവാലയഹ കുന്നത്തൂർ പ്രവിശ്യായം ശാസ്താംകോട്ട ജനപദേ ഭവതി ജില്ലാത്തു കോലംബമേവ യഥാർത്ഥതഹ തത്ര കസ്യചന വൃക്ഷസ്യ അത വർത്തമാനം പീഠമേവ പ്രതിഷ്ഠാരൂപേണ ഗണയന്തി തത്ര ആലയഹ ന ദൃശ്യതി കിന്തു ഭക്താഹ മലനട പുപ്പഹ ഇതി മലനട പിതാമഹ ഇതി നാമനാച്ച തം ആരാധയന്തി അസ്യ ദേവാലയസ്യ ആരാധനാരീതിഃ വ്യത്യസ്ത അത്ര ആലയം ഗർഭഗൃഹം വാ നസ്തി ഗർഭഗൃഹം പരിതഃ വർത്തമാനം മന്ദിരഭാഗം ന വർത്തതി കവളധർമ്മമേവ പ്രചലതി ആരാധനായ പൂജാദ്രവ്യാണി തു തുപാരീപത്രം തമ്പാകു ബന്ധച്ച ഭവന്തി പൂജ താന്യുപയുജ്യ ദേവതാമർച്ചയന്തി അപിച്ച പൂജായേ ശുദ്ധം മദ്യം ഉപയുജ്യതി ഭക്തേഭ്യഃ ആധാരേ കാശ്ചന കഥ വർത്തതി സ കഥ ഇത്തം പ്രകാരേണ ഭവതി ദേശാടനായ പ്രസ്ഥിതാഹ ദുര്യോധനഹ അനേന മാർഗേണ സഞ്ചരൻ ആസീത് ദാഹശമനായ പ്രാർത്ഥിതായ തസ്മൈ മദ്യമദാദ് ഇതി മദ്യമാധുര്യേ ആകൃഷ്ടഃ സഹ അസ്മിൻ ദേശേ ഉവാസ ഇതി വിശ്വാസഃ അസ്യാഹ കഥായാഹ ആധാരേണൈവ ഭക്ത്യാഹ മദ്യം ദീയതി അപരാ കഥാ വിശ്രൂയതേ സ കഥ മഹാഭാരതേ കഥയാ സഹബദ്ധാ ഭവതി അസ്മിൻ വനേ യത്ര കുത്രചിത് ബാണ്ഡവാഹ അജ്ഞാതവാസം ആചരന്തി ഇതി വിശ്വാസേന താൻ അന്വേഷ്ടും പ്രസ്ഥിതാഹ ദുര്യോധനാദയഃ അത്ര വിശ്രാന്താഹ ദാഹാർത്ഥേഭ്യഃ തേഭ്യഃ കാശ്ചന കുരവസമുദായസ്ഥ വനിത മദ്യാനി ദിത്വ സംതൃപ്താൻ സന്തുഷ്ടാൻ ച ചകാര തത് കർമ്മണി സംപ്രീതഃ കൗരവരാജഃ ദുര്യോധനഃ ഏകാധിക ശബ്ദം ഏകൃപരിമിതം വസുതം തസി പ്രദാത് ഇതിഹാസ കഥാസു ചർച്ചിതാഹ സംഭവാഹ ദേശീയ കഥാസു ലോകപ്രിയരൂപേണ വ്യത്യസ്തീകൃത്യ ഭവന അനുസരം ചിത്രീകൃതാഹ ഭവന്തി കാലാനുസൃതം കഥ ഉപകഥാസു പരിവർത്തനം അഭി ഇതി കാര്യം സർവസാധാരണമേവ ജനതായാഹ വിശ്വാസേഭ്യഹ പ്രാധാന്യം ദത്വ ദേശ അനുകൂലം വ്യതിയാനം കഥാസു ജായന്തി അതഹ ഇയം കഥാശ്രേഷ്ഠ ഇയം ന തഥാ ഇതി ചിന്തയാ പ്രസക്തി ന ഇതിഹാസ കഥാഭിഹി സഹ സഹബദ്ധാഹ ഭവന്തി തദ്ദേശസ്ഥ ലോകപ്രിയ കഥാഹ ദേവാലയ ദർശനേന സായുജ്യപ്രാപ്തി ലഭതേ ഇതി ഭക്തസ്യ ചിന്ത തസ്മിൻ ആത്മവിശ്വാസം ജനയതി
മനസഃ സംതൃപ്തിം പ്രദാതും ദേവാലയേ ശക്യതേ ഇത്യേതദേവ ശ്രേയസ്കരഃ കാര്യഃ അതഃ

0: സ്വേച്ഛാനുസാരം ആചാരാൻ അനുഷ്ഠാതും പര്യാപ്ത സാധ്യത ദേവാലയ പ്രദാസ്യതി. മഹാഭാരതി മുഖ്യകഥാപാത്ര ശ്രീ ശകുനിം അധികൃത്യ കൃതം കഥാവിഷയാത് അഹമത്ര ബിരരാമ. ഓം പൂർണമദ പൂർണമിദ പൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.
1: സംസ്കൃത പരിപാട്യം ഏതാവതഃ ശ്രുതഃ ഭാരതേ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ശ്രീ സുരേഷ് കളിയിലഴികം. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പൂരക്കളി കേൾക്കാം. കെ ബാലകൃഷ്ണ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്.
1: ദിശതു മമ കൃതാന്തന്ദഗാനന്ദഗന്ദ ചിന്താസന്താനമൂലായിദത

ಸಾಧ್ಯತಾಲಸ್ಥಿತಿ ಕೃತ ನಟನ ಕ್ಷೀಣ ಕಾಯೋ ಗಣೇಶ ಸಂಧ್ಯಾನೀಗಾಂಧಮೂರ್ತಿಯರ್ ಮದಲಹರಿಗ ನೃತಾಂದರೆ ವಿಘ್ನಹಂದ கல்யாணத்தின் நிலையனமாகும் வெள்ளிக்குன்னில் அமர்ந்தொரு தேவன் முலசராயுதனுட விமதன் மண்டுள்ள சதானந்தங்கூரியொடும் மெல்லொன்னோன கிரீடக்காய் ஜன்னல்லகன்னுரமிக்குன்னளவில் വലികതരു നികരത്തയണഞ്ഞ് പുണർന്ന് സുഖിക്കും നിലകണ്ണുള്ളിൽ വല്ലാതൊരു മദനഭ്രമമുണ്ടായല്ലോ പുരഹന്താവിനുദതനുസാം മുല്ലസീതോത്സവം സല്ലയവേളയിൽ

ചന്തില്ലയാകും അമ്പലത്തിൽ മതികതിരോനുദിച്ച പോലെ അവതരിച്ചു മന്മഥാരി. മന്മഥവൈര്യ പഞ്ചകോലത്തെ ആടുവാനായി സർവദേവ മുനിമുഖ്യന്മാർ കന്മഷമറുത്തുകൊണ്ടോരമ്പലത്തിൽ ചിദംബരേശൻ.

ടിപ്പതിനായി നര കണ്ടകനാഥരോടുടനെ കൂടമതം ത്രയമോടു മുതിർന്നു.

0: ദൂഢവദമ്പരി ജോടുടനെ
1: ദൂഢവദമ്പരി ജോടുടനെ
0: പഞ്ചീകരണമ തഞ്ചിത സഞ്ചിത
1: പഞ്ചീകരണമ തഞ്ചിത സഞ്ചിത
0: പഞ്ചകാമഞ്ചിത മാം പ്രപഞ്ച
1: പഞ്ചകാമഞ്ചിത മാം പ്രപഞ്ച
0: പഞ്ചകാമഞ്ചിത മാം പ്രപഞ്ച
1: പഞ്ചകാമഞ്ചിത മാം പ്രപഞ്ച

0: നടിച്ചിടവേയം
1: ചേതോ ഹരാവാദ്യാഘോഷാൻ നാദബ്രഹ്മവരാവാരൻ മുദമാനസൻ ർന്നു കേശവൻ
0: വിശിഷ്ടകീർത്തനങ്ങളാലേ
1: യഷ്ടാമൂർത്തി തന്നെയാദി ദുഷ്ടരാക്കി.

പൊങ്കിമറങ്ങ ധനിഹൃദയത്തിൽ തിങ്ങി അണഞ്ഞു വിളങ്ങിനെ നന്ദി ഭൃങ്ങി തുടങ്ങിയ ഭൂതഗണങ്ങൾ ഭംഗിയോടാശൂഴക്കേഴുന്നൊരു മംഗലവാദ്യധ്വനികൾക്കിടയിടെ തങ്ങിന താളരവങ്ങൾ മുനികുലമുങ്ങൾ വാഴ്ത്തിട കീർത്തനനാദീരംഗരമോഹനമായി വിളങ്ങി തുങ്കതയാർന്ന ചിദംബരദേശേ ഈശൻ പഞ്ചകോലമാടിയിടാവേ തനു ഈശൻ പഞ്ചകോലമാടിയിടാവേ തനു ഭൂഷണരാളമാണിഞ്ഞിടാവേ

0: സ്ഫടികമണി കിടയിടയിൽ അധികുണങ്ങളർത്തി ഒരു ദ്രാക്ഷമാല്യങ്ങൾ അങ്ങന്തോറും
1: ഭദ്രോടും
0: വീലസികാവർത്തിദാനം
2: കെ ബാലകൃഷ്ണ പണിക്കരും സംഘവും അവതരിപ്പിച്ച പൂരക്കളിയാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പുണ്യം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം എം ജയചന്ദ്രൻ.

ഇര എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിത്താരയും പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ. സംഗീതം ഗോപി സുന്ദർ.

രാജലക്ഷ്മി പാടിയ ഗാനം. ചിത്രം രാമന്റെ ഏദൻ തോട്ടം. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാലൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
10: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
16: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.

ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും സന്ദർശനം സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവിയായി നിയമിതനായി. നിലവിൽ കരസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം 30-ാം തീയതി സ്ഥാനമേൽക്കും. കേരളത്തിൽ നിപ്പ ഷിഗെല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ്പ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ്പ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. എഫും പ്രധാന വാർത്തകളാണ് കേട്ടത്. ഒരു ചലച്ചിത്രഗാനം സഞ്ചാരി എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം യേശുദാസ്.

സഞ്ചാരി എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനമാണ് കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi embarked on a six-day visit to France and Slovakia today to further deepen bilateral ties with the two European countries. On the first leg of the visit, the Prime Minister will reach the French city of Nice tonight. Mr. Modi will hold bilateral talks with President Emmanuel Macron tomorrow. Both leaders will jointly inaugurate the Bharat Innovates event. In his departure statement, Mr. Modi said the focus of the visit to France will be on boosting economic as well as cultural linkages between the two countries. Our correspondent covering the Prime Minister's visit to Nice has filed this report.
1: Nearly 10,000 Indian students are today studying in France, with both countries working towards 30,000 by 2030. In conversation with Akashvani, the Ambassador of India to France, Sri Sanjeev Sankla, emphasizes that the Prime Minister's upcoming visit is set to further deepen the people-to-people ties.
2: There is a core belief that key partnerships, for instance with France we have now a special global strategic partnership, they have to be driven by people-to-people relationship. There is only a certain point up to which the governments can push the relationship. So the relationship has to become much more organic, and that's why increasingly there's a focus on deepening these ties. They span a number of areas.
1: It is precisely the spirit of research, innovation and people-to-people connect that Bharat Innovates brings to Nice tomorrow, and with it the promise of a partnership that only grows stronger. Shailesh Menon for Akashvani News, Nice, France.
0: Union Home Minister Amit Shah today directed the High-Level Committee on Demographic Change to study the shift in population structure in border districts. Chairing the meeting of the committee, Mr. Shah also asked the panel to visit border areas, metro cities and industrial towns for an assessment of changes because of illegal migration and other unnatural causes. An AN-32 transport aircraft of the Indian Air Force crashed at the Jorhat Air Force Station in Assam this morning during a routine sortie, claiming the lives of five air warriors. Indian Air Force IAF said a court of inquiry is being constituted to ascertain the cause of the accident. Defence Minister Rajnath Singh has expressed grief over the loss of five air warriors in a social media post. Mr. Singh said their courage and service to the nation will always be remembered with pride and gratitude. The government has appointed Lieutenant General Dheeraj Seth as the next Chief of the Army Staff with effect from the 30th of this month. He is presently serving as the Vice Chief of the Army Staff. The present Chief of the Army Staff, General Upendra Dwivedi, is retiring from service the same day. Union Home Minister Amit Shah today said that Prime Minister Narendra Modi has nurtured a new culture of education, skills, innovation and startups across the country over the past 12 years. In a social media post, Mr. Shah said India now has the world's second largest higher education network due to various policies undertaken by the Prime Minister. The five-day BRICS Agriculture Conference held in Indore, Madhya Pradesh came to a historic close today. At the end of the conference, the Indore Declaration was adopted unanimously. The declaration outlines key decisions on food security, farmer welfare, climate-friendly farming, agricultural trade and digital agriculture. Union Agriculture Minister Shivraj Singh Chauhan said that BRICS nations represent nearly half of the world's population and contribute around 42% of global agricultural output. He said the Indore Declaration is not just a document of agreement, but a symbol of the collective will and shared responsibility of BRICS nations. Union Minister of State for Information and Broadcasting, Dr. L. Murugan, has said that efforts are underway to implement the One Nation, One Election proposal in the country. Speaking to media persons in Puducherry today, Dr. Murugan said simultaneous elections would help reduce expenditure and ensure more efficient utilization of manpower and resources. In cricket, Afghanistan were 17 for 2 in 3 overs against India in a rain-affected first one-day international of the three-match series in Dharamshala. The match was reduced to 25 overs per side after relentless rains delayed the start. India won the toss and elected to field first. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
4: കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21 എ ബാച്ചിലെ 44 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 9 മാസത്തെ അടിസ്ഥാന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. സജന യൂസഫ് നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് എം ഷഫ്നയായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഫാത്തിമ ബിവിയാണ്. മികച്ച ഔട്ട്ഡോർ കേഡറ്റായി സജന യൂസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈ മാജിദയാണ് മികച്ച ഷൂട്ടർ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയുടെ അവസാനഘട്ട വിതരണ ചടങ്ങിൽ 20 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആകെ 110 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി 25-26 വർഷത്തിൽ വാഹനം വിതരണം നടത്താനായി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽക്കുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായ വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരായ OJ ജനീഷ്, MLA എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മഴക്കെടുതി മൂലം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ 2 ക്യാമ്പുകൾ തുറന്നു. കാവനാട് ഗ്രാമമന്ദിരം, അവിട്ടപ്പള്ളി എന്നീ 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് തഹസിൽദാർക്കും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. പരിശോധനയിൽ മാനദണ്ഡങ്ങളിൽ വലിയ വീഴ്ചകൾ വരുത്തിയ 4 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകി. ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്ക് വീഴ്ചകൾ പരിഹരിക്കുന്നതിനായി റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരോധന കാലയളവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഒരു TV വേണമെന്ന രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വൃദ്ധസദനം സന്ദർശിച്ച കളക്ടറോട് തങ്ങളുടെ ആഗ്രഹം അന്തേവാസികൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ അന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചട്ടങ്ങൾ മാറിയതോടെ കളക്ടർ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. വൃദ്ധസദനത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ TV കൈമാറി. അതിരപ്പള്ളിയിൽ വൈശേരി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട്ട് മോഹനന്റെ വീട് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. പരേതന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി സമാശ്വസിപ്പിക്കുകയും 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തര ധനസഹായമായി കൈമാറുകയും ചെയ്തു. വന്യജീവി ആക്രമണത്താൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകി വരുന്ന നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനം വകുപ്പിലെയും ഇതര വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിയോടൊപ്പം പങ്കെടുത്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. Liju പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരമാകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി.
3: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ ബാണിയിൽ മൊക്കേരി ബള്ളിയയിലെ എം ദാസൻ, മാലൂർ കുണ്ടേരിപ്പോയിലിലേക്ക് രാജീവൻ എന്നിവരുടെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ യുവ എഴുത്തുകാരി സാനിയ യൂസഫിനെ പരിചയപ്പെടാം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫ് എം ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ടിഡിമിക്സ് കറി പൌഡർ ദർപ്പണം. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ഉച്ചയ്ക്ക് 2:15 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. ചമ്പാട് ബാവാന്റെ പറമ്പ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 11:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം. മഴമീട്ടും ശ്രുതിയിൽ മലയാളത്തിലെ ചില മഴപ്പാട്ടുകൾ അവതരണം ടീം രാഗരസ. ആലാപനം സിനിലാൽ RP, ആരാധ്യ മധു, ഗായത്രി നന്ദൻ, കീബോർഡ് ഉദയഭാസ്കർ. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കുത്തിയോട്ടപ്പാട്ട് അവതരണം എസ് ഗോപിനാഥപിള്ളയും സംഘവും. 12:40 നാടക ഗാനങ്ങൾ. 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ പരിപാടി. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:30 കഥകളി പദങ്ങൾ അവതരണം കലാമണ്ഡലം നാരായണൻ നമ്പീശനും സംഘവും. 3:00 കേന്ദ്ര ഗവൺമെന്റിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. 4:00 കണ്ണൂർ ട്രാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ഇടയ്ക്ക PB രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്. 5:30 6:40 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തിരുവനന്തപുരം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 8:40 സേവന വാർത്തകൾ. 8:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം. 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: काः रचिताः इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം, സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിംഗുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
3: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
5: ഉച്ചയോടെ കലക്ടറിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
3: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
7: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടു പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കി പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
3: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാം.
8: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി വിപണികളും ഇക്കാലയളവിൽ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൌഹൃദവുമായ നോട്ട്ബുക്കുകൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരം മുറിക്കാതെ പഴയ പേപ്പറുകൾ പൂർണ്ണമായും പുനരുപയോഗം ചെയ്ത് നിർമ്മിച്ച, വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും ഒത്തിണങ്ങിയ ഈ പരിസ്ഥിതി സൌഹൃദ നോട്ട്ബുക്കുകൾ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണ നോട്ട്ബുക്കുകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഈ പുത്തൻ പുസ്തകങ്ങളുടെ നിർമ്മാണത്തിനായി 50% ജല ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറംതള്ളൽ 77% വരെ കുറച്ചാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് പുറമെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഈ ബുക്കുകൾ മുൻഗണന നൽകുന്നു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് വഴി കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന തളർച്ച ഒഴിവാക്കാൻ ക്രീം നിറത്തിലുള്ള പേജുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിലെ മറ്റ് നോട്ട്ബുക്കുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൌഹൃദ നോട്ട്ബുക്കുകൾക്ക് വില വളരെ കുറവാണ് എന്നത് വിപണിയെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിന്ന് വിരമിച്ചതിനുശേഷം വിശ്രമജീവിതം നയിക്കുന്ന നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കുരുന്നുകളുടെ കളിചിരികളുടെ പുതിയ കാവലാളാവുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് കട്ടച്ചൽ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സഹായ പരിപാടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി അങ്കണവാടിയിലേക്കെത്തുന്ന കുരുന്നുകളുടെ കുഞ്ഞു തോളിലേറാൻ ഭംഗിയുള്ള ടോഡ്ലർ ബാഗുകൾ, കൂടെ അടിപൊളി വാട്ടർ ബോട്ടിലുകൾ, മഴക്കാലത്ത് ചൂടാൻ നല്ല വർണ്ണാഭമായ കുടകൾ, വരച്ചു പഠിക്കാൻ ക്രയോണുകളും കളറിംഗ് പുസ്തകങ്ങളും, പിന്നെ കഴിക്കാൻ ലഘുഭക്ഷണ പെട്ടികളും, ഇതെല്ലാം അടങ്ങിയ ഒരു കിഡിലൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടർ കിറ്റാണ് അവർ കുട്ടികൾക്ക് സമ്മാനിച്ചത്. നേവൽ വെറ്ററൻസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വന്തം കൈയിൽ നിന്നും കണ്ടെത്തിയ തുകയുപയോഗിച്ചാണ് ഈ മനോഹരമായ സംരംഭം സാധ്യമാക്കിയത്. ഇതുകൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഉദ്യമം. കേരളത്തിലുടനീളമുള്ള സ്കൂൾ കുട്ടികൾക്കും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹ സമ്പർക്ക പരിപാടിക്കാണ് ഇവർ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന് കാവൽ നിന്ന ആ കൈകൾ ഇനി നമ്മുടെ കുട്ടികൾക്ക് കരുതലായി മാറും. മാതൃകാപരമായ ഇത്തരം ഉദ്യമങ്ങൾ ഏവരുടെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ നല്ല വാർത്തയോട്.
9: ഇന്ത്യൻ നേവൽ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന 1200 അംഗങ്ങളുള്ള ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി. ഞങ്ങൾ ഓരോ വർഷവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും വിധം ചാരിറ്റി വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം പാങ്ങോട് വേട്ടമുക്കലുള്ള അംഗനവാടിയിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുകയും അവരായിട്ട് സംസാരിക്കുകയും എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് അത് നമ്മൾക്ക് അവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സമൂഹത്തിന്റെ ആവശ്യകത അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭമാണ്, അതിനിയും നമ്മൾ തുടർന്നു കൊണ്ടുപോകും.
8: ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക വീണ്ടെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ്സ് സന്ദർശനം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൈമാറിപ്പോയ ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രപ്രധാനമായ ചെമ്പുതകടുകളാണ് ഡച്ച് സർക്കാർ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഇടപെടലുകൾക്കും ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും ഒടുവിലാണ് ലൈഡൻ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ആയിരത്തോളം വർഷം പഴക്കമുള്ള ഈ വിലമതിക്കാനാവാത്ത തമിഴ് പൈതൃക സമ്പത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ 1-ാമന്റെ കാലത്തുള്ളതാണ് തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ലിഖിതങ്ങൾ കൊത്തിവച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ. കേരളീയർക്ക് പൊന്നിയൻ സെൽവൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ഏറെ പരിചിതമായ ചോള ചരിത്ര പശ്ചാത്തലമുള്ള ഈ അപൂർവ രേഖകൾ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയതോടെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട ചരിത്ര സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിൽ രാജ്യം മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് പാഴ്സലുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത വസ്ത്രങ്ങളോ പ്രിയപ്പെട്ടവർ ദൂരെ നിന്ന് അയച്ചു തരുന്ന സമ്മാനങ്ങളോ അടിയന്തിരമായി കൈപ്പറ്റേണ്ട രേഖകളോ അങ്ങനെ എന്തുമാകട്ടെ, ഇന്ന് പാഴ്സലുകൾ വരാത്ത വീടുകൾ കുറവാണ്. എന്നാൽ ഇവ വീട്ടിലെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്പം മടുപ്പിക്കുന്ന കാര്യമാണ്. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പാഴ്സലുകൾ അതിവേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി കേരള പോസ്റ്റൽ സർക്കിൾ പുതുതായി ആരംഭിച്ച സേവനമാണ് പിക് പോസ്റ്റ് എക്സ്പ്രസ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ അത്യാധുനിക പാഴ്സൽ ഡെലിവറി സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ജനസൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഈ പദ്ധതി പ്രകാരം ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകും. പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ നേരിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റുന്ന വിൻഡോ ഡെലിവറി രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതുവഴി പാഴ്സൽ വിതരണത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വരും ദിവസങ്ങളിൽ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗും പാഴ്സൽ കൈമാറ്റങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ പിക് പോസ്റ്റ് എക്സ്പ്രസ് പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. ഓരോ പുതിയ അധ്യയന വർഷവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ചിലർക്ക് അത് പുതിയ യൂണിഫോമിന്റെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് മഴ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോയ ഓർമ്മകളായിരിക്കാം. എന്നാൽ എറണാകുളം കാലടി സ്വദേശിയായ ലാലുവിന് പുതിയ അധ്യയന വർഷമെന്നാൽ അത് പുതിയ പുസ്തകങ്ങളുടെ മണമാണ്. പുസ്തകങ്ങളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം ഇപ്പോൾ ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കൊച്ചു സംരംഭത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും നോട്ടുബുക്കുകളും ഭംഗിയായി പൊതിഞ്ഞു നൽകുന്ന ഒരു സംരംഭമാണിത്. തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായി സൌജന്യമായാണ് പുസ്തകങ്ങൾ പൊതിഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ സൌജന്യമായി ചെയ്യുന്നതിന് വേണ്ടത്ര മൂല്യം ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഇതൊരു ചെറിയ സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഈ സേവനം നൽകി വരുന്നത്. ഓരോ വർഷവും പുസ്തകം പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളിലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ഏറെ കൌതുകമുണർത്തുന്നവയാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ആ മണമാണ് തന്നെ ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലാലുവിന്റെ പക്ഷം. വ്യത്യസ്തവും കൌതുകകരവുമായ ഈ ആശയം ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്.
10: നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
11: ആകാശവാണി കണ്ണൂർ.
12: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്ത മൊകേരി വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസന്റെ കാർഷികാനുഭവങ്ങളുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം.
2: ഇതിന്റെ കന്നെങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്?
3: സെലക്ട് ചെയ്യുന്ന
2: എന്തിന്റേതായാലും നിങ്ങളിപ്പം നേരത്തെ തിരുവോടം,
3: അതെ, അതിന്റെ അതെല്ലാം നമ്മള് എന്റെ ഇതില് കന്ന്, ചെറിയ കന്ന് ഒഴിച്ച് ബാക്കി എല്ലാ കന്നും ഞാൻ എടുക്കും. എല്ലാ ഇതിൽ പറയുന്നത് കൃഷി രീതിയിൽ പറയുന്ന മൂന്ന് കന്ന്, അത് സൂചിക്കന്ന് എടുക്കണം എന്നല്ല. പക്ഷെ ഞങ്ങൾ എടുത്തു വരുന്ന ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കന്നുണ്ടാവില്ല. 200-300 കന്ന് വാഴ വെക്കണ്ടിക്കലേ ഞങ്ങൾ കന്നിനെ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നതിന്, നമ്മൾ വളരെ ചെറുത് മാത്രം തള്ളിക്കളഞ്ഞ് ബാക്കി നമ്മൾ ചില വാഴ തടത്തുനിന്ന് ഒരു 6-7 കന്ന് വരെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. വലിയ കന്ന് എത്രയുണ്ടോ അത്രത്തോളം ഞങ്ങൾ എടുക്കും.
2: അതിൽ നല്ല കൊല കിട്ടാറുണ്ടോ?
3: കൊല കിട്ടാറുണ്ട്. അതേ ഇതിൽ പോന്നാൽ അതിൽ കൊല കിട്ടാറുണ്ട്. പക്ഷെങ്കിൽ ഒരു കന്ന് കുഴിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട, വലിയ വാഴക്കന്നിന ഒരു ഭാഗത്ത് കൊടുക്കുക, ചെറുതിന് ഒരു സൈഡ് കൊടുക്കുക. അപ്പോ എന്ത് ചെയ്യാന്നാ, ഇതിൽ കൊടുക്കുന്നതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറുതിന് ഒരു മാസത്തെ കുറച്ചും കൂടി ഒരു വാള ജാസ്തി കൊടുക്കേണ്ടി വരും. അത് രണ്ടു തരത്തിൽ, വലിയ വാഴ സൈഡ് വരുത്തില്ല, അവ ഇട കലർന്നിട്ട് ചെറുതും വലുത് വെച്ചാൽ ചെറുത് അവിടെ നിന്ന് പോകും, വലുത് വളരും. അപ്പം വലുത് വെക്കുന്ന സ്ഥലത്ത് വലുത് തന്നെ വെക്കുക, ചെറിയ കന്ന് കുഴിച്ചിട്ട് നിലത്ത് ചെറിയ കന്ന്. അത് ഒന്ന് ആഴം,
2: അതെങ്ങനെയാണ് നിങ്ങൾ അതിന്റെ നടീൽ രീതി എന്ന് പറയും?
3: വാഴ നടീൽ രീതി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് തടവെടുക്കാതെ അതിലെ കന്നിന്റെ വണ്ണം മാത്രം, ചെറിയ വികാസ പോലത്തിനെ കൊണ്ട് കന്നിന്റെ വണ്ണം മാത്രം, കന്ന് എത്ര മണ്ണിനുള്ളിൽ പോകണ്ടോ ആ വണ്ണത്തിന് മാത്രം നമ്മൾ കന്ന് കൊടുക്കും. കന്ന് കൊടുത്ത് കമ്പ്ലീറ്റ് ആയി ചവിട്ടി നല്ല വൃത്തിയില മണ്ണിട്ട് ഉറപ്പിച്ച് കളിയും. ആ മഴക്കാലത്ത് ഒരു തുള്ളി വെള്ളം അത് കന്നിൽ ഇറങ്ങാതിരിക്കുക, അപ്പൊ റെഡിയായി. 2 മാസം മഴേന്റെ നല്ല തകർത്ത് പെയ്യുന്ന മഴ, 2-2.5 മാസം വരെ കഴിഞ്ഞാൽ നമ്മൾ ചിങ്ങാമത്തെ മഴ കുറയുമേ ഞാൻ കന്നിനെ തോർക്കും. 2.5 മാസം ഏത് വെള്ളത്തിലേതും കന്നട
2: നിന്നോളും.
3: ചവിട്ടി അമർത്തി അട വെച്ച് കുഴിയെടുക്കില്ല, അതിന് വലിയ കുഴിയായിട്ട് വാഴ തടാക്കിട്ട് കൊടുക്കില്ല.
2: അപ്പം വളവിടണ്ടേ
3: 2 മാസം വരെ ഒന്നും കൊടുക്കില്ല,
2: വെറുതെ മണ്ണിൽ
3: ആ മണ്ണിൽ പഴയ വളങ്ങളൊക്കെ വലിച്ചെടുത്ത് കന്ന് റെഡി ആയിട്ടുണ്ടാവും. അത് ഈ സമ്പ്രദായം തന്നെ നെൽകൃഷിയിൽ വാഴ കുഴിച്ചിട്ട സമ്പ്രദായം. ഞങ്ങൾ നെല്ല് വാളിയിട്ട് അതിൽ അത് ഒരു കന്ന് കുഴിച്ചിട്ട സ്ഥലത്ത് കുറച്ച് ഞാറിനെ പൊരിച്ചിട്ട് അവിടെ ആ ഞാറ് പൊരിച്ച സ്ഥലത്ത് കന്നിനാട പോകുന്നതിന് ശേഷം ആ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വാഴ തുറക്കുന്ന സമ്പ്രദായം എന്റെ അച്ഛൻ ശീലിച്ചത്, അച്ഛൻ പറഞ്ഞാന്ന്, അച്ഛൻ ഞാൻ ചെയ്താന്ന്. നമ്മൾ നെല്ലിങ്ങോട്ട് എടുത്ത് അതിന്റെ പുല്ല് വാഴക്ക് വെക്കാൻ കിട്ടലുണ്ട്.
2: അത് ശരി,
3: വൈക്കോല്.
2: അങ്ങനെ നെല്ല് നടുമ്പോ തന്നെ ഈ വാഴേന്റെ കന്ന് അവിടെ,
3: നെല്ല് നടുമല്ല, നട്ട് ഒരു മാസം, പിന്നെ ഒരു മാസം കഴിയുമ്പോ അവിടുന്ന് ഒരു ചെറിയ പൊന്തി വരുമ്പോ തന്നെ അവിടുന്ന് 2 ഞാറിന അതിങ്ങെടുത്ത് കളയും. അതിനെയാളെ എന്ത് ചെയ്യുന്ന, നെല്ല് വാഴുമ്പോ തന്നെ ചെറിയ വടി ഓരോ അളവിനട കൊത്തിയേക്കും. ഒരു മരച്ചീനെ തണ്ട് അളവ് വെച്ച് ഞാൾ 8 അടി കാലിന്റെ അടിക്ക് 8 അടി 7 അടി 7 അടിക്ക് കന്ന് വെച്ചിട്ടാ. ആ 7 അടിക്കുള്ള ഓരോ അകലാട വെച്ചിട്ട് അത് അത് ആ കമ്പങ്ങ് പൊരിച്ച് അവിടെ തന്നെ കന്നം കൊടുക്കും. അകലം കറക്റ്റായി,
2: അല്ല
3: നെല്ല് നടക്കാൻ പറ്റില്ല, അളവ്
2: കറക്റ്റ്
3: ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യും, നമ്മൾ നല്ല കന്നുകൊടുത്ത് പോയി ആ കപ്പേന്റെ തണ്ടി ഞങ്ങൾ എടുത്ത് അവിടെ തന്നെ കന്നിച്ച് അടവെച്ച് എന്നതിന് ശേഷം കൊയ്ത്ത് കഴിഞ്ഞ ശേഷം വാഴ ഉറക്കാൻ ഇവിടെയുണ്ട്.
2: അപ്പൊ വാഴ പൊന്തൂലേ,
3: കുറച്ച് പൊന്തു, നെല്ലിനെക്കാട്ടും കുറച്ച് 3-4 ഇല പന്തിട്ടാം. പക്ഷെങ്കിൽ അത് നെല്ല് മൂർന്ന് ഉടനെ നല്ല വരിക്കൂടെ അടിച്ച് വാഴ പോയി, മൂപ്പ് വന്ന് വാഴക്ക് കറക്റ്റ് മൂപ്പ് ചള്ളിയിലല്ല, വാഴക്ക് മൂത്ത് നല്ല വാഴക്കൊരു പുഷ്ടി വന്നതിന് ശേഷം നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ഭക്ഷണം നന്നായിരിക്കണം. അപ്പോഴെന്ത്, 2 മാസത്തെ വ്യത്യാസം വാഴക്ക് കിട്ടി. അപ്പൊ 2 മാസം കുറവ് കൊണ്ട് വാഴയാകുകയും
2: ചെയ്യും.
3: വെറുതെ ഇട്ട ടൈം നമുക്ക് അപ്പുറം കിട്ടും.
2: ഞങ്ങൾ
3: വിഷുവിന്റെ സമയത്ത് നമുക്ക് എവിടെയാണ് ബോംബേക്ക് വരെ കൊടുക്കാൻ, കൂത്തുപറമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോംബെ കൊണ്ടുപോകുമ്പോൾ പോലെ ഈ സീസണൽ ആ സമയത്ത് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ ഈ ഒരു പന്നി ശല്യം ഒഴിച്ച് വന്നതിന് ശേഷമാണ് എല്ലാം നമ്മളെ ഇവിടെ എപ്പം വന്നാൽ നമ്മളിത് വിഷു എല്ലാം എനി ടൈമിൽ വാഴയുണ്ടാകുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ പന്നീന്റെ ഒന്ന് വാഴക്ക് വണ്ട്, അതൊരു
2: അതിനെന്താ നിങ്ങൾ പ്രതിവിധി?
3: അത് പ്രതിവിധി ഒന്നും ഇതുവരെ രാസ കീടനാശിനി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഒരു രാസ കീടനാശിനി ഞാൻ വാങ്ങിക്കുന്ന വളപ്പൊടി എന്ന് പറയുന്നത് നീമാത്ര ഒരു സാധനമാണ്, ചെതൽപ്പൊടി വരെ നമ്മൾ ഉപയോഗിക്കില്ല. അതിനെ കൈന കംപ്ലീറ്റ് ക്ലീൻ ആക്കി വെച്ച് തടയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് അത് കുറെ വണ്ടിൻ്റെ എടുത്ത് നശിപ്പിക്കും. പിന്നെ പോയ വാഴ പോയ തന്നെയാ, അതിനെ കീടനാശിനി ഉപയോഗിച്ചില്ല. കീടനാശിനി എന്തിനു ഉപയോഗിക്കുന്നു, അത് നമുക്ക് ആ വണ്ട് നശിക്കണ്ടെങ്കിൽ നമ്മളടിച്ച ശരീരത്തിന് നമുക്ക് എന്തായാലും വരുമല്ലോ. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് കൂമ്പെടുക്കുന്നു, കാമ്പെടുക്കുന്നുണ്ട്, നല്ല കണ്ടിയാണ് കണ്ടത്, ഇതൊക്കെ നമ്മൾ എല്ലാം പറഞ്ഞ് ഒരു എപ്പോഴും നമ്മൾ. അപ്പോൾ കീടനാശിനിന്റെ കാര്യത്തിൽ ഞാൻ എതിരാണ്. ഒരു കീടനാശിനി, ജൈവായിക്കോട്ടെ രാസായിക്കോട്ടെ, ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ട് വെള്ളരിയൊക്കെ പല ഇതുകൊണ്ട് അടിക്കാനുണ്ട്. പക്ഷെ ഒരു വെള്ളരിക്ക് അത് പോയാൽ ചെസ് വീച്ച ശല്യം കൊണ്ട് പോകും.
2: അത് വരുന്നത് വരട്ടെ,
3: അങ്ങനെയാ, അതെ അതെ, വരുന്നത് വരട്ടെ. നമുക്ക് അവിടെ കൃഷിന്റെ ഒരു വിശ്വാസം തന്നെയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശരിക്കും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു, അപ്പൊ നമുക്ക് കണക്കാക്കി അവിടെ ഉണ്ടാവും. അത് പന്നിയാണെ പന്നി, പിന്നെ കാറ്റിന് കുറെ പോകും, മഴക്ക് കുറെ പോകും. വെള്ള ഇൻഷുറിന്റെ കഥ എങ്ങനെയാന്ന് പറഞ്ഞാൽ പാട്ട

0: ശേഷിക്ക് വളയും സൂര്യം പാട്ടക്കാരന്റെ അടുത്ത് പോയിട്ട് പാട്ട ഇത് നീതിച്ചിട്ട് കിട്ടില്ല. പല ആൾക്കാരും പലവിധ അന്ന് അവർ വിചാരിക്കും നീതിച്ചിട്ട് വാങ്ങിക്കുന്ന മറ്റെന്തോ ഒരു കാര്യത്തിനാന്ന് വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് എന്റെ സ്ഥലത്തുള്ളത് മാത്രമല്ലാണ്ട് പാട്ട കൃഷിയിൽ ഞാൻ ഈ വിള ഇൻഷുറിൽ ഇതിനു മുമ്പൊക്കെ എന്റെ നിയമം മാറിയതിനു ശേഷം ആ സ്ഥലത്തിന്റെ നീതിച്ചിട്ട് വേണം, അങ്ങനെ ഞാൻ നെറ്റിന്റെ അത് വരിക. അതുകൊണ്ട് ഇപ്പം ഞാൻ പാട്ടത്തിന്റെ ഇൻഷുർ ചെയ്യല്ല.
1: അത് ശരി. ഓക്കെ, അപ്പൊ ഈ വാഴ നിങ്ങൾ ചവിട്ടി അമർത്തിയിട്ട് വെക്കും എന്ന് പറഞ്ഞു, അവിടെയല്ലേ നമ്മൾ തുടങ്ങിയത്?
0: അതെ അതെ.
1: നല്ല മഴക്ക് വെള്ളം ഇറങ്ങാത്ത വിധത്തിൽ ചവിട്ടി അമർത്തി വെക്കും.
0: അതെ. അതിനുശേഷം ഈ മൂന്ന് മാസം രണ്ടു മാസം നെൽവാഴയിൽ കന്നു കുഴിച്ചിരുന്ന സമ്പ്രദായം ചവിട്ടി അമർത്താം. ബാക്കിയെല്ലാ സ്ഥലത്ത് 6-7 അടി അകലം വെച്ചുകൊണ്ട് വലിയ കുഴിയെടുക്കും. വെള്ളം കയറാത്ത സ്ഥലത്ത്, വെള്ളം കയറാത്ത സ്ഥലമുണ്ട്, വെള്ളം കയറുന്ന സ്ഥലമുണ്ട്. മഴക്കാലത്തും വെള്ളം കയറാത്ത സ്ഥലം കുറച്ചുണ്ട്. അതിന് നമ്മൾ പറഞ്ഞ ഇതായി ഇനിയിപ്പം ഈ മാസം കുഴിച്ചിരുന്നുണ്ട് അന്ന് വെള്ളം കയറാത്ത സ്ഥലം. അതിന് നല്ല തടമെടുക്കും. തടമെടുത്ത് കുമ്മായോട്ട് കന്ന് കുഴിച്ചിട്ട് ഒക്കെ അതിന്റെ റെഡിയായ തടം എടുത്ത് അതിന് ചണ്ടി അല്ലെ വൈക്കോല് പുല്ല് കിട്ടും. പുല്ലാന്ന് ഏറ്റവും പ്രധാനം. ആ വെള്ളത്തിന് അവിടെ നിലനിർത്തും. അതെല്ലാം കന്ന് കൂടുതൽ കിട്ടും.
1: ഈ പച്ചപ്പുല്ലാണ്
0: ഉണക്ക പുല്ല്, പശുവിന് കൊടുക്കുന്ന ഉണക്ക പുല്ല്.
1: വൈക്കോൽ
0: അത് നമ്മൾ കുറച്ചേ കൊണ്ടു. അത് ആ തടം വിരിച്ചട വെച്ച് അതിൽ കുറച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാരം കിട്ടും ഇവിടെ എല്ലാം വെണ്ണീരുന്ന് പറയും. അപ്പൊ അതും കൂടി കൊടുത്ത് ആടെ ഫസ്റ്റിലെ തടം ഒന്ന് റെഡിയാക്കി മൂടിയാട വെക്കും. വളരെ വെള്ളം നനച്ച് പൊടിച്ച് 1-1.5 മാസം ആവുമ്പത്തേക്ക് ഒരു 4 ഇല വന്നതിന് ശേഷം അത് തുറക്കും. അപ്പോഴത്തേക്ക് ഏകദേശം മഴയുടെ ടൈമാവും. അത് കൊടുത്ത് ആ തുറന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം ജൂണിന്റെ ഏകദേശം കുറച്ച് 1-2 ആഴ്ച വെള്ളം നനക്കുമ്പോഴത്തേക്ക് മഴ കിട്ടും. അപ്പോഴത്തേക്ക് വളം ഇട്ടണം, വളം മൂടിക്കളി. പിന്നെ 1 മാസം കഴിയുമ്പോൾ 3-4 പ്രാവശ്യം വളം ഇടണം. പക്ഷെ 3 പ്രാവശ്യം കൊടുക്കുമ്പോഴത്തേക്കിന്
1: ഏകദേശം
0: ചാണകം കടലപ്പുണ്ണാക്കം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മള് കൂട്ടുവള, പിന്നെ 20-20 പൊട്ടാഷ്യം കൊടുക്കും. എന്നിട്ട് കൊലക്കെടുത്ത് കഴിഞ്ഞാൽ യൂറിയ കൊടുക്കുക. രാജ്യബോസും പൊട്ടാഷ്യം യൂറിയാന്ന് ഏറ്റവും പ്രധാനമാണ്. അത് കിട്ടിയാന്ന് പക്ഷേ രാജ്യബോസ് ജലസവും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് NPK-ന്റെ 10-5-20 ഫസ്റ്റ് കൊടുക്കും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന 20-20 പൊട്ടാഷ്, 3 കൊടുക്കുന്ന യൂറിയ പൊട്ടാഷ്. അതിനെ കൊണ്ട് തന്നെ പിന്നെ യൂറിയ ആവശ്യമില്ല, 3 വളം തന്നെ കൊല വരും. അതിന്റെ ഇടയ്ക്ക് ചാണകം കടലപ്പുണ്ണ ഒഴിക്കുന്നുണ്ട്, ചാണകം ഇടയ്ക്ക് കലക്കി ഒഴിക്കുന്നുണ്ട്. ചാണകം ഒന്നും ഒഴിച്ചുകൂടാതെ കാരണം ഈ പന്നി ഉടനെ വരും. ഈ പന്നീന്റെ ശല്യത്തിന്റെ പ്രശ്നമാണ് നമ്മൾ ഏറ്റവും വലിയത്.
1: ഇത് ഈ കൃഷിഭവനുമായിട്ട് എങ്ങനെയാണ്, കൃഷിഭവനുള്ള നിർദ്ദേശപ്രകാരമാണോ നിങ്ങൾ ഈ ചെയ്യുന്നത്?
0: എല്ലാ കൃഷിയും നിർദ്ദേശപ്രകാരമല്ല. ഇപ്പോഴത്തെ കുറെ കൃഷികള് നിർദ്ദേശപ്രകാരം. ഈ വാഴ കൃഷി, കപ്പായീര ഇതൊക്കെ
1: പാരമ്പര്യമായിട്ട്
0: കിട്ടിയ ബാക്കി ഇപ്പോഴത്തെ പുതിയ പച്ചക്കറി ഓരോ രീതികളും ബാക്കിയെല്ലാം അവർ തരുന്ന ഓരോ കപ്പക്കിഴങ്ങിന്റെ കണ്ട അവർ തരും. അപ്പൊ ചീരന്റെ ഒരു ഐറ്റംസ് തരും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ വണ്ടേന് അങ്ങനെ ഓരോ ഐറ്റംസ്. ഇപ്രാവശ്യം ഒരു കയപ്പേന്റെ വിത്ത് അതിനെ അങ്ങനെ അവരെ നിർദ്ദേശത്തിന് ചെയ്യാറുണ്ട്. ആ ഇറക്ക അവരെ നിർദ്ദേശമാണ്, വിവേറിയ ഒക്കെ അതെല്ലാം കൊടുത്ത് അവരെ നിർദ്ദേശമാണ്. കൃഷിവാന്റെ നിർദ്ദേശം തള്ളിയിരുന്നു എല്ലാ നിർദ്ദേശം ഞാൻ എടുക്കും. അവർ കൃഷിവാനിൽ പോകും. കൃഷിവാൻ നല്ലൊരു ഇതാണ്, നമുക്ക് ഇവിടെ വന്ന് നിർദ്ദേശങ്ങൾ തരാറുണ്ട്. കൃഷിവാന്റെ നല്ല പ്രോത്സാഹനമുണ്ട്.
1: പിന്നെ ഇതിനൊക്കെ ജലസേചനം എങ്ങനെയാണ് ഈ ചൂട് സമയത്ത്?
0: അത് മോട്ടോറുണ്ട്, മണ്ണെണ്ണ പെട്രോൾ മോട്ടോർ ഉണ്ട്. അതിന്റെ പുറത്ത് നമ്മൾ വെള്ളേരിക്കൊക്കെ മോട്ടർ അടിക്കൂല, പച്ചക്കറിക്കും കഴിയുന്ന മോട്ടോർ ഉപയോഗിക്കൂല. ഈ മോട്ടോർ ഉപയോഗിച്ച് ഓസന്ന് വരുന്ന അതിന് വെള്ളേരിയിലൊക്കെ ചീഞ്ഞു പോകും. അത് ഓവർ വെള്ളമായിരിക്കും. കൃത്യമായിട്ട് നനക്ക് ചെറിയ കുളം ഉണ്ട്, അതിൽ നിന്ന്
1: പാത്രം
0: അടുത്ത് തന്നെ ഇതാവിടെ കുളം, അതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് വെള്ളം പാത്രത്തിലാക്കിട്ട്
1: ഒഴിക്കുകയല്ലേ. അപ്പൊ ഇത് എത്ര ഇപ്പം വെയിലൊക്കെ പോയിട്ടാകുമ്പോൾ നിങ്ങൾ ഒഴിക്കുന്നുണ്ടാവും?
0: രാവിലെ കുറച്ച്
1: വെയിൽ വരുന്നതിന് മുന്നേ
0: അത് കൊടുത്തതിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് ശേഷം കുറച്ചും കൊടുക്കും. 2 നേരമാക്കിട്ട് തന്നെ വെള്ളേരിക്ക് കൊടുക്കും. അപ്പൊ അത് വളരെ ഗുണം ചെയ്യും. കാരണം അങ്ങനെ ചപ്പ് പാടൂല. അപ്പൊ രാവിലെയും കിട്ടി, വൈകുന്നേരവും കിട്ടി. വൈകുന്നേരം കിട്ടുന്ന വെള്ളമാണ് കൃഷിക്ക് അത്യാവശ്യം. അത് നല്ല
1: ഇതുണ്ടാവും
0: വൈകുന്നേരത്തെ.
1: അപ്പൊ ഇതൊക്കെ ദാസായിട്ട് തനിയാണ് ചെയ്യുന്നത്? ആരാണ് ഇതിനൊരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ?
0: ഇല്ലില്ല, ആരും സഹായത്തിന്, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നു.
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഭാര്യയും 2 മക്കളും, ഒരു മോനും ഒരു മോളും ഭാര്യയും. അവരൊക്കെ ജോലിക്കും, മോളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നാണ്, BEd മോയം മാഷാന്ന് ഇവിടെ സ്കൂൾ. അതുകൊണ്ട് അവർക്കൊന്നും സമയമൊക്കെ ഉണ്ടാവില്ല. ഭാര്യ വീട്ടിൽ തന്നെയുള്ള ജോലികൾ ഉണ്ടാവും. ആരും വയലൊന്ന്, ഞാൻ ഒറ്റക്കാണ്, വയലൊന്ന് സഹായത്തിന് ആരും
1: അവർക്ക് ഇതില്ല. അവർക്ക് താല്പര്യക്കുറവുണ്ട്?
0: താല്പര്യക്കുറവില്ല, പക്ഷെ സമയക്കുറവ്. ഇവരിലൊക്കെ ചെയ്തിട്ട് പോകുന്നവർ പഠിക്കുന്നത് കൊണ്ട്
1: ഈ കൃഷിനെ കൊണ്ടാണ്
0: കൃഷി തന്നെ ഉപജീവനം. ബാക്കി ഞാൻ പറയും, ബ്രഷ് കട്ടർ കാര്യങ്ങൾ ജോലി ഇത് ഒക്കെ ഞാൻ പുറത്ത് പോയി. സമയം കിട്ടുന്നുണ്ടെങ്കിൽ ബ്രഷ് കട്ടറിന്റെ പണിക്ക് പോകും. ഇതിപ്പം ബ്രഷ് കട്ടർ 8 വർഷമായി, ബ്രഷ് കട്ടർ തന്നെ. അത്
1: ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ എങ്ങനെയെങ്കിലും
0: വരുമാനം ഉണ്ടാക്കും. കൃഷി അഥവാ അപ്പൊ കൃഷിനെ മാത്രം നില ഇതല്ല. കൃഷി ഒരു വർഷം ഈ വർഷം തികച്ചും പോയാലും നമ്മൾ ബാക്കി വരുമാനം നമ്മളെ ഈ അധ്വാനത്തിന്റെ ഇതുണ്ടാവും. അല്ലെ, കൃഷി മാത്രം ഒരു കാലം കൃഷി പോയാലും നമ്മള് കംപ്ലീറ്റ് പോയില്ല, അതില്ല. അപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മള് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ കൃഷിയിൽ ഇറക്കേണ്ട പൈസ നമുക്ക് ജോലിക്ക് പോയിട്ട്
1: പിന്നെ ഇതിന്റെ വിപണനം ഒക്കെ നിങ്ങൾ
0: എന്റെ അടുത്ത് കടയുണ്ട്. ഇവിടുത്തെ അടുത്തടുത്ത് നമ്മള് നല്ല സാധനം ആണെങ്കിൽ അവിടുത്തെ
1: പറഞ്ഞു. ഓക്കെ, പിന്നെ ഈ 2.5 ഏക്കറിൽ ഇപ്പോൾ എന്തൊക്കെ വാഴയും ചീരയും കപ്പയും വെള്ളരി നട്ടിട്ടുണ്ട്. ഇനി അടുത്ത വണ്ട നടും. പിന്നെ വേറെന്താണ് ഇവിടെ നടാൻ പോകുന്നത്?
0: ഇനിയിപ്പോ കയ്പ മഴക്കാലത്ത് കുറച്ച് കയ്പ നടും.
1: പപ്പായ ഉണ്ടല്ലേ, അപ്പം അത് റെഡ് ലേഡിയാണ് തോന്നുന്നത്. അത് ഇതൊക്കെ ഇപ്പൊ കായ്ച്ച് കഴിഞ്ഞതാണ്,
0: ഇതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ബാക്കിയുള്ളൂ.
1: ഇത് നല്ല ഹൈറ്റ് വെക്കില്ലേ?
0: അല്ല, ചെറിയതാണ്. ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം ഹൈറ്റ് വെക്കും, അല്ലെങ്കിൽ നിലത്ത് തന്നെ പറിക്കാം. ചെറിയതാണ്.
1: ആണോ? ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ പപ്പായ എങ്ങനെയാണ് നടുന്നത്?
0: പപ്പായ ഇതിന്റെ വിത്ത് ഓൺലൈനിൽ നിന്നാണ്. അത് റെഡ് ലേഡി തായ്വാന്റെ വിത്ത്. അപ്പൊ അത് നെറ്റിൽ നിന്ന് എടുത്ത് വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ച് തൈ ഉണ്ടാക്കും. തൈ ഉണ്ടാക്കി ഇതുപോലെ തന്നെ വാഴ നടന്ന അതേ സമ്പ്രദായം തന്നെ കുഴിയെടുത്ത് ഇതൊക്കെ കൊടുത്ത് എന്നിട്ട് ഒരു അത് ഒരാഴ്ച പൊതയിടണം. ഒരു പത്ത് ദിവസം അത് വെയിലാട്ടാതിരിക്കുക, പൊതയിട്ട് അതിനുശേഷം ഒന്ന് ആരംഭിക്കുന്നത്.
1: പക്ഷെ ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നടുന്നത് നിങ്ങൾ ഈ പപ്പായ നടുമ്പോൾ ചെരിച്ചിട്ട് നടണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ?
0: അർത്ഥമുണ്ട്. ആ ചെരിച്ച് നട്ട് കഴിഞ്ഞാൽ അത് പൊക്കം വെക്കൂല, ആ ചെരിവിനനുസരിച്ച് പൊക്കം കുറയും. അതേ ഉള്ളൂ, വേറെ ഇതന്നെ. അപ്പൊ ചെരിച്ച് വെച്ച് ഞാൻ അത് നോക്കി ശ്രദ്ധിച്ചു നോക്കി, ചെരിച്ച്
1: കായുണ്ടാകുകയും
0: ചെയ്യും. അതുപോലെ തന്നെ പൊക്കം അതിനെ വേഗം കായുണ്ടാകുന്ന അധികം പൊക്കം പോകാണ്ട് പോകും. അധികം പൊക്കമില്ലാതെ റെഡ് ലേഡിയല്ലേ?
1: അതെ
0: അതെ, അങ്ങനെയാ. അത് കഴിഞ്ഞ് ഇപ്പൊ ഇപ്പൊ അതിന്റെ കായ് പറിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് 200 തഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പേ ഇത് ഫുള്ളായി ഫുൾ ടൈം എന്നിട്ട് കൂത്താൻപൊക്കെ കൊടുത്ത ഇതുണ്ട്. തൈ ഉണ്ടാക്കിട്ട് 500 വരെ തൈ കൊടുത്തിട്ടുണ്ട്. തൈ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും അതിന് വില കൂടിയോണ്ട് അതിന് നമുക്ക് അത്ര ഇതില്ല, ചിലത് ഉളക്കുന്നില്ല. അപ്പൊ 2400 രൂപയുണ്ട് 10 ഗ്രാമിന് വില. അപ്പൊ അത് ഒരു പ്രാവശ്യം മുളച്ചില്ല, നഷ്ടമാകുന്നുണ്ട്. ഒരു പ്രാവശ്യം മുളച്ചില്ല. അപ്പൊ അതിനു മുമ്പേ എല്ലാം ഞാൻ ഇങ്ങനെ ഇടക്ക് ഈ ഓരോരുത്തർ പറഞ്ഞ 50 രൂപ പ്രകാരം ഞാൻ ഉണ്ടാക്കിയിട്ട് മുളപ്പിച്ചതായി.
1: ഒരു തൈക്ക് 50 രൂപ
0: അത് വേണ്ടി വരും. 50 രൂപ വെച്ച നല്ല ഒറിജിനൽ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ തൈകളും നന്നില്ല, അത്ര ഗുണം ചെയ്യുന്നില്ല.
1: അതുകൊണ്ട് ഈ റെഡ് ലേഡി തന്നെയാണോ?
0: അതല്ല, റെഡ് ലേഡി ഞാൻ കൊടുക്കുന്ന റെഡ് ലേഡി തന്നെയാണ്. ഞാനിപ്പോ
1: ഈ നീണ്ടുവരുന്ന റെഡ് ലേഡിയാണ് അല്ലെങ്കിൽ ഉരുണ്ടിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള
0: രണ്ടുമുണ്ട്. അത് ഒരിക്കലും മനസ്സിലാവില്ല. പൂവനും പുഴയെന്ന് പറഞ്ഞ പോലെ സ്ഥിതി. ഏറ്റവും നല്ല പപ്പായ നീളൻ ടൈപ്പ്, പക്ഷെങ്കിൽ അതിൽ എണ്ണം കുറയും. ഇത് 2 കിലോ വരെ കിട്ടും നീളമുള്ള, മറ്റേത് 1 കിലോ വരെ. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ 20-22 കായ് വരെ ഒരു ചെടി നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ താങ്ങ് കൊടുക്കേണ്ടി വരും പൊട്ടി വീഴുന്നതിന്. അതേ സ്ഥലത്ത് നീളത്തിലല്ല, അതിന് തണ്ട് ഉറപ്പും ഉണ്ടാവും. അതിൽ ആകെ 5-6 കായ ഉണ്ടാവും. പക്ഷെ അത് 2-2.5 കിലോ വരെ കിട്ടും. 2 കിലോ എന്തായാലും ചിലത് കിട്ടും. 1.5 കിലോന്റെ മുകളിലായിട്ട് കിട്ടും. മറ്റേത് 600-800 ഒരു കിലോ സാധാരണ.
1: ഇതെന്തിനാണ് ഇപ്പം നടാൻ വേണ്ടിയിട്ട് കുമ്മായിട്ട്?
0: അതിപ്പം കയ്പ കയ്പൊക്കെ ഉണ്ട്. മഴ തുടങ്ങുന്നതിന് മുമ്പിൽ വെള്ളേരിയും ഈ കയ്പ ഇതൊക്കെ അത് പന്തലിന് മുകളിൽ കയറി പോകണം. അതിൽ പിന്നെ പിടിച്ചു നിന്നോളൂ.
1: അപ്പൊ ഇവിടെ വേറൊന്നുമില്ലല്ലോ?
0: ഇവിടെ വേറെയൊന്നുമില്ല. ഇനിയിപ്പോ ഇതിപ്പോ കഴിഞ്ഞ ഇപ്പഴേ പന്നീര് ശല്യം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം മൈസൂർ വത്ത ഉണ്ടാക്കിയിരുന്നു, ക്ഷമാ ഉണ്ടാക്കിയിരുന്നു.
1: അതാ ഞാൻ അതൊക്കെ ഇവിടെ തന്നെയായിരുന്നു
0: ഈ സ്ഥലത്ത് തന്നെയാണ്. അതിന്റെ പുറത്ത് ബട്ടർ നട്ട് എന്ന് പറഞ്ഞ സാധനം നല്ല, പക്ഷെ അത് നമുക്ക് ഇവിടെ വിപണിയില്ല. ഒരു കുമ്പളത്തിന്റെ പറക്കാന്ന് ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താ പറയണ്ട ഒരു പിടി പോലത്തെ സാധനം ബട്ടർ നട്ട്. കുമ്പളത്തിന്റെ അതേ പറയുക ഭയങ്കര ഡിഷ കറി വെക്കുക. അത് കഴിഞ്ഞ വർഷം നെറ്റിന്ന് വാങ്ങിച്ചിട്ട് കുറെ കൃഷി ഉണ്ടായിരുന്നു. അത് കൊറേ വിറ്റിന് വിടുന്നു. നല്ല കൃഷിയാണത്.
1: ഇപ്പൊ എന്താ ഇടാതിരുന്നത്?
0: ഈ പന്നി എത്രയാ നെറ്റ് കിട്ടുക, കൂടുതൽ നെറ്റ് കിട്ടി എത്രയോ ഏറിയൊക്കെ നെറ്റ് കിട്ടിയും കഴിയൂല.
1: അതുകൊണ്ടാണ് ഫെൻസിങ്
0: ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പച്ച നെറ്റ് മാത്രം വാങ്ങിച്ച് കെട്ടി എന്നിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മള് ഇരുമ്പിന്റെ നെറ്റൊക്കെ കെട്ടണ്ടെങ്കിൽ പാട്ട കൃഷിക്ക് ഈ വർഷം ഇതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കൂലോ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഈ കൃഷിയൊക്കെ ഇവിടെ എന്നെ ഉണ്ടാക്കാം. ഈ ഒഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ കൃഷി ഉണ്ടാക്കാൻ. പക്ഷേ പന്നീന്റെ പന്നി ശല്യം ഇല്ലെങ്കിൽ എത്ര ടൈമിൽ നമുക്ക് ഫുൾ ടൈം ഇവിടെ ഇരിക്കാം. 25 വാഴ ഒരു 2 മാസം പ്രായമുള്ള 25 വാഴ എന്റെ നില 2 ദിവസം കൊണ്ട് തിന്നുപോയി. ഒരേ അടിക്ക് 1 നില വരുന്നത്. പിന്നെ നമ്മള് രാത്രി
1: 12 മണിക്ക് കൊടുത്തിട്ടില്ലേ വെടി വെക്കാൻ വേണ്ടിട്ട്?
0: വെക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷേ അവര് വരുമ്പോഴത്തേക്ക് പന്നി ഉണ്ടാവുക രാത്രി 2 മണിക്ക് അങ്ങനെ വരുന്നത്. 11:30 വരെ നമ്മളിവിടെ എല്ലാം കറങ്ങി നോക്കലുണ്ട്, അത് നോക്കും. പക്ഷെ ഒറ്റക്കൊന്നും ഇപ്പൊ നമ്മളെ വീട്ടിന്റെ കുറച്ചപ്പുറത്ത് നിന്ന് ഒരു ദിവസം വയലിൽ പോയ എന്റെ ഒരു ഗുരു കൂടിയാണ്, ടൈലറിങ്ങിന്റെ ഗുരു കൂടിയാണ് ശ്രീധർ എന്ന് പറഞ്ഞാൽ മരിച്ച പന്നി കുത്തിയിട്ട് വലിയ വള്ളിയായി തന്നെ. അപ്പോ ഒറ്റക്ക് വയലിൽ വരിക, രാവിലെ വരിക. അതുകൊണ്ട് ഭാര്യ ഒന്നും ഇപ്പം വയലിൽ ഇറങ്ങാതെ തന്നെ കാരണതാ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാട്ടിലെവിടെയും കിടന്നിട്ടുണ്ടെങ്കിൽ കാണൂലല്ലോ. അതുകൊണ്ട് ഇപ്പം ആരും ഒറ്റക്ക് വയലിൽ ആരും വരിക നിൽക്കുന്നില്ല. നമ്മളെന്തോ ധൈര്യത്തിന് എന്തോ ഒരു ഇതിൽ വരുന്നതാ. ആരും ഒറ്റക്ക് വയലിൽ ഇറക്കിക്കൂടാ ആരും.
1: ഇവിടെ വേറെന്തെങ്കിലും വന്യമൃഗശല്യങ്ങൾ ഉണ്ടോ?
0: വേറെ ഒന്നുമില്ല. ഈ പന്നീന്റെ ശല്യമാണ്, വേറെ ഒന്നുമില്ല. പന്നി മാത്രം ഇവിടെ മയിലിന്റെയോ അല്ലെങ്കിൽ കുരങ്ങിന്റെ ശല്യം ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ പന്നീന്റെ ഒരു ശല്യം മാത്രം.
1: അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൃഷിയിടത്തിലുള്ളത്, അല്ലെ? ഈ 2 ഏക്കർ കൃഷിയിടത്തിലുള്ളത് അല്ലെ? ഇത് കൂടാതെ നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ട്?
0: കുറച്ച് കുരുമുളക്, അടക്ക, തെങ്ങ്, തേനീച്ച 2 പെട്ടി ഉണ്ടായിരുന്നു. ഒന്നിപ്പോ
1: വന്തേനീച്ച
0: നമ്മള് ഇവിടെ നിന്ന് സർക്കാരിന്ന് വാങ്ങിച്ചാന്ന് അത് കിട്ടാറുണ്ട്. ഒരു ഒരു ഒരു കുപ്പി 1.5 കുപ്പി ഒരു വെള്ളീന സീസൺ ആയാലും എടുക്കാറ്, അത് കിട്ടാറുണ്ട്. വേറെ കൃഷി ഇത് കോഴിയനിയൊക്കെ വളർത്തിയാൽ സൗകര്യമില്ല. വീട്ടിലെ 13 സെന്റ് സ്ഥലത്ത് അടുത്തടുത്ത വീടായതുകൊണ്ട് ബാക്കിയുള്ള കൃഷിയൊന്നും നമ്മളെ വീട്ടിലെ പശുവിനെല്ലാം ഒഴിവാക്കിയതാണ്. ചാണകമൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്.
1: ഈ കവുങ്ങൊക്കെ എന്ത് തരാണ് നിങ്ങൾ?
0: സാധാരണ ആദ്യ കേട്ടത്
1: നാടൻ
0: നാടൻ
1: കവുങ്ങാണ്. പിന്നെ തെങ്ങ്?
0: തെങ്ങും നാടൻ തന്നെയാണ്.
1: തെണ്ണ അല്ലെ, ഇതൊക്കെ നിറയെ വിളവ് കിട്ടാറുണ്ടോ?
0: നല്ല വിളവ് കിട്ടാറുണ്ട്.

0: അടക്കൊക്കെ
1: മാത്രം ആക്കിട്ട് കൊടുക്കും. അതിപ്പം ഉണക്കി കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ബോഡിയാക്കും. ബോഡക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പം കുറച്ച് കുറവ് 10% അത്രയല്ലേ ഉണ്ടാകും. വീട്ടിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി അങ്ങനെ കിട്ടാറില്ല. ബോഡിയാണ് ആക്കലിന് ആദ്യമല്ല.
0: ഇപ്പോ
1: പച്ചത്തേങ്ങ വിൽക്കാറില്ല. പച്ചത്തേങ്ങ വിൽക്കാൻ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ചെലവിന് ഉണ്ടാവില്ലോ. വീട്ടിലേക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല പച്ചത്തേങ്ങ.
0: അപ്പൊ ഈ അടക്ക പൊളിക്കുന്നൊക്കെ ആരാണ്? ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? എല്ലാം നിങ്ങൾ തന്നെ?
1: ഇല്ല, അത് ബംഗാളീസ് വന്നിട്ട്
0: അതിന് മാത്രം പണിക്കാറ്.
1: ഉയരത്ത് കയറാൻ നിക്കാറില്ല.
0: അല്ല, ഇത് കൊട്ടടക്ക പൊളിക്കണ്ടേ?
1: അതല്ല, ഞമ്മള് തന്നെ കത്തിയൊക്കെ വൈകുന്നേരം രാത്രി ഒഴിച്ചു കൊടുക്കും.
0: ഒഴിച്ചെടുത്തോ അല്ലേ?
1: അതൊന്നും കുഴപ്പമില്ല.
0: പിന്നെ കുരുമുളക്?
1: കുരുമുളക് ഞമ്മള് ചെറിയ പണി എടുത്ത് ഞമ്മള് തന്നെ.
0: എന്തുതരം കുരുമുളകാണ്?
1: വന്നിട്ട് എന്റെ ആദിക്കയുള്ള ബാലൻകോട്ടെ കരിമുണ്ടല്ല. ബാലൻകോട്ട തന്നെ എന്റെ ആദിക്കയുള്ള വളം.
0: എങ്ങനെ? നല്ല
1: നല്ല വളം. അതിന് എപ്പോഴായാലും അതിന് ഇതുണ്ടാവും. കുറച്ചും കൂടി ഗുണം ചെയ്യും. ഇപ്പൊ കുറച്ച് പന്നീരും കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പന്നീരിനെ കാട്ടിലും ഗുണം ചെയ്യുന്ന നമ്മള് നല്ല നിറയെ ഉണ്ടാവും.
0: എന്തിന്റെ മേലെയാണ് നിങ്ങൾ ഈ കുരുമുളക് കൂടി ഇട്ടിട്ടുള്ളത്?
1: ഒന്ന് കുറച്ച് കവുങ്ങിന്റെ മുള്ളുണ്ട്, ബാക്കി ചെറിയ മാവ്.
0: ഈ കവുങ്ങിന്റെ മേലെ ഇത് കയറ്റി കഴിഞ്ഞാൽ കവുങ്ങിന്റെ മേലെ അടക്ക പൊളിക്കാൻ
1: പരിധി വെച്ചിട്ട് അപ്പോഴത്തെ കട്ടായി കളയണം. അവിടെ നിന്ന് എത്തുമ്പോൾ ഒരാണി തലയെ തിരുവാണിക്കൽ അവിടെ നിന്ന് കട്ടാക്കി തിരി കൊല്ലത്തിൽ മുറിച്ചാൽ ഞാൻ അതിന്റെ മുകളിൽ അതിൽ കെട്ടിയിട്ട് വെക്കണം. എല്ലാം ഉള്ളി നേരെ വരും, എല്ലാം നേരെ ചോർന്നു പോകും. അപ്പൊ അവിടെ നല്ല ചൂടി എന്തെങ്കിലും എടുത്ത് കെട്ടി അതിന്റെ മേലോട്ട് പോകാതിരിക്കാം.
0: അപ്പൊ ഇതിങ്ങനെ
1: താണ് പോകില്ല.
0: അത് ശരി. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തിന്റെ മേലെയാണ്? കവുങ്ങിന്റെ മേലെ
1: ചെറിയ മാവ്. അതൊക്കെ അങ്ങ് മേലോട്ട് കുറച്ചെല്ലാം.
0: അതൊക്കെ പറിക്കുന്നതൊക്കെ ബംഗാളീസാണോ?
1: അല്ല, മുളകല്ല, ഞമ്മള് തന്നെ ശരിയാണിയുണ്ട്. ഞമ്മളൊക്കെ
0: എല്ലാം പറിക്കും.
1: അപ്പൊ നീന്റെ മുളക് ഉയരത്തി കയറി അടക്ക പൊളിക്കാൻ കഴിയില്ല.
0: എവിടെയാണ് വിപണന? ഇതിന്റെ കുരുമുളകൊക്കെ നിങ്ങൾ അതത് കൊല്ലം തന്നെ നിങ്ങൾ വിപണനം ചെയ്യും അല്ലേ?
1: പിന്നെ മഞ്ഞള് സ്വന്തം ആവശ്യത്തിന് കൂടുതൽ വിപണിക്ക് കൊടുക്കില്ല, വിൽക്കാൻ കൊടുക്കുക. മഞ്ഞള് സ്വന്തം
0: ആവശ്യത്തിനുള്ള മഞ്ഞള്.
1: ഇഞ്ചി മഞ്ഞള് നമുക്ക്
0: എങ്ങനെയാണ്? ഗ്രോ ബാഗിലാണോ അല്ലെങ്കിൽ
1: ഇവിടെ തന്നെ? പിന്നെ അതിന്റെ നമ്മള് സീസൺ ഓരോ നോക്കി നോക്കി
0: ചേനയുണ്ട്.
1: ചേന കാച്ചില്. പിന്നെ സ്വന്തം ആവശ്യത്തിന് നമ്മള് കൂവ. നമ്മളെ പൊഴിക്കുന്ന നരക്കിഴങ്ങൊക്കെ പൊടിക്കിഴങ്ങൊക്കെ നമ്മളിൽ നിന്ന് കൈ പോയി ത്രോ നടലേ ഞാൻ കൊടുക്കലുണ്ടേനു. പൊടിക്ക നനക്കിഴങ്ങ് നടില്ല
0: ഇപ്പഴില്ല. പുറത്തു
1: മുള്ളുകൊള്ളുപോലെയല്ല.
0: അപ്പൊ ഇനി എന്താണ് പിന്നെ വേറെ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ഒരു സ്വപ്നം പോലെ എനിക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതുണ്ടോ?
1: ആഗ്രഹമുണ്ട്.
0: എന്താണ് പറഞ്ഞോളൂ.
1: ഇല്ല, ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൂടുതൽ റെഡ് ലേഡി പപ്പായ വാണിജ്യ അടിസ്ഥാനത്തിൽ കൂടുതൽ അതിന്റെ ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ റെഡ് ലേഡി പപ്പ ഏറ്റവും വാഴേന്റെ അതേ അതിനെക്കാട്ടും കുറച്ചും കൂടി ലാഭകരമാണ് റെഡ് ലേഡി. പക്ഷെങ്കിൽ അതിന് നീർവാഴ്ചയുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. ഒന്ന് മഴക്കാലത്ത് വെള്ളം കിട്ടിയെന്നാൽ അത് മഞ്ഞളിപ്പ് വരും. അപ്പൊ നല്ല കൂടുതൽ കൃഷി തരം പച്ചക്കറിയും റെഡ് ലേഡി വാഴ ഇതന്നെ കൂടുതൽ സ്ഥലത്ത് ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒന്നും കഴിയുന്നില്ല. എന്താണെന്നാൽ ബാക്കിയുള്ള നെറ്റ് കെട്ടിയിട്ട് ഇത്രയും ചെലവഴിച്ചിട്ടുള്ള പന്നി ശല്യത്തിന്റെ ഈ റെഡ് ലേഡിന്റെ എത്ര പൊന്തിയാലും പന്നി വരും. അപ്പൊ ഇതിനൊക്കെ നെറ്റെല്ലാം കെട്ടി ഇത് ഒന്നും കൂടി കുറച്ചും കൂടി കുറച്ച്
0: നല്ലീകരിക്കണം
1: ആഗ്രഹമുണ്ട്. പന്നി വിടുന്നില്ല, നമ്മള് തയ്യാറാണ്. പക്ഷെ നമ്മളെ പന്നി അനുവദിക്കുന്നില്ല.
0: അപ്പൊ ഈ ഷമാമും ഇതൊക്കെ
1: കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം ഈ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ടാന്ന് വെള്ളം കയറുന്നു. ഇവിടെ ഒരു നമ്മള് തോടിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ തോടിൽ എത്രയോ വർഷമായിട്ട് നമ്മളെ ഇവിടെ നിന്ന് കുറച്ച് സ്ഥലം കിട്ടിയിട്ടില്ല, പുനർതരമ്പ് കിട്ടി. അപ്പൊ ഈ ഇത് വെള്ളം കയറി കളഞ്ഞു.
0: അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അല്ലേ? എല്ലാം ചെയ്യണം എന്നുള്ള ക്ഷമാമും ഇതൊക്കെ ചെയ്യണം എന്നുള്ള വീണ്ടും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അല്ലേ? ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നില്ലല്ലോ.
1: ഇപ്പൊ ഇനി ചെയ്യാൻ
0: പോകുന്നില്ല. അപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പന്നി ശല്യമൊക്കെ കുറഞ്ഞ് എല്ലാം ഭംഗിയായിട്ട് ഈ ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാ കൃഷികളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ആകാശവാണിയോട് തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ച ദാസേട്ടന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. മൊകേരി വള്ളിയായി എന്ന പ്രദേശത്തെ ശ്രീ എം ദാസിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കിസാൻവാണിയിൽ ഇനി മാലൂർ കുണ്ടേരിപ്പൊയിലുള്ള കെ രാജീവന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. കിസാൻവാണി വിഭാഗം ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാലൂർ പഞ്ചായത്തിലെ കുണ്ടേരിപ്പൊയിൽ എന്ന പ്രദേശത്തെ കൈപ്പച്ചേരി രാജീവൻ എന്ന ഒരു സമ്മിശ്ര കർഷകന്റെ കൃഷിയിടത്തിലാണ്. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം രാജീവേട്ടാ.
2: നമസ്കാരം.
0: എന്തൊക്കെയാണ്? നിങ്ങളെ ഒരു പാരമ്പര്യ കർഷകനാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പം നിലവിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്?
2: നെല്ല്, വാഴ, പച്ചക്കറി
0: ഈ മൂന്നൈറ്റമാണ് ചെയ്യുന്നത്
2: അല്ലേ? ചെറുതേനും
0: ചെറുതേനും ഉണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ?
3: വീടിന് മുന്നിൽ തന്നെ നെൽപ്പാടമുണ്ട്. ആ നെൽപ്പാടം എന്ത് വിത്താണ് അതില് ഉമ്മ? എവിടുന്ന്? കൃഷി ഓഫീസാണ്. കൃഷി എപ്പോഴും ഉമ്മ തന്നെയാണോ ചെയ്യാറ് നിങ്ങൾ?
4: കൃഷി വകുപ്പ്
3: എന്താണോ തരുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ? ഇവിടെ നല്ല മഴയാണ്. ഇതിപ്പം ഇട്ടിട്ട് എത്രയായി വിത്തിട്ടിട്ട്?
4: മെയ് 17.
3: ഇനിയിപ്പോ ഒരു 10 ദിവസം കൂടെ ആവും എന്ന് പറഞ്ഞല്ലേ പറിച്ചു നടാൻ. അപ്പൊ അതിന് എപ്പോഴാണ് വിളവെടുക്കുന്നത്? എത്ര
4: 120 ദിവസം
3: കഴിഞ്ഞാലേ വിളവെടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ നെല്ലൊക്കെ എന്താണ് നിങ്ങൾ സ്വന്തം ആവശ്യത്തിന്? നല്ല ടേസ്റ്റുള്ള അരിയാണോ? ചോറ് നല്ല ടേസ്റ്റുള്ള ചോറാണ് അല്ലേ? പുല്ലൊക്കെ നിങ്ങൾ വിൽപ്പന ചെയ്യും? എങ്ങനെ? എത്ര?
4: 40 രൂപ വെച്ചിട്ട്
3: കിട്ടും. അതിനാളുണ്ടോ ഇവിടെ വരാൻ? വിപണനം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. പലരും ഈ പുല്ല് ഒന്നും ചെയ്യാൻ പറ്റാതെ പടത്ത് തന്നെ ഇടേണ്ട ഒരു അവസ്ഥ വരുന്ന കുറെ കർഷകർ
4: ഉണ്ട്. പോയി
3: അത് അങ്ങനെയുണ്ട്. അപ്പൊ അതിനൊന്നും പിന്നെ രാജീവേട്ടന് ബുദ്ധിമുട്ടില്ല അല്ലെ? പിന്നെ നെല്ലിനിപ്പം എന്താണ് ഈ നില ഒരുക്കുന്നതും കാര്യങ്ങളും ഒക്കെ ആരാണ് ചെയ്യുന്നത്?
4: പണിക്കാരാണ് ചെയ്യുക.
3: ട്രാക്ടർ ഇട്ട് അടിക്കലാണോ?
4: അല്ലല്ലോ.
3: ഈ കൊഴിയുന്നതും മെഷീൻ ഉപയോഗിച്ചിട്ടാണോ?
4: തൊഴിലാളികളെ
3: വിളിച്ചിട്ട് തന്നെ സാധാരണ പഴയ രീതി തന്നെയാണ് തുടരുന്നത് അല്ലെ? പാരമ്പര്യ രീതിയാണ് തുടരുന്നത് അല്ലെ? ഇത് എത്ര സ്ഥലത്തുണ്ടാവും ഈ നെല്ലിട്ടിട്ട്? 50 അര ഏക്കർ സ്ഥലത്ത് നെല്ലിട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇപ്പൊ ഈ നെല്ലിടുന്നതിന് മുന്നേ അവിടെ എന്തായിരുന്നു?
4: പച്ചക്കറി.
3: എന്തൊക്കെ പച്ചക്കറികളാണ് നട്ടത്?
4: വെള്ളരി, വെണ്ട, പയറ്, കുമ്പളം, കത്തി.
3: ഓക്കെ. അപ്പൊ ഇതൊക്കെ നല്ല നിറയെ വിളവ് കിട്ടിയോ?
4: ₹60,000.
3: ഓ, അത് ശരി. എല്ലാം പുറത്താണ് കൊടുത്തത്?
4: എല്ലാം പുറത്താണ്.
3: എവിടെയാണ് വിപണനം? എവിടെയാണ്
4: സുരക്ഷ കൊടുത്തിന്? പിന്നെ മറ്റുള്ള വീടുകളും കുത്തുപറമ്പ് സുരക്ഷ, കൃഷി വകുപ്പിന്റെ സുരക്ഷ.
3: കുത്തുപറമ്പ് അല്ലേ? ഓക്കെ. ഇതിന് നിങ്ങൾ ഇപ്പൊ പച്ചക്കറി ഒക്കെ നടുമ്പോ ഈ ജലസേ ഇവിടെ വെള്ളം അടുത്തന്നെ പുഴയുണ്ട്. പക്ഷേങ്കിൽ
4: മഴക്കാലേ വെള്ളം കിട്ടും, വയലിൽ മഴക്കാലം മാത്രമേ വെള്ളം കിട്ടും.
3: അതെയോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ?
4: അങ്ങനത്തെ വയലായത് കിരക്കണ്ടാന്ന്.
3: അത് ശരി. തൊട്ടടുത്ത് തന്നെ വയലിലേക്ക് വെള്ളം
4: വരൂല, വെള്ളമില്ല. നല്ല മഴ പെയ്താലും വെള്ളം.
3: അത് ശരി. ഓക്കെ. അപ്പൊ ഇതിനെങ്ങനെയാ ജലസേചനം നിങ്ങൾ? പച്ചക്കറിക്കൊക്കെ
4: മോട്ടർ
3: ഇട്ടിട്ട്
4: സാധാരണ വെള്ളം
3: വരുന്നുണ്ട് അല്ലേ? എങ്ങനെയാ ഈ പച്ചക്കറി ഏത് സമയത്താണ് നിങ്ങള് വിത്തിടുന്നത്?
4: നവംബർ മാസം
3: വരും. എന്നിട്ട് എത്ര പിടിക്കും?
4: 2 മാസം കൊണ്ട് പറിക്കാം.
3: 2 മാസം കൊണ്ട് വിളവെടുത്ത് കഴിയും?
4: 2-3 മാസം കൊണ്ട് മൊത്തം കഴിയും.
3: അപ്പൊ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം മറ്റുള്ള സ്ഥലത്തും കൂടി 50 സെന്റ് സ്ഥലത്ത് നിങ്ങൾ നെല്ലിട്ടിട്ടുണ്ട്. ബാക്കി സ്ഥലത്ത് കൂടെ നെല്ലിടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതും ഈ ഉമ്മ തന്നെയാണോ ഇടുന്നത്?
4: 50 സെന്റിൽ.
3: ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ വാഴക്കൃഷിയാണോ ചെയ്യുന്നത്?
4: അപ്പൊ
3: അപ്പുറത്താണ് വാഴ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതിനെപ്പോഴിടും?
4: 10 ദിവസം.
3: അതിലൊരു കണ്ടത്തിൽ നിറയെ വെണ്ടൊക്കെ പൊടിച്ചിട്ടുണ്ട്. അതെന്താണ്
4: സംഭവം? കഴിഞ്ഞതിന് ശേഷം ബാക്കി വയ്ക്കാൻ ശേഷം പൊടിച്ചാണ്.
3: അങ്ങനെ ബാക്കി വരുമോ കണ്ടത്തിൽ
4: വെണ്ടൊക്കെ?
3: കൂട്ടായിട്ട് പൊടിച്ചിട്ട് കാണുന്നുണ്ട് അല്ലേ? അതിന് പറിച്ചു നട്ടാൽ നന്നാവില്ലേ?
4: നന്നാവും, പക്ഷേ ഹൈബ്രിഡ് ആണ്.
3: കായ് ഉണ്ടാവില്ല എന്നുള്ള ഒരു സംശയമുണ്ട് അല്ലേ?
4: പച്ചിലവളായിട്ട് തന്നെയാണ്
3: അത് തറച്ചിട്ടേ. ഓക്കെ. വാഴകൃഷി അതിനപ്പുറത്തുണ്ട് അല്ലേ? എന്ത് തരം മഴയാണത്?
4: മേട്ടുപ്പാളയം
3: മഴയാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ വാഴ നടുന്ന ഒരു നടീൽ രീതി എന്ന് പറയാമോ?
4: തടയെടുത്ത് കുമ്മായിട്ട് 2 ആഴ്ച കന്നുനടുക. പിന്നെ അതിൽ 1-ാമത്തോളം രാജ്ബോസ് 275 ഗ്രാം, 90 ഗ്രാം പൊട്ടാഷ്, 60 ഗ്രാം യൂറിയ. ഇതാണ് ആദ്യത്തെ വളം. അങ്ങനെ അത് 2-ാമത്തോളം അത് തന്നെയാണ്. പിന്നെ 100 ഗ്രാം പൊട്ടാഷും 100 ഗ്രാം യൂറിയയും 5 പ്രാവശ്യം.
3: നല്ല വലിയ കൊല കിട്ടാറുണ്ടോ?
4: ചില സമയത്ത് നല്ല കൊല ആയിരിക്കും. കന്നിന്റെ ഇതുമാതിരി ഗുണം പോലെയാണ് കന്ന്.
3: അപ്പൊ നിങ്ങൾ ഈ കന്ന് എങ്ങനെയാണ്? എവിടുന്നാണ്?
4: സൊസൈറ്റിന്ന് വാങ്ങാനാണ്.
3: ഇതിന്റെ കന്ന് ഉപയോഗിക്കാറില്ലേ?
4: ഇല്ല, അങ്ങനെ ഉപയോഗിക്കില്ല.
3: അതെന്തുകൊണ്ടാണ് നിങ്ങൾ
4: ഉപയോഗിക്കാറ്? കമ്പ്ലീറ്റ് കേടായിരിക്കും.
3: ഉപയോഗിക്കില്ലല്ലേ? എല്ലാം വാങ്ങിട്ടാണ്. അപ്പൊ ഇതിന്റെ കന്നെല്ലാം നിങ്ങൾ തറച്ചിട്ടേക്കും?
4: വളാക്കും
3: അല്ലേ? ഇതിപ്പോ എത്ര കഴിയും ഇതിനെ കൊളക്കാൻ?
4: 10 മാസം.
3: ഇതിപ്പോ എത്ര മാസമായി?
4: 3 മാസം കൊണ്ട് കൊത്തിയാലും.
3: 3 മാസം കൊണ്ട് കൊലയായിട്ട് കൊത്താ അല്ലേ? ഇപ്പം വന്യമൃഗശല്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ?
4: ഇന്നലെ പന്നി വന്നു.
3: അപ്പം എന്താണ് അതിന് പരിഹാരം നിങ്ങൾ
4: കണ്ടത്?
3: പന്നി വന്നിട്ട് കുത്തി
4: പച്ചക്കറിന്റെ കുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഇറങ്ങാറില്ല. പച്ചക്കറിയാണ്
3: സാധാരണ വാഴ കുത്തിയിരുന്നു
4: പറയുന്നത്. ഇവിടെ എന്തോ കാര്യമായിട്ട് വാഴക്കങ്ങനെ വരുന്നു.
3: അതെയാ?
4: പച്ചക്കറി ചാണകപ്പൊടിയാ പച്ചക്കറി കിട്ടുന്നു.
3: ചാണകിട്ടെടുക്കുന്നത്
4: മേലെ ഉണ്ട് കുരങ്ങ കംപ്ലീറ്റ് കുരങ്ങ തേങ്ങ ഒന്നും കിട്ടില്ല
3: മേലെ നിങ്ങളെ പറമ്പാണോ
4: ആ കുറച്ചുണ്ട് റബ്ബർ നമുക്ക് അങ്ങ് പറമ്പ് റബ്ബർ തെങ്ങില്ല
3: റബ്ബർ തൊട്ടുണ്ടോ റബ്ബർ ഉണ്ട് ഇപ്പോഴുണ്ടോ ടാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല
4: അതെന്തുണ്ടത്
3: വേനിക്കാറേയുള്ളൂ ഓക്കെ അതാരൊക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യാറ്
4: ഏട്ടൻ
3: ചെയ്യും ഓക്കെ പിന്നെ വേറെ എന്ത് കൃഷിയാണുള്ളത് പറയും
4: പച്ചക്കറി
3: പച്ചക്കറി
4: മഴക്കാലം വേനിക്കാലം എല്ലാ സമയത്തും പച്ചക്കറി
3: എല്ലാ സമയത്തും പച്ചക്കറി ചെയ്യും എന്തൊക്കെ പച്ചക്കറികളാണ് ചെയ്തിട്ടുള്ളത്
4: ഇപ്പം കക്കിരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം വെള്ളരി ഇടണം കുമ്പളം ഇടണം പയറിടണം പൊതിയിടണം
3: അപ്പൊ ഈ മഴയത്ത് അത്
4: കുതിരാക്കിട്ട്
3: പൊന്തിച്ചിട്ട്
4: കപ്പത്താട് മാതിരി കുതിരാക്കി
3: അത് ശരി അപ്പൊ ഇതിലിപ്പോഴാണ് ഇടാൻ പോകുന്നത്
4: ഇപ്പോ ഒരാഴ്ച കൊണ്ട്
3: ഒരാഴ്ച കൊണ്ട്
4: ഓണത്തിനൊക്കെ ആവശ്യം
3: അതെവിടെയാണ് നടുന്നത് അതിനി അപ്പുറത്തെ പറമ്പിലാണ് നടാൻ പോകുന്നത് അല്ലെ അപ്പൊ ഇതിനൊക്കെ സഹായത്തിന് ആരാണ്
4: പെങ്ങള്
3: എല്ലാരും ഉണ്ട് വീട്ടിൽ കുടുംബം
4: കുടുംബം കല്യാണം കഴിച്ചിട്ടില്ല സന്യാസത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ കുടുംബം ഇല്ല ആശ്രമത്തിൽ എല്ലാ കാര്യം ശരിയായതാ ശിവഗിരി മഠത്തില് 1996 ആഗസ്റ്റ് 12
3: ഇന്റർവ്യൂ
4: അച്ഛൻ വീട്ടില് പോയില്ല
3: അതെന്താ അങ്ങനെ സന്യാസിക്കണമെന്നൊരു
4: അങ്ങനെ തോന്നി
3: ശരി ഓക്കെ അപ്പൊ ഏതായാലും ഇനി കൃഷിയുമായിട്ട് മുന്നോട്ട് പോകും
4: മുന്നോട്ട് മുത്തപ്പന്റെ മടയനായിട്ടുള്ള എല്ലാ വളത്തിലും
3: പോലുണ്ട് പച്ചക്കറിയും വാഴയും നെല്ലും ആണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് അല്ലേ
4: ഇപ്പൊ രണ്ടു കൂടി ചെറുതേനിന്റെ രണ്ട് കോളനി മായത്തു
3: ആഹാ ചെറുതേനിന്റെത് ചെറുതേനിയിൽ തേനെടുത്തോ നിങ്ങൾ
4: രണ്ടു ദിവസമായി
3: ഇപ്പൊ തുടങ്ങിയിട്ടേ ചെറുതേനിന്റെ അല്ലേ ഓക്കെ പച്ചക്കറിക്ക് നിങ്ങൾ എന്തൊക്കെയാ വളങ്ങൾ
4: രാജബോസ് പൊട്ടാഷ് യൂറിയ എല്ലാ ജൈവ കീടനാശിനി മാത്രമേ അടിക്കുന്നത്
3: കീടനാശിനികള് ജൈവ കീടനാശിനി നിങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണോ
4: അല്ലല്ല സൂഡോമോണസ് യുവേറിയ
3: അങ്ങനത്തെ അല്ല വാങ്ങിയിട്ടടിക്കലാണ് പച്ചക്കറി എവിടെയാണ് വിപണന എവിടെയാണ്
4: പുത്തുപറമ്പില്
3: സുരക്ഷയിൽ അല്ലേ
4: സുരക്ഷയില് പിന്നെ മറ്റുള്ള പൊതു സ്ഥലത്തും കൊടുക്കുന്നത് പൊതു മാർക്കറ്റും കൊടുക്കും
3: ഇത് കൂടാതെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യണം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ
4: ായിട്ട് പോയി
3: ആ തേങ്ങ നിങ്ങൾ വിപണനത്തിന്
4: ഇട്ടാറുണ്ട്
3: എവിടെയാണ് വിപണനം
4: മാലൂര്
3: മാലൂരിൽ തന്നെ വിപണനം ചെയ്യും പച്ച തേങ്ങയായിട്ടാണ് കൊടുക്കാറ്
4: പച്ചയും കൊടുക്കും
3: കൊപ്രയായിട്ടും കൊടുക്കും നിങ്ങൾ ആവശ്യത്തിന് എണ്ണയാ
4: ഇപ്പൊ 25 ലിറ്റർ എണ്ണ ആക്കി വെച്ചിരുന്നു
3: ഓ
4: പിന്നെ പങ്ങൾക്ക് ഒരു 10 ലിറ്റർ പങ്ങൾക്കും കൊടുക്കും ഇതെല്ലാം
3: സ്വന്തമായിട്ടുണ്ടാക്കും
4: മഞ്ഞൾ പുളി ഇതെല്ലാം ഒന്നും വിലക്ക് വേണ്ട
3: മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ട്
4: മഞ്ഞൾ കൃഷി ഉണ്ട് നമ്മുടെ ആവശ്യത്തിന്
3: സ്വന്തം ആവശ്യത്തിന് മഞ്ഞൾ കൃഷിയും ഇതൊക്കെ ഉണ്ട് അല്ലേ
4: കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുമ്പിൽ വരെ പുറത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ
3: അപ്പൊ അവിടെ തെങ്ങ് കൃഷിയുണ്ട് പിന്നെ അതിന്റെ കൂടെ ഇപ്പം
4: എന്താ
3: കവുങ്ങി കശുമാവും നടണം എന്നുണ്ട് അല്ലേ അതെപ്പോഴാ നടാൻ പോകുന്നത്
4: സെപ്റ്റംബർ
3: അങ്ങനെ അല്ലേ അതാണ് ഇപ്പൊ ഒരു ആഗ്രഹം അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു
4: സമൂഹത്തിനും കൂടി നന്മ ചെയ്യുന്നതായിരിക്കും ഇതാത്ത കർഷകർ
3: അതെ
4: ഇങ്ങനെ മാത്രമേ സമൂഹത്തിന് നല്ലത് നല്ല ഉത്പന്നം കൊടുക്കുക കീടനാശിനി ഇല്ലാത്ത സാധനം കൊടുക്കുക ഇതാണ് നല്ല ഒരു കർഷകന്റെ ലക്ഷണം സബ്സിഡി എല്ലാം കൊടുക്കുന്ന യഥാർത്ഥ കർഷകരായിരിക്കും ഇന്ന് പേരും പറഞ്ഞിട്ട് പലയാളും സബ്സിഡിയും മറ്റുള്ളതെല്ലാം അടിച്ചു മാറ്റില്ലാന്നുണ്ട് എല്ലാ സമയത്തും അവർക്ക് ഒരു പ്രാവശ്യം പണ്ട് 5000 ഞാൻ വെച്ച 5000 അത് ബാങ്ക് ലോൺ എടുത്തിട്ട് അന്നേരം എനിക്ക് പണി കിട്ടി അതിനുശേഷം കൊറേ ആശയം വെക്കുന്നുണ്ട് 1000 വെക്കുന്നുണ്ട്
3: ഇതിന് കുത്തു കൊടുക്കേണ്ട ആവശ്യം വരുത്തുണ്ടോ
4: എന്റെ കുത്തുണ്ട് കുറച്ച് ബാക്കിയുള്ളവർക്ക് കുത്തു കൊടുക്കുന്നു
3: നിങ്ങൾ തന്നെ ചെയ്യട്ടെ നല്ല ഹൈറ്റ് വെക്കുന്ന
4: വഴിയാണോ
3: എത്ര മാസമാണ് അതിന്റെ
4: 10 മാസം
3: സാധാരണ ഉള്ള വാഴ മറ്റേ സ്വർണ്ണമുഖീനെ
4: പോലെ സ്വർണ്ണമുഖി 12-13-14 മാസം
3: അതെല്ലാം ഹൈറ്റില് പോകല്ലോ
4: ഹൈറ്റ് കന്ന് ചെലവ് കന്നിന്റെ ഉള്ളതാണ് പ്രശ്നം യഥാർത്ഥ കന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ 18 മാസം വരെ ഒരു കണക്ക് കിട്ടിയിരുന്നു 18 മാസം ആയിട്ട് കുറക്കാതെ
3: അതെയാ
4: പക്ഷേ വലിയ കൊലയായിരിക്കും 10-32-40 കിലോ കൊലയാണ്
3: കശുമാവിൻ തോട്ടവും പിന്നെ കവുങ്ങിൻ തോട്ടവും ഒക്കെ സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും നേരം ആകാശവാണിയോട് തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ച രാജീവ് ഏട്ടന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം
0: മാലൂർ കുണ്ടേരിപ്പൊയിൽ എന്ന പ്രദേശത്തെ കെ രാജീവന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം എച്ച് വിനോദ് ബാബു കൂടെ സിഷാ മാനു
5: കിസാൻ വാണി കിസാൻ വാണി വാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
6: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശാരിക പൈതലിൻ കഥ പറയാം. ചിത്രം പമ്പരം. പാടിയത് എസ് ജാനകി. രചന ചിറയൻ കീഴ് രാമകൃഷ്ണൻ നായർ. സംഗീതം എ ടി ഉമ്മർ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പരി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500 കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നുവീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റംസ് ആജ് യുദ്ധമേ ഡിപ്ലോയ് ജിൻമേ ന തോ ഫൈറ്റർ കാ പതാ ചൽത്താ ഹൈ ന ഉസ്കി മശീനറി ഓർ ഇക്വിപ്മെന്റ് കാ ഓർ ആജ് വാർഫെയർ കി ഡെഫിനേഷൻ കാഫി ഹദ് തക് ബദൽ ചുകി ഹൈ മുജേ വിശ്വാസ് ഹൈ കി ആപ്കേ ട്രെയിനിംഗ് പ്രോഗ്രാംസ് ഓർ എക്സർസൈസസ് മേ ആപ്കോ അൺസർട്ടൈൻറ്റി ഓർ അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ് കാ സാമനാ കർനേ കേ ലിയേ അച്ഛി തരഹ തയ്യാർ കിയാ ഗയാ ഹൈ.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടി

0: കട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി എ പി അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലന്റിനെതിരെ സ്കോട്ട്ലന്റിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലന്റിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന മൂന്നാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു കേന്ദ്ര സർക്കാർ. ഈ മാസം 30-ന് ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലന്റിനെതിരെ സ്കോട്ട്ലന്റിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കണ്ണൂർ.

0: യുവവാണി പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.
1: കലയും സാഹിത്യവും കായിക ബോധവുമെല്ലാം തലമുറകളായി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഴുത്തിന്റെ മേഖലയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. പുതുവസന്തം വിടർത്തുന്ന നിറങ്ങളും സുഗന്ധവും, പുതിയ എഴുത്തിന്റെ രീതി മാറുന്നു, ഭാഷാ പ്രയോഗങ്ങൾ മാറുന്നു, തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ മാറുന്നു. പക്ഷേ ഒന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ എഴുത്ത് സംഭവിക്കുന്നു, പുതിയ പിറവികൾ. അത് ഒരു ആശാകിരണമാണ്. പ്രിയരെ, ഇന്നത്തെ യുവവാണിയിലെ അതിഥി സാനിയ യൂസുഫ് പാതിവന്ത എഴുത്തുകൾ എന്ന തന്റെ പുസ്തകത്തെക്കുറിച്ചും അതിലേക്ക് എത്തിപ്പെട്ട വഴിയെക്കുറിച്ചും ആദ്യം നമുക്ക് സാനിയ എഴുതിയ ഒരു കഥ കേട്ട് തുടങ്ങാം.
2: ചിരിപ്പൊതി. എന്റെ പേര് സ്വാതി അല്ല, സ്വാതി ഭാസ്കർ. എനിക്ക് 25 വയസ്സുള്ളപ്പോൾ ഞാനൊരു യാത്ര പോയി. എനിക്ക് ഫോട്ടോഗ്രാഫർ ആവാനായിരുന്നു ആഗ്രഹം. എന്നാൽ ഇന്ന് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഒരു ഉദ്യോഗസ്ഥയാണെന്ന നിലയിലോ മറ്റോ ഞാൻ അധികം ആരോടും സംസാരിക്കാറില്ല. ജാട എന്ന പോലെ നിൽക്കാറാണ് പതിവ്. എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരു കുഞ്ഞു വലിയ മനുഷ്യനെ ഓർത്തെടുക്കുകയാണ് ഞാൻ. ഒരു കൊച്ചു സുന്ദരി, 10 വയസ്സിലേറെ ആവാത്ത പ്രായം, ഭംഗിയുള്ള കുഞ്ഞു കാപ്പി കണ്ണുകൾ, തോളോട് ചേർന്ന് കിടക്കുന്ന മുടിയിഴകൾ, കവിളിന്റെ ഒത്ത നടുക്കായി ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നത് പോലുള്ള നുണക്കുഴിയുണ്ട്. പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ ചിരിക്കു മുന്നേ ആ സ്ഥാനം അവ നേടിയെടുത്തിരുന്നു. നീണ്ട മൂക്കുകൾ, കാതിൽ കുഞ്ഞു വെള്ളമൊട്ടുകൾ, നെറ്റിയിൽ കാണുവാൻ പാകത്തിന് വരച്ച പോലെയുള്ള കുഞ്ഞു കറുത്ത പൊട്ട്, അതിലേറെ ഭംഗിയായി ചിരിക്കാൻ മാത്രമറിയുന്ന, നൃത്തം ചെയ്യുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന ക്രമരഹിതമായ പല്ലുകൾ, ഇരുവശത്തും ഓരോ കൊന്ത്രംപല്ലുകളുണ്ട്. അത് കാണാൻ എന്തു ഭംഗിയാണെന്നോ, അവളുടെ ഭംഗി മൊത്തം ആ പല്ലുകളിലാണെന്ന് തോന്നും. അന്നു മുതലാണ് എനിക്ക് അത്തരം പല്ലുള്ളവരോട് കമ്പം തോന്നി തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയാൻ മറന്നു, അവളുടെ പേര് മലീഹ. കാണുവാൻ പോലെ തന്നെ ഭംഗിയുള്ള പേര്. ലാവെൻഡർ നിറത്തിലുള്ള കോളറുള്ള മുട്ടോളം വലിപ്പമുള്ള കുഞ്ഞുടുപ്പ്, അതിൽ താഴെ വരെയും വെള്ള ബട്ടൺസുകൾ, അതിന്നും ഞാൻ ഓർക്കുന്നു. അവൾ എന്റെ അടുത്ത് വന്ന് ഏറെ നേരം കൗതുകത്തോടെ എന്നെ നോക്കി നിന്നു. എന്തേ ഇങ്ങനെ നോക്കുവാൻ മാത്രം എനിക്ക്? ഞാനൊന്ന് ആലോചിച്ചു. ഓ, മറന്നു, എന്റെ കയ്യിലുള്ള ക്യാമറയാണ് അവൾ നോക്കി നിന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവളുടെ മനോഹരമായ ചിരിയെ അവഗണിച്ച് അവളെ കണ്ടില്ലെന്ന മട്ടിൽ ഞാൻ നിന്നു. ചേച്ചി എന്നൊരു വിളി. ഞാൻ പൊടുന്നനെ നോക്കി. അവൾ അവളുടെ പാകത്തിന് വലുപ്പമുള്ള ഒരു കുഞ്ഞു പൊതിയുമായി നിൽക്കുന്നു. ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വലിയ കാര്യം എന്ന മട്ടിൽ അവൾ. ഞാൻ കുടുക്കയിൽ സൂക്ഷിച്ചു വെച്ച പൈസയാ അമ്മയ്ക്ക് സാരിയും കൂടെ വാങ്ങിക്കൊടുത്തു. ഒരു സൈന്യം തന്നെ പിടിച്ചെടുത്തതുപോലെ അവൾ പറഞ്ഞു. ഞാൻ ആ കുഞ്ഞു പൊതിയിൽ നിന്ന് ഒരു ബർഫി കഷ്ണം എടുത്തു. അവളോട് വലുതല്ലാത്ത പോലെ ഒരു ചിരി ഞാനും പാസാക്കി. എന്നിട്ടും അവൾ പോവാതെ അവിടെ തന്നെ നിൽക്കുന്നു. എനിക്ക് മനസ്സിലായി ഇത് തരാൻ മാത്രമുള്ള വരവായിരുന്നില്ല അതെന്ന്. അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് അവൾ ക്യാമറ തൊട്ടുനോക്കി. എന്നിട്ട് അവൾ പറഞ്ഞു, എന്റെ പുതിയ ഉടുപ്പാ, കഴിഞ്ഞ ഉത്സവത്തിന് അമ്മ വാങ്ങിത്തന്നതാ, എനിക്കൊരു ഫോട്ടോ എടുത്തരോ? ഞാൻ വാ, വന്ന് നിൽക്കെന്ന് പറഞ്ഞു. അവൾ ഏറെ സന്തോഷത്തോടെ വന്നു നിന്നു. ക്യാമറ കണ്ണുകളിലൂടെ ഞാൻ അവളെ നോക്കുമ്പോൾ ഒരു കൂട്ടം മുല്ലകൾ ഒന്നിച്ച് മുട്ടിട്ട പോലെ പുഞ്ചിരിയാർന്ന് നിൽക്കുന്ന അവളെയാണ് കാണുന്നത്. കേവലം ക്യാമറയിലേക്ക് മാത്രമല്ല, ആ ചിരി എന്റെ മനസ്സിലും കൂടിയാണ് വന്ന് പതിച്ചതെന്ന് തോന്നി. ഇതിനു മുമ്പ് ഇത്രയും മനോഹരമായി ആരും ചിരിച്ചു കണ്ടിട്ടില്ലാത്തതുപോലെ. ഒരാളുടെ ചിരി മറ്റൊരാളിലേക്ക് ഇത്രമാത്രം സ്വാധീനം ചെലുത്തുമോ എന്ന് ഞാൻ ആശങ്കയിലാണ്ടു. എന്റെ ജാടയെ അല്പനേരത്തേക്ക് മാറ്റിക്കളയാമെന്ന് വെച്ച് അവളോട് ഞാൻ തിരിച്ചു സംസാരിച്ചു. അവളുടെ വിശേഷങ്ങൾ തിരക്കി. അവളുടെ മറുപടികളിൽ മുഴുവൻ അവളുടെ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു. അവൾ അമ്മയുടെ പേര് പറഞ്ഞു. സുസ്മിത. എന്റെ അമ്മയെ കാണാൻ എന്ത് ചേലാണെന്നോ ചേച്ചി? അവൾ അമ്മയെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ അവളുടെ അമ്മയാണെന്ന് സ്ഥാപിക്കുന്ന മട്ടിൽ അവരുടെ ഭംഗിയാവും അവൾക്കും കിട്ടിയതെന്ന് ഞാൻ ഓർത്തു. അപ്പോഴും അവൾ എടുത്ത ഫോട്ടോയെ പറ്റിയും ക്യാമറയെ പറ്റിയും തിരക്കാൻ മറന്നില്ല. ഫോട്ടോ എനിക്ക് കയ്യിലാക്കി തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായില്ല. ഫ്രെയിമാക്കി കൊടുക്കോ എന്നാണ് ചോദിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ആളെ വീണ്ടും കണ്ടപ്പോൾ ഫോട്ടോ ഫ്രെയിം ഞാൻ അവൾക്ക് ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുകൊടുത്തു. അവൾ അത് ധൃതി പിടിച്ച് തുറന്നു നോക്കുകയും അതിനുള്ളിലെ ഫ്രെയിം ചെയ്ത് അവളുടെ ചിത്രം കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്തു. അവൾ എനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചിരുന്നു. മാത്രമല്ല, കൂടെ ഒരു സ്നേഹം നിറഞ്ഞു കവിഞ്ഞ ചുംബനവും. അമ്മയ്ക്ക് കാണിക്കട്ടെ, അമ്മയ്ക്ക് സന്തോഷാവും എന്നും, അടുത്ത തവണ തന്റെയും അമ്മയുടെയും ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്തു തരണമെന്നും പറഞ്ഞ് അവൾ ഓടിയകന്നു എന്റെ മറുപടിക്ക് കാക്കാതെ. അതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച. അന്ന് തന്നെ ഞാൻ തിരിച്ച് യാത്ര തിരിച്ചു. ആ യാത്രയിൽ മുഴുവൻ അവളായിരുന്നു മനസ്സിൽ. അവളുടെയും അമ്മയുടെയും ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറ്റാത്തതിലുള്ള സങ്കടവും കൂടെയുണ്ടായിരുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ഒരു ചിരിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ യാത്ര കഴിഞ്ഞും പലപ്പോഴും ഞാൻ അവളെ ഓർത്തിരുന്നു. മാത്രമല്ല, ഞാൻ ആളുകളോട് അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. ഇടക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഔസേപ്പേട്ടന്റെ പെട്ടിക്കടയിലെ ചില്ലുഭരണികൾക്കുള്ളിലെ മധുരമൂറുന്ന തേൻമിഠായികളിൽ ഞാൻ അവളെ കണ്ടിരുന്നു. ഇന്നെനിക്ക് 30 വയസ്സാണ്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അവളെ പറ്റിയുള്ള ചിന്തകളായിരുന്നു യാത്രയിലുടനീളം. അവൾ വളർന്നു കാണുമോ? നീളം വെച്ചിട്ടുണ്ടാവുമോ? മുടി വലുതായിട്ടുണ്ടാവുമോ? അവളുടെ കാതിൽ ഇന്നും ആ വെള്ളം മുട്ടുകൾ തന്നെ ആയിരിക്കുമോ? അങ്ങനെ അങ്ങനെ പലതും. അവളും അവളുടെ ചിരിയും ഓർമ്മയിൽ തങ്ങി നിന്നു. ഞാൻ ക്യാമറ എടുക്കാൻ മറന്നില്ല. അന്നത്തേക്കാൾ നല്ല ചിത്രങ്ങൾ പകർത്താൻ കെലുപ്പുള്ള ക്യാമറ. അന്ന് അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്തു കൊടുക്കാത്തതിലുള്ള നീരസം ഇന്നും ഉണ്ടാവുമോ? അല്ലെങ്കിൽ അവൾക്കിനി എന്നെ മനസ്സിലാവാണ്ടിരിക്കോ? അങ്ങനെ എന്തൊക്കെയോ വേവലാതികളും പേറി ഞാൻ യാത്ര തുടർന്നു. പക്ഷേ നിർവചിക്കാനാവാത്ത എന്തെന്നില്ലാത്ത അനുഭൂതി എനിക്ക് ആ യാത്രയിലുണ്ടായിരുന്നു.
3: കഥ കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നത് ഇന്നത്തെ നമ്മൾ, ഇന്നത്തെ മനുഷ്യർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. പരസ്പരം കാണുമ്പോൾ ചിരിക്കുക എന്നുള്ള ഒരു ചെറിയൊരു കാര്യം. പക്ഷേ നമ്മൾ അഭിമുഖമായി വരുന്നവരോട് ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാതി വെന്ത എഴുത്തുകളിലെ ആദ്യത്തെ കഥ തുടങ്ങുന്നത്.
2: എനിക്ക് ചിരിക്കുന്ന മനുഷ്യരോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ കണ്ട കുറേ മനുഷ്യന്മാരെ ഒരു പ്രതിബിംബം ആണ് ഈ കഥാപാത്രം മലീഹ. കൊന്ത്രമ്പല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിരികളിൽ ഒന്നാണ് ഈ കൊന്ത്രമ്പല്ല. ഇങ്ങനെ അട്ടിപ്പല്ലെന്ന് എന്റെ ഭാഷയെ ഞാൻ പറയും. അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ആ ചിരി കാണാനും അവരിങ്ങനെ നോക്കി നിൽക്കാനും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം കൊണ്ട് എഴുതിയ എന്റെ ആദ്യ കഥയാണ് ചിരിപ്പൊതി.
3: ചിരിപ്പൊതിയിൽ നിന്ന് പാതി വെന്ത എഴുത്തുകളിലേക്കുള്ള ദൂരം എങ്ങനെയായിരുന്നു?
2: സത്യം പറഞ്ഞാൽ എനിക്ക് എഴുതാൻ അറിയും എന്ന് എനിക്ക് അറിയണില്ലായിരുന്നു. നമുക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറ് ഒരു ദിവസം ഒരു അസൈൻമെന്റ് എഴുതാൻ പറഞ്ഞു, ഒരു ഷോർട്ട് സ്റ്റോറി കൊറോണനെ പറ്റിയിട്ട് എഴുതാൻ. അപ്പൊ എല്ലാവർക്കും കൊറോണ എന്ന് പറയുമ്പോൾ ഭയങ്കര ദുരന്തം, സങ്കടം അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ എനിക്ക് ഞാൻ കൊറോണ സമയത്ത് കണ്ട എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത്, ഓൺലൈനിലൂടെ ഇതുവരെ കാണാത്ത ഒരാളോട് തോന്നിയ ഒരു അടുപ്പം, ഏറ്റവും നല്ല സുഹൃത്തിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് എഴുതിക്കൂടാന്ന് വെച്ച്, ആളോടുള്ള ഇഷ്ടം കൊണ്ടാണോ, ഇനി ഇഷ്ടപ്പെട്ട നന്നായി വർണ്ണിക്കാൻ അറിയുന്നോണ്ടാണോ എന്നറിയില്ല, എനിക്ക് എഴുതാനും കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു കഥ എഴുതുന്ന രീതിയിലേ അല്ല എഴുതി. ഒരു പാരഗ്രാഫ് പോലും ഇടാണ്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ സാറിങ്ങനെ കഥ വായിച്ച് പാരഗ്രാഫ് ഇട്ട് ഓരോന്നിങ്ങനെ അടയാളപ്പെടുത്തി, ഇങ്ങനെ പാരഗ്രാഫ് ഇടണം, ഇങ്ങനെ ആ കഥയൊക്കെ കൊള്ളാലോ സാനിയ, നമുക്കൊരു ബുക്ക് എഴുതിയാലോ കുറച്ചും കൂടെ കഥ വെച്ചിട്ട്. പക്ഷെ ഇതുവരെ എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ട് തന്നെയല്ലേ ഞാനൊരു എഴുത്തുകാരി എന്ന പട്ടം ഞാൻ ഇങ്ങനെ ഇതാക്കും. അപ്പൊ സാറങ്ങനെ പറഞ്ഞപ്പോ എന്തോ എനിക്കോ അങ്ങനെ എഴുതി നോക്കാന്ന് വെച്ചിട്ട് ഞാൻ എഴുതുന്ന ആദ്യത്തെ കഥയാ ചിരിപ്പൊതി. ഞാനത് എഴുതി സാറിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അപ്പത്തേക്ക് സാറിന് നല്ല ഇഷ്ടമായി. അന്നും എനിക്കിങ്ങനെ പാരഗ്രാഫ് ഒന്നും ശരിക്ക് ഇടാൻ അറിയാണ്ട് ആ കഥ കുറച്ചും കൂടെ തിരുത്തി എനിക്ക് അത് ഫുള്ള് നോക്കി സാറ് ഇങ്ങനെ ഓരോ പാരഗ്രാഫായി ഓരോ തെറ്റുകൾ തിരുത്തി എനിക്ക് തിരിച്ച് അയച്ചിട്ട് പറഞ്ഞ നല്ല കഥയാ, ഇനി കുറച്ചും കൂടെ കഥ എഴുതി നമുക്ക് എന്തായാലും ഒരു ബുക്കാക്കണം എന്നാണ്. അങ്ങനെ എഴുതി എന്റെ ഫസ്റ്റ് കഥയാണ് ചിരിപ്പൊതി. ഈ കഥനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്, കാരണം ഞാൻ കണ്ട കുറേ മനുഷ്യന്മാരെ പ്രതിബിംബം.
3: ഇടയ്ക്കിടക്ക് സാർ എന്ന് പറഞ്ഞു. ഈ സാറിന്റെ പേരോ സാർ ആരാണെന്നോ നമ്മൾ പറഞ്ഞില്ല.
2: നമ്മളെ കോളേജിലെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒഡിയാണ് VH നിഷാദ്. സാർ ഒരു എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്, അതിലുപരി നല്ലൊരു അധ്യാപകനാണ്.
3: സർ സെയ്ദ് കോളേജിലാണ് പഠിച്ചത് അല്ലേ?
2: സർ സെയ്ദ് കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ. ഞാൻ പഠിച്ചത് ബാച്ചിലർ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കണ്ണൂർ ജില്ലയിൽ സാറ് കൊണ്ടുവന്ന കോഴ്സായത് കൊണ്ട് തന്നെ സാറിന് ഈ കോഴ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. സാറിന് ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇങ്ങനെ കുറച്ച് കഴിവുള്ള ആൾക്കാരെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. സാറ് എന്റെ പുസ്തക പ്രകാശനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിപ്പോ ആർക്കു വേണേലും പറ്റും, ഞാൻ നിനക്ക് നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പരിഗണിക്കപ്പെടുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. പരിഗണിക്കപ്പെടുമ്പോഴാണ് ഓരോ മനുഷ്യനും ഭംഗിയേറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ എന്നെ അങ്ങനെ പരിഗണിച്ചു എന്നതിൽ ഞാൻ ഇപ്പോഴും സന്തോഷിക്കും.
3: ഏത് വർഷമാണ് ഈ പുസ്തകം ഇറങ്ങിയത്?
2: ഇത് ഈ വർഷം മാർച്ചില്.
3: വളരെ റീസെന്റ് ആണ്.
2: അതെ, കൈരളി ബുക്സ് ആണ് ബുക്ക് പബ്ലിഷ് ചെയ്തത്.
3: ആരാണ് പ്രകാശനമൊക്കെ ചെയ്തത്? സാർ തന്നെയാണോ?
2: ആ, കോളേജിൽ വെച്ചിട്ടാണ് നടന്നത്. കാരണം ആ സമയത്ത് നമുക്ക് എക്സാം ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. സാറ് സാറിന്റെ അത്രയും വിലപ്പെട്ട സമയം മാറ്റി ഫെയർവെല്ലിന്റെ സമയത്ത് ഏറ്റവും ഇടങ്ങേറായിരുന്നു. കാരണം സാറ് PhD എടുക്കുന്നതും കൊണ്ട് തിരക്കില് കോളേജില് തിങ്കളാഴ്ച മാത്രമായിരുന്നു. അപ്പൊ സാറ് 2-3 ഷോർട്ട് ഫിലിം നമ്മളെ ജൂനിയേഴ്സ് ചെയ്തതും പുസ്തക പ്രകാശനം നമ്മളെ ഫെയർവെല്ലും ആകെ കൂടെ തലപൊളിഞ്ഞൊരു

0: തന്റെ ജീവിതത്തിൽ ഇന്നേവരെ കടന്നു പോയിട്ടില്ല എന്നാ പറഞ്ഞു. അപ്പോഴും നമ്മൾ ഓർത്തെടുത്തു എന്നതിലാണ് സന്തോഷം.
1: സാനിയക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ ഒരാളെ പഠിപ്പിക്കാൻ പറ്റുമോ?
0: പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് വെച്ചാല് എനിക്കറിയില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. നമ്മളെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു എഴുത്തുകാരിയാവുന്ന. ഞാൻ മലയാളം എടുത്തില്ല പഠിച്ചത്, പക്ഷെ ഞാൻ മലയാളത്തിന് ലേബറിന്റെ നോക്കി അതിലുള്ള സമ്മറി കാണാണ്ട് പഠിച്ച്, എസ് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ആ പാഠത്തിന് അത് മാത്രം എഴുതിയ ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനത്തെ ഞാൻ ഇന്ന് ഒരു എഴുത്തുകാരി എന്നുണ്ടെങ്കിൽ മനസ്സിൽ ചെറിയൊരു വാസന മതി എന്തും നേടിയെടുക്കാൻ എന്നതാണ് എനിക്ക് പറയാനുള്ളത്.
1: ഈ പുതിയൊരു കോഴ്സാണ് നിങ്ങൾ പഠിച്ചത് എന്ന് പറഞ്ഞു അല്ലെ, എന്തൊക്കെയാണ് അതിലെ പേപ്പർ വരുന്നത്?
0: മൾട്ടിമീഡിയന്റെയും ജേർണലിസത്തിന്റെ മിക്സ് ആയത്. ഫസ്റ്റ് സെക്കൻഡ് സെമ്മിൽ കൂടുതലും ജേർണലിസം ബേസ് ആയിരുന്നു, പിന്നെ അങ്ങോട്ടേക്ക് മൾട്ടിമീഡിയ ബേസ്.
1: അസൈൻമെന്റിന്റെ ഭാഗമായിട്ടാണോ ഈ പുസ്തകം ഇറക്കാനുള്ള പദ്ധതി വരുന്നത് അല്ലെ?
0: നമ്മളെ പ്രാക്ടിക്കൽ ആയിരുന്നു, ഒരു 3 ചെറുകഥയോ അല്ലെങ്കിൽ 14 കുറുങ്കഥയോ എഴുതാനുള്ളത്. അതിനകത്ത് എന്റെ ഫസ്റ്റ് ഈ 3 കഥകൾ എന്റെ ആ പ്രാക്ടിക്കലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 14 കഥ എഴുതി പുസ്തകമാക്കുക എന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. അതിനുശേഷമുള്ള
1: ചെറുകഥയും കുറുങ്കഥയും,
0: കുറുങ്കഥ എന്ന് പറഞ്ഞാല് 3-4 വരികൾ മാത്രമേ ഉണ്ടാവും, അതുകൊണ്ട് ഒരു വലിയ കഥ നമുക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കഥ എഴുതാൻ പറ്റും. ചെറുകഥ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വാക്കുകളുള്ള, അതിനേക്കാൾ ഇതിൽ എഴുതാൻ പറ്റുന്ന ഒരു ഡിസ്കോഴ്സ് ആണ്.
1: കുറുങ്കഥകളാണോ സാനിയക്ക് കൂടുതൽ വഴങ്ങുന്നത് അല്ല ചെറുകഥകളാണോ?
0: ചെറുകഥകൾ.
1: ഈ ഒരു നോവലിലേക്കുള്ള യാത്ര,
0: എനിക്ക് എന്റെ അടുത്ത ബുക്ക് ഒരു ഫിക്ഷൻ സ്റ്റോറി അല്ലെങ്കിൽ ഫിക്ഷൻ നോവലാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. മിന്നൽ മുരളി പോലെ ഒരു നാടിന്റെ കാവലാകുന്ന ഒരു സ്ത്രീ കഥാപാത്രം എങ്ങനെയായിരിക്കും എന്ന്, അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ്, അതാണ് എന്റെ മനസ്സിലുള്ള.
1: സാനിയുടെ വീട് എവിടെയാണ്, എങ്ങനെയാണ് സർ സെയ്ദ് കോളേജിലേക്ക് എത്തുന്നത്? അതിനു മുന്നേ +1 +2 ഒക്കെ എവിടെ പഠിച്ചു?
0: എന്റെ വീട് ഇരിട്ടിയിലുള്ള പേരട്ട എന്ന് പറഞ്ഞ സ്ഥലത്തും. ഞാൻ പഠിച്ചത് +2 വരെ കുന്നോത്തായിരുന്നു. അപ്പൊ എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ +2 കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം എന്നുള്ളതിനകത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. എഡിറ്റിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞാല് ചെറുങ്ങനെ ഇങ്ങനെ ഫോണിൽ എഡിറ്റ് ആക്കുന്ന, പക്ഷെ എനിക്ക് വാർത്തന്നെ ഒരു കോഴ്സ് വേണമായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ സർ സെയ്ദിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ വർഷം സർ സെയ്ദല്ലല്ലോ പോയി, കാലിക്കറ്റ് പോയിരുന്നു BA മൾട്ടിമീഡിയ എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തിട്ട്. പക്ഷെ 2 ആഴ്ച കൊണ്ട് ഞാൻ ഡ്രോപ്പ് ആക്കി. പിന്നെ ഒരു വർഷം വീട്ടിലിരുന്നിട്ട് എനിക്ക് അടുത്ത വർഷം എന്തായാലും സർ സെയ്ദ് തന്നെ കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അലോട്ട്മെന്റ് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഈ കോഴ്സ്. പിന്നെ പിലാത്തറയിൽ വന്നിരുന്നു ആ വർഷം. എനിക്ക് പിലാത്തറയിൽ സെൽഫ് ഫിനാൻസിങ് ആയിട്ട് ഈ കോഴ്സ് കിട്ടി. പക്ഷെ എനിക്ക് പിലാത്തറയിൽ പോകില്ലെന്നൊരു പിടിവാശി തന്നെ ഇരുന്നു. അങ്ങനെ 1.5 മാസത്തിന് ശേഷം ഞാൻ മാനേജ്മെന്റിലാണ് സർ സെയ്ദിൽ വന്നത്, ഈ കോഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ട്.
1: ഒരു ചിരിപ്പൊതിയിൽ നിന്ന് പിന്നെ 14 കഥകളിലേക്ക് വരികയായിരുന്നു. എങ്ങനെയാണ് ഈ 14 കഥകളിലെയും ഒരു പൊതുവായിട്ടുള്ള ഒരു ഘടകം ഉണ്ടോ?
0: ആ ചിരി തന്നെ ആയിരിക്കും പ്രധാന ഘടകം. ഞാൻ കണ്ട എല്ലാ മനുഷ്യന്മാരെയും ഞാനൊരു കഥാപാത്രങ്ങളാക്കി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ പുസ്തകം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നത് തന്നെ എന്റെ കുറെ മനുഷ്യന്മാരെ ഞാൻ പല പേരുകളിലായി പല കഥാപാത്രങ്ങളിലായി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, അത് തന്നെ ആയിരിക്കും.
1: ഏതൊക്കെയാണ് മറ്റ് കഥകൾ, കഥകളുടെ പേര് പറയാമോ?
0: ചീഴ്പൊതി, മറുകര തേടി, റെയ്ന, മയ്യത്ത് കിടക്കിയിലെ പുതിയോപ്പായം, അനുരാധ, ആനന്ദത്തിന്റെ അങ്കലാപ്പ്, നക്ഷത്ര കണ്ണുള്ള കുഞ്ഞുമാലാക, അവസാന ഡയറി കുറിപ്പുകൾ, അമ്മായി, ഓർമ്മയിലെ കത്തുകൾ, ലൊട്ടുലൊടുക്ക്, പായസം, അമാനി സീനത്ത് ഷെരീഫ്, ബോംബെ പൂട.
1: ഇഷ്ടപ്പെട്ട എഴുത്തുകാരുടെ കൂട്ടത്തിൽ തീർച്ചയായും വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടെന്ന് തോന്നുന്നു.
0: എന്തായാലും പണ്ടു മുതലേ നമ്മൾ 10-ാം ക്ലാസ് പഠിച്ച പാത്തുമ്മയുടെ ആടിനോടും ബാല്യകാല സഖീനോടും മതിലുകളോടൊക്കെ പണ്ടു മുതലേ കമ്പം ഉണ്ടായിരുന്നു.
1: വായിച്ചതില് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു ചിത്രം ഉണ്ടാവില്ല. ഇപ്പൊ ബഷീറിന്റെ കഥകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയുടെ ഒരു വരവാണ്. പാത്തുമ്മയും കുട്ടികളും ആടും ഒരു വരിവരിയായി വരുന്ന ഒരു ചിത്രമാണ് ഓർമ്മ വരുന്നത്. സാനിക്ക് അങ്ങനെ ഒരു ചിത്രം മനസ്സിലേക്ക് വരുന്നുണ്ടോ?
0: എനിക്കും പാത്തുമ്മയുടെ ആട് തന്നെ ഇരിക്കും. കാരണം ഞാൻ പണ്ടേ ബഷീറിനെ ഓർക്കുന്ന തന്നെ പാത്തുമ്മയുടെ ആടിനകത്തായിരിക്കും നമ്മളെപ്പോലത്തെ കുഞ്ഞിക്കുട്ടികള് തുടക്കകാലത്ത്.
1: ബഷീറിന്റേതല്ലാതെ മറ്റു വായനാ ലോകങ്ങൾ ഏതൊക്കെയാണ്?
0: ഇപ്പൊ ഞാൻ റീസെന്റ് വായിച്ചത് അഞ്ചൽ താജിന്റെ ഈ സ്നേഹം, പിന്നെ നിമ്ന വിജയന്റെ നനൈവ ഞാൻ കടലാകുന്നു, അങ്ങനത്തെ ഓർമ്മക്കുറിപ്പുകളാണ്. എനിക്ക് അതിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. ഓർമ്മക്കുറിപ്പുകൾ വായിക്കാൻ ഒരു പ്രത്യേക രസമാണ്. നമ്മൾ കണ്ട നമ്മളെ മനുഷ്യന്മാരെ പറ്റി എഴുതുന്നത് ഒരു പ്രത്യേക ആനന്ദാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അഞ്ചൽ താജ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ പുസ്തകം എഴുതാൻ.
1: ആരാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്തത്? നിഷാദ് സാർ തന്നെയാണ്.
0: മുസ്തഫ കീഴ്ത്തെടുത്ത് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ. അപ്പൊ ഞാനിങ്ങനെ നിഷാദ് സാർ PhD എടുക്കുന്ന തിരക്കാൻ

0: ആ എന്നാ സാനിയ ഇതാക്കിയ PDF മാറ്റർ അയച്ചോ, നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സാറ് അശോക് സാറ് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം കഴിഞ്ഞ് എന്റെ കഥകളൊക്കെ എഴുതിയതിന് ശേഷം മുസ്തഫ്ക എഡിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചുതന്ന മാറ്റർ സാറിന് അയച്ചു കൊടുത്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞ് വേഗം തന്നെ ചെയ്തു തന്നെ.
1: സാനിയ, ഈ പേര് സെലക്ട് ചെയ്യാൻ എന്താ കാര്യം? പാതി വന്ത എഴുത്തുകൾ,
0: ഈ പുസ്തകം ഒരു പാതി വന്ത ചപ്പാത്തിയോടാണ് ഞാൻ ഉപമിക്കുന്നത്. അത്രമേൽ പക്കയല്ലാത്ത ഒരു ചപ്പാത്തി, ആദ്യമായി ഒരാൾ ഉണ്ടാക്കുന്ന അത്ര പക്കയല്ലാത്തൊരു ചപ്പാത്തി, പക്ഷെ ഇത് തിന്നാൻ പറ്റും അത്ര വെന്തിട്ടില്ലെങ്കിലും. അപ്പം എന്റെ എഴുത്തിന് ഞാൻ അത്രമേൽ വേവാത്തൊരു ചപ്പാത്തി ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും നിങ്ങളുടെ വായന ഞാൻ ബീഫ് ഫ്രൈ, ചില്ലി ചിക്കൻ ഫൈബിലാണ് കാണുന്നത്.
1: എല്ലാം ഒരു പുതിയ ഒരു ജെൻസി ലോകം, ജെൻസി ഭാഷയാണ് സാനിയുടേത്. ഈ കഥകളിലും അങ്ങനെയൊക്കെ തന്നെയാണോ?
0: അല്ല, ഈ കഥകളില് ഞാൻ കണ്ട കുറച്ച് മനുഷ്യന്മാരുടെ സാന്നിധ്യം, പിന്നെ സ്വാധീനം, ഒരു മനുഷ്യബന്ധങ്ങളെ പറ്റി പറയുന്ന 14 കഥകൾ, അതിലൊരു ജെൻസി ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല.
1: ഭാഷയിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്.
0: ഭാഷയിലും അങ്ങനെയില്ല, സാദാ എന്റെ മലയാളം അങ്ങനെയായിരിക്കും, സിമ്പിളായിരിക്കും.
1: ഒരു കഥ കൂടി നമുക്ക് വായിച്ചാലോ?
0: അപ്പൊ മയ്യത്തേടക്കയിലെ പുതിയൊപ്പായം എന്ന് പറഞ്ഞ കഥ വായിക്കാം. ഈ പേര് തന്നൊരു മയ്യത്ത് എന്ന് പറയുമ്പോ ഒരു സങ്കടവും പുതിയൊപ്പായം എന്ന് പറയുമ്പോ ഒരു സന്തോഷവും വരുന്ന ഒരു ടൈറ്റിലാകുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ള ഒരു രീതിയിൽ എഴുതിയ ഒരു ടൈറ്റിലാണ് മയ്യത്ത് ഇടക്കയിലെ പുതിയൊപ്പായം. അലി സുഹ്ര ദമ്പതികളുടെ കാത്തിരിപ്പിനൊടുവിൽ അള്ളാഹു നൽകിയ നിധിയാണ് അവരുടെ മകൾ ജംറ അലി. അതിനാൽ തന്നെ ഏറെ പുന്നാരിച്ചായിരുന്നു അവളെ അവർ വളർത്തിയത്. ചെറുപ്പത്തിൽ തന്നെ അവൾ തന്റെ ചെറിയ ചെറിയ കഴിവുകൾ പ്രകടിപ്പിക്കുമായിരുന്നു. അതിനെ അലിയും സുഹ്രയും പിന്തുണയ്ക്കുകയും ചെയ്തു. ഏറെ സ്നേഹവും മധുരവുമുള്ള നാളുകൾ അവർക്കിടയിൽ കടന്നുപോയി. അലി ഒരു ബേക്കറി ഉടമയും സുഹർ ഒരു മലയാളം അധ്യാപികയുമായിരുന്നു. അവർ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയായിരുന്നു ജംറ പഠിച്ചിരുന്നത്. അയലോക്കത്തെ സുബൈദുമ്മ എപ്പോഴും പറയും, സുഹറക്കും അലിക്കും പടച്ചോൻ കനിഞ്ഞു നൽകിയ മോളാണ്, നല്ല ബർക്കത്തുള്ള കുട്ടിയാ, സ്നേഹമുള്ള അവള്. അങ്ങനെ വേണ്ടപ്പെട്ടവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ ഒരാളായിരുന്നു അവൾ. അലിയും സുഹറയും അവളെ ഒന്നും ചെയ്യാൻ നിർബന്ധിക്കാറില്ല, ഓൾക്ക് ഇഷ്ടമുള്ളത് ഓള് ചെയ്യട്ടെ. ജംറയ്ക്ക് 14 വയസ്സായിരുന്നു. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. 9ാം ക്ലാസ്സിലാണെങ്കിലും അവൾക്ക് അതിനൊത്ത ഉയരമില്ലായിരുന്നു. അതിനാൽ തന്നെ അവളെ കൂട്ടുകാർ ചൂട്ടു എന്നാണ് വിളിച്ചിരുന്നത്. സ്കൂളിലെ കൊച്ചു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ജംറ. വലിയ പെരുന്നാൾ ആവാറായി ബാപ്പച്ചി, നമുക്ക് പുതിയൊപ്പായൊക്കെ എടുക്കണ്ടേ? ഇത്തവണ പെരുന്നാക്ക് എനിക്ക് ഫിദയിലെ സായിപ്പല്ലവി ഇടണ മാതിരിയുള്ള കുർത്തയും പാവാടയും ഉള്ള കുപ്പായം മതിയിട്ട ഷെറാറാന്നാ പോലു അയിന് പറയാം. അലി ചെറിയ പുഞ്ചിരിയോടെ തലകുലുക്കി സമ്മതിച്ചു. അവർ സുഹറയ്ക്ക് ലീവുള്ള ഒരു ദിവസം ഡ്രസ് എടുക്കാനായി പോയി. കൊതിച്ചതുപോലെ അവൾക്ക് ഇഷ്ടമുള്ള പുതിയൊപ്പായം കിട്ടി. വെള്ള നിറത്തിലുള്ള കുപ്പായം, വെള്ളാരം കല്ലുകൾ പോലുള്ള മുത്തുകൾ പതിപ്പിച്ച മിനുക്കുപണികൾ കൊണ്ട് തീർത്ത ഭംഗിയുള്ള ഷെറാറ. സുഹറയ്ക്ക് ഒരു നീല ചുരിദാറും അലിക്ക് ഒരു വെള്ള ഷർട്ടിൽ നീല വരെയുള്ള കുപ്പായം വാങ്ങി ഇരുവർക്കും ഡ്രസ് തിരഞ്ഞെടുത്തു കൊടുക്കേണ്ട ചുമതല അവൾ സ്വയം ഏറ്റെടുത്തു. അവൾ അത് കഴിഞ്ഞ ചെറിയ പെരുന്നാക്ക് അവൾക്ക് കിട്ടിയ സക്കാത്തു പൈസ കൂട്ടിവെച്ചതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. പെരുന്നാൾ ആവാനായി. തന്റെ പുതിയൊപ്പായം ഇടാൻ വേണ്ടിയിട്ട് അവൾ ദിവസങ്ങൾ എണ്ണിയിരുന്നു. പെരുന്നാളിന് പൊതുവെ കുടുംബക്കാരെല്ലാം അലിയുടെ വീട്ടിലാണ് കൂടാറ്. തലേന്നേ എല്ലാവരും വരും. ആ വീട്ടിൽ ആ ദിവസം വലിയ ആഘോഷമായിരുന്നു. ജംറ അവൾ ആ ദിവസത്തിനായി കാത്തിരുന്നു. എന്ത് രസമായിരിക്കും അന്ന്, പെരുന്നാളിന്റെ തലേ ദിവസം. അന്ന് തന്നെ പെരുന്നാളിന്റെ പൊലിവ് അവളിൽ നിറഞ്ഞിരുന്നു. വീട്ടിൽ ഒരു കൂട്ടം കുട്ടിപ്പട തന്നെ അന്നുണ്ടായിരുന്നു. ജംറക്കുട്ടിയുടെ പാട്ടില്ലാണ്ട് എന്ത് പെരുന്നാളും മക്ക്, ഈ ഒരു പാട്ടുപാടന്റെ കുട്ടിയെ, സമീറാക്ക പറഞ്ഞു. അവൾ പാട്ടുപാടി, എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായി, കയ്യടികൾ നിറഞ്ഞു. കുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കളിക്കാൻ തുടങ്ങി. ഇനി ഒളിച്ചു കളിക്കാം, സന പറഞ്ഞു. സന എണ്ണാൻ ആരംഭിച്ചു. എല്ലാവരും ഒളിക്കാൻ തുടങ്ങി. ജംറ ഓടിക്കയറിയത് ടെറസിന്റെ മുകളിലായിരുന്നു. അവൾ പതിയെ പതിയെ വാട്ടർ ടാങ്കിന്റെ പുറകിൽ ഒളിച്ചിരുന്നു. അവൾക്ക് കേൾക്കായിരുന്നു സന എണ്ണുന്നത്. അവൾ എണ്ണിത്തീരാനായി. അപ്പോഴേക്കും ഐഷക്കുട്ടി ഓടി ജംറയുടെ അടുത്ത് എത്തിയിരുന്നു. ഒരു സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒളിക്കരുതെന്ന് കളി തുടങ്ങും മുമ്പ് മിഥിലാജ് പറഞ്ഞിരുന്നു. അവൾ വേഗം തന്നെ അവിടെ നിന്ന് എണീച്ചു. സന എണ്ണിക്കഴിയുമ്പോഴേക്കും അവൾക്ക് വേറെ സ്ഥലത്ത് ഒളിക്കണമായിരുന്നു. ടെറസിന്റെ മുകളിൽ വച്ചിരുന്ന തന്റെ പഴയ അലമാര ലക്ഷ്യമാക്കി അവൾ നടന്നു. അടുത്ത നിമിഷം അവൾ കാൽവഴുതി. നിൽക്കുന്ന നില തെറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി. താഴേക്ക് വീഴാതിരിക്കാൻ അവൾ വേഗത്തിൽ കൈ നീട്ടിയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒന്നും കിട്ടിയില്ല. നെഞ്ചിനുള്ളിൽ ഒരു പേടി നിറഞ്ഞു. ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി. അയ്യോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അവൾ പതിയെ മുന്നോട്ട് കുനിഞ്ഞു. ഒരു നിമിഷം താൻ വായി തൂങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. തല എവിടെയോ ചെന്ന് ഇടിച്ചു കുത്തിയതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ഇനി ഒരിക്കലും തുറന്നു വരാൻ സാധ്യതയില്ലാത്തതുപോലെ. ചോര വാർന്നു കിടക്കുന്ന തന്റെ മകളെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ കാഴ്ച നോക്കി നിൽക്കുക.

0: ുകയായിരുന്നു അലി. അവളുടെ അവസാന ശ്വാസം നിലക്കുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. പെരുന്നാളിന്റെ ആഘോഷങ്ങൾ കൊണ്ട് നിറയേണ്ടിയിരുന്ന ആ വീട് മരണവീടായി മാറി. ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. സുഹറ അവൾ ആരോടും മിണ്ടുന്നില്ല. തറയിൽ ഭിത്തിയിൽ ചാരിക്കിടപ്പാണ്. ഒരു പക്ഷേ തന്റെ മകൾ ഇടാൻ ഏറെ കൊതിച്ച ആ കുപ്പായത്തിന് പകരം അവൾ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകിടക്കുന്നത് കാണേണ്ടി വരുന്നു. ഒരു ഉമ്മയുടെ മാനസികാവസ്ഥ അങ്ങനെയായിരിക്കാം. തന്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലി പൊട്ടിക്കരഞ്ഞു. അയാൾ നെറ്റിയിൽ തുരുതുരാ ചുംബിച്ചു. മയ്യത്ത് കട്ടിൽ ചുമലിലേറ്റി ലാഹിലാഹ ഇല്ലല്ലാ എന്ന് ആളുകൾ ചൊല്ലാൻ തുടങ്ങി. വാട്സപ്പിൽ ഏതോ ഗ്രൂപ്പിൽ ജംറയുടെ ഫോട്ടോ. താഴെയായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജംറ മോൾക്ക് വീടാം. സ്റ്റാറ്റസുകളിൽ ആ ഫോട്ടോ നിറഞ്ഞു നിന്നു.
1: സാനിയ, ഈ പുസ്തകത്തിന്റെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ആരാണ് ചെയ്തത്? കവർ പേജ്, അതിനുള്ളിലുള്ള മനോഹരമായ ചിത്രങ്ങൾ.
0: കവർ പേജ് ചെയ്തത് സിയാദ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു ആളാണ്. ഈ പുസ്തകത്തിന്റെ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ എന്റെ ജബയും ഫാത്തിമയാണ് ഇത് വരച്ചത്. നമ്മളെ പ്രാക്ടിക്കലിന്റെ തിരക്കിനിടയിലും എനിക്ക് ഇവർ രണ്ടാളും കൂടി ഇത് വരച്ചെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുസ്തകം വളരെ സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചിത്രം എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ട് അവർ വരച്ചു തന്നിന്. ഇതിനകത്തുള്ള ഏഴാമത്തെ കഥയായ നക്ഷത്ര കണ്ണുള്ള കുഞ്ഞുമാലാക ഞാൻ ജബയ്ക്ക് വേണ്ടി ജബയിൽ നിന്ന് കണ്ടെത്തിയൊരു കഥയാണ്. നിഷാദ് സാറാണ് എനിക്ക് അവതാരിക എഴുതി തന്നത്. അതിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചിരിപ്പൊതിയും നക്ഷത്ര കണ്ണുള്ള കുഞ്ഞുമാലാകയും ഏകദേശം ഒരേ വൈബിൽ പോകുന്ന രണ്ട് കഥകളാണ്. ചിരിക്ക് പ്രാധാന്യം കൊടുത്ത രണ്ട് കഥകൾ.
1: ഈ കഥകളൊന്നും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല.
0: അല്ല, പക്ഷെ ഈ കഥകളൊക്കെ കുറെ ആൾക്കാർ വായിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബുക്ക് ആക്കണം എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ആൾക്കാരെ അഭിപ്രായം എങ്ങനെയിരിക്കും എന്ന് അറിയാൻ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറെ നല്ല അഭിപ്രായങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ മേമയും അവരെ മോളും ഹസ്ന, അവർ രണ്ടാളും കൂടിയാണ് എന്റെ കഥകൾ വായിക്കുക എന്നെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്റെ ഉമ്മാനെയും കാട്ടി എന്റെ കഥകൾ കേട്ടിട്ടുള്ളതും ഞാൻ എഴുതുന്നത് കണ്ടിട്ടുള്ളതൊക്കെ അവർ തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് പ്രധാനമായിട്ടും മേമാന്റെ തന്നെയായിരുന്നു. ഉപ്പ ഗൾഫിൽ, അപ്പൊ ഉപ്പൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പറയും, നല്ല രസമുണ്ട് വായിക്കാൻ. അപ്പം എല്ലാരെയും നല്ല സഹകരണം തന്നെയായിരുന്നു. എന്റെ ഉപ്പാന്റെ പേര് യൂസുഫ്, എന്റെ ഉമ്മാന്റെ പേര് നൌഷജ, എനിക്കൊരു അനിയത്തിയുണ്ട് ഷിഫാന, ഒരു അനിയനുണ്ട് ഷാഹിൻ.
1: പരമ്പരാഗത വായനാ രീതിയോ എഴുത്തിന്റെ ശൈലിയോ ഒക്കെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം അവരുടെ അനുഭവങ്ങളും ചുറ്റുപാടുകളുമൊക്കെ തികച്ചും വിഭിന്നമാണല്ലോ. പാതിവെന്റെ എഴുത്തുകൾ എന്ന തന്റെ പുസ്തക വിശേഷങ്ങളുമായി നമ്മളോട് കൂടെ ഇന്നത്തെ യുവവാണിയിൽ ചേർന്നത് സാനിയ യൂസുഫ്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സഞ്ചാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന യൂസഫിലി കേച്ചേരി, സംഗീതം യേശുദാസ്.

ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം. രചന യൂസഫിലേക്ക് ചേരി. സംഗീതം ജെറി അമൽദേവ്.

കുട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കുടി ചോദിച്ചു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? കുട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കുടി ചോദിച്ചു.

സംഘർഷം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും, രചന ബിജു തിരുമല, സംഗീതം ശങ്കർ ഗണേശ്.

എല്ലാം നിനക്ക് വേണ്ടി എന്ന ചിത്രത്തിന് വേണ്ടി വാണിജ്യറാമും സംഘവും പാടിയ ഗാനമാണ് അടുത്തതായി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

ജയചന്ദ്രനും വാണി ജയറാമും പൂവിരിയും പുല്ലരി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത് രചന പൂച്ചൽ ഖാദർ, സംഗീതം ജെറി അമൽദേവ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി.

0: സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സജ്ജനൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീരന്മാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ഉന്നതതല സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി അതിർത്തി പ്രദേശങ്ങൾ, മെട്രോ നഗരങ്ങൾ, വ്യാവസായിക നഗരങ്ങൾ എന്നിവ സന്ദർശിക്കാനും ശ്രീ ഷാ സമിതിക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി എ പി അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഇന്ന് 145 പേരെ അറസ്റ്റ് ചെയ്തു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലന്റിനെതിരെ സ്കോട്ട്ലന്റിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലന്റിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. രാത്രി 11 നടക്കുന്ന 3ാം മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസ് ന്യൂസിലന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ 1ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 195 റൺ വിജയലക്ഷ്യം. അഫ്ഗാൻ താരം റഹ്മാനുള്ള ഗുർബാസ് 51 പന്തുകളിൽ 102 റൺ നേടിയപ്പോൾ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷ് ദുബൈ 3 വിക്കറ്റ് സ്വന്തമാക്കി. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന 5 ദിവസത്തെ ബ്രിക്സ് കാർഷിക സമ്മേളനം സമാപിച്ചു. സമ്മേളനം മുന്നോട്ടുവച്ച ഇൻഡോർ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചു. ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം, കാർഷിക വ്യാപാരം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രഖ്യാപനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467221400. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സ് തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം 17-ാം തീയതിക്കകം കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ

അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256-86. വെസ്റ്റ് എലേരി ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി, NCVT ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വെബ്സൈറ്റ് ITI admissions.kerala.gov.in. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഫോൺ നമ്പർ 0467-2234-02 0467-2234-02 കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499-4256-02 0499-4256-02 സേവന വാർത്തകളാണ് കേട്ടത്.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ. 6:10 കാവ്യാഞ്ജലി, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കത്തിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ടെഡി മിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:25 കിളിക്കൂട്ടം. ചമ്പാട് ബാവാന്റെ പറമ്പ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 11:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പുനഃപ്രക്ഷേപണം മഴമീട്ടും ശ്രുതിയിൽ, മലയാളത്തിലെ ചില മഴപ്പാട്ടുകൾ. 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് @9 ഡൽഹി റിലേ.

0: शुरू किया है। इसका उद्देश्य एनटीए परीक्षाओं के लिए पर्यवेक्षण और निगरानी प्रक्रियाओं को सुदृढ़ करना और ऑफलाइन पेन और पेपर पर आधारित परीक्षाओं का सुचारू, सुरक्षित और मानकीकृत संचालन सुनिश्चित करना है। कैलाश मानसरोवर यात्रा के लिए पहले जत्थे का प्रस्थान समारोह कल नई दिल्ली में आयोजित किया गया। यह जत्था 15 जून को नई दिल्ली से रवाना होगा और नाथुला मार्ग से यात्रा करेगा। मणिपुर पुलिस ने कहा है कि कुछ लोग और समूह अपुष्ट तथा भड़काऊ सामग्री सोशल मीडिया प्लेटफॉर्म पर प्रसारित कर रहे हैं। पुलिस ने लोगों को सलाह दी है कि वो अफवाहों या अपुष्ट सामग्री पर भरोसा न करें और इन्हें साझा न करें तथा सोशल मीडिया पर प्रसारित सामग्री के प्रति सावधानी बरतें। प्रशांत महासागर में अलनीनो की स्थिति बनी हुई है और दक्षिण पश्चिम मानसून के दौरान इसके और प्रबल होने की आशंका है। मौसम विभाग ने कहा है कि जून 2026 तक मध्य उष्णकटिबंधीय प्रशांत क्षेत्र में समुद्र तल का तापमान अलनीलों के लिए जरूरी सीमा से अधिक हो गया है। दक्षिण पश्चिम मानसून कर्नाटक, तेलंगाना और आंध्र प्रदेश में आगे बढ़ गया है। इसके अगले 3-4 दिनों में ओडिशा और दक्षिण छत्तीसगढ़ के कुछ इलाकों में पहुंचने की संभावना है। अंडमान और निकोबार द्वीप समूह, केरल, माहे, ओडिशा, तमिलनाडु, पुदुच्चेरी, कराईकल और पूर्वोत्तर में अत्यधिक बारिश का अनुमान है। कल तक पूर्वी राजस्थान में आंधी तूफान की भी संभावना है। धर्मशाला में पहले एक दिवसीय क्रिकेट मुकाबले में अफगानिस्तान ने भारत को 195 रन का लक्ष्य दिया है। ताजा समाचार मिलने तक भारत ने 7वें ओवर में एक विकेट पर 49 रन बना लिए हैं। रहमानुल्ला गुरबाज ने 102 रन की पारी खेली। हर्ष दुबे और गुरनूर बरार ने 3-3 विकेट लिए। बारिश की वजह से मुकाबले को 25-25 ओवर का कर दिया गया है। मैनचेस्टर में महिला T20 विश्व कप में स्कॉटलैंड ने आयरलैंड को 40 रन से हराया। कल शाम 7 बजे भारत का मुकाबला पाकिस्तान से होगा। और अंत में लीजिए सुनिए इस बुलेटिन के मुख्य समाचार एक बार फिर। प्रधानमंत्री नरेंद्र मोदी फ्रांस और स्लोवाकिया की यात्रा के पहले चरण में आज रात फ्रांस के नीस पहुंचे। वे कल राष्ट्रपति इमैनुअल मैक्रों के साथ वार्ता करेंगे और भारत इनोवेट्स कार्यक्रम का संयुक्त रूप से शुभारंभ करेंगे। असम के जोरहाट में वायुसेना की AN-32 विमान दुर्घटना में वायुसेना के 5 जवान शहीद। 5 दिन का ब्रिक्स कृषि सम्मेलन हुआ संपन्न। सदस्य देशों ने इंदौर घोषणा पत्र में खाद्य सुरक्षा और कृषि में स्मार्ट तकनीक के उपयोग को सर्वसम्मति से स्वीकार किया। लेफ्टिनेंट जनरल धीरज सेठ को अगला थल सेना प्रमुख नियुक्त किया गया और हिमाचल प्रदेश के धर्मशाला में बारिश से बाधित पहले एक दिवसीय क्रिकेट मैच में अफगानिस्तान ने भारत को दिया 195 रन का लक्ष्य। और इसके साथ ही समाचार संध्या का ये अंक समाप्त हुआ। नमस्कार।
1: Good evening. This is Akashvani and I am Valsa Williams with the news at 9. The headlines. Prime Minister Narendra Modi to reach Nice tonight on the first leg of two-nation visit to France and Slovakia to hold bilateral talks with French President Emmanuel Macron and jointly inaugurate Bharat Innovates tomorrow. 5 Indian Air Force personnel killed in AN-32 aircraft crash at Jorhat in Assam. 5-day BRICS Agriculture Conference ends with unanimous adoption of Indore Declaration, focusing on food security and smart technology in farming. Lieutenant General Dhiraj Seth appointed as country's next army chief. And in cricket, Afghanistan set a target of 195 runs for India in rain-marred first ODI of 3-match series in Dharamshala. Prime Minister Narendra Modi will reach the French city of Nice tonight, marking the beginning of his 6-day visit to France and Slovakia. The visit to the two European countries aims to further deepen bilateral ties and reaffirm India's commitment towards advancing its broader strategic partnership with the European Union. During his stay in Nice, Prime Minister Modi will hold bilateral talks with French President Emmanuel Macron tomorrow. Both leaders will also jointly inaugurate the Bharat Innovates event, which brings together top innovation startups and venture capital funds from across the world. Our correspondent covering the Prime Minister's visit to Nice has filed this report.
2: France occupies a special place in India's strategic vision. As Prime Minister Narendra Modi arrives in Nice tonight at 10:30 p.m., attention is focused on a series of high-level engagements aimed at deepening cooperation across innovation, technology and strategic sectors. Tomorrow at 2:30 p.m., Prime Minister Modi and President Macron will jointly inaugurate Bharat Innovates, India's flagship deep tech showcase in Europe. More than 120 Indian startups, along with global investors, CEOs and technology leaders, will participate in the event. Prime Minister Modi will also hold bilateral talks with President Macron. Discussions are expected to cover defense, artificial intelligence, space, trade, education and other global challenges. Here in Nice, expectations are high that the visit will inject fresh momentum into one of India's most trusted strategic partnerships. This is Shailesh Menon for Akashvani News, Nice, France.
1: On the second leg of his two-nation tour, Mr. Modi will travel to Slovakia tomorrow. During his two-day visit, Mr. Modi will meet Slovakian President Peter Pellegrini. He will also hold talks with his Slovakian counterpart Robert Fico in Bratislava. Slovak President Peter Pellegrini, in a social media post today, said that Prime Minister Modi's historic visit will open new opportunities for Slovakia-India cooperation. In a social media post, President Pellegrini stated that he is looking forward to welcome Mr. Modi in Bratislava. The Indian community in Bratislava is preparing a unique welcome for Prime Minister Modi during his maiden visit to Slovakia. We have more from our correspondent covering the Prime Minister's Slovakia visit.
3: As Slovakia prepares to host an Indian Prime Minister for the first time, members of the Indian community are making special arrangements to accord a grand welcome. Paintings, cultural programs and dance programs are being planned to mark the historic visit. Indian Ambassador to Slovakia, Apurva Srivastava, says the excitement is clearly visible among the Indian diaspora. Preparations are underway across the community and the national flags of India and Slovakia can be seen in the capital city, Bratislava. The enthusiasm has been further boosted by the significant increase in travel and exchanges between the two countries over the past 5 years. Bratislava's strategic location in Central Europe is also expected to help strengthen tourism links with India. Smithy M. Palluruthi for Akashvani News from Bratislava.
1: After concluding his Slovakia visit, Prime Minister Modi will return to France to take part in the G7 summit in the eastern part of the country in Evian on the 16th and 17th of this month. The White House today said U.S. President Donald Trump will meet Prime Minister Modi on Wednesday during the G7 summit. A senior administration official said discussions are expected to focus on economic growth, supply chains, artificial intelligence, investment partnerships, and a range of global security challenges. On the final leg, Prime Minister Modi will travel to Paris on the 18th of this month to attend Europe's largest technology and startup event, Viva Tech Summit. Mr. Modi is also expected to address the members of the Indian community in Paris. The 5-day BRICS Agriculture Conference concluded at Indore in Madhya Pradesh today. At the end of the conference, the Indore Declaration was adopted unanimously. The declaration outlines key decisions on food security, farmers' welfare, climate-friendly farming, agricultural trade, and use of smart technology in farming. Union Agriculture Minister Shivraj Singh Chauhan said that BRICS nations represent nearly half the world's population and contribute around 42% of global agricultural output. He said Indore Declaration is not just a document of agreement but a symbol of the collective will and shared responsibility of BRICS nations. We have a report.
4: 4 new institutional initiatives were announced at the conference. Under the first initiative, a network of centers of excellence will be set up for joint research on natural and regenerative farming with the Indian Institute of Farming Systems Research, playing a key role. The second initiative involves setting up a BRICS digital agriculture network to bring artificial intelligence and digital technology into farming, which will be coordinated by IIT Delhi. The third initiative will establish a global forum to protect farming farmers' rights related to seeds and to preserve traditional seed varieties. The fourth initiative will set up the BRICS Agri-N network for sharing agricultural inputs and genetic resources among member countries. With Abhinav Goyal's report, Prashant Kumar Sinha for Akashwani News.
1: Union Home Minister Amit Shah today directed the High-Level Committee on Demographic Change to study the shift in population structure in border districts. Chairing the meeting of the committee, Mr. Shah also asked the panel to visit border areas, metro cities and industrial towns for an assessment of changes because of illegal migration and other unnatural causes. An AN-32 transport aircraft of the Indian Air Force crashed at the Jorhat Air Force Station in Assam this morning during a routine sortie, claiming the lives of five air warriors. The Indian Air Force, IAF, has expressed grief at the loss of lives. In a social media post, IAF said, Squadron Leader Prashant Singh, Flight Lieutenant Shubham Kumar, Sergeant Jitendra Sharma, Agniveer Vayu Khemaram Kumawat, and Agniveer Vayu Danish Alam made the supreme sacrifice in the line of duty. The IAF said that a court of inquiry is being constituted to ascertain the cause of the accident. Defence Minister Rajnath Singh has also expressed grief at the loss of five air warriors. In a social media post, Mr. Singh said their courage and service to the nation will always be remembered with pride and gratitude. He also conveyed his heartfelt condolences to the bereaved families and said the nation stands firmly with them in this hour of grief. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. You're with us on the news at 9. The government has appointed Lieutenant General Dheeraj Seth as the next Chief of Army Staff with effect from the 30th of this month. He is presently serving as the Vice Chief of the Army Staff. The present Chief of the Army Staff, General Upendra Dwivedi, is retiring from service the same day. The Defence Ministry said in a statement that Lieutenant General Dheeraj Seth was commissioned into the Armoured Corps in December 1986 and has an extensive experience across the operational, strategic, capability development and institutional domains, contributing significantly to the Indian Army's combat effectiveness and long-term transformation over a distinguished military career spanning nearly four decades. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. During this period, the Narendra Modi government carried out many flagship initiatives for the welfare and empowerment of the poor, farmers, women and youth. Akashwani News brings you a special feature, 12 Saal Vishwas Ke, Vikas Ke, Jan Kalyan Ke. Today we focus on the steps taken by the government to strengthen and celebrate the nation's cultural legacy.
5: Over the last 12 years, India's cultural journey has flourished. Government has undertaken numerous initiatives both nationally and internationally that have instilled a deep sense of pride in the country's cultural heritage among its people. The making of Kashi Vishwanath Corridor, Mahakal Lok Project, redevelopment of Maa Kamakhya Temple, reconstruction of Juna Somnath Temple and establishment of Ram Temple in Ayodhya are the major highlights of the Modi government. Under the Museum Grant Scheme, the nation's cultural infrastructure has been upgraded by establishing 21 new museums and modernizing 23 existing ones. Over the years, the scheme has emerged as a key support system in Nagaland. Talking to Akashwani News, Mr. Talit Ismail, guide lecturer with the Nagaland's Department of Art and Culture, highlighted the benefits of the scheme in the state.
6: 2016-17 Museum Grant established, we upgraded a new annexe. There we have set up Games and Sports Gallery and then the Textile Gallery. Through the Museum Grant Scheme, the one thing most impactful thing we can say is it gave us some opportunity to build new infrastructure to preserve our traditions and culture.
5: The cultural function and production grant have also emerged as one of the cultural ministry's key instruments for supporting cultural activities across the country. The Manipur Dramatic Union, the oldest proscenium theatre organization in Manipur, is gearing up to launch a series of new theatrical productions. Talking to Akashvani News, Secretary of Dramatic Union Sorokhai Bam Sarat Chandra expressed gratitude to the government for sustaining regional arts through robust financial frameworks.
7: Since the inception of this organization, we have received from the Ministry of Culture so many production grants. Under this cultural production grant, under the new ministry, we have received this year, 125 lakhs. We are very thankful to the government of India, particularly this Ministry of Culture.
5: India has taken big step to protect its culture and share it with the world. Today, India's rich culture is not only shining at home, but also spreading light across the world. Aman Yadav, Akashvani News, Delhi.
1: Union Home Minister Amit Shah today said that Prime Minister Narendra Modi has nurtured a new culture of education, skills, innovation and startups across the country over the past 12 years. In a social media post, Mr. Shah said, India has the world's second largest higher education network due to various policy initiatives undertaken by the Prime Minister. Union Petroleum and Natural Gas Minister Hardeep Singh Puri today said that tensions arising from the conflict involving Iran, the United States and Israel have increased challenges in the global petroleum sector, leading to a rise in crude oil prices. Speaking to the media at Ludhiana in Punjab, Mr. Puri asserted that the centre has, however, taken measures to ensure that Indian citizens are not adversely affected by the increase in fuel prices. Mr. Puri described the 12-year tenure of Prime Minister Narendra Modi as people-centric and development-oriented. Manipur police notified that certain individuals and groups are creating, sharing and circulating unverified and provocative content on various social media platforms. In a social media post, Manipur police strongly advised the public not to believe, share or forward rumours or unverified content and to exercise caution while engaging with information circulating on social media. In men's cricket, Afghanistan have set a target of 195 runs for India in the rain-affected first one-day international ODI of the three-match series in Dharamshala, Himachal Pradesh. The match has been reduced to 25 overs per side after relentless rains delayed the start. In reply, India were 91 for 1 in 10.3 overs when reports last came in. Earlier put into bat, Afghanistan were bowled out for 194 in 24.5 overs. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to reach Nice tonight on first leg of two-nation visit to France and Slovakia to hold bilateral talks with French President Emmanuel Macron and jointly inaugurate Bharat Innovates tomorrow. Five Indian Air Force personnel killed in AN-32 aircraft crash at Jorhat in Assam. Five-day BRICS Agriculture Conference ends with unanimous adoption of Indore Declaration focusing on food security and smart technology in farming. Lieutenant General Dheeraj Seth appointed as country's next army chief. And in cricket, Afghanistan set a target of 195 runs for India in rain-marred first ODI of three-match series in Dharamshala. That is all in the news at 9. Good night.
0: Akashvani. Kayiga Logam.
8: French Open Tennis 2026. Avalokanam.
9: രണ്ടായിരത്തി ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ആവേശം നിറഞ്ഞതായിരുന്നു. പാരീസിലെ പ്രശസ്തമായ സ്റ്റേഡ് റോളൻഡ് ഗാരോസ് ചുവന്ന മൺകളങ്ങളിൽ അരങ്ങേറുന്ന ഈ വർഷത്തെ മത്സരങ്ങൾ ചരിത്രപരമായ തീരുമാനങ്ങൾ കൊണ്ടും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൊണ്ടും കായിക ലോകത്ത് ചർച്ചകളിൽ നിറഞ്ഞു. മെയ് 24 ആരംഭിച്ച് ജൂൺ 7 അവസാനിച്ച ഈ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിന്റെ മത്സരങ്ങളിൽ പലതും കാണികളിൽ ആവേശം നിറയ്ക്കുന്നതായിരുന്നു. കായിക രംഗത്ത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിലും റോളൻഡ് ഗാരോസ് തങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന കാഴ്ച ഇത്തവണയും ഉണ്ടായി. ഇപ്പോൾ നടക്കുന്ന മറ്റ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളെല്ലാം പൂർണ്ണമായും ഇലക്ട്രോണിക് ലൈൻ കോളിംഗിലേക്ക് മാറിയപ്പോഴും 2026 ഫ്രഞ്ച് ഓപ്പൺ മനുഷ്യരായ ലൈൻ ജഡ്ജിമാരെ നിലനിർത്താൻ തീരുമാനിച്ചു. കളിയിലെ തെറ്റുകളും ശരികളും മനുഷ്യനേത്രങ്ങളാൽ തന്നെ വിലയിരുത്തപ്പെടുന്നതിന്റെ ആകാംക്ഷ ഇത് നിലനിർത്തുന്നു. കൂടാതെ ഗ്രാൻഡ്സ്ലാം ചരിത്രത്തിൽ ആദ്യമായി കളിക്കാർക്ക് മത്സരത്തിനിടയിൽ വൂപ്പ് ബാൻഡ്സ് പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ ധരിക്കാൻ അനുമതി നൽകി എന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. കളിക്കാരുടെ ഹൃദയമിടിപ്പ്, ശരീരത്തിലെ ഊർജനില തുടങ്ങിയ പ്രകടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തത്സമയം മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചെങ്കിലും ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ആരാധകരെ നിരാശരാക്കിയ വാർത്തകൾ പുറത്തുവന്നു. ഇതിൽ ഏറെ ഞെട്ടിച്ചത് കഴിഞ്ഞ 2 തവണത്തെ പുരുഷ സിംഗിൾസ് ചാമ്പ്യനായ സ്പെയിനിന്റെ യുവതാരം കാർലോസ് അൽക്കരാസ് കൈത്തണ്ടയ്ക്കേറ്റ പരിക്ക് കാരണം ടൂർണമെന്റിൽ നിന്നും പിന്മാറി എന്നതാണ്. പുരുഷന്മാരുടെ പോരാട്ടത്തെ ഇത് പൂർണമായും പ്രവചനാതീതമാക്കി. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ കൊക്കോ ഗഫ് വലിയ പ്രതീക്ഷകളോടെയാണ് എത്തിയത്. എന്നാൽ 3ാം റൌണ്ടിൽ പോട്ടപ്പോവയോട് പരാജയപ്പെട്ട് താരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ വർഷത്തെ വനിതാ ഡബിൾസ് ചാമ്പ്യന്മാരായ ജാസ്മിൻ പാവോലിനിയും സാറ ഇറാനിയും ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചില്ല. കാലിനേറ്റ പരിക്ക് കാരണം പാവോലിനി സിംഗിൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതോടെ സാറ ഇറാനി യുവതാരം ലില്ലി ടാഗറുമായി സഖ്യം ചേർന്നു. എന്നാൽ ഡെമി ഷൂട്ട്സ് എല്ലൻ പെര സഖ്യത്തോട് ഇവർ 2ാം റൌണ്ടിൽ പരാജയപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിന്റെ 2026 പതിപ്പിൽ അതിന്റെ മുൻകാല ചാമ്പ്യന്മാരെയും ടെന്നീസ് ഇതിഹാസങ്ങളെയും ആദരിക്കുന്നതിനായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ വമ്പന്മാരുടെ വീഴ്ചയും അത്ഭുത കൌമാരക്കാരുടെ കുതിപ്പും കൊണ്ട് ടെന്നീസ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്ന അധ്യായങ്ങളാണ് ഇത്തവണ റോളണ്ട് ഗാരോസിൽ പിറന്നത്. തുടർച്ചയായി 2 തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം ചൂടിയ അൽക്കരാസ് പിന്മാറിയതോടെ ഇറ്റലിയുടെ സൂപ്പർ താരം ജാനിക് സിന്നറായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ കിരീട പ്രതീക്ഷ. എന്നാൽ 2ാം റൌണ്ടിൽ ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തായി. അർജന്റീനയുടെ സീഡില്ലാ താരം കെറിൻഡോളോയോട് പരാജയപ്പെട്ടതോടെ സിന്നറുടെ തുടർച്ചയായ 30 മത്സരങ്ങളുടെ വിജയക്കുതിപ്പിനാണ് വിരാമമായത്. ഇതുകൂടാതെ മറ്റൊരു ചരിത്രം കൂടി പിറന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മുതൽ സിന്നറും അൽക്കരാസും ചേർന്ന് കൈപ്പിടിയിലൊതുക്കിയ 9 തുടർച്ചയായ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ കുത്തക ഇതോടെ അവസാനിച്ചു. കൂടാതെ 2000 ശേഷം ആദ്യമായാണ് ലോക 1ാം നമ്പർ താരം ഫ്രഞ്ച് ഓപ്പണിന്റെ 3ാം റൌണ്ട് കാണാതെ പുറത്താകുന്നത്. സിന്നറിനെ ഞെട്ടിച്ച ഹുവാൻ മാനുവൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫ്രാൻസിസ്കോ കെറിൻഡോളോയും ഒരുമിച്ച് 3ാം റൌണ്ടിൽ പ്രവേശിച്ചു. 2018 മിഷാ സ്വരേവ്, അലക്സാണ്ടർ സ്വരേവ് സഹോദരന്മാർക്ക് ശേഷം ഒരു ഗ്രാൻഡ്സ്ലാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സഹോദരന്മാരായി ഇവർ മാറി. 3ാം റൌണ്ടിൽ ഹുവാൻ മാനുവലും സ്പെയിനിന്റെ മാർഡിൻ ലാൻഡലൂസും തമ്മിൽ നടന്ന മത്സരം റോളാൻഡ് ഗാരോസിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 5 മണിക്കൂറും 58 മിനിറ്റും നീണ്ടുനിന്നു ഈ പോരാട്ടം. ടൈബ്രേക്കറോടെ അവസാനിച്ച ഒരു ഗ്രാൻഡ്സ്ലാം മത്സരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടവും ടൂർണമെന്റ് ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും നീണ്ട മത്സരവുമായി ഇത് മാറി. ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഇത്തവണ തന്റെ 82ാമത് ഗ്രാൻഡ്സ്ലാം മെയിൻ ഡ്രോ മത്സരത്തിനിറങ്ങി. റോജർ ഫെഡററുടെയും ലെസിയാനോ ലോപ്പസിന്റെയും റെക്കോർഡ് ഇദ്ദേഹം മറികടന്നു. എന്നാൽ 3ാം റൌണ്ടിൽ ബ്രസീലിന്റെ 19-കാരനായ കൗമാരതാരം ജോവോ ഫോൺസക്ക അദ്ദേഹത്തെ അട്ടിമറിച്ചു. ആദ്യ 2 സെറ്റുകൾ നേടിയ ശേഷമാണ് ജോക്കോവിച്ച് ഫോൺസക്കയോട് പരാജയപ്പെട്ടത്. ജോക്കോവിച്ചിന്റെ കരിയറിൽ ആദ്യ 2 സെറ്റുകൾ ജയിച്ച ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം മത്സരം തോൽക്കുന്നത് ഇത് 2ാം തവണ മാത്രമായിരുന്നു. കൂടാതെ 2009 ശേഷം ആദ്യമായി ജോക്കോവിച്ച് ക്വാർട്ടർ കാണാതെ പുറത്തായി. ജോക്കോവിച്ചിന്റെ പുറത്താകലോടെ ഇത്തവണ പുരുഷ സിംഗിൾസിൽ ഒരു പുതിയ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യൻ ഉണ്ടാകുമെന്ന പ്രതീതി വന്നു. 1977 ശേഷം പുരുഷ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ മുൻ ചാമ്പ്യന്മാർ ആരുമില്ലാത്ത ആദ്യ ടൂർണമെന്റായും ഇത് മാറി. ക്വാർട്ടർ ഫൈനലിൽ പല അപൂർവ റെക്കോർഡുകളും പിറക്കുകയുണ്ടായി. ഫെലിക്സ് ഓഗർ അലിയാസിം 4 ഗ്രാൻഡ്സ്ലാമുകളുടെയും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ കനേഡിയൻ പുരുഷ താരമെന്ന ഖ്യാതി സ്വന്തമാക്കി. ചരിത്രത്തിലാദ്യമായി 3 ഇറ്റാലിയൻ താരങ്ങൾ ഒരു ക്വാർട്ടറിൽ ഒന്നിച്ച് പ്രവേശിച്ചു. ലോക റാങ്കിങ്ങിൽ 105 സ്ഥാനത്തുള്ള ബെറട്ടിനി 2007 ശേഷം ഫ്രഞ്ച് ഓപ്പൺ ക്വാർട്ടറിലെത്തുന്ന ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായി. ബെറട്ടിനിയും അൽനാഡിയും തമ്മിലുള്ള മത്സരം 1991 ശേഷം ടോപ്പ് 100 പുറത്തുള്ള രണ്ട് താരങ്ങൾ തമ്മിൽ നടന്ന ആദ്യ ഗ്രാൻഡ്സ്ലാം ക്വാർട്ടറായി മാറി.

0: 2004 ഗുസ്താവോ കുവേർട്ടിന് ശേഷം റോളൻഡ് ഗാരോസ് കോർട്ടിലെത്തുന്ന ആദ്യ ബ്രസീലിയൻ താരമായി ജോഗോ ഫൊൻസക്ക മാറി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അപ്രതീക്ഷിത കുതിപ്പുകളും പരിക്കുകളും നിറഞ്ഞ നാടകീയമായ നിമിഷങ്ങൾക്കാണ് പാരീസ് സാക്ഷ്യം വഹിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമായി ഇറ്റലിയുടെ 24-കാരനായ ഫ്ലാവിയോ കൊബോളി കന്നി ഗ്രാൻഡ്സ്ലാം സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. ഫെലിക്സ് ഓഗറിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ താരം സെമി ടിക്കറ്റ് എടുത്തത്. രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ നേർക്കുനേർ വന്ന ആവേശകരമായ മറ്റൊരു പോരാട്ടം നിർഭാഗ്യകരമായ പരിക്കോടെയാണ് അവസാനിച്ചത്. മാറ്റിയോ ബെറട്ടിനിയെ പരാജയപ്പെടുത്തി മാറ്റിയോ അർണാൾഡി തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം സെമിയിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്പെയിനിന്റെ കൌമാര വിസ്മയം 19-കാരനായ റാഫേൽ ജോദറിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ 20-കാരനായ ജാക്കോബ് മെൻസിക് ബ്രസീലിന്റെ ജോവോ ഫൊൻസോക്കയെ പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ഗ്രാൻഡ്സ്ലാം സെമിയിൽ ഇടം നേടി. ആദ്യ സെമിയിൽ അലക്സാണ്ടർ സ്വരേവ് ജാക്കോബ് മെൻസിക് പോരാട്ടമാണ് നടന്നത്. രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യുവവിസ്മയം ജാക്കോബ് മെൻസിക്കിന്റെ അട്ടിമറി കുതിപ്പ് അവസാനിപ്പിച്ച് ഫൈനലിൽ കടന്നു. രണ്ടാം സെമിയിൽ ഫ്ലാവിയോ കൊബോളി മാറ്റിയോ അർണാൾഡി പോരാട്ടമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ടെന്നീസ് ആരാധകർ ഏറെ കാത്തിരുന്ന രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ തമ്മിലുള്ള സ്വപ്ന സെമിഫൈനൽ പോരാട്ടം ഒരു പന്തുപോലും കോർട്ടിൽ വീഴാതെയാണ് അവസാനിച്ചത്. ഫ്ലാവിയോ കൊബോളി വാക്കോവറിലൂടെ ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു. കടുത്ത വൈറൽ പനി ബാധിച്ചതിനെ തുടർന്ന് അർണാൾഡിക്ക് ടൂർണമെന്റിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അർണാൾഡിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തോടെ 10-ാം സീഡായ ഫ്ലാവിയോ കൊബോളി കളിക്കാതെ തന്നെ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ സിംഗിൾസ് കലാശപ്പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചരിത്ര വിജയം സ്വന്തമാക്കുകയായിരുന്നു. 5 സെറ്റ് നീണ്ട മാരത്തോൺ പോരാട്ടത്തിനൊടുവിലാണ് 2-ാം സീഡായ സ്വരേവ് ഇറ്റലിയുടെ 10-ാം സീഡ് ഫ്ലാവിയോ കൊബോളിയെ കീഴടക്കി കിരീടം ചൂടിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് തന്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഗ്രാൻഡ്സ്ലാം കിരീടം പാരീസിലെ കളിമൺ കോർട്ടിൽ നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒന്നായി ഈ പോരാട്ടം മാറി. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് മത്സരങ്ങൾ പലതും വിരസമായ പോരാട്ടങ്ങളായിരുന്നു. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ നന്നേ കുറവായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മുതൽ പതിയെ ട്രാക്കിന് തീപിടിക്കുന്ന പോരാട്ടങ്ങൾ കാണാൻ സാധിച്ചു. ടൂർണമെന്റിലെ 1-ാം സീഡായ അരീന സബലങ്കയെ 25-ാം സീഡ് ഡയാന ഷ്നൈഡർ അട്ടിമറിച്ചു. പോളണ്ട് താരം മയാ ചലിൻസ്ക 22-ാം സീഡായ അന്ന കലിൻസ്കയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. യുക്രൈൻ താരങ്ങളായ മാർത്ത കോസ്റ്റ്യുക്കും എലീന സ്വിറ്റോലിനയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോസ്റ്റ്യുക് വിജയം നേടി. മിറ ആൻഡ്രിവയുടെ തകർപ്പൻ വിജയമായിരുന്നു മറ്റൊന്ന്. 8-ാം സീഡായ മിറ 18-ാം സീഡായ സൊറാന ക്രിസ്റ്റയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തു. ഫൈനൽ ടിക്കറ്റിനായുള്ള സെമിഫൈനൽ മത്സരങ്ങളിൽ തികച്ചും ഏകപക്ഷീയവും ആധികാരികവുമായ വിജയങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. മയാ ചലൻസ്കയുടെ അവിശ്വസനീയമായ കുതിപ്പ് സെമിഫൈനലിലും തുടർന്നു. ആദ്യ സെറ്റിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടൈബ്രേക്കറിലൂടെ ഡയാന ഷ്നൈഡറെ മറികടന്നാണ് മയാ ചലൻസ്ക കരിയറിലെ തന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. 2-ാം സെമിയിൽ റഷ്യൻ താരം മിറ ആൻഡ്രിവ തുടക്കം മുതൽക്കേ ആധിപത്യം പുലർത്തി. യുക്രൈന്റെ മാർത്ത കോസ്റ്റിക്കിന് യാതൊരു അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ആൻഡ്രിവ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. റോളൻഡ് ഗാരോസിലെ പുതിയ രാജ്ഞിയെ കണ്ടുപിടിക്കാനുള്ള മഹാപോരാട്ടത്തിൽ ക്വാളിഫയർ താരം മയാ ചലിൻസ്കയും 8-ാം സീഡ് മിറ ആൻഡ്രിവയും തമ്മിലാണ് മാറ്റുരച്ചത്. 6-3, 6-2 എന്ന സ്കോറിന് മിറ ആൻഡ്രിവ മയാ ചലിൻസ്കയെ പരാജയപ്പെടുത്തി. കോക്കോഗഫിന്റെയും സബലങ്കയുടെയും അഭാവത്തിൽ ടെന്നീസ് ലോകത്ത് ഒരു പുതുചരിത്രം കുറിക്കാൻ ഈ കൌമാര താരത്തിന് സാധിച്ചു. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരുന്നു. ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ വന്നപ്പോഴാണ് ആവേശ പോരാട്ടങ്ങൾ ഈ വിഭാഗത്തിലും കണ്ടത്. തുടർന്ന് നടന്ന രണ്ട് സെമിഫൈനലുകളിലും ഫൈനലിലും കടുത്ത പോരാട്ടങ്ങളാണ് അരങ്ങേറിയത്. ഒന്നാം സീഡ് സഖ്യമായ ഗ്രാനോളേഴ്സ് സെബാലോ സഖ്യം ഇറ്റലിയുടെ ബോലെല്ലി വാവസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. രണ്ടാം സെമിയിൽ പ്രാദേശിക ആരാധകരുടെ വലിയ പിന്തുണയോടെ ഇറങ്ങിയ ഫ്രഞ്ച് സഖ്യം ഹാലിസ് ഹെർബർട്ട് എന്നിവരെ രണ്ടാം സീഡായ ഹെലിയോവാര പാറ്റൺ സഖ്യം പരാജയപ്പെടുത്തി. ടെന്നീസ് ലോകം കാത്തിരുന്ന പുരുഷ ഡബിൾസ് കിരീടത്തിനായുള്ള ഫൈനൽ പോരാട്ടത്തിൽ ഒന്നാം സീഡും രണ്ടാം സീഡും തമ്മിലായിരുന്നു നേരിട്ടുള്ള യുദ്ധം. മാർസൽ ഗ്രാനോളേഴ്സ്, ഹൊറാസിയോ സെബാലോസ്, ഹാരി ഫെലിയോവാര, ഹെൻറി പാറ്റൺ സഖ്യമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിൽ ഉടനീളം പുലർത്തിയ അതേ ആധിപത്യം ഫൈനൽ മത്സരത്തിൽ ഒന്നാം സീഡ് സഖ്യം ആവർത്തിച്ചു. ഹെലിയോവാര പാറ്റൺ ജോഡിക്ക് യാതൊരുവിധ അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്ത് ഗ്രാനോളേഴ്സും സെബാലോസും 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് ചാമ്പ്യന്മാരായി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ ഡബിൾസിൽ ആവേശകരമായ ചില മികച്ച പോരാട്ടങ്ങൾ കണ്ടു. വനിതാ ഡബിൾസ് കിരീടത്തിനായുള്ള കലാശ പോരാട്ടത്തിൽ ഒന്നാം സീഡ് കാതറീന സിനിയക്കോവ, ടെയ്ലർ ടൗൺസെറ്റ് സഖ്യം രണ്ടാം സീഡായ അന്ന ഡെനിലീന അലക്സാന്ദ്ര കുനിച് സഖ്യത്തെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ സൂപ്പർ സഖ്യമായ സാറ ഇറാനി ആൻഡ്രിയ വാവസോറി സഖ്യം കിരീടം ചൂടി. ഫൈനലിൽ കാനഡയുടെ ഗബ്രിയേല ഡാബ്രോവ്സ്കി, അമേരിക്കയുടെ ഇവാൻ കിങ് സഖ്യത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇറ്റാലിയൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റ് ഇത്തവണയും സാക്ഷിയായത്. കളിമൺ കോർട്ടിലെ കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.
1: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം സമാപിക്കുന്നു. രചന ജോസ് ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: अभी आप सुन रहे थे यू शिव प्रसाद का सैक्सोफोन वादन, आपके साथ मृदंगम पर विग्नेश जयरमन और वायलिन पर जी उमा संगत कर रही थी। इसी के साथ संगीत का अखिल भारतीय कार्यक्रम अब यहीं संपन्न होता है। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र के स्टूडियो में रिकॉर्ड किया गया और आकाशवाणी के दिल्ली केंद्र से ही प्रसारित किया गया।
1: He was accompanied on Mridangam by V. Jayaraman and on violin by G. Uma. With that, we come to the end of this program. This program was earlier recorded in the studios of Akashwani Delhi and was broadcast from the Delhi station of Akashwani.
2: साथ में रत्ना पांडे,
3: आकाशवाणी। നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയതും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതുമായ മേഖലകളിലൊന്നാണ് രാജ്യത്തെ യുവജനങ്ങളുടെ ശാക്തീകരണം. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഈ നേട്ടത്തെ രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രധാന ചാലകശക്തിയാക്കി മാറ്റുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി യുവാക്കളുടെ കഴിവുകളെ ഉണർത്താനും അവരെ സ്വയം പര്യാപ്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിരവധി നയങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. യുവശക്തിയുടെ വികസനത്തിലൂടെ വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാനും യുവാക്കളെ ആഗോളതലത്തിൽ മത്സരശേഷിയുള്ളവരാക്കാനും കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായം, കായികം, നവസാങ്കേതിക വിദ്യ, നയരൂപീകരണം തുടങ്ങി എല്ലാ മേഖലകളിലും യുവാക്കളുടെ സജീവവും അർത്ഥവത്തുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും സർക്കാർ ലക്ഷ്യം കണ്ടു. യുവജനങ്ങളെ വെറും ബിരുദധാരികളാക്കി മാറ്റുന്നതിന് പകരം അവരെ വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യരായ വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റുക എന്നതായിരുന്നു കഴിഞ്ഞ 12 വർഷത്തെ സർക്കാരിന്റെ പ്രധാന നയം. ഇതിനായി രൂപീകരിച്ച പ്രത്യേക നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണുണ്ടായത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ പദ്ധതി വഴി രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് സൌജന്യമായി വിവിധ മേഖലകളിൽ സാങ്കേതിക പരിശീലനം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ സാങ്കേതിക വിദ്യ, 3D പ്രിന്റിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പോലും യുവാക്കൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് വ്യവസായ ലോകത്തെ പുതിയ മാറ്റങ്ങൾക്ക് അവരെ സജ്ജരാക്കാൻ കൌശൽ വികാസ് യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇതിനൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി യുവാക്കൾക്ക് പഠനത്തോടൊപ്പം ജോലിയും വരുമാനവും ഉറപ്പാക്കാനും കഴിഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് വേഗതയേറിയതും സുതാര്യവുമായ പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ തൊഴിൽ വിപ്ലവമാണ് റോസ്ഗാർ മേള. വിവിധ മന്ത്രാലയങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിലവിലുള്ള ലക്ഷക്കണക്കിന് ഒഴിവുകളിലേക്ക് യുവാക്കൾക്ക് വേഗത്തിൽ ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പഴയകാലത്തെ ദീർഘമേറിയ നിയമന പ്രക്രിയകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നിയമന പ്രക്രിയ അതിവേഗത്തിലാക്കാൻ റോസ്ഗാർ മേളയിലൂടെ സാധിച്ചു. വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് ഇതിലൂടെ നേരിട്ട് നിയമന ഉത്തരവുകൾ കൈമാറിയത്. കൂടാതെ റോസ്ഗാർ മേള വഴി ജോലി ലഭിക്കുന്ന പുതിയ ഉദ്യോഗസ്ഥർക്കായി കർമ്മയോഗി പ്രാരംഭ എന്ന പേരിൽ ഓൺലൈൻ പരിശീലന മൊഡ്യൂളും സജ്ജമാണ്. ഇത് പുതിയ ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇന്ത്യയുടെ വികസനയാത്രയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ജനവിഭാഗമെന്നാണ് രാജ്യത്തെ യുവജനതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേളയിലൂടെ പ്രതിഫലിക്കുന്നതെന്നും തങ്ങളുടെ ജോലിയെ രാജ്യസേവനത്തിനുള്ള മാർഗമായി കാണുന്ന യുവാക്കളുടെ പരിശ്രമത്തിലൂടെയാണ് 2047-ഓടെ വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാകുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
4: ദുനിയാ ഭാരത് കെ യുവാവോ ഓർ ഭാരത് കി ടെക്നോളജിക്കൽ പ്രോഗ്രസ് കോ ലേക്കർ ബഹുത് ഉത്സാഹിത് ഹൈ. ആജ് ദുനിയാ ഭാരത് കി വികാസ് യാത്ര കാ ഹിസ്സ ബന്ന ചാത്തി ഹൈ. ഭാരത് ഭി ദുനിയാ കെ അലഗ് അലഗ് ദേശോ കെ സാത് പാർട്ട്നർഷിപ്പ് കർ റഹാ ഹൈ. ഇസ്കാ ഉദ്ദേശ്യ യഹി ഹൈ കി ഭാരത് കെ യുവാവോ കോ അവസര മിലേ റോജ്ഗാർ മിലേ ഉൻകാ സാമർഥ്യ ഖിൽ ഉഠേ സാത്ത് സാത്ത് മേ ചാഹത്ത ഹൂ മേരെ ദേശ് കേ നൌജവാനോ കോ ഗ്ലോബൽ എക്സ്പോജർ ഭി മിലേ.
3: സർക്കാർ മേഖലയ്ക്ക് പുറമെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനികളെയും പ്രാദേശിക തൊഴിലന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രത്യേക തൊഴിൽമേളകളും ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളം നടത്തിവരുന്നുണ്ട്. നാഷണൽ കരിയർ സർവീസ് അഥവാ NCS എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രാജ്യത്തെ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് തൊഴിൽ വിപണിയെ കൂടുതൽ സുതാര്യമാക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഇതോടൊപ്പം ദശാബ്ദങ്ങൾക്ക് ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കരണങ്ങൾക്ക് കാരണമായി. 2020 പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം മനഃപാഠ പഠനരീതിക്ക് പകരം പ്രായോഗിക അറിവുകൾക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. മാതൃഭാഷയിലുള്ള പഠനത്തിന് മുൻഗണന നൽകുന്നതിലൂടെ പ്രാദേശിക തലത്തിലുള്ള യുവപ്രതിഭകൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ വലിയ അവസരമൊരുക്കി. കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടിംഗ് ഏജൻസി വഴി രാജ്യത്തെ IITകൾ, IIMകൾ, എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഭാവിയിലെ യുവതലമുറയെ പ്രാഥമിക തലം മുതൽക്കേ സ്മാർട്ടാക്കി മാറ്റാൻ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള PM-ശ്രീ സ്കൂളുകൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചു വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശ്രേയസ്, ശ്രേഷ്ഠ തുടങ്ങിയ സ്കോളർഷിപ്പ് പദ്ധതികളും സർക്കാർ വിജയകരമായി നടപ്പിലാക്കി. യുവാക്കളെ കേവലം തൊഴിലന്വേഷകരായി നിലനിർത്താതെ അവരെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തുപകരുന്ന തൊഴിൽദാതാക്കളാക്കി മാറ്റുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക നയം. ഇതിനായി 2016 തുടക്കം കുറിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ന് ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ നവസംരംഭക ശൃംഖലയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ വൻകിട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പദ്ധതി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ രാജ്യത്തെ Tier 2, Tier 3 നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. ആദ്യത്തെ 3 വർഷത്തേക്ക് ആദായ നികുതി ഇളവുകൾ, സ്റ്റാർട്ടപ്പുകൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏകജാലക സംവിധാനം, പേറ്റന്റ് ഫീസുകളിൽ 80% വരെയുള്ള ഇളവുകൾ എന്നിവ യുവതലമുറയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. ഇതിന്റെ ഫലമായി കൃഷി, ആരോഗ്യം, പ്രതിരോധം, ഫിൻടെക് തുടങ്ങി എല്ലാ മേഖലകളിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ യുവസംരംഭകർക്ക് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിനും സ്റ്റാർട്ടപ്പ് ഇന്ത്യ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്ന് പല പ്രമുഖ ബിസിനസ് സംരംഭങ്ങളുടെയും അമരത്ത് സ്ത്രീകളുടെ സാന്നിധ്യം പ്രകടമാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംരംഭക ശങ്കരി ഉണ്ണിത്താന്റെ വാക്കുകളിലേക്ക്.
5: ഹലോ എവ്രിവൺ, ഐ എം ശങ്കരി ഉണ്ണിത്താൻ, ദ CEO ഓഫ് ടൈം ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ്. 2009 ഞങ്ങൾ ടൈം ട്രോണിക് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ടെക്നിക്കൽ ഹയറിംഗ് ആണ്, ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം ബട്ട് അക്രോസ് ഇന്ത്യ. ഇറ്റ്സ് ഓൾ വുമൻ ഓർഗനൈസേഷൻ ലെഡ് ബൈ വുമൻ. ആൻഡ് അന്നത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇന്നത്തെ ക്ലൈമറ്റ്, ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ. വളരെ നല്ലൊരു എൻവയോൺമെന്റ് ആണ് സ്റ്റാർട്ടപ്സിന് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. എവറി ഡേ വുഡ് ബി എ ചലഞ്ച് ഫോർ എ സ്റ്റാർട്ടപ്പ് ഓണർ. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴും ദ ഫാക്ട് ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ ഇന്ത്യ ഇസ് സംതിങ് വിറ്റ് ഹാസ് ടു ബി പ്രൈസ്ഡ്. എല്ലാം ഹാർഡ്ഷിപ്സും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറച്ച് പ്ലസ് പോയിന്റ്സുകളാണ് ഇതൊക്കെ. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ജോബ്സ് ഹിയർ, വി ആർ ബീങ് പാർട്ട് ഓഫ് നേഷൻ ബിൽഡിംഗ്. അതൊരു വലിയ ഒരു ഗിവ് ബാക്ക് ആണ് ടു ദ സൊസൈറ്റി. ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ എം എ ഓണർ ഓർ എൻ ഓൺട്രപ്രണർ ഫോർ ദാറ്റ് മാറ്റർ. സോ ഐ വിഷ് ഇതെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിക്കണം, അറിയണം, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. കൂടുതൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു പെർഫോം. ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
3: വലിയ ഈടുകൾ നൽകാനില്ലാത്തതിനാൽ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാതെ പോയ സാധാരണക്കാരായ യുവാക്കളെ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന. ഗ്രാമീണ മേഖലയിലെ ചായക്കടകൾ, ടെയ്ലറിംഗ് യൂണിറ്റുകൾ മുതൽ ചെറുകിട നിർമ്മാണശാലകൾ വരെയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വലിയൊരു ഇന്ധനമായി മാറി. ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. 50,000 രൂപ വരെയുള്ള വായ്പകൾ തുടക്കക്കാർക്കും 50,000 മുതൽ 500,000 രൂപ വരെയുള്ള കിഷോർ വായ്പകൾ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും 500,000 മുതൽ 1,000,000 രൂപ വരെയുള്ള തരുൺ വായ്പകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കും നൽകി വരുന്നു. ഈ വായ്പകളിൽ ഭൂരിഭാഗവും ലഭിച്ചത് യുവാക്കൾക്കും വനിതകൾക്കുമാണെന്നത് പദ്ധതിയുടെ സാമൂഹികമായ വിജയത്തെ അടയാളപ്പെടുത്തുന്നതാണ്. രാജ്യത്തെ സംരംഭകരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജനയെന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഗുണഭോക്താവ് ലെനീഷ് ലക്ഷ്മി ആകാശവാണിയോട്.
6: ഞാൻ ഫാഷൻ ഡിസൈനർ ലെനീഷ് ലക്ഷ്മി. സനല്ല ബുട്ടിക് എന്ന പേരിൽ കണ്ണൂരിലെ ആദ്യത്തെ കസ്റ്റമൈസ്ഡ് ബുട്ടിക് നടത്തുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന നൂതനമായ ഈ ആശയം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ കയറിയിറങ്ങാത്ത ബാങ്കുകളോ ഓഫീസുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തു നിന്നും നിരാശയും അവഗണനകളും പരിഹാസങ്ങളും മാത്രമായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതും വൻകിട പദ്ധതികളുടെ കൂട്ടത്തിൽ മുദ്രാ യോജന പ്രഖ്യാപിക്കുന്നതും. എന്റെ കഴിവുകളെയും ഞാൻ കൊടുത്ത പ്രൊജക്ട് റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് 1,000,000 രൂപ ഒരു ഈടോ ജാമ്യമോ ഒന്നും ഇല്ലാതെ നേരിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. 11 വർഷങ്ങൾക്കിപ്പുറം ഇന്നെന്റെ 2-ാമത്തെ മുദ്രാ യോജനയിലൂടെ എന്റെ ബിസിനസ് വളർന്നു. 14 കുടുംബങ്ങൾക്ക് ജീവിതമാർഗവും അതിലേറെ ആൾക്കാർക്ക് എന്റെ സ്ഥാപനം വഴി ബിസിനസ്സും ഞാൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാം സാധ്യമായത് മുദ്രാ യോജന വഴിയാണ്. ഇന്ന് മുദ്രാ യോജന 20,00,000 രൂപ വരെയാണ് അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നല്ലൊരാശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നം പൂവണിയാം.
3: ഇതിനൊപ്പം തന്നെ വ്യവസായ ലോകത്ത് സാമൂഹിക സമത്വവും എല്ലാവർക്കും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. വാണിജ്യ ബാങ്കുകളുടെ ഓരോ ശാഖയും കുറഞ്ഞത് ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകനും ഒരു വനിതാ സംരംഭകയ്ക്കും വീതം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ വായ്പ നൽകണമെന്ന് ഈ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ഉൽപാദനം, സേവനം, വ്യാപാരം, കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ മേഖലകൾ എന്നിവയ്ക്കായി 1,000,000 മുതൽ 1,00,000,000 രൂപ വരെ ഇതിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കും. സങ്കീർണമായ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതിലൂടെയും ആവശ്യമായ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പാക്കിയതിലൂടെയും മുൻപ് വ്യവസായ രംഗത്തേക്ക് വരാൻ മടിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്കാണ് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞത്. ചുരുക്കത്തിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്രാ യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നീ മൂന്ന് പദ്ധതികളുടെയും സംയോജിതമായ പ്രവർത്തനം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ജനകീയവും ശക്തവുമാക്കി മാറ്റി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് കരുത്തേകാൻ 10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് 2.0 പദ്ധതിക്കും അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ആഭ്യന്തര മൂലധനം സമാഹരിക്കുന്നതിനും നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫണ്ട് സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
7: और 100 से ज्यादा यूनिकॉर्न्स हैं. बहुत सारा फोकस डीप टेक स्टार्टअप्स की तरफ जा रहा है. स्टार्टअप्स अपने आप में वो एक डेप्थ, वो एक टेक्निकल एक्सपर्टीज क्रिएट हो रही है जिससे कि डीप टेक की तरफ जा रहे हैं. तो स्टार्टअप इंडिया फंड ऑफ फंड्स 2.0, इसमें 10,000 करोड़ रुपीज का गवर्नमेंट की तरफ से फंड रहेगा. साथ में बहुत सारे फंड्स

0: और फिर मिलके स्टार्टअप्स में इन्वेस्टमेंट का सिस्टम बने। इसमें हम जानते हैं कि जब 1.0 फंड ऑफ फंड 2016 में लॉन्च हुआ था, उसमें साथ में जुड़े थे 145 फंड्स और जुड़े थे उसके साथ, और करीब 25,500 करोड़ रुपीज इन्वेस्ट हुए 1,370 स्टार्टअप्स। अब ये 2.0 में इस मोमेंटम को मेंटेन भी करना है और 1.0 से जो लर्निंग्स आई उन सब लर्निंग्स को साथ देना है। डीप टेक स्टार्टअप्स बहुत फोकस में रहेंगे, और जो ग्रोथ स्टेज का है जिसमें एक बहुत बड़ा कॉन्सेप्ट होता है स्टार्टअप्स का, जिसमें बहुत वल्नरेबिलिटी हाई हो जाती है, उस फेज में भी इन्वेस्ट करेंगे। और टेक्नोलॉजी और इनोवेशन ड्रिवन मैन्युफैक्चरिंग स्टार्टअप्स का भी इसमें फोकस रहेगा। हम सब जानते हैं कि अभी बहुत प्रिसीजन इक्विपमेंट भारत में बनने लगे इस पिछले दशक में, चाहे स्पेस सेक्टर हो, चाहे सेमीकंडक्टर के इक्विपमेंट हो, चाहे डिफेंस सेक्टर हो, चाहे इंडस्ट्रियल सेंसर्स हो, उन सब में प्रिसीजन इक्विपमेंट जो कि हाईली टेक ड्रिवन है वो भी इसमें कवर होंगे। बेसिकली जो स्ट्रैटेजिक सेक्टर को फीड करने वाले मैन्युफैक्चरिंग स्टार्टअप्स हैं वो भी इसमें कवर होंगे। फ्लेक्सिबल रहेगा सिस्टम और बहुत एक्सटेंसिव कंसल्टेशन हुआ है सभी स्टेक होल्डर्स के साथ।
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കൾ തന്നെയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും UPI സാങ്കേതികവിദ്യയും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയതോടെ ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്ക് പോലും ആഗോള വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസം, ഫ്രീലാൻസിംഗ്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണം എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത്. ഇതിനൊപ്പം സ്കൂൾ തലം മുതൽ കുട്ടികളിൽ ശാസ്ത്രീയ ചിന്താഗതിയും കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള താൽപര്യവും വളർത്താൻ അടൽ ഇന്നവേഷൻ മിഷൻ വഴി രാജ്യത്തുടനീളം അടൽ ടിങ്കറിംഗ് ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഹാക്കത്തോണുകൾ സംഘടിപ്പിക്കാനും രാജ്യത്തെ വലിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതികമായ പരിഹാരങ്ങൾ കണ്ടെത്താനും യുവതയെ പ്രേരിപ്പിച്ചു. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തതോടെ നിരവധി യുവശാസ്ത്രജ്ഞരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും നേതൃത്വത്തിൽ റോക്കറ്റുകളും സാറ്റലൈറ്റുകളും നിർമ്മിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. കായികരംഗത്തെ യുവാക്കളുടെ സഹജമായ കഴിവുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി വിഭാവനം ചെയ്ത ഖേലോ ഇന്ത്യ ക്യാമ്പയിൻ രാജ്യത്തെ കായിക മാപ്പിൽ വലിയൊരു മാറ്റമാണ് വരുത്തിയത്. മുൻകാലങ്ങളിൽ കായികരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന പരിശീലനവും വൻ നഗരങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി അത് പൂർണ്ണമായും തിരുത്തിക്കുറിച്ചു. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ സ്കൂൾ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നിന്ന് കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മിടുക്കരായ യുവതാരങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പും അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനവും പദ്ധതി മുഖേന നൽകിവരുന്നു. ഒളിമ്പിക്സ് മെഡലുകൾ ലക്ഷ്യമിട്ട് മികച്ച അത്ലറ്റുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും വിദേശ പരിശീലനവും ഉറപ്പാക്കുന്ന പദ്ധതിയായ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമും കായികരംഗത്തെ യുവാക്കൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. അത്ലറ്റുകൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വിദേശ കോച്ചുകളുടെ കീഴിലുള്ള പരിശീലനം, അന്താരാഷ്ട്ര തലത്തിലുള്ള കായിക ക്ലിനിക്കുകളിലെ ആരോഗ്യ പരിശോധനകൾ, ആധുനിക കായിക ഉപകരണങ്ങൾ, മാനസികാരോഗ്യത്തിനായുള്ള കൌൺസിലിംഗ് എന്നിവയെല്ലാം പൂർണ്ണമായും സർക്കാർ ചെലവിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഈ രണ്ട് പദ്ധതികളുടെയും ഫലപ്രദമായ ഏകോപനത്തിന്റെ ഫലമായാണ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ഇന്ത്യ സമീപകാലത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവച്ചത്. കേവലം ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ നിന്ന് മാറി കായിക രംഗത്തെ യുവാക്കൾക്ക് മാന്യമായ വരുമാനവും തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു മികച്ച പ്രൊഫഷനാക്കി മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കായിക നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേശസ്നേഹവും അച്ചടക്കവുമുള്ള ഒരു യുവതലമുറയെ രാജ്യസുരക്ഷയുടെ ഭാഗമാക്കുന്നതിനൊപ്പം അവരുടെ കരിയർ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച ഒന്നാണ് 2022 പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതി. കര, നാവിക, വ്യോമസേനകളിൽ യുവാക്കൾക്ക് അഗ്നിവീരന്മാരായി 4 വർഷം സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നാണ്. ആഗോളതലത്തിൽ അത്യാധുനിക യുദ്ധമുറകളും സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് അഗ്നിവീരന്മാർക്ക് പരിശീലനം നൽകുന്നത്. നാല് വർഷത്തെ സേവന കാലയളവിനുശേഷം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 25% യുവാക്കൾക്ക് സൈന്യത്തിൽ സ്ഥിര നിയമനം ലഭിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു കൂട്ടം മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏകദേശം 12 ലക്ഷത്തോളം രൂപയുടെ നികുതിരഹിത സേവാനിധി സാമ്പത്തിക പാക്കേജും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. കൂടാതെ കേന്ദ്ര സായുധ പോലീസ് സേനകളിലും അസം റൈഫിൾസ്, വിവിധ സംസ്ഥാന പോലീസ് സേനകൾ, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലും തൊഴിൽ നിയമനങ്ങളിൽ അഗ്നിവീരന്മാർക്ക് മുൻഗണനയും സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിന് കൂടുതൽ യുവത്വവും ചടുലതയും നൽകുന്നതിനൊപ്പം അച്ചടക്കവും സാങ്കേതിക വിദ്യയും വശമുള്ള ഒരു വലിയ യുവജന ശൃംഖലയെ പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്തിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. പ്രതിരോധ മേഖലയിലെ മാറ്റങ്ങൾ കേവലം പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ കൃത്യമായ ലിംഗസമത്വം ഉറപ്പാക്കിക്കൊണ്ട് യുവതികൾക്കായി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വലിയ വാതിലുകളാണ് NDA സർക്കാർ തുറന്നിട്ടത്. ഇതിലേറ്റവും നിർണായകമായ ഒന്നായിരുന്നു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സർക്കാർ നടപ്പിലാക്കിയ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ വനിതാ പ്രവേശനം. മുൻപ് സൈന്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിനിന്ന യുവതികൾക്ക് ഇന്ന് പുരുഷന്മാർക്കൊപ്പം NDA പരീക്ഷ എഴുതാനും നേരിട്ട് യുദ്ധമുഖത്തെ പോരാട്ട വിഭാഗങ്ങളിലേക്ക് കടന്നുവരാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്നോണം വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങൾ പറത്താനും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ കമാൻഡിംഗ് പദവികൾ അലങ്കരിക്കാനും നമ്മുടെ യുവതികൾക്ക് കഴിഞ്ഞു. താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ മാറ്റം കൊണ്ടുവരുന്നതിനായി രാജ്യത്തെ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയതും മിലിറ്ററി പോലീസിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതും വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. ചുരുക്കത്തിൽ, രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ലിംഗഭേദമന്യേ നമ്മുടെ യുവത്വത്തെ പൂർണമായും പങ്കാളികളാക്കാൻ കഴിഞ്ഞ 12 വർഷത്തെ പ്രതിരോധ പരിഷ്കാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. NDA സർക്കാരിന്റെ നയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വികസനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി ആരംഭിച്ച അഗ്രി സ്റ്റാർട്ടപ്പുകളും കിസാൻ ഡ്രോൺ പദ്ധതിയും പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് വരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചു. ബജറ്റിംഗിലും മറ്റ് പ്രധാന നിയമനിർമ്മാണങ്ങളിലും യുവാക്കളുടെ അഭിപ്രായങ്ങൾ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്നു. യുവാക്കളെ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വിവിധ സർക്കാർ സേവനങ്ങളും സാമൂഹിക സേവനത്തിനുമുള്ള അവസരങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുമായി മേരാ യുവഭാരത് എന്ന സ്വയംഭരണ സ്ഥാപനത്തിന് രൂപം നൽകി. ഇത് യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും അതുവഴി രാജ്യത്തിന്റെ വികസനത്തിനുമായി ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ദേശീയ വികസനത്തിലും സാമൂഹിക സേവനത്തിലും രാജ്യത്തെ യുവാക്കളെ നേരിട്ട് പങ്കാളികളാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ ചുവടുവയ്പാണ് മേരാ യുവഭാരത് അഥവാ മൈ ഭാരത്. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്ലാറ്റ്ഫോം രാജ്യത്തിന് സമർപ്പിച്ചത്. 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോമാണിത്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പഠിക്കുന്നതിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായും സാമൂഹിക സംഘടനകളുമായും ചേർന്ന് പ്രവർത്തിക്കാനും മൈ ഭാരത് അവസരമൊരുക്കുന്നു. മേരാ യുവഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ SR ആകാശവാണിയോട്.
2: ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കഴിഞ്ഞ 12 വർഷമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്നതും ഇതേ കാഴ്ചപ്പാടാണ്. കേവലം യുവജനങ്ങളുടെ വികസനം എന്നതിലുപരി യുവജനങ്ങളിലൂടെയുള്ള വികസനം അഥവാ യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന വലിയൊരു ആശയത്തിലാണ് ഈ സർക്കാർ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പാണ് മൈ ഭാരത് അഥവാ മേരാ യുവ ഭാരത്. യുവാക്കളുടെ നൈപുണ്യ വികസനം, സന്നദ്ധ സേവനം, നേതൃത്വ പരിശീലനം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിപ്ലവകരമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. 3 വർഷം എന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള 2.5 കോടിയിലധികം യുവാക്കളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അണിചേർന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തവും ഒട്ടും കുറവല്ല. ഇതിനോടകം തന്നെ 800+ വോളണ്ടിയറിംഗ് അവസരങ്ങളാണ് മൈ ഭാരത് പോർട്ടൽ വഴി കേരളത്തിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളത്. 3400+ മലയാളി യുവാക്കൾ ഇതിനകം തന്നെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ മാറ്റത്തിനായി പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനാർഹമാണ്. കഴിഞ്ഞ 12 വർഷത്തെ പദ്ധതികൾ എടുത്താൽ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി എത്രയോ വലിയ ചുവടുവയ്പ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. യുവാക്കളുടെ ശബ്ദം രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് അഥവാ VBYLD ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നടന്നുവരുന്ന ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷം തന്നെ 50 ലക്ഷം യുവാക്കളാണ് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവുമില്ലാത്ത 1 ലക്ഷം പുതിയ നേതാക്കളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് മികച്ച തൊഴിൽ നൈപുണ്യം നൽകാനുള്ള പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം, പെൺകുട്ടികളെ കായിക രംഗത്ത് മുൻപന്തിയിലെത്തിക്കാനുള്ള അസ്മിത ലീഗ്, ലഹരിമുക്ത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ ക്യാമ്പയിൻ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾക്ക് മൈ ഭാരത് സഹായമേകുന്നുണ്ട്. NSS പോലെയുള്ള സംവിധാനങ്ങളെ മൈ ഭാരതുമായി സംയോജിപ്പിച്ചതോടുകൂടി സന്നദ്ധ സേവന രംഗത്ത് രാജ്യത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്. ഈ ചരിത്രപരമായ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ myBharat.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈ ഭാരത്തിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. പുതിയ അവസരങ്ങൾ കണ്ടെത്തുക. നാടിന്റെ നിർമ്മാണത്തിൽ പങ്കുചേരുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ഊർജവുമാണ് നാളത്തെ ഇന്ത്യ. നമുക്കൊരുമിച്ച് മുന്നേറാം.
1: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവ് വിലയിരുത്തുമ്പോൾ യുവശക്തിയെ രാജ്യപുരോഗതിയുടെ മുൻനിരയിലേക്ക് നയിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. യുവതയ്ക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതികളെല്ലാം തന്നെ തൊഴിൽ സംരംഭകത്വം, നൈപുണ്യം എന്നീ മേഖലകളിലെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നവയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MS വിദ്യാനന്ദൻ ആകാശവാണിയോട് പറഞ്ഞു.
3: ഏതാണ്ട് 1 ദശകത്തിന് മേലെയായി ഇന്ത്യയിലെ യുവജന നയരൂപീകരണത്തിൽ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിലന്വേഷകരെ തൊഴിൽ സൃഷ്ടാക്കളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. 2015 ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്ര യോജന ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്ക്, പ്രത്യേകിച്ച് ഈ കൊളാട്രലിൽ ജാമ്യം നൽകാൻ കഴിയാത്തവർക്ക്, ഔപചാരിക ബാങ്കിങ് സംവിധാനവുമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ഇടപെടലായിരുന്നു. 2025 മാർച്ച് വരെ 52 കോടിയിലധികം ലോൺ അക്കൗണ്ടുകളാണ് ഈ പദ്ധതിയിൽ തുറന്നത്. ഗുണഭോക്താക്കളിൽ 68% സ്ത്രീകളാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇത് സ്ത്രീ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ, വിമൻ ഇക്കണോമിക് എംപവർമെന്റിന്റെ കൂടി ഒരു സൂചകമാണ്. സ്കിൽ ഡെവലപ്മെന്റ് കാര്യത്തിൽ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഒരു വലിയ ദേശീയ ശ്രമമായിരുന്നു. ഇലക്ട്രീഷ്യൻ മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ, IT മുതൽ കൃഷി വരെ 100-ലധികം മേഖലകളിൽ സൗജന്യ പരിശീലനം. 2025 വരെ 1.64 കോടിയിലധികം യുവജനങ്ങൾ ഈ പദ്ധതിയിൽ പരിശീലനം നേടി. സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കണക്കുകൾ ശ്രദ്ധേയമാണ്. 2016 അത് ആരംഭിച്ചപ്പോൾ 500 എണ്ണം മാത്രം ഉണ്ടായിരുന്ന അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ 2026 മാർച്ചോടെ 2.23 ലക്ഷമായി അവരുടെ എണ്ണം ഉയർന്നത്. ഇവ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഈ സ്റ്റാർട്ടപ്പുകളുടെ 48% ഒരു വനിതാ ഡയറക്ടർ അല്ലെങ്കിൽ പാർട്ണറുണ്ട്. ഇത് സംരംഭക മേഖലയിലെ ഒരു ഘടനാപരമായ മാറ്റത്തിന്റെ സൂചനയാണ്. SC ST വിഭാഗങ്ങൾക്കും വനിതകൾക്കും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി 1 കോടി രൂപ വരെ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നു. ആദ്യമായി സ്വന്തം ബിസിനസ് തുടങ്ങുന്നവർക്ക്, ഗ്രീൻഫീൽഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് ഇത്. 2023 ആരംഭിച്ച മേര യുവ ഭാരത് മൈ ഭാരത് 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനം, ഇന്റേൺഷിപ്പ്, നൈപുണ്യ വികസനം, സർക്കാർ പദ്ധതികളിലേക്കുള്ള പ്രവേശനം, ഇവ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതികളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിൽ കേന്ദ്ര സർക്കാർ യുവജനങ്ങൾക്കായി ഒരുക്കിയ ഈ ഫ്രെയിംവർക്ക് തൊഴിൽ സംരംഭകത്വം, നൈപുണ്യം എന്നീ 3 മേഖലകളിലും ഒരേ സമയം ഇടപെടുന്നതാണ്. കോടിക്കണക്കിന് ആളുകൾ ഔപചാരിക ധനകാര്യ സംവിധാനത്തിലേക്ക് വന്നു. 100,000 പേർ തൊഴിൽ നൈപുണ്യം നേടി. 2.23 ലക്ഷം സ്റ്റാർട്ടപ്സ്. ഇവയെല്ലാം ഒരു പുതിയ ഇന്ത്യൻ സംരംഭക തലമുറയുടെ ഒരു മുഖമാണ് കാണിക്കുന്നത്.
1: ഡിജിറ്റൽ യുഗത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലിംഗഭേദമന്യേ രാജ്യത്തെ ഓരോ യുവാവിനും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചു. 2047 വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിന് കരുത്തും ദിശാബോധവും പകരുന്നത് വൈദഗ്ധ്യവും ആത്മവിശ്വാസവുമുള്ള യുവതലമുറ തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

കഴിഞ്ഞ് 28 മിനിറ്റും 3 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.